ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 13. മലയാള വർഷം 1201, ഇടവം 20. 2026 ജൂൺ 3 തീയതി ബുധനാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ്, 630 കിലോ ഹിറ്റ്സിലും FM 101.1 മെഗാഹിറ്റ്സിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റ് 48 സെക്കൻഡ്.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ.
1: ലോക സിനിമയിലെ തന്നെ ഹാസ്യ സാമ്രാട്ടായ ചാർലി ചാപ്ലിൻ തൻ്റെ 88 വർഷത്തെ ജീവിതത്തിൽ നിന്ന് നമുക്ക് 4 പ്രധാനപ്പെട്ട പ്രസ്താവനകൾ നൽകിയിട്ടാണ് ഇഹലോകവാസം വെടിഞ്ഞത്. പക്ഷേ ഇവയെല്ലാം ഭാരതീയമാണ് താനും. ഒന്ന്, ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല, നമ്മുടെ പ്രശ്നങ്ങൾ പോലും. 2, മഴയിൽ നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, കാരണം എൻ്റെ കണ്ണുനീർ ആരും കാണില്ലല്ലോ. 3, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ദിവസങ്ങൾ നമ്മൾ ചിരിക്കാത്ത ദിവസങ്ങളത്രേ. 4, ലോകത്തിലെ ഏറ്റവും മികച്ച 6 ഡോക്ടർമാരെ പറയുന്നു. 1, സൂര്യൻ. 2, വിശ്രമം. 3, വ്യായാമം. 4, ഭക്ഷണക്രമം. 5, ആത്മാഭിമാനം. 6, നല്ല സുഹൃത്തുക്കൾ. ഇവയൊക്കെയാണത്രേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ 6 കാര്യങ്ങളോട് പറ്റി നിൽക്കുകയും ആരോഗ്യകരമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ്. ചന്ദ്രനെ കണ്ടാൽ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ കാണാവുന്നതാണ്. സൂര്യനെ കണ്ടാലോ ദൈവത്തിൻ്റെ ശക്തിയെ കാണാവുന്നതാണ്. കണ്ണാടി കണ്ടാലോ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടിയെ അതിലൂടെ കാണാം. ആയതിനാൽ ഇത്രമാത്രം വിശ്വസിക്കുക, നാം എല്ലാവരും വിനോദസഞ്ചാരികളാണ്. നമ്മുടെ റൂട്ടുകളും ബുക്കിംഗുകളും ലക്ഷ്യസ്ഥാനങ്ങളും ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുള്ള നമ്മുടെ ട്രാവൽ ഏജൻ്റാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്നത്. ആ ദൈവത്തെ വിശ്വസിച്ച് തൻ്റെ തുച്ഛമായ കാലയളവിലുള്ള ജീവിതത്തെ ഓരോ സെക്കൻഡുകളിലും ആസ്വദിക്കുക. എന്ത് ആസ്വദിക്കുക? ജീവിതം ഒരു യാത്രയാണ്. ആയതിനാൽ ഇന്ന് ജീവിക്കുക, നാളെ ഇങ്ങനെ ആയിരിക്കണമെന്നേയില്ല.
0: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ഉഷമലരി.
1: ഇന്ന് ഉഷമലരിയിൽ മഹാകവി ജി ശങ്കരകുറുപ്പിൻ്റെ അമ്മയെവിടെ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് സരിത ആർ സി നായർ.

0: traveling to a third country through German airports beginning today. German Embassy in India announced that the exemption will simplify travel for Indian citizens transiting through Germany on their way to other international destinations. The embassy described the decision as a reflection of the growing partnership between the two countries. It said the move underlines the German government's commitment to deepening ties between the two countries, facilitating the movement of people. In women's cricket, England sailed to a 6-wicket win over India in the third and final T20 international to clinch the series 2-1 at the County Ground, Taunton in England last night. India felt confident after taking 3 early wickets, but a commanding partnership helped them with ease. And that is the end of this news bulletin.
1: Agashavani, Thrissur, Arayippukal, Inna Prakshepanam Cheyyunna Paripadikal. 6:15 പ്രഭാത വന്ദനം, ശ്രീനാരായണ ഗുരുദേവ കൃതികൾ, ഡോക്ടർ കവിയൂർ സി കെ രേവമ്മ പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കൾ. സൈമാർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ഹരിതം, ശംഖപുഷ്പത്തിൽ നിന്നും ചെമ്പരത്തിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. അംബ്രോസ് കൂളിയത്ത് സംസാരിക്കുന്നു. 7:10 മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം. 7:15 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി. മുല്ലനേഴയുടെ അവസാനത്തെ അഭയം എന്ന കവിത ആലാപനം രാജീവ് കാറൽമണ്ണ. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാനസന്ദേശം. 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 വൈകിട്ട് 4:45 രാത്രി 7:50 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ അഞ്ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 എ ഐ എച്ച് എം എസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം. കുട്ടികളുടെ മനോവ്യാപാരത്തെ തൊട്ടറിയാം നമുക്ക്. ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുന്നു. 9:00 ഗാനതരംഗിണി. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് സിക്കണ്ട വാര്യർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 നാടൻ പാട്ട് പ്രണവം ശശിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 പ്രിയഗീതം. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർനാടകം. ദസ്തയേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും നോവലിന്റെ ശബ്ദരൂപം 36-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. സംവിധാനം പി എ ബിജു. 2:30 സ്വരസാഗരം മാവേലിക്കര ആർ പ്രഭാകരവർമ്മ പാടിയ കൃതികൾ. കൂടെ പാടിയത് എ ഇ വാമനൻ നമ്പൂതിരി. സി എസ് അനുരൂപ് വയലിൻ. പാറശാല രവി മൃദംഗം. പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ്. മുഖർ ശംഖ്. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 കൊങ്കിണി ഗാനങ്ങൾ. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ. കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ നിന്ന്. 6:50 വയലും വീടും. കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യേതര തീറ്റകൾ ഡോക്ടർ സുസ്മിത ശശിധരനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 8:00 ചിത്രീകരണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. 9:30 സംഗീത കച്ചേരി. ശ്രീ കെ അഷ്ടമൻ പിള്ള പാടുന്നു. ഡോക്ടർ വൃന്ദവർമ്മ ഇ വയലിൻ. ശ്രീ തിരുവനന്തപുരം എച്ച് കിഷോർ മൃദംഗം. ശ്രീ ഹരിപ്പാട് എസ് ആർ

0: ശേഖർ ഘടം. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം, 11:02 ഡോക്ടറോട് ചോദിക്കാം. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് കാറ്റിന്റെ വേഗം 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ, ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30 AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം. ശ്രീനാരായണ ഗുരുദേവ കൃതികൾ, ഡോക്ടർ കവിയൂർ CK രേവമ്മ പാടിയത്.

0: ഡോക്ടർ കവിയൂർ സി കെ രേവമ്മ പാടിയ ശ്രീനാരായണ ഗുരുദേവ കൃതികളാണ് ഇതുവരെ കേട്ടത്. പ്രഭാതവന്ദനം സമാപിക്കുന്നു.
1: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 6:35. നേത്രരോഗങ്ങൾ ഏതുമാകട്ടെ, ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിത്തം.
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05.
4: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം.
5: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
0: ആകാശവാണി തൃശൂർ, മീഡിയം വേവ് 630 കിലോ ഹെർട്സ്, FM 101.1 MHz.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
8: കുട്ടികളിലെ കാഴ്ച വൈകല്യങ്ങൾ പലപ്പോഴും കണ്ടെത്താനാകാതെ പോകും. യഥാസമയത്ത് പരിശോധനയും ചികിത്സയും വേണം. ഐ വിഷനിലെ പീഡിയാട്രിക് ഓഫ്താൽമോളജി ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ കൂടുതൽ സൗകര്യങ്ങളും ഡോക്ടേഴ്സും ലഭ്യമാണ്.
9: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
0: പത്രവാർത്തകൾ. ഇന്നത്തെ പത്രങ്ങളിലെ ചില പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെ തെരഞ്ഞെടുത്തു. ഷാനിമോൾക്ക് 99 വോട്ട് ലഭിച്ചപ്പോൾ എതിർ സ്ഥാനാർത്ഥിയായ മുഹമ്മദ് മുഹസിന് 34 വോട്ടാണ് ലഭിച്ചത്. അരൂർ MLA ഷാനിമോൾ. സുപ്രീംകോടതിയിൽ 5 ജഡ്ജിമാർ ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു. വിവിധ ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസുമാരായ ഷീൽ നാഗു, ശ്രീ ചന്ദ്രശേഖർ, സഞ്ജീവ് സച്ദേവ, അരുൺ പല്ലി എന്നിവരും സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷക വി മോഹനയുമാണ് ജഡ്ജിമാരായി ചുമതലയേറ്റത്. ദക്ഷിണ സുഡാനിലെ 563 ഇന്ത്യൻ സമാധാന ദൌത്യ സേനാംഗങ്ങൾക്ക് UN പുരസ്കാരം. സംഘർഷബാധിത മേഖലയിലെ ജനങ്ങളെ സംരക്ഷിച്ചതിനും സമാധാന ശ്രമങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതിനുമാണ് അംഗീകാരം. പുരസ്കാരം നേടിയവരിൽ 53 വനിതാ സൈനികരുമുണ്ട്. ഇന്തോനേഷ്യൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ PV സിന്ധു 2nd റൌണ്ടിൽ. 51 മിനിറ്റ് നീണ്ട മത്സരത്തിൽ തായ്ലൻഡിന്റെ ബുസാനൻ ഓങ് ബാമോങ് ഫാനിനെയാണ് സിന്ധു തോൽപ്പിച്ചത്.
6: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനിയാൻ, കണിമംഗലം, വിളംബരം സമാപിക്കുന്നു.
7: പ്രായോജകർ
1: കാഴ്ചയുടെ തെളിച്ചം, ജീവിതത്തിന് വെളിച്ചം. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
10: നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ ഇടയ്ക്കിടെ നേത്രപരിശോധന ചെയ്യണം. കണ്ണുകളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന ഡയബറ്റിക് റെറ്റിനോപതി കണ്ടെത്തണം. ഐ വിഷനിലെ അത്യാധുനിക ചികിത്സയിലൂടെ ഇതിന് ആശ്വാസം കണ്ടെത്താം.
2: ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ.
11: അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ, ചോദ്യം ഉത്തരം, ചിന്താവിഷയം.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
11: അക്കൗണ്ടൻസ് അക്കാദമിയുടെ എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളും ഇപ്പോൾ ഓൺലൈനായി പഠിക്കാം. വിസിറ്റ് www.accountantsacademy.in.
12: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി, സേവന വാർത്തകൾ.
4: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
12: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി.

അക്കൗണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യത്തിനുള്ള സമയമാണിനി. ചോദ്യം: മാൾവ സാമ്രാജ്യത്തിലെ ഏത് രാജ്ഞിയാണ് ലോക് മാത, തത്വചിന്തക രാജ്ഞി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത്? ചോദ്യം ആവർത്തിക്കാം. മാൾവ സാമ്രാജ്യത്തിലെ ഏത് രാജ്ഞിയാണ് ലോക് മാത, തത്വചിന്തക രാജ്ഞി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം രാവിലെ 7:55 കേൾക്കാം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.

അറിയിപ്പ്. ഈ നിലയം ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്രഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 0487-232-3571, മറ്റൊരു നമ്പർ 0487-232-3572. ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരംഗിണി. ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. വിളിക്കേണ്ട നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 0487-232-3571, മറ്റൊരു നമ്പർ 0487-232-3572. മറ്റൊരറിയിപ്പ്. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയം പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരം 2026 നാമനിർദ്ദേശങ്ങൾ ക്ഷണിക്കുന്നു. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കലാ സാംസ്കാരിക മേഖല, ശാസ്ത്ര സാങ്കേതിക വിദ്യ മേഖലകളിൽ അസാധാരണ മികവ് കൈവരിച്ചിട്ടുള്ള 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളെയാണ് ഈ പുരസ്കാരത്തിന് പരിഗണിക്കുന്നത്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും www.awards.gov.in എന്ന വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്നതാണ്. നാമനിർദ്ദേശങ്ങളും ശുപാർശകളും സമർപ്പിക്കേണ്ട അവസാന തീയതി 31 ജൂലൈ 2026.

0: പുലരിപ്പോക്കളിൽ രാവിലെ 7 മണിക്ക് ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഹരിതം, ശംഖുപുഷ്പത്തിൽ നിന്നും ചെമ്പരത്തിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അബ്രോസ് കൂളിയത്ത് സംസാരിക്കുന്നു, 7:10 ഗാനാമൃതം, 7:15 കാവ്യാഞ്ജലി, മുല്ലനേഴിയുടെ അവസാനത്തെ അഭയം എന്ന കവിത, ആലാപനം രാജീവ് കാറൽ മണ്ണ, 7:20 സേവന വാർത്തകൾ.
1: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
2: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 ആണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. 1 വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
2: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
1: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ,

0: നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യത. എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. വിവാഹം കഴിഞ്ഞുവെന്നത് അയോഗ്യതയായി കാണാനാകില്ലെന്നും അത്തരത്തിൽ നിയമനത്തിൽ നിന്ന് ഒഴിവാകുന്നത് അന്യായവും ഭരണഘടനാപരമായി അംഗീകരിക്കാനാവാത്തതുമാണെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധേ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റേതാണ് സുപ്രധാന വിധി. ആശ്രിത നിയമനത്തിന് പെൺമക്കൾക്ക് അർഹതയില്ലെന്ന അലഹബാദ് കോടതി ഉത്തരവ് സുപ്രീംകോടതി തള്ളി. ഇന്ത്യയും നേപ്പാളും തമ്മിലെ അതിർത്തി തർക്കം പരിഹരിക്കുന്നതിന് 3 കക്ഷികളുടെ ഇടപെടൽ വേണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 10 ആണ്ടുകളായി നിലനിൽക്കുന്ന അതിർത്തി പ്രശ്നത്തിൽ ചൈനയും ബ്രിട്ടനെയും ചർച്ചകളിൽ പങ്കാളികളാക്കണമെന്ന നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്രഷായുടെ പ്രസ്താവനയ്ക്ക് മറുപടിയായാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. ഡെസ്ക് റിപ്പോർട്ട്.
1: അതിർത്തി പ്രശ്നത്തിന്റെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യാൻ ഇരുപക്ഷവും ഉഭയകക്ഷി സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നും ഇന്ത്യ നേപ്പാൾ അതിർത്തിയുടെ 98% ഇതിനകം നിർണയിച്ചിട്ടുണ്ടെന്നും വിദേശകാര്യ വക്താവ് രൺദീർ ജയ്സ്വാൾ പറഞ്ഞു. ജമ്മുകശ്മീരിനെ സംബന്ധിച്ച് പാകിസ്ഥാൻ യൂറോപ്യൻ യൂണിയൻ സംയുക്ത പ്രസ്താവനയിലെ അനാവശ്യ പരാമർശങ്ങളും ഇന്ത്യ തള്ളി. ജമ്മുകശ്മീരും ലഡാക്കും ഇന്ത്യയുടെ അഭിവാജ്യവും ഒഴിവാക്കാനാവാത്തതുമായ ഭാഗങ്ങളാണെന്നും ജയ്സ്വാൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളിൽ യാതൊരു അവകാശവുമില്ലാത്തവർ അഭിപ്രായം പറയുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകളും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനുമാണ് പുരസ്കാരം. 2026 പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാലപുരസ്കാരത്തിന് കേന്ദ്ര ഗവൺമെന്റ് നാമനിർദ്ദേശങ്ങൾ ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ കുട്ടികൾക്ക് രാഷ്ട്രപതിയാണ് ബാലപുരസ്കാരങ്ങൾ നൽകുന്നത്. നിർദ്ദേശങ്ങൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സംസ്കാരം, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ വിഭാഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ച കുട്ടികൾക്കാണ് പുരസ്കാരം നൽകുന്നത്. നാമനിർദ്ദേശങ്ങൾ awards.gov.in എന്ന ദേശീയ അവാർഡ് പോർട്ടൽ വഴി മാത്രമേ സ്വീകരിക്കൂ എന്ന് വനിതാ ശിശുവികസന മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച രുദ്രം 2 മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. വ്യോമസേനയും DRDOയും സംയുക്തമായാണ് ആകാശത്തുനിന്ന് കരയിലേക്ക് തുടുക്കാവുന്ന മിസൈൽ പരീക്ഷിച്ചത്. ഒഡീഷ തീരത്തെ ചന്ദിപ്പൂർ ഇന്റഗ്രേറ്റഡ് ടെസ്റ്റ് റേഞ്ചിൽ വ്യോമസേനാ വിമാനത്തിൽ നിന്നായിരുന്നു മിസൈൽ തൊടുത്തത്. കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ലോക്ഭവനിലെ ഗ്ലാസ് ഹൌസിൽ വൈകിട്ട് ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. മലയാളികളായ KJ ജോർജ്, UT ഖാദർ ഉൾപ്പെടെ 11 മന്ത്രിമാരും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. DK ശിവകുമാറും സിദ്ധരാമയ്യയും ഡൽഹിയിൽ ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചയിലാണ് മന്ത്രിമാരുടെ കാര്യത്തിൽ ധാരണയായത്. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി മുതിർന്ന IAS ഓഫീസർ ലോഖണ്ഡേ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ബോർഡ് ചെയർമാനായിരുന്ന രാഹുൽ സിംഗിനെയും സെക്രട്ടറി ഹിമാൻഷു ഗുപ്തയെയും സ്ഥാനത്തു നിന്ന് നീക്കി. CBSEയുടെ പുതിയ സെക്രട്ടറിയായി ഉന്നത വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വരുൺ ഭരദ്വാജിനെയും നിയമിച്ചു. CBSE ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെട്ട അപാകതകളെയും കരാർ നടപടികളെയും കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഏകാംഗ സമിതിയെ നിയോഗിച്ചു. S രാധാ ചൌഹാനാണ് സമിതി അധ്യക്ഷ. 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ സമർപ്പിക്കും. മുൻ കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖർ അധ്യക്ഷനായ വിദഗ്ധ സമിതിയാണ് ധവളപത്രം തയ്യാറാക്കിയത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്തെ ബാധ്യതകളും പ്രത്യാഘാതങ്ങളും വെളിപ്പെടുത്തുന്നതായിരിക്കും ധവളപത്രം. ഈ മാസം 19 UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ്. ഗവർണറുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ശേഷം സഭ നാളെ പിരിയും. ഈ മാസം 19 ബജറ്റ് സമ്മേളനത്തിനായി വീണ്ടും സഭ ചേരും. 22 മുതൽ 24 വരെയാണ് ബജറ്റ് മിന്നൽ പൊതുചർച്ച. 29-30 തീയതികളിലാണ്

0: ാണ് ധനാഭ്യർത്ഥന ചർച്ച. ജൂലൈ 1 ധനവിനിയോഗ ബിൽ പാസാക്കി സഭ പിരിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധന നടത്താനെത്തിയ ED സംഘത്തെ ആക്രമിച്ച സംഭവം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. കന്റോൺമെന്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിൽ 30 സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. കേസിൽ കണ്ടാലറിയാവുന്ന 300 പേരാണ് പ്രതികൾ. 30 പേർ പിടിയിലായിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1 പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി 5 അവസാനിക്കും. ജൂൺ 8 ട്രയൽ അലോട്ട്മെൻറ്റും 15 ഒന്നാം അലോട്ട്മെൻറ്റുമാണ്. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ അവസരത്തിൽ വിദ്യാർത്ഥികൾക്ക് തെറ്റുകൾ തിരുത്താനും സ്കൂളും വിഷയവും മാറ്റാനും അവസരമുണ്ട്. മുഖ്യ അലോട്ട്മെൻറ്റ് പ്രക്രിയയ്ക്ക് ശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തും. മാനേജ്മെൻറ്റ് കമ്മ്യൂണിറ്റി അൺഎയ്ഡഡ് ക്വാട്ട സീറ്റുകളിലേക്ക് അതത് സ്കൂളുകളിൽ അപേക്ഷ നൽകണം. ജൂലൈ 2 +1 ക്ലാസ് ആരംഭിക്കും. പ്രവേശന നടപടികൾ ഓഗസ്റ്റ് 5 പൂർത്തിയാകും. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് ശനിയാഴ്ച വരെ ശക്തമായ മഴ തുടരുമെന്നും വകുപ്പ് വ്യക്തമാക്കി. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. നാളെ തെക്കൻ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും വടക്കൻ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. ലക്ഷദ്വീപ്, കേരള, തമിഴ്നാട് എന്നിവിടങ്ങളിലും കാലവർഷം എത്തും. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ 60 km വരെ കാറ്റിന് സാധ്യതയുണ്ട്. ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കാലവർഷ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി പത്തനംതിട്ട, തിരുവല്ലയിലെ പ്രളയ സാധ്യതാ പ്രദേശങ്ങൾ NDRF സംഘം സന്ദർശിച്ചു. മണിമലയാറിൻ്റെയും പമ്പയാറിൻ്റെയും തീരപ്രദേശങ്ങളിലെ സ്ഥിതി സംഘം വിലയിരുത്തി. സുരക്ഷാ ക്രമീകരണങ്ങൾ, മുൻ വർഷങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ വിശദാംശങ്ങൾ തുടങ്ങിയവയും അവർ പരിശോധിച്ചു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. അവശ്യ സർവീസുകളെയും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. താമരശ്ശേരി ചുരത്തിലെ ഗതാഗത നിയന്ത്രണം ചർച്ച ചെയ്യുന്നതിന് മന്ത്രി T.സിദ്ദിഖിൻ്റെ നേതൃത്വത്തിൽ കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. വയനാട്ടിലേക്കും തിരിച്ചും ഭാരം കൂടിയ വാഹനങ്ങൾ കുറ്റിയാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടെ ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് കലക്ടർ നിർദ്ദേശിച്ചു. കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകളിലും ദേശീയപാതയിലും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കാൻ ജില്ലാ കലക്ടർ MS മാധവിക്കുട്ടി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ദേശീയ പാതയോരത്തെ ഡ്രെയിനേജുകൾ തടസ്സമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കലക്ടറേറ്റിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച തൃശൂർ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ കലക്ടർ അറിയിച്ചു. മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ തുടങ്ങിയവ കണക്കിലെടുത്ത് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും കലക്ടർ നിർദ്ദേശിച്ചു. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളിൽ പ്രജനനകാലത്ത് അനധികൃതമായി മത്സ്യങ്ങൾ പിടികൂടുന്ന ഊത്തപിടുത്തം കർശനമായി നിരോധിച്ചതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. ജൂൺ 1 മാസങ്ങളിലാണ് നിരോധനം. നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർകോട് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കാസർകോട്ട് നിന്ന് P.ജഗന്നിവാസൻ.
1: നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സെൻസസ് 2027 ഭാഗമായി കാസർഗോഡ് ജില്ലയിലും വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P.ജഗന്നിവാസൻ. കേന്ദ്ര രജിസ്ട്രാർ ജനറൽ സെൻസസ് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പിനുള്ള പ്രാദേശിക ക്രമീകരണങ്ങൾ പുരോഗമിക്കുന്നത്. COVID-19 പകർച്ചവ്യാധിയെ തുടർന്ന് 2021 മാറ്റിവെച്ച സെൻസസ് ആണ് ഇപ്പോൾ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നത്. 1872 മുതലുള്ള ദശവത്സര പരമ്പരയിലെ 16th സെൻസസും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8th സെൻസസുമാണിത്. 1948 സെൻസസ് നിയമത്തിൻ്റെയും 1990 സെൻസസ് ചട്ടത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നിയമപരമായ പരമാധികാരത്തോടെയാണ് ഈ പ്രക്രിയ നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ സംസ്ഥാന സർക്കാർ വിജ്ഞാപനം പുനഃപ്രസിദ്ധീകരിച്ചതോടെ ജില്ലയിൽ സെൻസസ് പ്രവർത്തനങ്ങൾക്കായി നോഡൽ ഓഫീസർമാരെ നിയമിച്ചിരുന്നു.
0: പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹിതരായ പെൺമക്കൾക്കും ആശ്രിത നിയമനത്തിന് അർഹതയുണ്ടെന്ന് സുപ്രീംകോടതി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്ന ധവളപത്രം നാളെ നിയമസഭയിൽ. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പ്രവേശനത്തിന് അപേക്ഷിക്കാൻ സമയപരിധി വൈകിട്ട് അവസാനിക്കും. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം നാളെ

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
4: അമ്മ, അതൊക്കെ ഒരു യോഗാണേ. ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി എന്തൊക്കെ ചെയ്തു.
5: വിഷമിക്കാതിരിക്കടോ, അതൊക്കെ ശരിയാവും. വന്ധ്യതാ ചികിത്സയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള നമ്മുടെ സൈമർ ഹോസ്പിറ്റലിലെ തൃശ്ശൂര്, പിന്നെ എന്തിനാ ടെൻഷൻ ആവുന്നേ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം.
0: കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണുമാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഇന്ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കുവാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായി കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ഈ മാസം 13 തീയതിക്ക് ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പഠിതാവിന്റെ സൗകര്യാർത്ഥം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കും. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഇന്നു മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 0487 2438566 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ 4 മണി വരെ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട നമ്പർ 8547070773. മറ്റൊരു നമ്പർ 0487237773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ sellkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് sellkau@gmail.com എന്ന ഇമെയിൽ ആയോ 0487 2438567 എന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 8547070773. മറ്റൊരു നമ്പർ 0487 2378773.
1: സൈമർ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ പ്രസവിക്കാനും പ്രസവാനന്തര പരിചരണത്തിനും പുതിയൊരിടം
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ.
6: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്.

0: manufacturer and wholesalers. Thrissur, Edappal, Kuttanad, Kochi, Thiruvananthapuram, Kozhikode, Kannur and Palakkad.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
4: പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി തൃശൂർ.
5: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്. കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
1: അല്ല, അതെങ്ങനെ?
5: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
5: ഫോൺ 8078788881.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
4: പ്രായോജകർ
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
5: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്. കണ്ണിലിനി നിലാവ് മാത്രമല്ല, എല്ലാം വ്യക്തമായിട്ട് കാണാം.
1: അല്ല, അതെങ്ങനെ?
5: വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള പ്രശസ്ത നേത്രരോഗ വിദഗ്ധൻ നേതൃത്വം നൽകുന്ന പുതിയ കണ്ണാശുപത്രി നമ്മുടെ തൃശ്ശൂർ വന്നിട്ടുണ്ടല്ലോ.
1: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
5: ഫോൺ 8078788881.
6: ശംഖുപുഷ്പത്തിൽ നിന്നും ചെമ്പരത്തിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ. അംബ്രോസ് കൂളിയത്ത് സംസാരിക്കുന്നു.
7: കേരളം ഒരു പുണ്യം ചെയ്ത നാടാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അത്രത്തോളം നമ്മൾക്ക് നമ്മളുടെ മലനാട്, ഇടനാട്, തീരപ്രദേശം, ഈ മൂന്ന് സ്വഭാവങ്ങളുള്ള ഈ കേരളം ഏറ്റവും കൂടുതൽ സമൃദ്ധമായി വിഭവങ്ങളെ, ഭക്ഷ്യ വിഭവങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ കെൽപ്പുള്ള ഒരു മണ്ണും സാധ്യതയും ഉണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഷൊർണൂര് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഞങ്ങൾക്കുണ്ട്. അവിടെ 10 ഏക്കർ ലാൻഡ് ഉണ്ട്. അതിനകത്ത് ഞങ്ങൾ പൂക്കൃഷിയാണ് കൂടുതലും, ശംഖുപുഷ്പവും ചെമ്പരത്തിയും. അപ്പോൾ ആ ശംഖുപുഷ്പവും ചെമ്പരത്തിയും എങ്ങനെയാണ് കുറച്ചുകൂടി ഭക്ഷ്യയോഗ്യമാകുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെയും കേരളത്തിന് മൊത്തം മാതൃകയാക്കാവുന്ന ബദൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാവുന്ന അത്ര സാധ്യതകളുള്ള രണ്ട് പൂക്കളാണ് ശംഖുപുഷ്പവും ചെമ്പരത്തിയും. സർബത്തുകൾ, ജാമുകൾ, ടീ പെല്ലറ്റുകൾ, ചായക്ക് ബദലായിട്ടുള്ള പെല്ലറ്റുകൾ, അത്തരം കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്പേസ് ഞങ്ങൾക്ക് ഷൊർണൂരുണ്ട്. അപ്പോൾ കാർഷിക പ്രവൃത്തികൾക്കകത്ത് ജീവിത രീതികൾക്ക് ആവശ്യമുള്ള ബദൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രോസസ്സും ഇവിടെ നടക്കുന്നുണ്ട്. അതിൽ ഞാൻ പൂക്കളെ പ്രധാനമായിട്ടും എടുത്തത്, മലയാളിയുടെ ഏറ്റവും വലിയ ശീലത്തിൽ ഒന്നാമതാണ് ചായ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ശീതകാല പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുള്ള സ്ഥലങ്ങൾ മുഴുവൻ, നമ്മളുടെ പശ്ചിമഘട്ട മേഖല മുഴുവൻ നമ്മളിന്ന് തേയിലക്കാടുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അടിസ്ഥാനപരമായി നമ്മളുടെ ഭക്ഷണത്തിനുള്ള, ഭക്ഷ്യ ഉൽപ്പാദനത്തിന് ആവശ്യമുള്ള ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മൾ വളരെ ഒരു ചെറിയൊരു ആവശ്യമായ ചായ എന്ന് പറയുന്നൊരു ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് ഏറ്റവും വലിയ കേന്ദ്രീകൃത കാർഷിക രീതിയായിട്ടുള്ള ഒരു തേയില കൃഷിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അടിസ്ഥാനപരമായി തേയിലക്കാടുകൾ ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രതിസന്ധികളുണ്ട് കേരളത്തിന്. ഇവിടുത്തെ പുഴകളായാലും നദികളായാലും എല്ലാം മലിനീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാരണങ്ങളും, മലിനീകരിക്കുന്നതിൻ്റെ കാരണങ്ങളിൽ പ്രധാനമാണ് ഈ പശ്ചിമഘട്ട മേഖലയിലുള്ള തേയിലക്കാടുകളിൽ മുഴുവൻ അടിക്കുന്ന കീടനാശിനികളും അതിനോടനുബന്ധമായിട്ടുള്ള കൃഷിരീതികളും അവലംബിക്കുന്നതിലൂടെ നമുക്കുണ്ടാക്കിയെടുക്കുന്ന അപകടങ്ങൾ. ഇതിനൊരു ബദലുണ്ടാവേണ്ടതുണ്ട്. തേയില എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് പ്രൊഡക്റ്റായിട്ട് ഇന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു കേന്ദ്രീകൃത ഉൽപ്പാദനത്തിൻ്റെ വലിയൊരു വ്യവസായ ലാഭക്കൊതിയിൽ നിന്ന് മാത്രം കാണുന്ന ഒരവസ്ഥയിലേക്ക് അത് മാറിയിട്ടുണ്ട്. അടിസ്ഥാനപരമായി നമ്മളെ വീടുകളിൽ നമ്മൾക്ക് 10ഓ 20ഓ 30ഓ തരം ചായകൾ ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് സാധ്യമാണ്. പലതരത്തിൽ എത്രയോ തരത്തിലുള്ള നാച്ചുറലായിട്ടുള്ള ചായകൾ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധ്യമാണ്. അതിൽ പ്രധാനമായിട്ടും ഉള്ള രണ്ട് പൂക്കളാണ് ചെമ്പരത്തിയും ശംഖുപുഷ്പവും. ചെമ്പരത്തി കൊണ്ടും ശംഖുപുഷ്പം കൊണ്ടും നിരവധി രുചികളിൽ നമുക്ക് ചായകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളുടെ വീടുകളിൽ തന്നെ സ്വാശ്രയ ജീവിതം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു കാർഷിക പദ്ധതിയാണ് ഞാൻ പറയുന്നത്. എല്ലാ മനുഷ്യർക്കും അവരവരുടെ വീടുകളിൽ, ചെടിച്ചട്ടികളിൽ പോലും നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്ന ഏറ്റവും ലളിതവും പോഷകസമൃദ്ധവുമായിട്ടുള്ള ഒരു പാനീയത്തിൻ്റെ ഉൽപ്പാദനത്തെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. അത്രത്തോളം സാധ്യതയുണ്ട് ശംഖുപുഷ്പത്തിനും ചെമ്പരത്തിക്കും. ഞാനിപ്പോൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ചെയ്തുകൊണ്ടിരിക്കുന്നത്, ചെമ്പരത്തിയിൽ നിന്നും ശംഖുപുഷ്പത്തിൽ നിന്നും ചായകൾ ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള പെല്ലറ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒരു പെല്ലറ്റ് ഇട്ടാൽ നമുക്കൊരു ചായ ഉണ്ടാക്കാവുന്ന തരത്തിലേക്ക് അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് ഉൽപ്പന്നം കൊണ്ട് തന്നെ നമുക്ക് സർബത്തുകൾ ചെയ്യാൻ പറ്റും. നമുക്കറിയാം, മാർക്കറ്റിൽ ഇന്ന് നമുക്ക് ലഭ്യമാകുന്നതിൽ ഭൂരിഭാഗം വസ്തുക്കളും കോർപ്പറേറ്റുകൾ ഉണ്ടാക്കുന്ന ശീതപാനീയങ്ങളാണ്. അടിസ്ഥാനപരമായതെല്ലാം ആരോഗ്യത്തിന് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു എന്ന് ഞാനല്ല പറയുന്നത്, നമ്മൾ ഈ സമൂഹത്തിൽ അറിയുന്ന മനുഷ്യരെല്ലാം പറയുന്നുണ്ട്. അത്

0: ഉൽപാദന വ്യവസ്ഥകളിലൊക്കെ അത് മനുഷ്യന് ഉപകരിക്കാത്ത ഒരുപാട് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലൂടെ ഉണ്ടാക്കുന്ന പാനീയങ്ങളാണ്. അതാണ് ഈ കുഞ്ഞുങ്ങൾ മുഴുവൻ കുടിക്കുന്നത്. നമ്മൾ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റും ഈ പൂക്കളുകൊണ്ട്, ശംഖുപുഷ്പത്തിൻ്റെ ആയാലും ചെമ്പരത്തിയുടെ ആയാലും മറ്റു പൂക്കളുകൊണ്ടും നമുക്ക് സർബത്തുകൾ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള സർബത്തുകൾ ചെയ്യുന്നുണ്ട് ഈ രണ്ട് പൂക്കളിൽ നിന്ന്. അതെല്ലാം നമുക്ക് കേരളത്തിന് മാതൃകയാക്കാവുന്ന തരത്തിൽ, അല്ലെങ്കിൽ കർഷകരുടെ ഒരു ഇടവിളയായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കാവുന്ന ഏറ്റവും നല്ല ഭക്ഷ്യവസ്തുക്കളായിട്ട് ഈ രണ്ട് പൂക്കളെയും പരിഗണിക്കാവുന്നതാണ്.
1: ശംഖുപുഷ്പത്തിൽ നിന്നും ചെമ്പരത്തിയിൽ നിന്നും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അംബ്രോസ് കുളിയത്ത് സംസാരിച്ചതാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
3: സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
3: സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
4: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ, മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
7: മൃദുല ഫർണിച്ചർ വേൾഡ്, ഗാനാമൃതം. പ്രായോജകർ
8: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾഡോ, തൃശ്ശൂർ. ഫോൺ 9946851951.
9: മൃദുല ഫർണിച്ചർ വേൾഡിൽ വിവിധ തരം ഫർണിച്ചറിന് കോംബോ ഓഫറുകൾ.
10: ഒരു ബെഡ്റൂം ആവുമ്പോ കട്ടില് മാത്രം മതിയോ? വാർഡ്രോബ് വേണ്ടേ? ഫുഡ് കഴിക്കാൻ ടേബിൾ മാത്രം മതിയോ? ചെയറും വേണ്ടേ? ഇങ്ങനെ മികച്ച കോംബോ ഓഫറുകൾ കിട്ടാനോ മൃദുല ഫർണിച്ചർ വേൾഡ് തന്നെ വേണം. മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ റോഡ്, തൃശ്ശൂർ.
8: ഫോൺ 9946851951.
9: മൃദുല ഫർണിച്ചർ വേൾഡ്.
6: ഗാനാമൃതത്തിൽ ഇപ്പോൾ ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന കാവാലം നാരായണ പണിക്കർ, സംഗീതം KP ഉദയഭാനു.

0: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം സമാപിക്കുന്നു. പ്രായോജകർ
1: മൃദുല ഫർണിച്ചർ വേൾഡ്, പൂത്തോൾ ഡോട്ട് തൃശൂർ, ഫോൺ 9946851951.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
3: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: പുലരിപ്പൂക്കളിൽ ഇനി കേൾക്കാം.
5: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
6: പ്രായോജകർ
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
7: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: ഇന്ന് കാവ്യാഞ്ജലിയിൽ മുല്ലനേഴിയുടെ അവസാനത്തെ അഭയം എന്ന കവിത ശ്രീ രാജീവ് കാറൽമണ്ണ ചൊല്ലുന്നു.

മെന്ന ചിറകടി കേട്ട് പറന്നുപോയെന്നോ വെറുപ്പോ പേടിയോ? അടിവേരും മാന്തി കടൽ കടത്തുന്ന അടവു കണ്ടിനി അടുക്കുകില്ലെന്നോ? ഇരുകാലിൽ കുന്തിച്ചിരിക്കും ഞങ്ങളുടെ നിറുകയിൽ നിത്യമിടിമുഴങ്ങുന്നു.

ആയി മാറുമ്പോൾ ഉണർന്നവരാരോ വിളിച്ചു കൂവുന്നു. ഒരു തുണ്ടു പച്ചത്തുരുത്തു കാണുന്നുണ്ട്, ഒരു

0: കാവ്യാഞ്ജലിയിൽ ഇതുവരെ കേട്ടത് മുല്ലനേഴിയുടെ അവസാനത്തെ അഭയം എന്ന കവിത. ചൊല്ലിയത് രാജീവ് കാറൽമണ്ണ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. കാവ്യാഞ്ജലി സമാപിക്കുന്നു.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഹരിതം
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5.
4: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
5: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ഇന്നർ ഷോപ്പി എം ജെ റോഡ്, തൃശൂർ. ഗാനസ്മൃതി ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജെ റോഡ്, തൃശൂർ.
7: പുലരിപ്പൂക്കളിൽ അവസാനമായി
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
4: പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487-299-3299.
9: കണ്ണാശുപത്രി എന്നാ അത്? നമ്മുടെ സൈമൺസ് മാത്രം, ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
10: അപ്പൊ ചേട്ടൻ അറിഞ്ഞില്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
9: കൊള്ളാം, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ. ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശ്ശൂർ റോഡ്, കാഞ്ഞാണി.
2: ഫോൺ 0487-299-3299.
4: സഹപ്രായോജകർ
11: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
12: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് ട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിന്റെ ഉൽപ്പാദന വിലയിൽ നല്ല കിട്ടലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
13: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
12: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
11: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
7: കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ നിശ്ചിത തീയതികളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. നാളെ ഒല്ലൂർ പഞ്ചായത്തിലും ഈ മാസം 6-ാം തീയതി നടത്തറ പഞ്ചായത്ത്, 9-ാം തീയതി മുളങ്കുന്നത്തുകാവ് കോലഴി, 11-ാം തീയതി അളഗപ്പനഗർ പുതുക്കാട്, 16-ാം തീയതി പെരിഞ്ഞനം, 18-ാം തീയതി അടാട്ട്, 20-ാം തീയതി പാഞ്ഞാൾ, 23-ാം തീയതി തോളൂർ, 27-ാം തീയതി പൂമംഗലം പഞ്ചായത്ത് എന്നിവിടങ്ങളിലാണ് സിറ്റിംഗ് നടത്തുന്നത്. പുതുതായി ചേരുവാൻ വരുന്നവർ സ്കൂൾ സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യത്തെ പേജ് സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. തൃശൂർ വില്ലടത്ത് പ്രവർത്തിക്കുന്ന കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി സൗജന്യ തൊഴിൽ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഈ മാസം ആരംഭിക്കുന്ന പരിശീലനത്തിന് 18-നും 50-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. രാവിലെ 9 മണി മുതൽ വൈകിട്ട് 5 മണി വരെയായിരിക്കും പരിശീലനം. 31 ദിവസം നീളുന്ന പരിശീലനത്തിൽ സംരംഭകത്വം, വായ്പാ സൌകര്യങ്ങൾ എന്നിവ സംബന്ധിച്ച ക്ലാസുകളും ഉണ്ടായിരിക്കും. ഭക്ഷണവും താമസവും ഉൾപ്പെടെ പരിശീലനം തികച്ചും സൌജന്യമാണ്. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം 2 വർഷം വരെ ആർസൈടിയുടെ സഹായ സഹകരണങ്ങളും ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ 0487-26-9-4-1-2. കേരള കള്ളി വ്യവസായ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കളിൽ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2026-27 അധ്യയന വർഷത്തേക്കുള്ള പഠന കിറ്റ് വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 5 വരെ ദീർഘിപ്പിച്ചു. സർക്കാർ സ്ഥാപനമായ IHRD വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിലേക്ക് +1 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും IHRD.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് പ്രിന്റ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വാങ്ങുകയോ ചെയ്യാം. അപേക്ഷാ ഫീസ് 115 രൂപ, SC/ST വിഭാഗത്തിന് 60 രൂപ. താൽപര്യമുള്ളവർ പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ മാസം 6-ാം തീയതി 5 മണിക്ക് മുൻപായി ലഭ്യമാക്കുക. പ്രവേശനം ഏകജാലകം വഴി അല്ലാത്തതിനാൽ അപേക്ഷ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ നേരിട്ട് തന്നെ എത്തിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പറുകൾ പറയാം. 9496-21-7535. മറ്റൊരു നമ്പർ 8547-00-5022.
8: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ സമാപിക്കുന്നു.
3: പ്രായോജകർ
2: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി ഫോൺ 0487299329.
14: സഹപ്രായോജകർ
11: തൃശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പള്ളിക്കുളം റോഡ് തൃശൂർ.
3: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG റോഡ് തൃശൂർ ജാഗ്രത.
2: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ
3: ഫോൺ 9387168444.
15: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19-ന്. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. വിദേശകാര്യം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ധനകാര്യം എന്നീ വകുപ്പുകളിലെ മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും വെനിസ്വേല പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. സന്ദർശനത്തിനിടെ ഡെൽസി റോഡ്രിഗസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. വ്യാപാരം, നിക്ഷേപം, ഊർജം, ആരോഗ്യം, ഔഷധ നിർമ്മാണം എന്നീ മേഖലകളിലെ സഹകരണം ഇരുവരും ചർച്ച ചെയ്യും. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ സ്വാഗതം ചെയ്ത വിദേശകാര്യ മന്ത്രാലയം പുതിയ ക്രമീകരണം ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കാൻ സഹായിക്കുമെന്നും അറിയിച്ചു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്നൊഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കുടുംബത്തിന്റെ നിർവചനത്തിൽ നിന്ന് വിവാഹിതരായ മക്കളെ ഒഴിവാക്കുന്നത് തികച്ചും ഏകപക്ഷീയവും നീതിരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കോടതി നിരീക്ഷിച്ചു. അലഹബാദ് ഹൈക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഈ സുപ്രധാന വിധി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടെ പ്രധാന മേഖലകളിൽ നടത്തിയ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആകാശവാണി ഒരുക്കുന്ന പ്രത്യേക പരിപാടിയിൽ ഇന്ന് രാജ്യത്തെ മധ്യവർഗ ജനവിഭാഗങ്ങളുടെ ശാക്തീകരണത്തിന് സ്വീകരിച്ച നടപടികളെക്കുറിച്ച് അറിയാം. നികുതി ലഘൂകരണം, ശക്തമായ ബാങ്കിംഗ്, പെൻഷൻ സംവിധാനങ്ങൾ എന്നിവ വഴി മധ്യവർഗത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിച്ചതുൾപ്പെടെ നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് ഈ കാലയളവിൽ സർക്കാർ നടപ്പിലാക്കിയത്. ഒരു റിപ്പോർട്ട്.
1: പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. GST നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ ഇതുവരെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. ജൻ ഔഷധി കേന്ദ്രങ്ങൾ വഴി ഗുണനിലവാരമുള്ള മരുന്നുകൾ 50 മുതൽ 80% വരെ വിലക്കുറവിൽ ലഭ്യമാക്കുന്നുണ്ട്. ഇതിനു പുറമെ മുദ്രയോജനയ്ക്ക് കീഴിൽ ഇതുവരെ 40 ലക്ഷം കോടി രൂപയുടെ വായ്പകളും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവ് ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. ജനജാതീയ ഗരിമ ഉത്സവ് 2026 ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യും. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബ് രാഷ്ട്രപതി ചടങ്ങിൽ വെർച്വലായി ഉദ്ഘാടനം ചെയ്യും. CBSEയുടെ പുതിയ ചെയർപേഴ്സണായി ലോഖണ്ഡെ പ്രശാന്ത് സീതാറാമിനെ നിയമിച്ചു. നിലവിൽ ആഭ്യന്തര മന്ത്രാലയത്തിൽ അഡീഷണൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചു വരികയായിരുന്നു അദ്ദേഹം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഡയറക്ടറായി പ്രവർത്തിക്കുകയായിരുന്ന വരുൺ ഭരദ്വാജിനെ CBSE സെക്രട്ടറിയായും കേന്ദ്ര സർക്കാർ നിയമിച്ചു. പ്രസാർഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിലാണ് ഈ സംവിധാനം ആരംഭിച്ചത്. രാജ്യത്തെ പൊതു ഡിജിറ്റൽ മീഡിയ സംവിധാനത്തിന്റെ വളർച്ചയിലെ സുപ്രധാന ചുവടുവയ്പ്പാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. തദ്ദേശീയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ വിശ്വാസ്യത വർദ്ധിക്കുന്നതിന്റെ തെളിവാണിതെന്നും മന്ത്രാലയം

0: വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന DK ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നിയമിച്ചു. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. കോവിഡ് മഹാമാരിക്ക് ശേഷം യുവജനങ്ങൾക്കിടയിൽ പക്ഷാഘാതം വർദ്ധിച്ചു വരുന്ന സാഹചര്യം, CBSE പരീക്ഷാ മൂല്യനിർണയത്തിലെ പിഴവുകൾ തുടങ്ങിയവയാണ് പ്രതിപക്ഷത്തിന്റെ ഇന്നത്തെ ശ്രദ്ധ ക്ഷണിക്കൽ വിഷയങ്ങൾ. മുഖ്യമന്ത്രി VD സതീശൻ നയിക്കുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19 അവതരിപ്പിക്കും. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് അതിശക്തമായ ഒറ്റപ്പെട്ട മഴ സൂചിപ്പിക്കുന്ന ഓറഞ്ച് ജാഗ്രതയുള്ളത്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ സൂചിപ്പിക്കുന്ന മഞ്ഞ ജാഗ്രതയുണ്ട്. സംസ്ഥാനത്ത് നാളെ മഴ കൂടുതൽ ശക്തമാകും എന്നാണ് പ്രവചനം. വ്യാഴാഴ്ച 8 ജില്ലകൾ ഓറഞ്ച് ജാഗ്രതയ്ക്ക് കീഴിലായിരിക്കും. ബേക്കൽ, കണ്ണൂർ, തൃശൂർ തുടങ്ങി പലയിടങ്ങളിലും ഇന്നലെ രാത്രി മുതൽ 5 മുതൽ 15 mm വരെയുള്ള മഴ ലഭിച്ചു വരുന്നുണ്ട്.
0: അപകടകരമായ കാലാവസ്ഥയിൽ വിനോദസഞ്ചാര ബോട്ടുകളുടെ സർവീസ് നിർത്തിവെക്കണമെന്ന് കേരള മാരിടൈം ബോർഡ്. അപകടങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള മുൻകരുതലിന്റെ ഭാഗമാണിത്. കാലാവസ്ഥ അപകടകരമാകുന്ന ദിവസങ്ങളിലും പുഴയിൽ ശക്തമായ ഒഴുക്കുള്ള ദിവസങ്ങളിലും സർവീസ് നിർത്തിവെക്കണം. നിർദ്ദേശം ലംഘിച്ച് സർവീസ് നടത്തുന്ന ബോട്ടുകൾ പിടിച്ചെടുക്കുകയും ജീവനക്കാർക്കും ഉടമകൾക്കുമെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 ക്രിക്കറ്റ് 3rd മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിന് 6 വിക്കറ്റ് ജയം. ഇതോടെ 3 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇംഗ്ലണ്ട് 2-1 സ്വന്തമാക്കി. ഇന്ത്യ ഉയർത്തിയ 181 റൺസ് വിജയലക്ഷ്യം 18.3 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ ഇംഗ്ലണ്ട് മറികടന്നു. ഇംഗ്ലണ്ടിന്റെ അലിസ് ക്യാപ്സിയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി സീരീസും. ഈ വർഷത്തെ പ്രധാനമന്ത്രി രാഷ്ട്രീയ ബാൽ പുരസ്കാരത്തിനുള്ള അപേക്ഷ ക്ഷണിച്ച് കേന്ദ്ര സർക്കാർ. awards.gov.in എന്ന പോർട്ടൽ വഴി July 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. ധീരത, സാമൂഹിക സേവനം, പരിസ്ഥിതി, കായികം, കല, സാംസ്കാരികം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ അസാധാരണമായ സംഭാവനകൾ നൽകിയ കുട്ടികൾക്കാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. DRDOയും വ്യോമസേനയും ചേർന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത RUDRAM-2 മിസൈലിന്റെ പരീക്ഷണം വിജയകരം. അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ യുദ്ധവിമാനത്തിൽ നിന്ന് വിക്ഷേപിച്ചായിരുന്നു മിസൈലിന്റെ ശേഷി പരിശോധിച്ചത്. ഈ ചരിത്ര നേട്ടത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ഐക്യരാഷ്ട്രസഭ പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ പ്രസിഡന്റായി ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലിലുർ റഹ്മാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പൊതുസഭയിൽ നടന്ന വോട്ടെടുപ്പിൽ സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കഖൌറിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. ഖലിലുർ റഹ്മാന് 99 വോട്ടുകൾ ലഭിച്ചപ്പോൾ ആൻഡ്രിയാസിന് 91 വോട്ടുകൾ മാത്രമാണ് നേടാനായത്. സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന പൊതുസഭയുടെ പുതിയ സമ്മേളനം മുതൽ 1 വർഷത്തേക്കായിരിക്കും ഖലിലുർ റഹ്മാന്റെ കാലാവധി. പശ്ചിമബംഗാൾ സർക്കാരിന്റെ പുതിയ സാമൂഹിക ക്ഷേമ പദ്ധതിയായ അന്നപൂർണ യോജനയ്ക്ക് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഔദ്യോഗിക ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ഗുണഭോക്താക്കൾക്കുള്ള അനുമതി പത്രം ചടങ്ങിൽ വിതരണം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. കേരളത്തിൽ നിന്ന് നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. വിവാഹിതരായ പെൺമക്കളെ ആശ്രിത നിയമനത്തിനുള്ള അർഹതയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ലെന്ന് സുപ്രീംകോടതി. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച ഇന്നും തുടരും. സംസ്ഥാന ബജറ്റ് ഈ മാസം 19. കേരളത്തിൽ ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധം.

0: ബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: ഗാനസന്ദേശം.
2: പ്രായോജകർ
4: സംഗീത ഉപകരണങ്ങളുടെ മികച്ച ശേഖരവുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
5: പഠനവും ഒപ്പം സംഗീതവുമായി വീണ്ടും ഒരു സ്കൂൾ വർഷം കൂടി.
4: മ്യൂസിക് പാർക്കിൽ സംഗീത ഉപകരണങ്ങളുടെ ഉത്സവകാലം. കുട്ടികളുടെ സംഗീത വാസനകളെ പരിപോഷിപ്പിക്കുവാൻ കർണാട്ടിക്, ഹിന്ദുസ്ഥാനി, വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്. അവധി ദിനങ്ങളിൽ പഠിക്കാൻ അവർക്ക് നൽകൂ അഭിരുചിക്കിണങ്ങിയ സംഗീതോപകരണങ്ങൾ. വിപുലീകരിച്ച പുതിയ ഷോറൂമോടെ മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
2: സഹപ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
7: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന ഫോർട്ട് കൊച്ചിയിലുള്ള ജയങ്കർ സലിതയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു നഫീസ കുഞ്ഞിപ്പ പന്തവൂർ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന സംഗീതമോൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും നേരുന്നു പെരുമ്പാവൂരിൽ നിന്നും അച്ഛൻ മാധവൻ, അമ്മ ഗീത, ചേട്ടൻ പ്രവീൺ എന്നിവരും മറ്റ് കുടുംബാംഗങ്ങളും. എല്ലാവർക്കും ആശംസകളോടെ ഗാനമിത ആലീസ് ഇൻ വണ്ടർലാൻഡ് എന്ന ചിത്രത്തിനു വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി സിസിലി പാടിയ ഗാനം.

0: എക്രയുമായി നവീകരിച്ച വലിയ ഷോറൂം മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ.
1: സഹപ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട്.
2: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
5: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തുംപാടം തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ് ചാവക്കാട്.
6: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചറർമാരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തും. UGC നിർദ്ദേശിക്കുന്ന യോഗ്യതയുള്ളതും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. നാളെ രാവിലെ 10:30 ജേർണലിസം വിഷയത്തിനും ഉച്ചയ്ക്ക് 1:30 പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിനുമായാണ് അഭിമുഖം. കൂടുതൽ വിവരങ്ങൾക്കായി 0466227335 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒല്ലൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 വർഷത്തേക്കുള്ള അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. കൊമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിഷയങ്ങളിലേക്കുള്ള അതിഥി അധ്യാപകരെ നാളെയും ഹിന്ദി, മലയാളം, ജേർണലിസം വിഷയങ്ങളിലേക്കുള്ള ഇന്റർവ്യൂ 5 നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പില് ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് രജിസ്റ്റർ ചെയ്ത നിശ്ചിത യോഗ്യതയുള്ള വിദ്യാർത്ഥികളിൽ നിന്ന് ഇന്റർവ്യൂ ദിവസം രാവിലെ 10:00 അസൽ രേഖകൾ സഹിതം ഇന്റർവ്യൂവിന് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി 0487235700 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. തൃശൂർ റവന്യൂ ഡിവിഷണൽ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-40 മധ്യേ. മലയാളം, ഇംഗ്ലീഷ് ടൈപ്പ്റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം. സാമൂഹ്യ സേവന മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുതിർന്ന പൌരന്മാരുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികളുടെ നിർവഹണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ മുൻ പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ഫോട്ടോ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഈ മാസം 10 രാവിലെ 10:00 അയ്യന്തോൾ കളക്ട്രേറ്റിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട നമ്പർ ഇനി പറയാം. 0487232172. തൊഴിലവസര വാർത്തകളാണ് കേട്ടത്.
1: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ.
8: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
7: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.

ആകാശവാണി തൃശൂർ. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രനും ചിത്രയും പാടിയ ഗാനം. രചന IS കുണ്ടൂർ, സംഗീതം SP വെങ്കിടേഷ്.

0: ஹார்ட். ஃபோன் 7025131999.
1: അമിതമായി വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണമാണ് ഇന്നത്തെ പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണം. പോഷക സമൃദ്ധമായ പല പച്ചക്കറികളും പഴങ്ങളും പാകം ചെയ്യാതെ തന്നെ പുതുമയോടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് ആരോഗ്യം ഉറപ്പുവരുത്തും. എളുപ്പത്തിൽ തയ്യാറാക്കാനാവുന്ന രുചികരവും പോഷക സമൃദ്ധവുമായ വിഭവങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ആരോഗ്യക്കുറിപ്പുകളിൽ. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന സാലഡുകൾ. ആയുർവേദ ചികിത്സകനായ ഡോക്ടർ KS രജിതൻ സംസാരിക്കുന്നു.
2: ലോകത്ത് 425 ദശലക്ഷത്തിലധികം ജനങ്ങളാണ് പ്രമേഹവും അനുബന്ധ രോഗങ്ങളുമായി ജീവിക്കുന്നത്. പ്രമേഹ രോഗികൾ അവരുടെ ആരോഗ്യത്തിനായി കൃത്യമായ നിയന്ത്രണങ്ങൾ ശീലിക്കാതിരുന്നാൽ പലതരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകുന്നതിന് കാരണമാകുന്നു. പെരിഫറൽ ന്യൂറോപ്പതി, ഓട്ടോണോമിക് ന്യൂറോപ്പതി, പ്രോക്സിമൽ ന്യൂറോപ്പതി, ഫോക്കൽ ന്യൂറോപ്പതി എന്നിവ ശരീരത്തെ ബാധിക്കുന്ന പ്രമേഹാനുബന്ധമായ രോഗങ്ങളിൽ പ്രധാനമാണ്. ഇത് കാൽപാദങ്ങളുടെയും അടിഭാഗം മുതൽ ശരീരം ഉൾപ്പെടെയുള്ള മനുഷ്യരുടെ എല്ലാ അവയവങ്ങളെയും ബാധിച്ച് പലവിധത്തിലുള്ള മാരകരോഗങ്ങൾ ഉണ്ടാകുന്നതിനും ഇടയാക്കുന്നുണ്ട്. പ്രമേഹവും അനുബന്ധ രോഗങ്ങളും ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഏറ്റവും ചിലവേറിയ ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ദേഹാധ്വാനം ഉള്ള ജോലികൾ ചെയ്യാത്തതും ഭക്ഷണ രീതിയിലും ജീവിതശൈലിയും ഉള്ള മാറ്റങ്ങളുമാണ് പ്രമേഹം കൂടിക്കൊണ്ടിരിക്കുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ഭക്ഷണ ക്രമീകരണങ്ങൾ ആവശ്യമുള്ള ഒരു പ്രധാന രോഗമാണ് പ്രമേഹം. ഒരു പ്രമേഹ രോഗിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നത് കഴിക്കുന്ന അന്നജം പ്രധാനമായ ഭക്ഷണങ്ങൾ തന്നെയാണ്. എന്നാൽ അന്നജം ഉള്ള എല്ലാ ഭക്ഷണങ്ങളും ഒരേ അളവിൽ അല്ല രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിപ്പിക്കുന്നത്. നാരുകളുള്ള ഭക്ഷണങ്ങൾ, പച്ചയായി പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന പച്ചക്കറികളും പഴങ്ങളും, ഗ്ലൈസിമിക് സൂചികയും കുറവുള്ള ഭക്ഷണങ്ങൾ എന്നിവ പ്രമേഹ രോഗികൾ കഴിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രമേഹ രോഗികൾ എല്ലാതരം പഴങ്ങളും പച്ചക്കറികളും ഒഴിവാക്കേണ്ടതില്ല. പ്രമേഹ രോഗികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉതകുന്നതായ കുറഞ്ഞ ഗ്ലൈസീമിക് ലോഡും ഗ്ലൈസീമിക് സൂചിയും ഉള്ളവ കഴിക്കാവുന്നതാണ്. പ്രമേഹ രോഗികളുടെ പ്രധാന ഭക്ഷണങ്ങൾക്ക് അരമണിക്കൂർ മുമ്പായി പച്ചക്കറികൾ കൊണ്ടുള്ള സാലഡുകൾ കഴിക്കുന്നത് പ്രമേഹ രോഗ നിയന്ത്രണത്തിന് സഹായിക്കുന്നതാണെന്ന് അനുഭവത്തിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രമേഹ രോഗ നിയന്ത്രണത്തിന് സഹായകമായ പച്ചക്കറി സാലഡുകളെ കുറിച്ച് പറയാം. കുക്കുംബർ, കാരറ്റ്, കാബേജ് സാലഡാണ് ചേരുവകൾ. കുക്കുംബർ 1 വട്ടത്തിലരിഞ്ഞത്, കാരറ്റ് 1 ചെറുതാക്കി നീളത്തിലരിഞ്ഞത്, കാബേജ് 100 ഗ്രാം ഗ്രേറ്റ് ചെയ്തത്, സവാള 1 ചെറുതാക്കി ചതുരത്തിൽ അരിഞ്ഞത്, തക്കാളി കുരുകളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞത് 1 എണ്ണം, പച്ചമുളക് 1 വട്ടത്തിലരിഞ്ഞത്, മല്ലിയില ആവശ്യത്തിന്, ചെറുനാരങ്ങ നീര് ആവശ്യത്തിനനുസരിച്ച്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഉപ്പ് അല്ലെങ്കിൽ ഇന്ദുപ്പ് ആവശ്യത്തിന് എടുക്കാം. ഉണ്ടാക്കുന്ന വിധം, ചേരുവകളെല്ലാം തന്നെ ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക. ഈ സാലഡ് ഒരു നേരത്തെ ഭക്ഷണമായോ പ്രധാന ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപോ കഴിക്കാവുന്നതാണ്. പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന മറ്റൊരു സലാഡാണ് കോവയ്ക്ക് ചേർത്തിയുള്ള സാലഡ്. ചേരുവകൾ: കോവയ്ക്ക 100 ഗ്രാം ചെറുതാക്കി അരിഞ്ഞത്, കുക്കുംബർ 1 വട്ടത്തിൽ അരിഞ്ഞത്, സവാള 2 എണ്ണം ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞത്, തക്കാളി വലുത് 1 വട്ടത്തിൽ ചെറുതാക്കി അരിഞ്ഞത്, കുരുമുളക് പൊടി 2 ടീസ്പൂൺ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച്, കറുവപ്പട്ട പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ടിൻ്റെ ഇലകൾ ചെറുതാക്കി അരിഞ്ഞത്, മല്ലിയിലകൾ 1 തണ്ട് ചെറുതാക്കി അരിഞ്ഞത്, ഇന്ദുപ്പ് അല്ലെങ്കിൽ ഉപ്പ് ആവശ്യത്തിന്. ഉണ്ടാക്കുന്ന വിധം, ചേരുവകളെല്ലാം ഒരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ യോജിപ്പിക്കുക. പുളി ആവശ്യമാണെങ്കിൽ ചെറുനാരങ്ങ നീരും ചേർക്കാം. പ്രമേഹ രോഗികൾക്ക് ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപോ പ്രധാന ഭക്ഷണമായോ ഇത് കഴിക്കാവുന്നതാണ്. മുളപ്പിച്ച ചെറുപയർ സാലഡ്. ചേരുവകൾ: മുളപ്പിച്ച ചെറുപയർ 1 കപ്പ്, സവാള 1/2 ചെറുതാക്കി അരിഞ്ഞത്, തേങ്ങ 1/2 ചിരകിയത്, കുക്കുംബർ 1/2 ചെറുതാക്കി അരിഞ്ഞത്, മല്ലിയില 1 തണ്ടിൻ്റെ ഇലകൾ അരിഞ്ഞത്, കുരുമുളക് പൊടി, നാരങ്ങ നീര്, ഇന്ദുപ്പ് എന്നിവയെല്ലാം ആവശ്യത്തിനനുസരിച്ച്. ഉണ്ടാക്കുന്ന വിധം: മുളപ്പിച്ച ചെറുപയർ, സവാള, തേങ്ങ, കുക്കുംബർ, മല്ലിയില എന്നിവ ഒരു പാത്രത്തിൽ ഇട്ട് ആവശ്യത്തിനനുസരിച്ച് ചെറുനാരങ്ങരും ഉപ്പും ചേർത്ത് യോജിപ്പിച്ച് ഭക്ഷണത്തിന് അരമണിക്കൂർ മുൻപോ പ്രധാന ഭക്ഷണമായോ കഴിക്കാവുന്നതാണ്.
1: പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്ന സാലഡുകൾ. ആയുർവേദ ചികിത്സകനായ ഡോക്ടർ KS രജിതൻ സംസാരിച്ചതാണ് കേട്ടത്. ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
0: തൃശ്ശം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്.
1: ആരോഗ്യക്കുറിപ്പുകൾ സമാപിക്കുന്നു.
0: ഈ പരിപാടി

0: ആകാശവാണി തൃശൂർ.
1: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് സമർപ്പിക്കുന്നു ആരോഗ്യക്കുറിപ്പുകൾ. പ്രായോജകർ, ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
2: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
3: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
2: ടീച്ചർ, ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ. അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
3: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.

0: പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ലോകോത്തര നേത്ര ചികിത്സാ സൗകര്യവുമായി ദൃശ്യം കണ്ണാശുപത്രി.
1: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്
2: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
1: പ്രായോജകർ
2: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
3: ആകാശവാണി തൃശൂർ.
4: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം, ഷൊർണൂർ റോഡ്, തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
5: പ്രായോജികർ
6: പ്രൊഫഷണൽ കോഴ്സുകൾക്ക് അക്കൗണ്ടൻസ് അക്കാദമി.
5: www.accountantsacademy.in.
7: ജോലി കിട്ടണമെങ്കിൽ എക്സ്പീരിയൻസ് വേണം, എക്സ്പീരിയൻസ് വേണമെങ്കിൽ ജോലി കിട്ടണം. എന്താ ചെയ്യാം?
8: അക്കൗണ്ടന്റ് ജോലിക്കാണെങ്കിൽ നീ വിഷമിക്കേണ്ട മച്ചു, അതിനല്ലേ അക്കൗണ്ടൻസ് അക്കാദമി ഉള്ളത്. അവിടെ കോഴ്സിനൊപ്പം തന്നെ ഒന്നാന്തരം പ്രാക്ടിക്കൽ ട്രെയിനിംഗ് ഉണ്ട്. അതുകൊണ്ട് കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എക്സ്പീരിയൻസ്ഡ് അക്കൗണ്ടന്റ് ആയി വർക്ക് ചെയ്ത് തുടങ്ങാനേ.
9: അക്കൗണ്ടൻസ് അക്കാദമി, തൃശൂർ, കാലിക്കറ്റ്, എടപ്പാൾ, കോട്ടക്കൽ ആൻഡ് വടക്കേക്കാട്.
3: ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: മാൾവ സാമ്രാജ്യത്തിലെ ഏത് രാജ്ഞിയാണ് ലോക്മാത, തത്വചിന്തക രാജ്ഞി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത്? ഉത്തരം: അഹല്യഭായ് ഹോൾക്കർ. മാൾവ സാമ്രാജ്യത്തിലെ ഹോൾക്കർ രാജ്ഞിയായിരുന്ന അഹല്യഭായ് ഹോൾക്കർ ഇന്ത്യയിലെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള വനിതാ ഭരണാധികാരികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. അവരുടെ അഗാധമായ മനുഷ്യസ്നേഹം, ധർമ്മത്തിൽ അടിയുറച്ച ഭരണം, ദാർശനിക വീക്ഷണം തുടങ്ങിയ മൂല്യങ്ങൾ കാരണമാണ് ലോക്മാത, തത്വചിന്തക രാജ്ഞി എന്നെല്ലാം അവർ അറിയപ്പെട്ടത്. ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി പറയാം. ചോദ്യം: മാൾവ സാമ്രാജ്യത്തിലെ ഏത് രാജ്ഞിയാണ് ലോക്മാത, തത്വചിന്തക രാജ്ഞി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത്? ഉത്തരം: അഹല്യഭായ് ഹോൾക്കർ. മാൾവ സാമ്രാജ്യത്തിലെ ഹോൾക്കർ രാജ്ഞിയായിരുന്ന അഹല്യഭായ് ഹോൾക്കർ ഇന്ത്യയിലെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള വനിതാ ഭരണാധികാരികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. അവരുടെ അഗാധമായ മനുഷ്യസ്നേഹം, ധർമ്മത്തിൽ അടിയുറച്ച ഭരണം, ദാർശനിക വീക്ഷണം തുടങ്ങിയ മൂല്യങ്ങൾ കാരണമാണ് ലോക്മാത, തത്വചിന്തക രാജ്ഞി എന്നെല്ലാം അവർ അറിയപ്പെട്ടത്. ഇനി ചിന്താവിഷയം. ചിന്താവിഷയത്തിൽ ഇന്ന് വില്യം ഷേക്സ്പിയറുടെ വാക്കുകളാണ്. ഉറക്കം, അത് സങ്കടങ്ങളുടെയും കരുതലിൻ്റെയും ചുളിവുകൾ നിവർത്തുന്ന തുന്നൽക്കാരനാണ്. ഉറക്കം, അത് സങ്കടങ്ങളുടെയും കരുതലിൻ്റെയും ചുളിവുകൾ നിവർത്തുന്ന തുന്നൽക്കാരനാണ്. വില്യം ഷേക്സ്പിയർ.

0: അക്കൗണ്ടൻസ് അക്കാദമി നിയർ കൗസ്തുഭം ഷൊർണൂർ റോഡ് തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു.
1: പ്രായോജകർ അക്കൗണ്ടൻസ് അക്കാദമി. ഫോൺ 70 25 37 77 33.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ട വാരിയർ റോഡ്, തൃശൂർ, കാവ്യാഞ്ജലി.
4: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: FM 101.1 MHz രാവിലെ 10:30 രാഗപരിചയം പുനഃപ്രക്ഷേപണം, 11:02 ഡോക്ടറോട് ചോദിക്കാം. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ഉച്ചകഴിഞ്ഞ് 3:00 ചലച്ചിത്രഗാനങ്ങൾ, 4:00 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. FM 101.1 MHz. ഇപ്പോൾ സമയം 7:00 കഴിഞ്ഞ് 59:40. ഇനി 8:00 ഹിന്ദിയിലും തുടർന്ന് 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.

0: കേരളത്തിലുടനീളം സെന്ററുകൾ
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി MG റോഡ് തൃശൂർ
0: ഫോൺ 9387168444
2: ആരോഗ്യ ജീവിതം കുട്ടികളുടെ മനോവ്യാപാരത്തെ തൊട്ടറിയാം നമുക്ക് സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുന്നു.
3: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാ വീടുകളിലുമുള്ള ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ്. സ്കൂൾ റീഓപ്പണിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ മക്കളുടെ മനസ്സ്. ജൂൺ മാസം എത്തുമ്പോൾ കേരളത്തിലെ വീടുകളിൽ ഒരു പ്രത്യേക തരം ഭാവമാണ്. പുതിയ യൂണിഫോമിൻ്റെ മണം, പുതിയ പുസ്തകങ്ങളുടെ ശബ്ദം, പുസ്തകങ്ങൾ കവറിടലും പേരെഴുതലും ബാഗ് ഒരുക്കലും, ഒരു പുതിയ അധ്യയന വർഷത്തിൻ്റെ തുടക്കം. പക്ഷേ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നത് പുസ്തകങ്ങളെയും യൂണിഫോമിനെയുമാണ്. അതേസമയം കുട്ടികളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നത് എന്ന് ചിന്തിക്കാൻ പോലും മറന്നുപോകുന്നു. സ്കൂൾ തുറക്കുന്നത് കുട്ടികൾക്കൊരു ചെറിയ കാര്യമല്ല. ഏകദേശം 2 മാസം അവർ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ജീവിതത്തിലായിരുന്നു. വൈകി ഉറങ്ങുക, വൈകി എഴുന്നേൽക്കുക, കളിക്കുക, യാത്രകൾ പോകുക, ബന്ധുക്കളുടെ വീട്ടിൽ പോകുക, അങ്ങനത്തെ ഒരു ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് വീണ്ടും 6 മണിക്ക് എഴുന്നേറ്റ് സ്കൂളിലേക്ക് പോകുന്ന ഒരു ജീവിതത്തിലേക്ക് മാറണം. മുതിർന്നവർക്ക് പോലും ഇത്തരം മാറ്റങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. അവർക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് നമുക്ക് ചിന്തിക്കാം. ചില കുട്ടികൾ വളരെ സന്തോഷത്തോടെ സ്കൂളിലേക്ക് പോകും. എൻ്റെ കൂട്ടുകാരെ കാണണം, എൻ്റെ പുതിയ ക്ലാസ് കാണണം, പുതിയ ബാഗ് ഉപയോഗിക്കണം, അവർക്ക് ആവേശമാണ്. പക്ഷേ എല്ലാ കുട്ടികളിലും അങ്ങനെയല്ല. ചില കുട്ടികൾ പുറമേ ഒന്നും പറയില്ല, പക്ഷെ ഉള്ളിൽ ചെറിയൊരു ഭയം ഉണ്ടായിരിക്കും. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അതേ ഡിവിഷനിലുണ്ടാകുമോ? ടീച്ചർ എങ്ങനെയായിരിക്കും? പഠനം ഭയങ്കര ബുദ്ധിമുട്ടാകുമോ? എനിക്ക് എല്ലാം ചെയ്യാൻ പറ്റുമോ? ഇത്തരം ചോദ്യങ്ങൾ പല കുട്ടികളുടെയും മനസ്സിലുണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് 1-ാം ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികളിൽ, അല്ലെങ്കിൽ UKG LKG ഇത്തരം ക്ലാസ്സുകളിലേക്ക് പോകുന്ന കുട്ടികളെ അവരെ ഒന്ന് നോക്കൂ. അവരുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റമാണത്. ഇതുവരെ വീട്ടിലോ പ്ലേ സ്കൂളിലോ ആയിരുന്നു. ഇനി വലിയ സ്കൂള്, പുതിയ ആളുകൾ, പുതിയ അന്തരീക്ഷം, അവർക്കുണ്ടാകുന്ന ഭയം വളരെ സ്വാഭാവികമാണ്. അതുപോലെ 5-ാം ക്ലാസ്സിലേക്കോ 8-ാം ക്ലാസ്സിലേക്കോ പോകുന്ന കുട്ടികൾക്കും മാറ്റങ്ങളുണ്ട്. ഒരു പുതിയ സ്കൂള്, പുതിയ ടീച്ചർ, പുതിയ പ്രതീക്ഷകൾ. കൗമാരപ്രായത്തിലുള്ള കുട്ടികൾക്ക് പിന്നെയും വേറൊരു ലോകമാണ്. അവിടെ പഠനം മാത്രമല്ല, സൗഹൃദങ്ങൾ, സ്വയം വിലയിരുത്തൽ, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാം, ശരീരത്തിലെ മാറ്റങ്ങൾ, ആത്മവിശ്വാസക്കുറവ്, ഇതെല്ലാം ഒരുമിച്ചാണ് വരുന്നത്. അതുകൊണ്ട് സ്കൂൾ റീഓപ്പണിംഗ് സമയത്ത് ചില കുട്ടികൾക്ക് ആങ്സൈറ്റി, ഉത്കണ്ഠ കൂടുന്നത് അസാധാരണമല്ല. ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം. കുട്ടികൾ അവരുടെ വികാരങ്ങൾ മുതിർന്നവരെ പോലെ പറഞ്ഞറിയിക്കാറില്ല. നമ്മൾ വിഷമമുണ്ടെങ്കിൽ പറയും, എനിക്ക് ടെൻഷനുണ്ട്, എനിക്ക് പേടിയുണ്ട്. പക്ഷെ ഒരു കുട്ടി അങ്ങനെ പറയണമെന്നില്ല. അവനല്ലെങ്കിൽ അവൾ പെരുമാറ്റത്തിലൂടെ ആയിരിക്കും പറയുക. ഉദാഹരണത്തിന്, പെട്ടെന്ന് ദേഷ്യം കൂടുക, രാവിലെ എഴുന്നേൽക്കാൻ മടി കാണിക്കുക, കരയുക, വയറുവേദന പറയുക, തലവേദനിക്കണമെന്ന് പറയുന്നു, സ്കൂളിൽ പോകാൻ താല്പര്യമില്ലെന്ന് പറയാം. ഇവയെല്ലാം ചിലപ്പോൾ കുട്ടിയുടെ മനസ്സിൻ്റെ ഭാഷയായിരിക്കും. അതുകൊണ്ട് ഒരു കുട്ടിയുടെ ഓരോ പെരുമാറ്റവും വാശി എന്ന രീതിയിൽ മാത്രം കാണരുത്. അതിന് പിന്നിൽ എന്തെങ്കിലും വികാരമുണ്ടോ എന്ന് ചിന്തിക്കണം. ചില മാതാപിതാക്കൾ പറയും, ഇവൻ വെറുതെ നാടകം കളിക്കുകയാണ്, ഇവൾക്ക് സ്കൂളിൽ പോകാൻ മടിയാണ്. ചിലപ്പോൾ അത് ശരിയായിരിക്കാം, പക്ഷെ ചിലപ്പോൾ അത് ഉത്കണ്ഠയുടെ ലക്ഷണങ്ങളും ആകാം. അതുകൊണ്ട് ആദ്യം നമ്മൾ കുട്ടികളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ശാസിക്കാൻ സമയം പിന്നീട് കിട്ടും. മനസ്സിലാക്കാനുള്ള അവസരം നഷ്ടപ്പെട്ടാൽ അത് തിരിച്ചു കിട്ടില്ല. ഇവിടെ ഒരു ചെറിയ കാര്യം ഞാൻ മാതാപിതാക്കളോട് പറയാറുണ്ട്. കുട്ടിയോട് ദിവസവും ഒരു ചോദ്യം ചോദിക്കാം. ഇന്ന് നിനക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം എന്താണ്? ഇന്ന് നിനക്ക് ബുദ്ധിമുട്ട് തോന്നിയ കാര്യം എന്താണ്? ഇത് ചോദിക്കാൻ 2 മിനിറ്റ് മതി. പക്ഷേ ഇത് കുട്ടിയുടെ മനസ്സിലേക്ക് എത്താനുള്ള വലിയൊരു പാലമായിരിക്കും. എൻ്റെ കുട്ടിക്ക് എന്തിനാണ് ഇത്ര ടെൻഷൻ എന്ന ചോദ്യം പല മാതാപിതാക്കളും ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഒന്ന് ഓർമ്മിക്കാം, ഉത്കണ്ഠ എന്നത് ഒരു രോഗം മാത്രമല്ല. ജീവിതത്തിലെ മാറ്റങ്ങളോട് ശരീരവും മനസ്സും

0: പ്രതികരിക്കുന്ന ഒരു സ്വാഭാവിക പ്രക്രിയ കൂടിയാണ്. നമ്മളൊരു പുതിയ ജോലിക്ക് പോകുമ്പോൾ, ഒരു വേദിയിൽ പ്രസംഗിക്കാൻ കയറുമ്പോൾ, ഒരു അഭിമുഖത്തിന് പോകുമ്പോൾ അല്പം ടെൻഷൻ തോന്നും. അതുപോലെ തന്നെയാണ് കുട്ടികൾക്കും. പുതിയ ക്ലാസ്, പുതിയ അധ്യാപകർ, പുതിയ സഹപാഠികൾ, പുതിയ പാഠപുസ്തകങ്ങൾ, ഇതെല്ലാം അവരുടെ മനസ്സിൽ ചെറിയൊരു സമ്മർദ്ദം സൃഷ്ടിക്കും. ചില കുട്ടികൾക്ക് അത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും. ചില കുട്ടികൾക്ക് കുറച്ചുകൂടി സമയം വേണ്ടി വരും. ഇവിടെയാണ് മാതാപിതാക്കളുടെ പങ്ക് തുടങ്ങുന്നത്. നമ്മൾ പലപ്പോഴും കുട്ടിയുടെ പെരുമാറ്റം മാറ്റാൻ ശ്രമിക്കുന്നു. പക്ഷേ ആദ്യം അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഒരു കുട്ടി രാവിലെ എഴുന്നേറ്റ് പറയുകയാണ്, അമ്മ ഇന്ന് എനിക്ക് സ്കൂളിൽ പോകണ്ട. അപ്പോൾ പല വീടുകളിലും ആദ്യം കേൾക്കുന്നത് വാശി കാണിക്കരുത്, എല്ലാവരും പോകുന്നില്ലേ, നിനക്ക് മാത്രം എന്താണ് പ്രശ്നം എന്നൊക്കെയായിരിക്കും. പക്ഷേ ഒരു നിമിഷം നിർത്തി ചോദിക്കാം, എന്താണ് നിനക്ക് ബുദ്ധിമുട്ട്? ആ ഒരു ചോദ്യം പലപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. കുട്ടികൾക്ക് അവരുടെ വികാരങ്ങൾ പറയാൻ അവസരം ലഭിക്കുമ്പോൾ അവർക്ക് ആശ്വാസം ലഭിക്കും. ചിലപ്പോൾ അവർ പറയും, എൻ്റെ കൂട്ടുകാരൻ വേറെ ഡിവിഷനിലാണ്, എനിക്ക് പുതിയ ടീച്ചറെ പേടിയാണ്, എനിക്ക് പഠിക്കാൻ മനസ്സിലാകില്ലെന്ന് തോന്നുന്നു, എന്നെ ആരും ഇഷ്ടപ്പെടില്ല എന്ന പേടി എനിക്കുണ്ട്. നമ്മൾ ചെറുതായി കാണുന്ന കാര്യങ്ങൾ കുട്ടികൾ വലിയ പ്രശ്നങ്ങളായിട്ട് കാണും. അതുകൊണ്ട് അവരുടെ വികാരങ്ങളെ ചെറുതാക്കി കാണരുത്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് തൃശൂർ.
2: ആരോഗ്യ ജീവിതം.
1: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
2: കേരളത്തിലുടനീളം സെന്ററുകൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, MG റോഡ്, തൃശൂർ.
2: ഫോൺ 9387168444.
3: AIHMS ഹോമിയോപ്പതി ആരോഗ്യ ജീവിതം തുടരുന്നു.
0: ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതാണ്, കുട്ടികളുടെ ഉത്കണ്ഠ പലപ്പോഴും ശാരീരിക ലക്ഷണങ്ങളായി വന്നേക്കാം. അതാണ് നമ്മൾ പറയുന്ന സൈക്കോസൊമാറ്റിക് സിംറ്റംസ് എന്ന് പറയുന്നത്. മനസ്സിലെ സമ്മർദ്ദം ശരീരത്തിലൂടെ പ്രകടമാകുന്നത്. രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് വയറുവേദന പറയാം, അല്ലെങ്കിൽ തലവേദന പറയാം, ഛർദ്ദിക്കാൻ വരണ പോലെ തോന്നുക, വിശപ്പില്ലായ്മ, വീണ്ടും വീണ്ടും ടോയ്ലറ്റിൽ പോകുക, ഇവയെല്ലാം ചില കുട്ടികളിൽ കാണാം. ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു മെഡിക്കൽ പരിശോധന ആവശ്യമായേക്കാം. പക്ഷേ പരിശോധനകളിൽ പ്രത്യേകിച്ചൊന്നും കാണാത്ത സാഹചര്യങ്ങളിൽ കുട്ടിയുടെ ഇമോഷണൽ സ്ട്രെസ്സിനെ കുറിച്ച് ചിന്തിക്കണം. പ്രത്യേകിച്ച് ഈ മൈഗ്രെയിൻ ടെൻഡൻസി ഉള്ള കുട്ടികളിൽ, ചില കുട്ടികൾക്ക് പരീക്ഷാ സമയത്തും സ്കൂള് തുറക്കുന്ന സമയത്തും തലവേദന കൂടാറുണ്ട്. ഇത് യഥാർത്ഥ വേദനയാണ്, നാടകമല്ല. അതുകൊണ്ട് കുട്ടിയുടെ വേദനയെ നമ്മൾ മുഖവിലയ്ക്ക് എടുക്കുക തന്നെ വേണം, അതിനെ അംഗീകരിക്കണം, വേണ്ട പ്രാധാന്യം കൊടുക്കണം നമ്മൾ അത്തരം വേദനകൾക്ക്. അതേസമയം ഭയം വളർത്തുകയും ചെയ്യരുത്. നമ്മൾ രണ്ടു വശവും ബാലൻസ് ചെയ്ത് പോയേണ്ടതാണ്. ഇവിടെ മറ്റൊരു വലിയ ഒരു വിഷയം മൊബൈൽ ഫോണിൻ്റെ ഉപയോഗമാണ്. അവധികാലത്ത് പല കുട്ടികളും ഉറക്കത്തിൻ്റെ സമയം മാറിയിരിക്കും. രാത്രി വൈകി ഉറങ്ങാം, രാവിലെ വൈകി എഴുന്നേൽക്കുക, മൊബൈൽ, വീഡിയോ ഗെയിം എന്നിവയ്ക്ക് കൂടുതൽ സമയം ചെലവഴിക്കുക. ഇനി പെട്ടെന്ന് സ്കൂള് തുടങ്ങുമ്പോൾ ശരീരവും മനസ്സും അതിനോട് പൊരുത്തപ്പെടാൻ സമയമെടുക്കും. അതുകൊണ്ട് സ്കൂള് തുറക്കുന്നതിന് ഒരാഴ്ച മുമ്പെങ്കിലും ശരിക്കും നമ്മൾ ഒരു സ്ലീപ്പ് ഷെഡ്യൂള് ശരിയാക്കുന്നത് നല്ലതായിരിക്കും. കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഉറക്കമാണ്. നല്ല ഉറക്കം ലഭിക്കുമ്പോൾ ശ്രദ്ധയും ഓർമ്മശക്തിയും മാനസികാരോഗ്യവും മെച്ചപ്പെടും. ഇന്ന് പല കുട്ടികളിലും കാണുന്ന ഒരു പ്രശ്നമാണ് ക്രോണിക് സ്ലീപ്പ് ഡിപ്രൈവേഷൻ. ഉറക്കം കുറയുമ്പോൾ ഭയങ്കര ചടച്ചിൽ കൂടുക, കരച്ചിൽ കൂടുക, ശ്രദ്ധ കുറയുക, ഉത്കണ്ഠ കൂടും. അതുകൊണ്ട് പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ഉറക്കത്തെക്കുറിച്ച് ചിന്തിക്കണം. ഇനി ഒരു കാര്യം, നമ്മൾ കുട്ടികളോട് പലപ്പോഴും പറയാറുണ്ട്, ഈ വർഷം നന്നായി പഠിക്കണം, മാർക്ക് കൂട്ടണം, ക്ലാസ്സിൽ ഒന്നാമനാകണം. പക്ഷേ സ്നേഹത്തിൻ്റെ സ്ഥാനത്ത് സമ്മർദ്ദം വരരുത്. കുട്ടി മനസ്സിലാക്കേണ്ടത് ഞാൻ എത്ര മാർക്ക് വാങ്ങിയാലും എൻ്റെ വീട്ടുകാർ എന്നെ സ്നേഹിക്കുമെന്നാണ്. പക്ഷേ ഇന്ന് പല കുട്ടികളും പറയുന്നത് നന്നായി മാർക്ക് വാങ്ങിക്കുക എന്നതാണ് വലിയ വിഷയം. എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് എൻ്റെ മാർക്കാണ് ഇന്ന് വിശ്വസിക്കുന്ന കുട്ടികളുമുണ്ട്. അപ്പോൾ ഒരു ആത്മവിശ്വാസം കുട്ടിക്ക് ലഭിച്ചാൽ അവൻ കൂടുതൽ നന്നായിട്ട് മുന്നേറും. എത്ര മാർക്ക് വാങ്ങിയാലും എന്നെ എൻ്റെ വീട്ടുകാർ സ്നേഹിക്കും എന്ന ഒരു ചിന്താഗതി കുട്ടികളിലുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സ്കൂള് വിജയകരമാവാൻ പുസ്തകങ്ങളും ബാഗും മാത്രം പോരാ. ഒരു കുട്ടിക്ക് ആവശ്യമുള്ളത് സുരക്ഷിതമായൊരു വീട്, കേൾക്കുന്ന മാതാപിതാക്കൾ,

0: പ്രോത്സാഹിപ്പിക്കുന്ന അധ്യാപകർ, മനസ്സിലാക്കുന്ന സമൂഹം, ഇവയൊക്കെയാണ്. അപ്പോൾ മാത്രമേ പഠനം യഥാർത്ഥ അർത്ഥത്തിൽ കംപ്ലീറ്റ് ആവുള്ളൂ. കുട്ടികളുടെ മനസ്സൊരു പൂ പോലെയാണ്, ഭയങ്കര സോഫ്റ്റാണ്. അത് വലിച്ചഴച്ച് വിരിയിക്കാൻ കഴിയില്ല. സ്നേഹവും ക്ഷമയും നമ്മൾ അവരെ മനസ്സിലാക്കലും നൽകി മാത്രമേ അത് വിരിയാനാകൂ. സ്കൂൾ തുറക്കുന്ന സമയത്ത് പല വീടുകളിലും കേൾക്കുന്നൊരു വാചകമാണ്, ചില കുട്ടികൾ രാവിലെ എഴുന്നേറ്റ ഉടനെ അമ്മ ഇന്ന് പോകണ്ട, എനിക്ക് സുഖമില്ല, നാളെ മുതൽ പോകാം. ആദ്യ ദിവസം മാത്രമല്ല, ചിലപ്പോൾ ദിവസങ്ങളോളം ഇത് തുടരും. ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മടിയോ വാശിയോ അല്ല. ചിലപ്പോൾ അതിൻ്റെ പിന്നിലൊരു ഭയം ഉണ്ടാകും, ഒരു ഉത്കണ്ഠയുണ്ടാകും, ഒരു വിഷമം ഉണ്ടാകും. ആ ഭയം എന്താണെന്ന് കണ്ടെത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ചില കുട്ടികൾക്ക് അമ്മയിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്, അതിനെ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് വിളിക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ കുട്ടികളിൽ ഇത് വളരെ സാധാരണമാണ്. അമ്മ കാഴ്ചയിൽ നിന്ന് മാറുമ്പോൾ തന്നെ കരയുക, സ്കൂൾ ഗേറ്റിലെത്തുമ്പോൾ പേടിക്കുക, വീണ്ടും വീട്ടിലേക്ക് പോകണമെന്ന് പറയുക. ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടിയെ കളിയാക്കരുത്. ഇത്ര വലിയ കുട്ടിയായിട്ട് കരയുന്നോ എന്നൊന്നും പറയരുത്. കാരണം ആ കുട്ടിക്കുള്ള ഭയം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ടുള്ളൊരു ഭയമാണ്. നമ്മളതിനെ ഒരിക്കലും ചെറുതായി കാണരുത്. കുട്ടിയുടെ മനസ്സിൽ അതൊരു വലിയ കാര്യമാണ്. അതിന് പകരം പറയാം, ആദ്യ ദിവസങ്ങളിൽ പേടി തോന്നും, അതൊന്നും സാരമില്ല, നിനക്ക് പറ്റും, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, നിനക്കിതെല്ലാം ചെയ്യാൻ പറ്റും. ഇത്തരം വാക്കുകൾ കുട്ടിക്ക് ഒരു ശക്തി നൽകും. ചില കുട്ടികളുടെ പ്രശ്നം വേറെയാണ്. അവർക്ക് സ്കൂളിൽ ആരെങ്കിലും കളിയാക്കുമോ എന്ന ഭയമായിരിക്കാം, അല്ലെങ്കിൽ അധ്യാപകനെ പേടിയായിരിക്കാം, അല്ലെങ്കിൽ പഠനം മനസ്സിലാകില്ല എന്നുള്ളൊരു ആശങ്കയായിരിക്കാം. ഒരു കുട്ടി സ്കൂളിൽ പോകാൻ മടിക്കുന്നുണ്ടെങ്കിൽ അവനെ മാത്രം ശ്രദ്ധിക്കാതെ അവൻ്റെ സാഹചര്യങ്ങളെയും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. സ്കൂളിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? കൂട്ടുകാർ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ആരെങ്കിലും അപമാനിച്ചിട്ടുണ്ടോ അവരെ? ഇതൊക്കെ അറിയാൻ ശ്രമിക്കണം. കുട്ടികളോട് സംസാരിക്കുമ്പോൾ ചോദ്യം ചെയ്യൽ പോലെ ആകരുത്, സംസാരിക്കൽ പോലെ തന്നെ ആകണം. ഇന്ന് സ്കൂളിൽ എന്തൊക്കെയായിരുന്നു എന്ന ചോദ്യം ചിലപ്പോൾ ഒരു വാക്കിൽ അവസാനിക്കും, ഒന്നുമില്ല. പക്ഷേ ഇന്ന് ഏറ്റവും രസകരമായ സംഭവം എന്തായിരുന്നു? ഇന്ന് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യം എന്തായിരുന്നു? ഇങ്ങനെ ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ കിട്ടും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികൾ പലപ്പോഴും ഉപദേശം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ അവരെ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കേൾക്കുക എന്നതൊരു വലിയ ചികിത്സ തന്നെയാണ്. ഇനി മറ്റൊരു പ്രധാന വിഷയം, ആത്മവിശ്വാസക്കുറവ്. ഇന്ന് പല കുട്ടികളിലും ഇത് കാണാം, പ്രത്യേകിച്ച് കൗമാരത്തിലേക്ക് കിടക്കുന്ന കുട്ടികളല്ലേ. എനിക്കത്ര ബുദ്ധിയില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല, എന്നെ ആരും ഇഷ്ടപ്പെടില്ല, ഇത്തരം ചിന്തകൾ പല കുട്ടികളുടെയും മനസ്സിലുണ്ട്. പക്ഷേ അതവർ പുറത്ത് പറയാറില്ല. ചിലപ്പോൾ അവർ വളരെ ശാന്തമായിട്ടിരിക്കും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, ചിലപ്പോൾ കൗമാരത്തിലെ കുട്ടികൾക്ക് ഒറ്റയ്ക്കിരിക്കാനാവും ഇഷ്ടപ്പെടാം. നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കുന്നത് ഇവിടെ തന്നെയാണ്. ശാന്തമായിട്ടിരിക്കുന്ന ഒരു കുട്ടിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് കരുതും. എന്നാൽ ചിലപ്പോൾ ഏറ്റവും വലിയ സഹായം വേണ്ടത് ആ കുട്ടിക്കായിരിക്കും. ആത്മവിശ്വാസം കുട്ടികൾക്ക് ക്ലാസ്സിൽ ഒന്നാമതായതുകൊണ്ട് മാത്രം ഉണ്ടാകണമെന്നില്ല. ആത്മവിശ്വാസം വളരുന്നത് അവർ സ്വീകരിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോഴാണ്, തെറ്റ് ചെയ്താലും സ്നേഹിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോഴാണ്. വീട്ടിലെപ്പോഴും താരതമ്യം ചെയ്യുമ്പോൾ ആത്മവിശ്വാസം കുറയും. ഓരോ കുട്ടിക്കും അവരവരുടേതായിട്ടുള്ള കഴിവുകളുണ്ട്. ഒരു മീനിനെ മരത്തിൽ കയറാനുള്ള കഴിവ് ഉപയോഗിച്ച് വിലയിരുത്തിയാൽ അത് ജീവിതകാലം മുഴുവൻ കഴിവില്ലാത്തവനാണെന്ന് വിശ്വസിക്കും എന്ന പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്. നമ്മുടെ കുട്ടികളോടിടയിലും അത് സംഭവിക്കരുത്. ഇനി മറ്റൊരു കാര്യം, ചില കുട്ടികൾ വളരെ സെൻസിറ്റീവ് ആയിരിക്കും. ഒരു ചെറിയ വിമർശനം പോലും അവരെ ഏറെ വിഷമിപ്പിക്കും. ചില കുട്ടികൾക്ക് ചെറിയ മാറ്റങ്ങൾ പോലും വലിയ സമ്മർദ്ദം ഉണ്ടാക്കും. അത് അവരുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാം, നിനക്ക് പറ്റും, തെറ്റ് ചെയ്താലും പ്രശ്നമില്ല, ശ്രമിക്കുന്നത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ട്. ഈ നാല് വാക്കുകൾ ചിലപ്പോൾ കുട്ടികൾക്കൊരു വലിയ സുരക്ഷിതത്വബോധം നൽകും. കുട്ടികളുടെ മനസ്സ് വളരെ സുന്ദരവും അതേസമയം വളരെ സങ്കീർണവുമാണ്. അവരെ മനസ്സിലാക്കാൻ സമയം വേണം, ക്ഷമ വേണം, സ്നേഹം വേണം. സ്കൂൾ റീഓപ്പണിംഗ് സമയത്ത് കുട്ടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് പുതിയ ബാഗുകളോ പുതിയ പുസ്തകങ്ങളോ മാത്രമല്ല, അവരെ മനസ്സിലാക്കുന്ന മുതിർന്നവരെയാണ് അവർക്ക് ആവശ്യം. അവരുടെ ഭയങ്ങളെ കേൾക്കുന്ന ആളുകളാണ്, അവരെ വിശ്വസിക്കുന്ന ആളുകളെയാണ് ആവശ്യം. അങ്ങനെ ഒരു അന്തരീക്ഷം ലഭിക്കുമ്പോൾ കുട്ടികൾ പതുക്കെ അവരുടെ ചിറകുകൾ വിരിക്കും, അവരുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരും, അവരുടെ ആത്മവിശ്വാസം വളരും. അപ്പോൾ പഠനവും ജീവിതവും ഒരുപോലെ മനോഹരമാണ്.
1: കുട്ടികളുടെ മനോവ്യാപാരത്തെ തൊട്ടറിയാം നമുക്ക്. സൈക്യാട്രി വിഭാഗം ഹോമിയോപ്പതി ചികിത്സകയായ ഡോക്ടർ രമ രാംകുമാർ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ ആരോഗ്യ ജീവിതം. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം സജിത ഇ.

0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് എം ജി റോഡ് തൃശൂർ ആരോഗ്യ ജീവിതം സമർപ്പിച്ചത്
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് തൃശൂർ.
0: ഫോൺ 9387168444.
2: എയിംസ് ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്സ് അലർജി, മുടികൊഴിച്ചിൽ, തൂക്ക രോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
0: കേരളത്തിലുടനീളം സെന്ററുകൾ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് ഓപ്പോസിറ്റ് ഫാഷൻ ഫാക്ടറി, എം ജി റോഡ്, തൃശൂർ.
0: ഫോൺ 9387168444.
3: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. പൊന്മുട്ടയിടുന്ന താറാവ്, ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനമാണാദ്യം. രചന ONV കുറുപ്പ്, സംഗീതം ജോൺസൺ.

ഇന്ന് രാവിലെ 9 മണി മുതൽ 10 മണി വരെ പ്രക്ഷേപണം ചെയ്യുന്ന ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 04-87-23-23-571, മറ്റൊരു നമ്പർ 04-87-23-23-572. ഇന്നു രാവിലെ 9 മണി മുതൽ 10 മണി വരെ ഗാനതരംഗിണി ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

0: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താവിഷയം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55 പ്രായോജകർ
1: സിയറപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ അക്കൗണ്ടൻസ് അക്കാദമി
2: റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാന സന്ദേശം ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്
3: Work from home, high salary, varum otta klikkilo, adipoli.
4: Kudungi.
5: Ajnatha linkugalil click cheyyarathu. RBI parayunu.
6: Arivu needu jagratha pulartu.
7: Chitram oru second class yatra. Vinith Srinivasanum Mrudula Varyarum padiya ganam. Rajana BK Harinarayanan, sangeetham Gopi Sundar.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
0: ഇന്നർ ഷോപ്പി, എം ജി റോഡ്, തൃശൂർ. ഗാനസ്മൃതി നാളെ രാവിലെ പുലരിപ്പൂക്കളിൽ. പോയകാല സുഗന്ധമാർന്ന പാട്ടുകൾ പോലെ ഇന്നർ ഷോപ്പി, വനിതകളുടെ ഉറ്റമിത്രം.
3: യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് രവി ബോംബെ ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനം, ചിത്രം സർഗം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: ആകാശവാണി തൃശൂർ. ഗാനതരംഗിണി. ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി.

പ്രിയ ശ്രോതാക്കളെ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായും ഇഷ്ടഗാനങ്ങൾക്കുമായി ഇപ്പോൾ വിളിക്കൂ. 0487-23-23-571. മറ്റൊരു നമ്പർ 0487-23-23-572. ഇന്നിവിടെ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ ബിന്ദു.

0: നമുക്ക് ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരമുണ്ട് മാഡം. ബിന്ദു മാഡം,
0: താങ്ക് യു.
1: ഞാൻ പാലക്കാട്ട് നിന്ന് സുഭാഷ് ചന്ദ്രനെ വിളിക്കുന്നത്.
0: സുഭാഷ് ചന്ദ്രൻ അല്ലേ?
1: അതെ അതെ,
0: പാലക്കാട്.
1: അതെ, പാലക്കാട് മുനിസിപ്പാലിറ്റി തന്നെ. 32/647 വീട്ട് നമ്പറ്.
0: എന്ത് ചെയ്യാണ്?
1: ഞാൻ ഒരു 88 വയസ്സ് നടപ്പിലാണ്. ഇപ്പോ സ്റ്റേറ്റ് ഗവൺമെന്റിൽ ഉണ്ടായിരുന്ന പെൻഷനറാണ്. 88 വയസ്സായി. ഞാനും മിസ്സിസും മാത്രമേ ഉള്ളൂ, രണ്ടുപേരാണ്, ഒരു മകള്. അത് നേരത്തെ തന്നെ വിവാഹം ചെയ്ത് കൊടുത്തു. അവർ കുട്ടികളൊക്കെ ആയിട്ടിരിക്കുന്നു. അയാള് അതിർത്തി രക്ഷാ സേനയിൽ BSF ഉണ്ടായിരുന്നു. ഡെപ്യൂട്ടി IG ആയിട്ട് റിട്ടയർ ചെയ്ത
0: ആളാണല്ലേ. സാറ് നമ്മുടെ ശ്രോതാവാണല്ലേ, സ്ഥിരമായി കേൾക്കാറുണ്ട്.
1: ഞാൻ കേൾക്കാറുണ്ട്. രാവിലെ 5:30 മുതൽ മറ്റേ റേഡിയോ വെച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഇന്ന് കേട്ടത് തന്നെ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നതാണ്. ആശ്രിതർക്ക് പിന്നെ നിയമനം കൊടുത്തു, വിവാഹം ചെയ്തു കൊടുത്തു എന്നുള്ള പറഞ്ഞിട്ട് മറ്റേ ഒരു ഇതും അത് തടസ്സമാകില്ല എന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുന്നു. അങ്ങനെ എല്ലാ ഇതും രാവിലെ 5:30 മുതൽ കേട്ടുകൊണ്ടിരിക്കും.
0: അത് ശരി. ഈ റിട്ടയർമെന്റ് ലൈഫ് എങ്ങനെയാണ് ചെലവഴിക്കുന്നത്, ആസ്വദിക്കുന്നത്?
1: ഞാനൊരു ക്യാൻസർ സർവൈവറാണ്. അതായത് 2013 ജനുവരിയില് ക്യാൻസർ റെക്റ്റുമായിട്ട് ഒരു സർജറി ചെയ്തു. എന്നിട്ട് മലദ്വാരമൊക്കെ കെട്ടി അടച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഗ് വെച്ചിട്ടാണ് കഴിയുന്നത്. പിന്നെ 2015 ലിവറിലേക്ക് സ്പ്രെഡ് ചെയ്തു. അപ്പൊ രണ്ടാമതും ഇതേമാതിരിയുള്ള സർജറി തന്നെ ചെയ്ത് വയറൊക്കെ തുറന്ന് ഇതാക്കാക്കി. എന്നിട്ട് അതിന് ലിവർ കട്ട് ചെയ്തു ഒരു പോർഷൻ. ഇത് ഒരു വിധമായിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നു മാഡം.
0: എല്ലാ അസുഖങ്ങളും പെട്ടെന്ന് ഭേദമാവട്ടെ. ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: ജയ് ജി വേണുഗോപാലിന്റെ ഏതെങ്കിലും ഒരു പാട്ട് വെച്ചു തന്നാ തരക്കേടില്ല.
0: ഓക്കെ, അപ്പം ജി വേണുഗോപാലിന്റെ ഒരു പാട്ട് ഞാൻ വെച്ചു തരാം. കൗതുക വാർത്തകൾ എന്ന ചിത്രത്തിലെ പാട്ട് കേട്ടോ. അപ്പൊ എല്ലാ ആശംസകളും നേരുന്നു. അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ, ഉഷാറാവട്ടെ, ആരോഗ്യത്തോടെ ഇരിക്കട്ടെ.
1: ഓക്കെ, താങ്ക് യു സോ മച്ച് മാഡം. എല്ലാവരുടെ അന്വേഷണം പറയാം.
0: ഓ, എല്ലാവരോടും അന്വേഷണം പറയാം. ഇനി വേറൊരു അവസരത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം.
1: ഓക്കെ, താങ്ക് യു സോ മച്ച്.
0: ഓക്കെ ഓക്കെ.

0: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: ഹലോ
3: ഹലോ
2: ഹലോ, ഗാനത്തരങ്കിണിയിലേക്ക് സ്വാഗതം. ഇതാരാണ് സംസാരിക്കുന്നത്?
3: എന്റെ പേര് ആതിര.
2: ആതിര, എവിടുന്നാ വിളിക്കുന്നേ?
3: ഞാൻ ചേളാരി എന്നാണ് വിളിക്കുന്നത്.
2: ചേളാരി, അതെവിടെയാ?
3: അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ള സ്ഥലമാണ്.
2: ആഹാഹാ, കാലിക്കറ്റ് ആണല്ലേ. എന്ത് ചെയ്യാണ് ആതിര?
3: ഞാൻ ഹൗസ് വൈഫ് ആണ്.
2: ആഹാ, കുട്ടികള്?
3: രണ്ടു പേര്, ഒരാള് ഒന്നാം ക്ലാസ്സില്, രണ്ടാമത്തെ ആൾക്ക് 2 വയസ്സായിട്ടുള്ളൂ.
2: അയ്യോ, അപ്പൊ സ്കൂളിൽ വിടുന്ന തിരക്കിലായിരിക്കും അല്ലേ ഇപ്പോ? പോയി. ആഹാ, ഏതൊക്കെ ക്ലാസ്സാന്ന് പറഞ്ഞത്?
3: മോൻ ഒന്നാം ക്ലാസ്സില്, മൂന്നാള്, രണ്ടാമത്തെ ആൾക്ക് 2 വയസ്സായി.
2: 2 വയസ്സായിട്ടുള്ളു. ആ, അപ്പൊ അതിന്റെ കുറുമ്പുകളൊക്കെ ആയിട്ട് രാവിലെ തന്നെ നല്ല ബഹളമായിരിക്കും അല്ലേ?
3: പിന്നാലേതാ പിടിച്ചു നടക്കണു.
2: ആ, മൂത്താള് സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ വാശി ഉണ്ടോ? ബാഗ് ഒക്കെ വേണമെന്ന് പറഞ്ഞിട്ട്?
3: ഇല്ല, അവന് എഴുതണ സാധനങ്ങളൊക്കെ, ഫാനപ്പാരൊക്കെ, അതൊക്കെ അത്യാവശ്യമാണ്.
2: അത് ശരി, അത് ശരി.
3: എങ്ങനെയെങ്കിലും വേടിപ്പിക്കും.
2: ചെറുതല്ലേ? എന്ത്, ഹൗസ് വൈഫ് ആണല്ലേ. നമ്മുടെ റേഡിയോ ആദ്യമായിട്ടാണോ നമ്മളെ വിളിക്കുന്നത്? ആദ്യമായിട്ടാണോ
3: വിളിക്കുന്നത്? ആദ്യമായിട്ടാണ്. കേൾക്കാറുണ്ട്,
2: കേൾക്കാറുണ്ട് അല്ലേ.
3: വീട്ടിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്ന ആളാണ്. അമ്മ ഭയങ്കര റേഡിയോ കേൾക്കുന്ന ആളാണ്. എപ്പോഴും റേഡിയോ
2: അമ്മയിലൂടെ പകർന്നു കിട്ടിയ ശീലാണല്ലേ. കുട്ടിക്കാലം തൊട്ടിട്ട് കേട്ട് കേട്ട്.
3: വന്നപ്പോ എനിക്ക് നമുക്ക് തൃശ്ശൂര് കിട്ടില്ല, അങ്ങനെ
2: കിട്ടില്ലായിരുന്നു.
3: ഇപ്പൊ ആപ്പ് വഴി അങ്ങനെ.
2: അത് ശരി. അല്ല, ആതിര ഇവിടെയാണോ? തൃശ്ശൂരാണോ സ്ഥലം?
3: അല്ല അല്ല,
2: സ്വദേശം
3: ചങ്ങരംകുളം എന്ന് പറയും.
2: ചങ്ങരംകുളം.
3: മന്നമുക്കാണ് എന്റെ വീട്.
2: താമസിക്കുന്നത് ചേളാരി അല്ലേ.
3: ചേളാരി തന്നെ. കല്യാണം കഴിച്ചു പോകുന്നത് ചേളാരി.
2: രാവിലത്തെ തിരക്കുകളൊക്കെ കഴിഞ്ഞോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ?
3: കഴിക്കണോ.
2: കുട്ടിക്ക് ഉച്ചക്കലത്തെ ഭക്ഷണമൊക്കെ കൊണ്ടുപോകണതിന്റെ ഒക്കെ രാവിലെ തന്നെ കൊടുത്തയക്കേണ്ടി വരുമായിരിക്കും അല്ലേ?
3: അതെ അതെ, അവന് രാവിലെ എന്താണ് സ്നാക്സിനുള്ളതും കൊടുത്തയക്കണം, ഉച്ചക്ക് ഭക്ഷണം അവന് കൊടുത്തയക്കണം.
2: ആൾക്കെങ്ങനെ പോയിട്ട്, ഇഷ്ടപ്പെട്ടോ പുതിയ ക്ലാസ്?
3: അവൻ ഇപ്പൊ LKG UKG അവിടെ തന്നെയായിരുന്നു.
2: അപ്പൊ പരിചയമുണ്ട് അല്ലേ?
3: പരിചയമുണ്ട്.
2: അത് ശരി.
3: അവിടെ
2: നല്ല മഴയുണ്ടോ?
3: ഇന്ന്
2: മുതൽ മഴ അല്ലേ. നന്നായി കുട്ടികളെ നനച്ച്, യൂണിഫോം ഒക്കെ നനച്ച് സ്കൂളിൽ എത്തിക്കും മഴ. ഇത്ര ദിവസം, 2 ദിവസം അത്ര വലിയ കാര്യപ്പെട്ട മഴ ഉണ്ടായില്ല.
3: ഇല്ല, ഇന്നിപ്പോ രാവിലെ തൊട്ട് നല്ല മഴ തന്നെയാണ്.
2: ഏത് പാട്ടാണ് വേണ്ടത് അതിരിക്ക്?
3: എനിക്ക് അനാർക്കലി, അല്ല എന്താ പറയാ, അനാർക്കലിയിലെ സാഹിബ എന്നുള്ള പാട്ടാണ്.
2: ഹരിഹരൻ പാടിയ പാട്ട് അല്ലേ.
3: എന്താ
2: ഈ പാട്ടിനോട് പ്രത്യേകമായൊരു ഇഷ്ടം ഉണ്ടാവാൻ എന്തെങ്കിലും റീസൺ ഉണ്ടോ? അതോ എല്ലാ ഇഷ്ടങ്ങളിലും പെട്ടൊരു പാട്ട് അങ്ങനെയാണോ?
3: എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എന്തോ എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു പാട്ടാണത്.
2: ഓക്കെ, അപ്പൊ സന്തോഷം. ഗാനതരംഗിണിയിലേക്ക് വിളിച്ചു, ആദ്യമായിട്ട് വിളിച്ചതാണല്ലോ. കിട്ടി, സന്തോഷം സംസാരിക്കാൻ പറ്റിയതിലൊക്കെ.

0: ഏറ്റപ്പോ തന്നെ ഞാൻ കുറെ നേരം ട്രൈ ചെയ്യുന്നു, അങ്ങനെ കിട്ടിയതാണ്. എനിക്ക് ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആർക്കാണ്?
0: ഫസ്റ്റ് അമ്മയ്ക്ക്, അമ്മയാണ് ഫസ്റ്റ് കേൾക്കുന്ന ആള്. പിന്നെ അച്ഛൻ, പിന്നെ അനിയത്തി, അനിയൻ, പിന്നെ അമ്മായി ഉണ്ട് അവർക്ക്.
1: അപ്പൊ എല്ലാവർക്കും വേണ്ടി നമ്മള് അനാർക്കലിയിലെ സാഹിബ എന്നുള്ള പാട്ട് വെച്ചു തരും. രാജീവ് നായരുടെ വരികളാണ്, വിദ്യാസാഗറിന്റെ നല്ല മനോഹരമായൊരു പാട്ട് വെച്ചു തരാം കേട്ടോ.
0: ഓ താങ്ക് യു.
1: ഓക്കെ ഓക്കെ.

0: നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, ഗാനതരംഗിണിയിലേക്ക് സ്വാഗതം. ഹലോ,
1: ഗാനതരംഗിണി. ആ, ഹലോ ഹലോ.
0: പേരെന്താണ്?
1: ആന്റണി.
0: ആന്റണി, എവിടെ നിന്ന് വിളിക്കുന്നേ?
1: ഒരുമനയൂര്.
0: ഒരുമനയൂര് അല്ലേ. ആ, എന്ത് ചെയ്യാണ്?
1: ഞാൻ ഇപ്പോ സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് കുറച്ച് അലയിട്ടിരിക്കുന്നു.
0: ആണല്ലേ, അറസ്റ്റിലാണല്ലേ. എന്തായിരുന്നു, എന്ത് വർക്കായിരുന്നു ചെയ്തിരുന്നത്?
1: ഞാൻ ഡ്രൈവറായിരുന്നു.
0: ആണോ, ആ വിളിക്കാറുണ്ടോ? ആന്റണി ഒരുമനി. ഓക്കെ ഓക്കെ, മനസ്സിലായി മനസ്സിലായി. നമ്മള് സ്ഥിരം ശ്രോതാവാണ്, മനസ്സിലായി. അപ്പൊ ഇപ്പം റെസ്റ്റിലാണല്ലേ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടില് അമ്മ, അമ്മയല്ല, ഭാര്യ, മോളും.
0: മോള്, മോള് എന്ത് ചെയ്യാ?
1: മോള് ഡിറ്റ് അയച്ചു.
0: ആണോ, അപ്പൊ നിങ്ങള് ഭാര്യയും ഭർത്താവും മാത്രമേ ഉള്ളൂ അല്ലേ
1: വീട്ടില്?
0: രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ചോ?
1: ഓ, അതൊക്കെ കഴിച്ചു.
0: ആഹാ, എന്താണ് അപ്പോ ഈ വിശ്രമ സമയത്ത്? ഇപ്പം അസുഖം വന്നിട്ട് റെസ്റ്റിലാണല്ലോ, അപ്പൊ ഈ വിശ്രമ സമയത്ത് റേഡിയോ തന്നെയാണോ പ്രധാന കൂട്ട്? ആണല്ലേ, എല്ലാ പ്രോഗ്രാമും കേൾക്കാറുണ്ട് അല്ലേ?
1: പിന്നെ
0: പാട്ടുകൾ നല്ല ഇഷ്ടമാണ് തോന്നുന്നു അല്ലേ?
1: പാട്ട് ഭയങ്കര ഇഷ്ടം.
0: പാടുവോ, പാട്ട് പാടുവോ?
1: പാടുക. ഇപ്പൊ ഇപ്പൊ പാടുന്നില്ല, പണ്ടൊക്കെ പാടിയിരുന്നു, ഇപ്പൊ പാടുന്നില്ല.
0: ഇപ്പൊ മരുന്നുകളൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ?
1: ഓ, മരുന്ന് ശരീരം നിർത്താൻ പാടില്ല.
0: ശരി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഏത് പാട്ടാ എന്ന് വേണ്ടത്?
1: നമ്മുടെ ബ്രഹ്മാനന്ദൻ, കെ ടി ബ്രഹ്മാനന്ദൻ പാടിയതേ ദേവഗായകനെ ദൈവം ശപിച്ചു എന്നുള്ള പാട്ടുണ്ടല്ലോ.
0: വിലക്ക് വാങ്ങിയ വീണ എന്ന ചിത്രത്തിലല്ലേ?
1: വിലക്ക് വാങ്ങിയ വീണ, അതെ.
0: ഓക്കെ, അപ്പൊ പാട്ട് വെച്ചു തരാം. എല്ലാ അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറട്ടെ, റെസ്റ്റ് എടുക്കൂ, എന്നിട്ട് വീണ്ടും വിളിക്കൂ കേട്ടോ.
1: ശരി
0: ശരി. ഓക്കെ, താങ്ക് യു.
1: താങ്ക് യു.

0: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ ശനിയാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ. കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഇപ്പോൾ വിപുലീകരിച്ച വലിയ ഷോറൂം.
1: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35 പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ് തൃശൂർ എടപ്പാൾ കൂറ്റനാട് കൊച്ചി തിരുവനന്തപുരം കോഴിക്കോട് കണ്ണൂർ ആൻഡ് പാലക്കാട്.
2: ഹലോ, ഗാന തരംഗിണിയിലേക്ക് സ്വാഗതം.
3: നമസ്കാരം.
2: നമസ്കാരം. നമസ്കാരം. എന്റെ പേരെന്താ?
3: എന്റെ പേര് വനജ.
2: വനജ
3: വിളിച്ചിട്ടുണ്ട് ഇതിലേക്ക്.
2: ആണല്ലേ, ഭയങ്കര ചിരിയാണല്ലോ. എന്തത്ര വലിയ സന്തോഷം അവിടെ
3: ശ്രമിച്ചപ്പോ
2: കിട്ടിയതിന്റെ സന്തോഷാണല്ലേ. ഓ, നമുക്കും സന്തോഷം കേട്ടോ. എവിടെന്ന വിളിക്കുന്നേ?
3: ഞാന് ഷൊർണൂരിന്നാ വിളിക്കുന്നത്.
2: ഷൊർണൂര്
3: സ്ഥാപനത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
2: എന്ത് സ്ഥാപനമാണ് വർക്ക് ചെയ്യണത്?
3: ഈ ഗവൺമെന്റ് ഓഫീസിൽ വെക്കുന്ന ഫയലുകൾ ഉണ്ടാക്കുന്ന.
2: ആണല്ലേ.
3: അപ്പൊ ഈ അവിടെ ഇത് ചർക്കയുടെ നൂൽ നൂൽപ്പ് ആ പരിപാടിയുണ്ട്.
2: അത് ശരി.
3: രണ്ട് വർക്കുണ്ട്.
2: അപ്പൊ ഫ്രണ്ട്സ് ഒക്കെ ധാരാളം ഉണ്ടല്ലോ അല്ലേ എവിടെ?
3: ഒരുപാട് പേരുണ്ട്. ഇത് ഒരു ഹോസ്റ്റലാണ് മാഡം.
2: ഹോസ്റ്റൽ. അത് ശരി. അപ്പൊ ശരിക്കും സ്ഥലം എവിടെയാണ്? വനജയുടെ വീട് എവിടെയാ?
3: എന്റെ ശരിക്കും കണ്ണൂരാണ് എന്റെ വീട്.
2: കണ്ണൂര്
3: വന്നതാ.
2: കണ്ണൂരിൽ നിന്ന് ഇവിടേക്ക് ജോലി ചെയ്യാൻ വന്നു.
3: കണ്ണൂരാണോ
2: ഷൊർണൂരാണോ ഇഷ്ടായത്? അവിടുത്തെ അത്രയും ഇവിടെ അങ്ങനെ പരിചയമായിട്ടുണ്ടാവില്ല അല്ലേ ഷൊർണൂര്?
3: പരിചയം പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനമായിട്ട് പരിചയമുള്ളു. അവിടെ പല സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ള കൂട്ടുകാരികളൊക്കെ ഉണ്ട്, കൂട്ടുകാരന്മാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരെയൊക്കെ പരിചയമുണ്ട്. പിന്നെ ഷൊർണൂർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ പ്രത്യേകത എല്ലാത്തിനും നല്ല ആഘോഷങ്ങളാണ്. എല്ലാ തിരുവാതിരയും പിന്നെ അങ്ങനെയുള്ള ആ ശിവരാത്രി അങ്ങനെ നവമി അങ്ങനെ എല്ലാം ഭക്തിസാന്ദ്രമായ ഒരു
2: സ്ഥലമാണ്.
3: കഥകളിയിലൊക്കെ നാടല്ലേ താരം. പിന്നെ
2: വീട്ടിലാരൊക്കെ ഉണ്ട് വനജയുടെ?
3: വീട്ടില് അനിയനും അനിയത്തിയും അനിയത്തിയുടെ കുട്ടികളും ഒക്കെ ഉണ്ട്. അമ്മയൊക്കെ മരിച്ചു.
2: അപ്പൊ സഹോദരങ്ങളുടെ കൂടെയാണ് താമസം.
3: സഹോദരങ്ങളുടെ കൂടെയാണ്. എല്ലാ വെക്കേഷനിലെല്ലാം വീട്ടിൽ പോകും. ഇനി ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലൊക്കെ പോകും.
2: പോകും. എന്തൊക്കെയാ ഹോബി വനജയ്ക്ക്?
3: പാട്ട്
2: പാടുമോ?
3: പാട്ട് പാടില്ല, പാട്ട് കേൾക്കും.
2: ആണോ? അത്രേ ഉള്ളു? പാടണ പോലെ ഉണ്ടല്ലോ ശബ്ദം കേട്ടാല്.
3: പിന്നെ കുറച്ച് എങ്ങനെങ്കിലൊക്കെ പാടുകയൊക്കെ ചെയ്യും. അതെല്ലാം പാടിക്കൊടുക്കാൻ മാത്രമുള്ള കഴിവൊന്നുമില്ല.
2: ആണോ?
3: എന്റെ ഞാൻ സ്വന്തം പാടി ആസ്വദിക്കും.
2: അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്കൊക്കെ പാടാന്നേ. നമുക്കൊക്കെ കേൾക്കാം, നമ്മുടെ ശ്രോതാക്കളൊക്കെ ഉണ്ടല്ലോ കേൾവിക്കാരായിട്ട്.
3: അതൊന്നും വേണ്ട, എനിക്ക് പാടാൻ തോന്നി. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ഞാൻ സ്വന്തം പാടും.
2: സ്വന്തമായിട്ട് പാടും.
3: പിന്നെ ധാരാളം കേൾക്കും. പിന്നെ ഇങ്ങനെ നോവലുകളൊക്കെ വായിച്ചു കേൾക്കും.
2: വായിക്കാറുണ്ട് അല്ലേ? വായനയൊക്കെ ഉണ്ട്. അപ്പൊ റേഡിയോ കേൾക്കുക, വായിക്കുക, പാട്ട് പാടുക, ആകെ ആഘോഷമാണ് മൊത്തത്തിൽ.
3: പിന്നെ എന്താ ചെയ്യാ മാഡം, ഞങ്ങളുടെ ജീവിതം അങ്ങനെയാണ്.
2: അങ്ങനെയല്ലേ, എല്ലാരും അങ്ങനെയൊക്കെ തന്നെയല്ലേ. എല്ലാവർക്കും ഇത് നമ്മുടെ ഇഷ്ടങ്ങളല്ലേ ഇതൊക്കെ, പാട്ട് പാടാനായാലും വായിക്കാനായാലും അല്ലേ. സുഹൃത്തുക്കളെ കുറിച്ച് പറയൂ, അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടെന്നല്ലേ പറഞ്ഞത്?
3: ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും ഇങ്ങനെ കേൾക്കും. പിന്നെ ജോലി ചെയ്യും, പറ്റാവുന്ന ജോലിയൊക്കെ ചെയ്യും. പിന്നെ എല്ലാ ഇതിലൊക്കെ നമ്മള് അത് കുറച്ചൊക്കെ മെസ്സിലൊക്കെ സഹായിക്കും.
2: ഭക്ഷണം നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണോ അതോ അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ?
3: ഉണ്ടാക്കി
2: തരാൻ ആളുണ്ട്.
3: പിന്നെ പച്ചക്കറിയൊക്കെ അരിഞ്ഞു കൊടുക്കുക, തേങ്ങയൊക്കെ ചെറുക്കി കൊടുക്കുക, അങ്ങനെ പുറത്തുള്ള ഇങ്ങനെ കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും.
2: ഈ കണ്ണൂരിലെ ഭക്ഷണവും ഷൊർണൂരിലെ ഭക്ഷണവും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടോ?
3: കുറച്ച് വ്യത്യാസങ്ങളൊക്കെ.
2: ടേസ്റ്റുകളില് കുഴപ്പമില്ല അല്ലേ? കണ്ണൂരിലെ ഭക്ഷണം കഴിച്ചാലും ഷൊർണൂരിലെ ഭക്ഷണം കഴിച്ചാലും വിശപ്പ് മാറിയാൽ മതിയല്ലോ. ഏത് പാട്ടാണ് വേണ്ടത്?
3: അധികം പ്രാധാന്യം നമ്മൾ കൊടുക്കില്ല,
2: കൊടുക്കുന്നില്ല.
3: സുഹൃത്തുക്കളൊക്കെ ഉള്ളത് കൊണ്ട് ഇവിടെയൊക്കെ നല്ല ഇതാണ്. സുഹൃത്തുക്കളും അവരുമായിട്ട് അങ്ങനെ പോകും.
2: എല്ലാരും കൂടി ആസ്വദിച്ച് അങ്ങ് കഴിയാ അല്ലേ.
3: നാഗമഠത്തിൽ തമ്പുരാട്ടി എന്ന സിനിമയിലെ

0: ഏതൊരു കർമ്മവും നിർമ്മലമായാലുള്ള അതൊരു നല്ല പാട്ടാണ് എനിക്ക് വേണ്ടത്. ജീയുടെ വരികളാണ്.
1: അപ്പം ആ പാട്ട് വെച്ചുതരാം ഞാന്. സുഹൃത്തുക്കളോടൊക്കെ അന്വേഷണം പറയൂ. എല്ലാവരും നമ്മുടെ ശ്രോതാക്കളാണല്ലോ, എല്ലാവരോടും നമ്മുടെ അന്വേഷണം പറയൂ കേട്ടോ. ഓക്കെ, അപ്പൊ പിന്നൊരു അവസരത്തിൽ എന്നാ വനജ നമുക്ക് സംസാരിക്കാം. വീണ്ടും വിളിക്കൂ കേട്ടോ.
0: കേൾക്കുന്ന എല്ലാവർക്കും പിന്നെ എന്റെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ആയിട്ട് ഈ പാട്ട്
1: സമർപ്പിക്കുന്നു. ഓക്കെ ശരി, അപ്പൊ താങ്ക് യു.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്.

0: അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: ഗാന തരംഗിണിയിലേക്ക് സ്വാഗതം.
1: സന്തോഷം, താങ്ക് യു.
0: ആ സന്തോഷം.
1: കുറെ
0: നാളായി വിളിക്കാൻ തുടങ്ങിയിട്ട്,
1: അഞ്ചാറ് മാസമായി കിട്ടിയിട്ട്.
0: അഞ്ചാറ് മാസമായോ?
1: കഴിഞ്ഞ ഡിസംബറിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു.
0: ആ ഹാ, അതെന്താണെന്നറിയോ, നമുക്ക് ഒരുപാട് ശ്രോതാക്കൾ ഉണ്ടല്ലോ. അതെ അതെ, എല്ലാരും വിളിക്കുമ്പോഴേ അതിന്റെ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ രാവിലെ തന്നെ?
1: ആ, നല്ല വിശേഷം. കുട്ടികള് വേറെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരുന്നു.
0: ആ,
1: ചെറിയാള് നഴ്സറിയില് പോവാറുണ്ട്.
0: തിരക്കുകളൊക്കെ കഴിഞ്ഞോ?
1: ആ, തിരക്ക് കഴിഞ്ഞു.
0: ആ ഹാ,
1: അപ്പൊ എനിക്ക് ചെറിയ ജലദോഷം അങ്ങനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അനിയ എന്റെ ഭർത്താവിന്റെ അനുജന് പെട്ടെന്ന് ക്യാൻസർ ആയിട്ട് മരിച്ചു. അപ്പൊ അതിലൊരു വിഷമമായിട്ട് എല്ലാവരും അവിടെ ആയിരുന്നു.
0: അത് ശരി.
1: അപ്പൊ അങ്ങനെ വന്നിട്ട് പിന്നെ അന്നൊന്നും പിന്നെ വിളിക്കാൻ നോക്കിയില്ല. പിന്നെ അതിലിടയ്ക്ക് മെയ് 25 മോന്റെ വെഡിങ് ആനിവേഴ്സറി ആണ്. പിന്നെ ഏതാവും 17 ഞങ്ങളുടെ ആനിവേഴ്സറി ആയിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ കഴിഞ്ഞ് മോളുടെ പിറന്നാളുണ്ടായിരുന്നു. മോളുടെ പേരക്കുട്ടിയുടെ മൂത്ത മോന്റെ കുട്ടിയുടെ പിറന്നാളുണ്ടായിരുന്നു. അപ്പൊ എല്ലാരും വിളിച്ചിട്ട് പാട്ട് വെക്കാന്ന്. മോ സ്കൂളിൽ പോവാണ്, മോന്റെ മോ.
0: അപ്പൊ സങ്കടങ്ങളും സന്തോഷങ്ങളും ഒക്കെ ആയിട്ട് ആകെ കഴിഞ്ഞ കുറച്ച് കാലം അല്ലേ?
1: അപ്പൊ അനിയന്റെ കാര്യങ്ങൾ പറയണ്ട, ഇനി കിട്ടുമ്പോ അനിയന്റെ കാര്യം പറയണം. എനിക്ക് വെച്ചാല് എന്റെ മോനെ ആദ്യ വിശേഷമായിട്ടിരിക്കുമ്പോ അനിയ ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞ അത് കൊടന്ന് കേൾപ്പിച്ച. അന്ന് പണ്ടൊക്കെ ടൈപ്പ് റെക്കോർഡാണല്ലോ.
0: അതെ അതെ.
1: അത് എന്നിട്ട് അതില് വെച്ച് കേൾപ്പിച്ച് തന്നിട്ട് എന്നെ വീട്ടിലേക്ക് പറഞ്ഞയച്ചുള്ളൂ. 7-ാം മാസത്തില് പ്രസവത്തിന് ഇതായിരുന്നില്ല പാട്ടായിരുന്നു. എന്റെ ജന്മ നീ എടുത്തു, നിന്റെ ജന്മ
0: എന്റെ ജന്മ. പാട്ട് പാടുവോ?
1: ഞാൻ പാടായിരുന്നു റേഡിയോ അന്ന് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ലാസ്റ്റ് കൊള്ളായ കാരണം എനിക്ക് പാടാൻ പറ്റും.
0: പാടിക്കോളൂ, ഇപ്പൊ പാടിക്കോളൂ, ഒരു കുഴപ്പമില്ല, പാടിക്കോളൂ.
1: ഞാനൊരു പഴയ പാട്ട്
2: പൂമരം ചൂടും വാനിലം പും കുലയ്ക്കുള്ളിൽ പാടകയ്ക്കൊരു മുറിയെടുത്തു വടക്കം തെന്നൽ പണ്ടൊരു വടക്കം തെന്നൽ.
0: നന്നായി പാടിയിട്ടോ. ഞാൻ വിചാരിച്ചു അടുത്ത സ്റ്റാൻസും കൂടി പാടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അസലായി പാടി, അസലായി പാടിട്ടോ. അപ്പൊ രാവിലത്തെ ബഹളങ്ങളൊക്കെ കഴിഞ്ഞ് ശാന്തമായി അല്ലേ? വീട്ടിലിപ്പൊ ആരൊക്കെ ഉള്ളത്?
1: താഴെ മൂത്ത മോനോട് മാറി താമസിച്ചു. താഴെ മോനും 3 പെൺകുട്ടികളും എട്ട് കുട്ടികള്. പിന്നെ ചെറിയ ഞാൻ നഴ്സറി പോവാ പറഞ്ഞേ.
0: കുട്ടി ഭക്ഷണൊക്കെ കഴിച്ചോ രാവിലത്തെ?
1: അതവരൊക്കെ ചപ്പാത്തിയും കറിയായിരുന്നു, മുട്ടക്കറി
0: കഴിച്ചു.
1: പിന്നെ
0: മഴ ഉണ്ടോ അവിടെ?
1: ആ, ഇപ്പൊ ചെറുതായിട്ട് മഴ ഉണ്ട്.
0: ആണല്ലേ.
1: കുഞ്ഞാറ്റയും കുഞ്ഞാവിന് സ്കൂളിലേക്ക് പോവാണ്.
0: കുഞ്ഞാറ്റയും കുഞ്ഞാവിന് സ്കൂളിലേക്ക് പോവാണ്.
1: ആദ്യമായിട്ട്
0: ഇക്കുറി ചേർത്തതാണോ ഇക്കൊല്ലം?
1: അവര് 3-ല്.
0: 3-ല് അല്ലേ.
1: ചെറിയ മോളാണ്. പിന്നെ മോന്റെ കുട്ടിയാണ് അവർക്ക് ഇന്ന് ക്ലാസ് തുടങ്ങിയിട്ടുള്ളൂ.
0: അത് ശരി.
1: അവര് പിന്നെ എന്റെ മൊത്തം അവരെ വീട്ടിൽ എന്നും റേഡിയോ ഉണ്ട്. അവര് അടുക്കളയിൽ തന്നെ റേഡിയോ
0: വെച്ച് കേൾക്കും.
1: കേൾക്കുന്നുണ്ടാവും.
0: ആ, അവര് കേൾക്കുന്നുണ്ടാവും അല്ലേ. ശബ്ദം
1: ഒക്കെ ചോദിക്കാറുണ്ട്. പിന്നെ ബേബി ചോദിക്കുന്നു, രാധ വിളിക്കുന്നുണ്ടല്ലേ റേഡിയോയിലേക്ക്. അങ്ങനെ ഷബീന്റെ പെണ്ണൊക്കെ എല്ലാരും ചോദിക്കാറുണ്ട്, രാജേഷ് ഇന്ന് വിളിച്ചിരുന്നൊക്കെ ചോദിക്കും.
0: അത് ശരി.
1: തണലുണ്ടാ, തണലില് പോയിട്ടിരുന്നിട്ടൊക്കെ പരിപാടി. അപ്പൊ രാജേഷ് റേഡിയോയിലേക്ക് വിളിച്ചിട്ട് ഞാൻ കേട്ടിട്ടാന്നൊക്കെ
0: പറഞ്ഞു. ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: ഇതന്നെ കാര്യസ്ഥനിലെ മംഗളങ്ങൾ വാരിച്ചോടി.
0: ബെന്നിതായാലും സംഘവും പാടിയ ഗാനല്ലേ. എന്താ ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ? ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണോ?
1: മോനും എല്ലാവർക്കും എന്റെ
0: സന്തോഷം. അപ്പൊ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച മക്കൾക്ക് വേണ്ടിട്ടാണ് അല്ലേ?
1: റേഡിയോ 90-ാം വാർഷികമൊക്കെ അല്ലേ?
0: അതെ.
1: പിന്നെ ഡോക്ടർ രജിതൻ കാലത്ത് സംസാരിക്കുന്ന അങ്ങനെയുള്ള.
0: ഇതിപ്പോ എവിടുന്നാ വിളിക്കുന്ന? ഞാനത് ചോദിക്കാൻ മറന്നുപോയി.
1: മലപ്പുറം ജില്ല,
0: മലപ്പുറം
1: ജില്ല, പൊന്നാനി എരമംഗലം.
0: എരമംഗലം അല്ലേ. അപ്പൊ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. എന്നാല് നമുക്ക് പാട്ട് കേൾക്കാം, പിന്നെ ഒരു അവസരത്തിൽ കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാം കേട്ടോ. വിളിച്ചതിൽ വളരെയധികം സന്തോഷം. എന്റെ പേര് ബിന്ദു എന്നാണ്. ആണല്ലേ. ആ, ഞാൻ പറയാട്ടോ മേജറുടെ അടുത്ത് അന്വേഷണം. കുട്ടികളോട് കുഞ്ഞാറ്റ കുഞ്ഞാവ എന്തായിരുന്നു പേര്?

0: ഹലോ,
1: ഹലോ,
0: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ഇത് എവിടുന്നാ വിളിക്കുന്നത്? ആരാ വിളിക്കുന്നത്? പേര് പറയൂ.
1: അനിത, വേലൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
0: വേലൂരിൽ നിന്നല്ലേ? നമ്മുടെ ഇങ്ങോട്ട് സാധാരണ വിളിക്കാറുള്ള ആളാണോ ഗാനതരംഗിണിയിലേക്ക്?
1: ഞാൻ ഗാനതരംഗിണിയിലേക്ക് വിളിക്കാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളായി ഗാനശലാപത്തിലേക്കും കത്തെഴുതാറുണ്ട്.
0: കത്തെഴുതാറുണ്ട് അല്ലേ?
1: അങ്ങനെ ഇടയ്ക്ക് വിളിക്കാറുണ്ട്, അഭിപ്രായങ്ങൾ പറയാറുണ്ട്.
0: ആണല്ലേ. റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കും, നമ്മുടെ ശ്രോതാവാണ്. അപ്പം
1: അതെ അതെ, റേഡിയോ പറയാറായി. സംസാരിക്കാൻ പറ്റിയിട്ടില്ല.
0: സന്തോഷം. അനിത എന്ത് ചെയ്യാണ്?
1: ഞാൻ ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫ്.
1: കുട്ടികളുണ്ട്.
0: അത് തന്നെയാണല്ലോ വലിയൊരു ജോലിയിലേ, വീട്ടിലെല്ലാ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങള്. എത്ര കുട്ടികളാ?
1: എനിക്ക് രണ്ട് പെൺകുട്ടികള്. വലിയ കുട്ടികളാണ്. നമ്മൾ ഒരാള് ചെറിയ ജോലിയുണ്ട്, ഒരാൾ പഠിക്കുന്നു.
0: പഠിക്കുന്ന കുട്ടി ഏത് ക്ലാസ്സിലാ പഠിക്കണേ?
1: പഠിക്കുന്ന കുട്ടി വലിയ കുട്ടി പിജിക്ക് പഠിക്കുന്നു.
0: പിജിക്കാണല്ലേ. ഹസ്ബൻഡ്?
1: ഹസ്ബൻഡ് ഇപ്പൊ റിട്ടയർഡ് നേവിയാണ്, എക്സ് ഗൾഫ് ആണ്. അങ്ങനെയൊക്കെയായിട്ട് ഇപ്പൊ നാട്ടില് സ്ഥിരമായിട്ടിരിക്കുന്നു.
0: വിശ്രമ ജീവിതത്തിലാണ്.
1: അതെ അതെ.
0: വേറെന്തൊക്കെയാ പരിപാടികൾ?
1: വേറെ കൂടുതലും റേഡിയോ കേൾക്കാണ് പരിപാടി.
0: റേഡിയോ കേൾക്കും.
1: പിന്നെ ഇതേപോലെ റേഡിയോ കേൾക്കണ കുറെ ആൾക്കാരുണ്ട്, നമ്മുടെ റിലേറ്റീവ്സ് തന്നെ കുറെ കേൾക്കാറുണ്ട്. അപ്പൊ അവരും പറയാറുണ്ട് ഞാൻ വിളിക്കുമ്പോഴൊക്കെ. അപ്പൊ വാടാനപ്പള്ളിയിൽ ഒരു സുദ്ധേട്ടനുണ്ട്, ഞങ്ങളുടെ ഒരു റിലേറ്റീവ് തന്നെയാണ്. സ്ഥിരമായി റേഡിയോ കേൾക്കുന്ന ആൾക്കാരാണ്.
0: അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ കേട്ട് നിങ്ങൾ ചർച്ചയൊക്കെ ചെയ്യുന്നുണ്ടാവും അല്ലേ?
1: അതെ അതെ, അതെ. സുഖമില്ലാത്ത ഒരാളാണ്. അപ്പൊ പിന്നെ ഇപ്പോഴും റേഡിയോ ഫുൾ കേൾക്കുന്ന ആളാണെന്ന് പറയാം. അപ്പൊ ഞാൻ വിളിക്കുമ്പോ കേട്ടിരുന്നു എന്നൊക്കെ പറയലുണ്ട്. അപ്പൊ സുധേട്ടന് വേണ്ടിട്ടാണ് ഞാൻ.
0: അതെ, പലർക്കും റേഡിയോ ഒരു അടുത്ത സുഹൃത്താണ്. നമ്മുടെ പല ശ്രോതാക്കളും പലപ്പോഴും അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും അവർ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടാണ് റേഡിയോ കണക്കാക്കുന്നത്.
1: റേഡിയോ വയ്ക്കും, കേട്ടോണ്ടിരിക്കും. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് എനിക്കൊരു ശ്രവ്യോത്സവത്തിൽ നിന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. അഞ്ചാം തീയതി.
0: അഞ്ചാം തീയതി വരൂ അപ്പോ ശ്രവ്യോത്സവത്തിന്. അപ്പൊ കാണാമല്ലോ, നമുക്ക് ശ്രോതാക്കളെ കാണാനും കൂടി പറ്റുന്ന ഒരു അവസരമാണല്ലോ. അപ്പൊ പാചകമൊക്കെ കഴിഞ്ഞോ? രാവിലത്തെ
1: പാചകം, രാവിലത്തെ പണികൾ കഴിഞ്ഞു. ഇന്ന് വിളിച്ചോണ്ടിരിക്കുന്ന ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുന്നു.
0: എന്താ ബ്രേക്ക്ഫാസ്റ്റ്?
1: ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറും.
0: ഇഡ്ഡലിയും സാമ്പാറും നല്ല ഭക്ഷണല്ലേ? ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ നല്ലതാന്നല്ലേ പറയുന്നേ?
1: അപ്പൊ ഇന്നലെ വിളിച്ചു, ഇന്നലെ ഉച്ചക്ക് ഞാൻ വിളിച്ചോണ്ടിരുന്നു, അപ്പോഴും കിട്ടിയില്ല.
0: കിട്ടിയില്ല അല്ലേ?
1: മൂന്ന് ദിവസമൊക്കെ ആക്കിയിണ്ടോ? രണ്ടു ദിവസമൊക്കെ ആയിരുന്നല്ലോ.
0: രണ്ട് ദിവസം ഗാനതരംഗിണി, രണ്ട് ദിവസം.
1: ഇന്നലെ ഉച്ചക്ക് ഉണ്ടായിരുന്നല്ലോ.
0: അതെ. അതെന്താണെന്നറിയോ, നമുക്ക് ഒരുപാട് കോളുകൾ വരുമ്പഴേ ലൈന് ജാമാവും, അപ്പൊ നമുക്ക് ചിലപ്പോ കിട്ടിക്കൊള്ളണമെന്നില്ല. പിന്നെ ഒരുപാട് ശ്രോതാക്കളെ വിളിക്കണം, നമുക്ക് എല്ലാവരോടും സംസാരിക്കണല്ലോ. അപ്പൊ ആരുടെയാണ് ഗാനതരംഗിണിയിലേക്ക് വിളിക്കുമ്പോ ആർക്കാണ് ആ സമയത്ത് കിട്ടുന്ന വെച്ചാൽ അതുപോലെ?
1: ഞാൻ വിളിക്കുമ്പോ എങ്ങനെയാ കിട്ടണെന്ന് ചോദിക്കുമ്പോ ഞാൻ
0: ഇരുന്ന് വിളിച്ചോണ്ടിരിക്കുകയാണ്. അതെ, ട്രൈ ചെയ്യന്നെ. ഏത് പാട്ടാ വേണ്ടതെന്ന്?
1: എനിക്ക് സൂര്യഗായത്രി എന്ന് പറഞ്ഞ സിനിമയിലെ ആരില മഞ്ജുലി നീയാടുമ്പോൾ എന്ന്
0: പറഞ്ഞിട്ടുള്ള പാട്ട്. പാടുമോ അനിത? ചെറുതായി പാടുമോ?
1: അയ്യോ, പാടാൻ പെട്ടെന്ന് അങ്ങനെ പറയുമ്പോ.
0: ആണോ?
1: ഈ പാട്ട് തന്നെ രണ്ടു
0: കേൾക്കാം. പാടിക്കോളൂ, കുഴപ്പമില്ലല്ലോ, നമുക്ക് കേൾക്കാലോ.
1: ആലില മഞ്ജലിൽ നീയാടുമ്പോൾ ആടുന്നു കണ്ണായിരം ചാഞ്ചക്കം സാരുന്നു.
0: നന്നായിട്ടുണ്ട് കേട്ടോ, നന്നായി പാടുന്നുണ്ട്. അത് പെട്ടെന്ന് പാടാൻ പറഞ്ഞതുകൊണ്ടാണ് വരികളൊന്നും കിട്ടാതെ പരിഭ്രമം അല്ലേ? അപ്പൊ ഈ പാട്ട് ആർക്ക്? സുധൻ അല്ലേ? സുധൻ എന്നല്ലേ പറഞ്ഞത് പേര്?
1: വാടാനപ്പള്ളിയിലുള്ള സുധേട്ടനുണ്ട്. പിന്നെ

0: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും
1: സുധൻ എന്ന് വാടാനപ്പള്ളിയിലുള്ള നമ്മുടെ ശ്രോതാവ് സുധനും വേണ്ടി അപ്പൊ ഈ പാട്ട് നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം.
0: ഓക്കെ,
1: സന്തോഷ അനിത സംസാരിക്കാൻ പറ്റിയതിൽ. പിന്നൊരവസരത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.

0: സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്.
1: സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ എല്ലാത്തരം ഇപ്പൊ നമ്മുടെ ഈ പുതിയ ഫാഷൻ ഡിസൈനർ എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാനായിട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞോ?
0: ഇല്ല, അതിനൊട്ടൊന്നും പോയിട്ടില്ല. ഇപ്പൊ ചുരിദാറ്, സാരി, ബ്ലൗസ് ഒക്കെ പഠിക്കുന്നുണ്ട്.
1: ഓ, ഭയങ്കര പൈസ അല്ലേ? ചുരിദാറിനും സാരി ബ്ലൗസിനും ഒക്കെ നല്ല വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ് അല്ലേ സ്റ്റിച്ചിങ്? തയ്യൽ മെഷീൻ മേടിച്ച് സ്വന്തമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് അല്ലേ? നമ്മൾ സ്ത്രീകൾക്ക് അതിനെ കുറിച്ച് കൂടുതൽ അറിയുള്ളൂ അല്ലേ, സ്റ്റിച്ച് ചെയ്യാനുള്ള പൈസ എത്രയാന്നുള്ളതൊക്കെ. പലപ്പോഴും ബ്ലൗസൊക്കെ നല്ല ഫാഷനിലൊക്കെ തയ്ക്കുമ്പോൾ തുണി വാങ്ങുന്നതിനേക്കാളും കൂടുതൽ പൈസയും തയ്ക്കാൻ വേണ്ടിയിട്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലല്ലേ. ഹസ്ബൻഡ് എന്താ ചെയ്യണേ, എന്ത് വർക്കാ ചെയ്യുന്നത്? ഹോട്ടലാണോ? സ്വന്തമായിട്ടുള്ള ഹോട്ടലാണോ അതോ ഹോട്ടലിൽ ജോലിയാണോ?
0: ഹോട്ടലിൽ
1: ജോലിയാണ് അല്ലേ. അപ്പം ഭക്ഷണം അഥവാ പെട്ടെന്നൊക്കെ കുറച്ച് ഡിലേ ആയി കഴിഞ്ഞാൽ സുഖാണല്ലേ, ഹോട്ടലിൽ നിന്ന് കൊണ്ടുവരാലോ. കഴിഞ്ഞോ രാവിലത്തെ പരിപാടികളൊക്കെ? കഴിഞ്ഞോ? എത്ര മണിക്ക് ക്ലാസ്? 10 മണിക്ക് ശേഷമാണോ? അത് ശരി. ആ ഹാ ഹാ ആ ഹാ. വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ചേച്ചിയുടെ പേരെന്താ?
0: ജയലക്ഷ്മി.
1: ജയലക്ഷ്മി. അപ്പൊ ജയലക്ഷ്മിയോട് പറയണം നീ വിളിച്ചു കിട്ടി. ആണല്ലേ, ഏത് പാട്ടാണ്? കളിവീടുറങ്ങിയല്ലോ. ശരി, അപ്പം ജയലക്ഷ്മിയോട് പറയണം, എന്റെ അന്വേഷണം പറയണം കേട്ടോ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. എന്താ കേക്കുണ്ടാവും അല്ലേ? അപ്പൊ ശരി, എന്നാലും പാട്ട് വെച്ചു തരാം. വളരെ സന്തോഷം കേട്ടോ സംസാരിക്കാൻ പറ്റില്ല. പിന്നൊരു അവസരത്തിൽ നമുക്ക് കൂടുതൽ സംസാരിക്കാം.
0: ഓക്കെ.

0: ഹലോ,
1: ഹലോ,
0: ആ പേരെന്തായിരുന്നു?
1: സുനിത.
0: സുനിത. എവിടുന്ന് വിളിക്കുന്നേ?
1: ഞാൻ തൃശ്ശൂരും മുളങ്ങുന്നത്താവിന്ന്.
0: മുളങ്ങുന്നത്തുകാവ് അല്ലേ. സുനിത എന്ത് ചെയ്യണേ?
1: ഞാൻ
0: എന്ത്?
1: സ്റ്റിച്ചിങ്ങിന് പോകുന്നുണ്ട്.
0: സ്റ്റിച്ചിങ്ങിന്? ആ,
1: ആ
0: അപ്പം തയ്ച്ചു കൊടുക്കുമോ അതോ പഠിക്കുന്നതാണോ?
1: പഠിക്കണമുണ്ട്, പിന്നെ

0: പ്രിയ ശ്രോതാക്കളെ, ഗാനതരംഗിണിയുടെ സമയം ഇവിടെ കഴിയുകയാണ്. എല്ലാവർക്കും ശുഭദിന ആശംസകളോടെ ഇതുവരെ സ്റ്റുഡിയോയിൽ നിങ്ങളോടൊപ്പം ഞാൻ ബിന്ദു, സാങ്കേതിക സഹായം എ ബി ശ്രീകുമാർ, എ ആർ ലിജ, ആൽബിൻ ബെൻസൺ.
1: ഗാനതരംഗിണി ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈവ് ഫോൺ ഇൻ ചലച്ചിത്ര ഗാന പരിപാടിയാണ് കേട്ടത്.

അല്പസമയത്തിനകം റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കാലാവസ്ഥയിൽ ഇന്ന് വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ക്രമം തെറ്റിയ മഴയും കഠിനമായ ചൂടുമൊക്കെ നമ്മുടെ ആരോഗ്യ സംവിധാനത്തെ, പ്രത്യേകിച്ച് കുട്ടികളിൽ, വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. മൺസൂൺ മാസം പൊതുവെ രോഗാതുരതയുടെ ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ രക്ഷിതാക്കൾ തികഞ്ഞ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയം കൂടിയാണിത്. കുട്ടികളിലെ പകർച്ചവ്യാധികളും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ന് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ശിശുരോഗ വിദഗ്ധനായ ഡോക്ടർ ബെനറ്റ് സൈലം.
2: റേഡിയോ ഹെൽത്തിലെ ശ്രോതാക്കൾക്ക് എൻ്റെ നമസ്കാരം. സുഹൃത്തുക്കളെ, മഴ വന്നും പോയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇത്. നമ്മുടെ കുട്ടികൾക്ക് പലവിധമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഈ സന്ദർഭങ്ങളിൽ എല്ലാ വർഷവും പോലെ ഇക്കൊല്ലവും കണ്ടുവരുന്നുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ? പ്രധാനമായിട്ട് രണ്ട് അവയവ ഭാഗങ്ങളിലാണ്

അസുഖം കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിലേറ്റവും പ്രധാനമായിട്ട് ഉള്ള അവയവമാണ് ശ്വാസകോശവും ശ്വാസനാളവും. പറഞ്ഞു വരുന്നത്, സാധാരണ വരുന്ന ജലദോഷപ്പനി തുടങ്ങി ന്യൂമോണിയയിൽ അവസാനിക്കുന്ന കണ്ടീഷനാണ്. നാം എപ്പോഴും ഒരു കോമൺ കോൾഡ് അല്ലെങ്കിൽ ജലദോഷം വന്നാൽ വളരെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്, ഇത് പലപ്പോഴും നിസ്സാരമായിട്ട് തന്നെ മാറാറുണ്ട്. പക്ഷേ ചിലപ്പോഴെങ്കിലും അത് സീരിയസ് രോഗമായ എച്ച് ഇൻഫ്ലുവൻസ ആയിരിക്കാം, അല്ലെങ്കിൽ പന്നിപ്പനിയുടെ ലക്ഷണങ്ങളായിരിക്കാം, ചിലപ്പോൾ അത് ന്യൂമോണിയയിലോട്ടും കൊണ്ടുവിടാം. നാം എന്താണ് ചെയ്യേണ്ടത്? വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. കുഞ്ഞിൻ്റെ ക്ഷീണത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുക. പനി എന്ന് പറയുമ്പോൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യം അല്ല, പക്ഷേ പനിയെയാണ് പലരും വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഒരു കുഞ്ഞിന് പനി വരുന്നു, മൂക്കൊലിപ്പ് വരുന്നു, ചെറിയ ചുമ വരുന്നു, ഇതൊക്കെ സാധാരണ കണ്ടുവരുന്ന കാര്യമാണ്. പക്ഷേ ഇങ്ങനെ കണ്ടുവരുമ്പോൾ തന്നെ ഒരു ഡോക്ടറെ സമീപിക്കുക. തൊട്ടടുത്ത പ്രൈമറി ഹെൽത്ത് സെൻ്ററിലോ നമുക്ക് സൗകര്യപ്രദമായ ഏതൊരു ആശുപത്രിയിലോ പോയി കഴിഞ്ഞാൽ അതിനുവേണ്ട പ്രത്യേക ചികിത്സകൾ തന്നെ നമ്മുടെ കേരളത്തിൽ ഇന്ന് സജ്ജമാണ്. ഇങ്ങനെ ഉള്ള ട്രീറ്റ്മെൻ്റ് എടുത്താൽ വളരെ സീരിയസായ രോഗമായ ന്യൂമോണിയ വരാതെ നമുക്ക് നമ്മുടെ കുട്ടികളെ കാത്തുരക്ഷിക്കാൻ സാധിക്കും. അടുത്ത ഒരവയവമാണ് നമ്മുടെ ഗട്ട് എന്ന് പറയുന്നത്. അതായത് അന്നനാളവും ആമാശയവും വാ ഉൾപ്പെടെ അടങ്ങി അവയവ ഭാഗങ്ങളെയാണ് നമ്മൾ ഗട്ട് എന്ന് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് വയറിളക്ക രോഗമാണ്. എന്താണ് ഇതിന് കാരണമെന്നല്ലേ, നമ്മൾ തന്നെയാണ് അതിൻ്റെ കാരണം. നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തും കിടന്ന് ഈച്ച വരികയും എലി വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇത്തരം ഈച്ചകൾ നമ്മുടെ തന്നെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുകയും അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വ്യാപൃതമാകുകയോ അല്ലെങ്കിൽ നമ്മൾ കുടിക്കുന്ന പാത്രത്തിൻ്റെ ഭാഗങ്ങളിൽ ഈച്ച വന്നിരിക്കുകയോ ചെയ്താൽ ഇത്തരം മലമൂത്ര വിസർജന സ്ഥലത്തുള്ള അണുക്കൾ നമുക്ക് ഡയറക്റ്റായിട്ട് കിട്ടുന്ന അവസ്ഥയിലോട്ട് പോകാം. ഇതിനോടൊപ്പം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്ന ലൂസ് മോഷൻ, അതായത് വയറിളക്കം. വയറിളക്കത്തിൽ തന്നെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയും. അതായത് ഒരു 7 ദിവസം നിലനിൽക്കുന്ന വയറിളക്കം. സാധാരണഗതിയിൽ അത് വൈറസ് മൂലമാണ് ഉണ്ടാകുന്നത്. എന്താണെന്നല്ലേ പ്രതിവിധി? നമ്മൾ വലിയ ചികിത്സകളൊന്നുമേ ഇതിനാവശ്യമില്ല. ഉപ്പിട്ട കഞ്ഞിവെള്ളം കൊടുക്കുക, കരിക്കുവെള്ളം കൊടുക്കുക, മറ്റ് ഭക്ഷണങ്ങൾ മുടക്കം കൂടാതെ കൊടുക്കുക, കൂടാതെ ഹൈജീൻ നിലനിർത്തുക, അതായത് എല്ലാ ദിവസവും കുളിക്കുക. ചികിത്സയായിട്ട് പറഞ്ഞാൽ 2 പ്രധാന മരുന്നുകളാണ് നാം ഉപയോഗിക്കേണ്ടത്. ഒന്ന് ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ എന്ന് പറയും. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ORSന്റെ പാക്കറ്റുകൾ അവൈലബിൾ ആണ്. അത് ഫ്രീ ആണ്, നമുക്ക് അവിടെ പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. 2. മരുന്ന് എന്ന് പറയുന്നത് സിങ്ക് എന്നുള്ള മരുന്നാണ്. ഒരു കുഞ്ഞിന് വയറിളക്കം വന്നാൽ പ്രത്യേകിച്ചും ആദ്യത്തെ 15 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഇത് നൽകുന്നത്. 14 ദിവസം മുടങ്ങാതെ തന്നെ സിങ്കിൻ്റെ ടാബ്ലറ്റും ORS ആവശ്യത്തിനനുസരിച്ചും ഉപയോഗിക്കേണ്ടതാണ്. ഇനി 6 മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് 10 mg ടാബ്ലറ്റാണ് തരുന്നത്. അതിനെ അത് അവൈലബിൾ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തുള്ളിമരുന്നും മാർക്കറ്റിൽ ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. 6 മാസത്തിന് ശേഷം 20 mg ഡെയിലി നമ്മൾ കഴിക്കേണ്ടത്. പക്ഷെ ഇതിനെല്ലാത്തിനും ഉപരി വരാതിരിക്കാനുള്ള കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഏറ്റവും പ്രധാനം ഹാൻഡ് ഹൈജീൻ ആണ്. അതായത് കൈ കഴുകിയിട്ട് മാത്രമേ ഭക്ഷണ പദാർത്ഥങ്ങൾ നമ്മൾ കൈ തൊടാവൂ. നമ്മൾ പുറത്തു നിന്ന് വീട്ടിലോട്ട് അകത്ത് വരികയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴോ കൈയും മുഖവും വായും കഴുകിയിട്ട് മാത്രമേ ഭക്ഷണം കഴിക്കാവൂ. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്തരം രോഗങ്ങൾ വരാതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കും. നമ്മൾ ഭയപ്പെടേണ്ട ഒരു വയറിളക്കമുണ്ട്, കോളറയാണ്. കോളറ ഒരു പ്രത്യേക ഏരിയയിൽ ഒന്നിച്ചായിരിക്കും സംഭവിക്കുന്നത്, പക്ഷെ അത് വരാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒന്നിച്ച് ഒരു ഗ്രൂപ്പിൽ എവിടെയെങ്കിലും വയറിളക്കത്തിൻ്റെ രോഗം വരികയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ഹെൽത്ത് സെക്ടറുമായിട്ട് ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രതിവിധിയും കണ്ടെത്തേണ്ടതാണ്. ആരോഗ്യ പ്രവർത്തകർ പറയുന്ന മരുന്നുകളും ഉപയോഗിക്കേണ്ടതാണ്. കുട്ടികളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ 2 പ്രധാന കാര്യങ്ങളാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്. ഒന്ന്, നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റം, അതായത് ചുമ, ജലദോഷം, കൂടെ ന്യൂമോണിയ. 2, വയറിളക്കരോഗം. ഇനി വയറിളക്ക രോഗം 6 അല്ലെങ്കിൽ 7 ദിവസം നിന്ന് കഴിഞ്ഞാൽ അക്യൂട്ട് ഡയറിയൽ ഡിസീസസ് എന്ന് പറയാമെങ്കിലും അതിന് മുകളിലോട്ട് പോകുമ്പോൾ ക്രോണിക് ഡയറിയൽ ഡിസീസസ് എന്നാണ് പറയുന്നത്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഏത് തന്നെ ആയിക്കോട്ടെ, ഈ വയറിളക്കത്തോടൊപ്പം മലത്തിൽ രക്തവും കാണുകയാണെങ്കിൽ അതിൻ്റെ പേരാണ് ഡിസെൻട്രി എന്ന് പറയുന്നത്. അവിടെ മാത്രമേ നമുക്ക് ആൻറ്റിബയോ

ആന്റിബയോട്ടിക്സിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാതെ ഉള്ള വയറിളക്കത്തിന് നിർജ്ജലീകരണം തടയാനായിട്ട് ORSഉം നമ്മുടെ അന്നനാളത്തിലെയും ആമാശയത്തിലെയും എല്ലാം പ്രൊട്ടക്ഷൻ കിട്ടാനായിട്ട് സിങ്കിൻ്റെ മെഡിസിനും മാത്രം മതിയായിരിക്കും. ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ വളരെയധികം അവൈലബിൾ ആണ്. അതുകൊണ്ട് എല്ലാവരും ഈ സൗകര്യം ഉപയോഗിക്കണമെന്ന് നിങ്ങളോടെല്ലാം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മളുടെ കുട്ടികളുടെ ആരോഗ്യം നമ്മളെപ്പോഴും ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടതുമാണ്. ഇപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ നിരന്തരം കണ്ടുവരുന്ന ഒരു കാര്യമാണ് വൈറൽ പനി എന്നുള്ളത്. സാധാരണഗതിയിൽ വൈറൽ പനി ചികിത്സിച്ചാലും ഇല്ലെങ്കിലും ഒരാഴ്ച കൊണ്ട് മാറും. പക്ഷേ എല്ലാ പനിയും വൈറൽ പനിയാണോ? ഒരിക്കലും അല്ല. ചില പനിയെങ്കിലും സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഡെങ്കിപ്പനി പോലുള്ള അവസ്ഥകൾ, അത് വൈറൽ പനിയാണ്. ഡെങ്കിയിൽ തന്നെ പല സ്റ്റേജസ് ഉണ്ട്. പല രീതിയിൽ തന്നെ ഡെങ്കി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഡെങ്കി ഫീവർ സാധാരണ വൈറൽ പനിയെ പോലെ തന്നെ മാറാറുമുണ്ട്. എന്നാൽ സീരിയസ് ആയിട്ടുള്ള ഡെങ്കിപ്പനി എന്ന് പറയുന്നത് ഡെങ്കി ഹെമറാജിക് ഫീവറും ഡെങ്കി ഷോക്ക് സിൻഡ്രോം എന്നുമാണ് പറയുന്നത്. മരണാവസ്ഥയിൽ വരെ എത്താം. ഒരു പനി വന്നാൽ ആദ്യത്തെ 3 ദിവസം നമ്മൾ സാധാരണ എല്ലാ ഡോക്ടേഴ്സും തരുന്നത് പാരസെറ്റമോൾ എന്നുള്ള മരുന്ന് മാത്രമാണ്. കാരണം അതാണ് പനിക്കുള്ള മരുന്ന്. പക്ഷേ അവിടെ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ക്ഷീണത്തിന് വളരെ പ്രാധാന്യം കൊടുക്കണം. പനിക്ക് ഓവർ പ്രാധാന്യത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ 3-ാമത്തെ ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യ ഡയറക്ടറുടെ തന്നെ റെക്കമെൻഡേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തപരിശോധനയും മൂത്രപരിശോധനയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം സാധാരണ വൈറൽ പനിയാണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്ന് കണ്ടുപിടിക്കാനാണ്. അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ ഡോക്ടറിന് സംശയമുണ്ടെങ്കിൽ ഡെങ്കിപ്പനിയുടെയോ എലിപ്പനിയുടെയോ ഒക്കെ ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. ഇനി 3 ദിവസം കഴിഞ്ഞിട്ടും വീണ്ടും പനിയല്ലേ ഉള്ളൂ, പാരസെറ്റമോൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കാമെന്ന് നമ്മുടെ ഒരു പ്രവണത ഒരു കാരണവശാലും നല്ലതല്ല. കാരണം വേറെ പല പരിശോധനകളും ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. ഉദാഹരണം, ചിലപ്പോൾ സെപ്റ്റിസീമിയ എന്നുള്ള ഒരു കണ്ടീഷനുണ്ട്. അതായത് രക്തത്തിൽ കൂടെ തന്നെ അണുക്കൾ കലരുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ രക്തം കൾച്ചർ ചെയ്യേണ്ടി വരും. ചില സമയങ്ങളിൽ യൂറിനറി ഇൻഫെക്ഷൻ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യൂറിൻ കൾച്ചർ ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള വിദഗ്ധ പരിശോധനകൾക്കും ചിലപ്പോൾ നമ്മൾ എത്തേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് സ്വയം ചികിത്സ കഴിയുന്നതും നല്ലതല്ല. എപ്പോഴായാലും പനിക്ക് പാരസെറ്റമോൾ ആണെങ്കിലും പനിയുടെ കാരണം നമ്മൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ്. കാരണം എങ്ങനെ കണ്ടെത്താമെന്നല്ലേ, തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഇതിൻ്റെ വിദഗ്ധ പരിശോധന നടത്തുകയും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കുകയും മരുന്ന് നൽകുകയും ചെയ്യും. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ തന്നെ നമ്മൾ ഇത്തരം സെൻറ്റേഴ്സിൽ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങളെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. വേറൊരു പ്രശ്നം ഞങ്ങൾ കാണുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ചിലരെങ്കിലും ഒരു പ്രാവശ്യം പ്രിസ്ക്രിപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ഡോക്ടറുടെ കുറിപ്പടി നമ്മുടെ കയ്യിലുണ്ട്, ഇതേ മരുന്നാണ് ഇതേ കണ്ടീഷനിൽ മുമ്പ് തന്നത്, അതുകൊണ്ട് ഇത് തന്നെ വാങ്ങിക്കൊടുത്താൽ പോരെ എന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും അതേ മരുന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കും. പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യുന്നത് വഴി വളരെ സീരിയസ് രോഗമായ ന്യൂമോണിയ പോലുള്ള കണ്ടീഷനിലോട്ട് കുഞ്ഞെത്താറുണ്ട്. ഒരിക്കലും അത്തരം പ്രവണതകൾ നല്ലതല്ല. സാധാരണഗതിയിൽ ഒരു പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഏകദേശം 3-4 ദിവസം മുതൽ 1 ആഴ്ച വരെ നീണ്ടു നിൽക്കും. അതാണ് വൈറൽ പനി. അതുപോലെ തന്നെ വേറെ ഏത് രോഗമായാലും പനി കൂടപ്പുറപ്പാണ്. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് മാറി ഒരു 48 മുതൽ 72 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു വീണ്ടും ഒരു പനി വരികയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് മുമ്പ് ഉണ്ടായ അസുഖവുമായിട്ട് ഈ പനിക്ക് ബന്ധം ഇല്ല എന്നാണ്. അതായത് രണ്ട് അസുഖമാണ്, ഒരേ അസുഖമല്ല. രണ്ട് അസുഖമാകുമ്പോൾ ഒരേ മരുന്ന് ഒരിക്കലും കുഞ്ഞുങ്ങൾക്ക് നല്ലതല്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വീണ്ടും ഉണ്ടാകുന്ന രോഗം ആയാലും വീണ്ടും ഉണ്ടാകുന്ന പനിയായാലും ഡോക്ടർ കാണുകയും ഡോക്ടർ പറയുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുകയും അതിനനുസരിച്ച് മരുന്ന് കഴിക്കുകയുമാണ് ഉചിതമെന്ന് പറയുന്നത്. നമ്മുടെ പരിസരം ശുചിയാക്കുന്നതിൽ നമുക്ക് വളരെയധികം റോളുണ്ട്. എന്താണെന്നല്ലേ പറയേണ്ടത്? നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്, ചെറിയ പ്ലാസ്റ്റിക് ആയിക്കോട്ടെ, ഏകദേശം 2 മില്ലി ലിറ്റർ വെള്ളമുണ്ടായിരുന്നാൽ പോലും അതിൽ കൊതുകുകൾ തന്നെ വളരും. അപ്പോൾ കൊതുകിൻ്റെ ഉൽപ്പാദനം കൂട്ടാനായിട്ട് ഇത്തരം വെള്ളക്കെട്ടുകൾ വളരെയധികം ഉപകരിക്കുന്നതാണ്. കൊതുക് പരത്തുന്ന രോഗം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എന്ന് അറിയാം. എന്നിരുന്നാലും മനസ്സിലാക്കുക, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മലേറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലില്ലാത്തതല്ലേ എന്നൊരു തോന്നൽ വരാം. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ മൈഗ്രേറ്റഡ് പോപ്പുലേഷൻ ഉണ്ട്. മറ്റു സംസ്ഥാനത്തിൽ നിന്ന് വന്നവരും നമ്മുടെ നാട്ടിലുണ്ട്. കേരളത്തിന് പുറമേ മലേറിയ വളരെ കോമൺ ആണ്. അതുകൊണ്ട് ഇങ്ങനെ വരുന്ന
ആൾ

0: കാർ വഴിയും നമുക്ക് ഇത് പകരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒറ്റ വഴിയേ ഉള്ളൂ, കൊതുകിൻ്റെ ഉൽപ്പാദനം സംഭവിക്കുന്ന സ്ഥലങ്ങളെ വൃത്തിയായിട്ട് വെള്ളക്കെട്ടില്ലാതെയാക്കി മാറ്റുക. മഴക്കാലമായതുകൊണ്ട് വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ സീരിയസ് ആയ ഒരു രോഗത്തെ പറ്റിയാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. വേറൊന്നുമല്ല, എലിപ്പനി. വളരെ അധികം മരണകാരണമാകുന്ന ഒരു കണ്ടീഷനാണ് എലിപ്പനി. ആദ്യകാലങ്ങളിൽ നമ്മൾ അറിയാതെ പോകും, ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും മഞ്ഞപ്പിത്ത രൂപേണ ഈ അസുഖം കഠിനമാകുന്നത്. ഫലത്തിൽ നമ്മുടെ കരളിൻ്റെ ശക്തിയും അല്ലെങ്കിൽ കരളിൻ്റെ പ്രവർത്തനവും കിഡ്നിയുടെ പ്രവർത്തനവും നഷ്ടപ്പെടുകയും ആള് മരണത്തിലെത്തുകയും ചെയ്യാൻ ചാൻസ് ഉള്ള ഒരു രോഗമാണ് എലിപ്പനി. സുഹൃത്തുക്കളെ, മഴക്കാലമാണ്, നമ്മുടെ കുട്ടികൾ കളിച്ചുല്ലസിക്കേണ്ട സമയമാണ്, അതിനോടൊപ്പം പഠിത്തവും അത്യാവശ്യമാണ്. എന്നാൽ ഒരു കുഞ്ഞിൻ്റെ ഒരു രോഗം വന്നാൽ ഉടനെ തന്നെ നമ്മുടെ ശ്രദ്ധ അവർക്ക് അത്യാവശ്യമാണ്. കുട്ടികൾ അസുഖം പലപ്പോഴും മനസ്സിലാക്കാതെ കളിസ്ഥലങ്ങളിൽ വീണ്ടും വ്യാപൃതരാകുന്നതാണ് നാം കണ്ടുവരുന്നത്. അവർക്കുണ്ടാകുന്ന ഓരോ ബുദ്ധിമുട്ടും നമ്മൾ ശ്രദ്ധയോടുകൂടി നോക്കുകയും അവരുടെ അറിവില്ലായ്മയെ നമ്മൾ മനസ്സിലാക്കുകയും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരു ഡോക്ടറെ കാണിച്ച് അവരുടെ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതമെന്ന് പറയുന്നത്. കുഞ്ഞ് അസുഖം ഇല്ലായെങ്കിൽ നല്ല രീതിയിൽ കളിക്കും, അസുഖമുണ്ടെങ്കിൽ കുഞ്ഞ് കിടക്കും. അത് മനസ്സിലാക്കി ക്ഷീണം കാണിക്കുന്ന ഓരോ കുഞ്ഞിനെയും എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോ ഡോക്ടറെയോ സമീപിച്ച് വിദഗ്ധ ചികിത്സ നേടേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
1: കുട്ടികളിലെ പകർച്ചവ്യാധിയും പ്രതിരോധവും എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ ബെന്നറ്റ് സൈലം നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
4: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. കാറ്റുവന്ന് വിളിച്ചപ്പോൾ ഈ ചിത്രത്തിനു വേണ്ടി MG ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് MG രാധാകൃഷ്ണൻ.

ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ. പി. ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം. ചിത്രം രണ്ടാം ഭാവം.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ. സമയം 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില. കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 14,320 രൂപയ്ക്കും പവന് 114,560 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില സമാപിക്കുന്നു. പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.

0: വെള്ളിവരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
2: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
3: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 ആണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
2: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
3: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
2: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
3: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
4: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
3: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
4: ഗാന്ധിമാർഗം.
5: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
5: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
5: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ. കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ നാല് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കിയുള്ള മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് കാറ്റിന്റെ വേഗം 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയുമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. സമയം 10:30:33. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിൽ പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. FM 101.1 മെഗാ ഹെഡ്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ.

0: രാഗപരിചയം. കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി. രാഗപരിചയം
1: അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗം
3: സംഗീതം ഏഴ് സ്വരങ്ങളും തഴുകി വന്ന് പ്രപഞ്ചസൃഷ്ടിയുടെ സ്പന്ദനത്തെയാകെ സ്വാധീനിക്കുന്ന ഒന്ന്. ഭാഷയുടെ അതിർവരമ്പുകളില്ലാതെ നിർവചനങ്ങൾക്കതീതമായി പണ്ഡിതനും പാമരനും

0: ഒരേപോലെ അനുഭൂതി വിടർത്തുന്ന ഈ കലയുടെ ശാഖയ്ക്ക് ആസ്വാദനത്തിന് എന്നും പത്തരമാറ്റ് തന്നെ. രാഗതാള പദാശ്രയമായത് സംഗീതം എന്നാണ് നാട്യശാസ്ത്രത്തിൽ സംഗീതത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഇമ്പമാകുന്ന സംഗീതത്തിൻ്റെ ഗാനങ്ങളുടെ രാഗവിസ്മയങ്ങളെക്കുറിച്ചുള്ള സംഗീതലോകത്തെ മികച്ച സൃഷ്ടികളുടെ വയലിൻ ആവിഷ്കാരം കൂടി സമന്വയിപ്പിക്കുന്ന ഈ രാഗപരിചയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം.
1: രാഗപരിചയം.
2: രാഗം
0: ദേശരാഗം. ഈ രാഗത്തിന്റെ പേരിൽ തന്നെ ഒരു ദേശീയതയുണ്ട്. ഖയാൽ, തുമ്രി, ദാദ്ര എന്നീ ഹിന്ദുസ്ഥാനി സംഗീത ശാഖകളിൽ അത്യന്തം പ്രിയങ്കരമായ രാഗങ്ങളിലൊന്നാണ് ദേശ്. എന്നാൽ കർണാടക സംഗീതത്തിലും ഇതിന് ഒരു പ്രധാന സ്ഥാനമുണ്ട്. രാത്രിയുടെ രണ്ടാം യാമങ്ങളിൽ ആലപിക്കാൻ അനുയോജ്യമായ ഈ രാഗം മൃദുലതയും സ്നേഹസാന്ദ്രതയും സൗഹാർദ്ദ സ്പർശവും നിറഞ്ഞ ഒരു ശൃംഗാരരസം പ്രദാനം ചെയ്യുന്നുണ്ട്. ഈ രാഗത്തിൻ്റെ രൂപരചനയിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് അതിൻ്റെ ഔടവ സമ്പൂർണ്ണ സ്വഭാവമാണ്. അതായത് ആരോഹണത്തിൽ 5 അവരോഹണത്തിൽ 7 സ്വരങ്ങൾ ഉപയോഗിക്കുന്നു. ചിട്ടപ്പെടുത്തിയ ആരോഹണ അവരോഹണങ്ങൾ ഉണ്ടെങ്കിലും അടുക്കും ചിട്ടയും നിറഞ്ഞ രാഗലക്ഷണങ്ങളെ അണിയിച്ചൊരുക്കിയതുകൊണ്ടാണ് ഈ രാഗത്തിൻ്റെ മാറ്റ് കൂടുന്നത്. ദേശഭക്തി പ്രാധാന്യമുള്ള ഗാനങ്ങളുടെ രചനകളിലും ദേശ് രാഗത്തിൻ്റെ പ്രാധാന്യം ഏറെയാണ്. ദേശീയതയുടെ പര്യായം എന്ന് ദേശ് രാഗത്തെ വിശേഷിപ്പിക്കാനുള്ള പ്രധാന കാരണം നമ്മുടെ ദേശീയഗീതമായ വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഈ രാഗത്തെ ആസ്പദമാക്കിയാണ് എന്നതിനാലാണ്. പുരന്ദരദാസരുടെ വിട്ടല സാലഹോ സ്വാമി, ഊത്തുക്കാട് വെങ്കടസുബയ്യരുടെ രാജീവ നയന ഗോപാല, ലാൽഗുഡി ജയരാമന്റെ തില്ലാനകൾ തുടങ്ങിയവ ഈ രാഗത്തെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയവയാണ്. കൃഷ്ണഭക്തി രസങ്ങൾ നിറഞ്ഞ അനേകം രചനകൾ ഈ രാഗത്തെ അടിസ്ഥാനമാക്കി ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ആസ്വദിക്കാം ദേശ് രാഗത്തിൻ്റെ തണലിൽ ചിട്ടപ്പെടുത്തിയ 1965 പുറത്തിറങ്ങിയ ശകുന്തള എന്ന ചിത്രത്തിൽ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് KJ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം
2: ശിവരഞ്ജിനി. കർണാടക സംഗീതത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ രാഗങ്ങളിലൊന്നാണ് ശിവരഞ്ജിനി. 22-ാം മേളകർത്താരാഗമായ ഖരഹരപ്രിയയാണ് ശിവരഞ്ജിനിയുടെ ജനകരാഗം. ശിവരഞ്ജിനി ഒരു ഔടവ ഔടവ രാഗമാണ്, അഥവാ ആരോഹണത്തിലും അവരോഹണത്തിലും 5 സ്വരങ്ങൾ മാത്രമുള്ള പഞ്ചസ്വര രാഗം. ഇതിലെ ആരോഹണ അവരോഹണ ക്രമങ്ങൾ ഇനി കേൾക്കാം. മധ്യമം, നിഷാദം എന്നീ സ്വരങ്ങൾ പൂർണമായും ഒഴിവാക്കപ്പെടുന്നു. പഞ്ചമം ആണ് ഈ രാഗത്തിലെ പ്രധാന വാദിസ്വരം. ഷഡ്ജം സംവാദിസ്വരമായും പ്രവർത്തിക്കുന്നു. ഇതുവഴി രാഗത്തിനെ ഒരു സ്ഥിരതയും ശാന്തതയും ലഭിക്കുന്നു. അതിലൂടെ വിഷാദഭാവം കൂടുതൽ ആഴത്തിൽ അനുഭവപ്പെടുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിലും ശിവരഞ്ജിനിയോട് സാമ്യമുള്ള ഒരു രാഗം കാണാം. എന്നാൽ അവിടെ കോമളഗാന്ധാരം ഉപയോഗിക്കുന്നതിനെ വിപരീതമായി കർണാടക ശിവരഞ്ജിനിയിൽ ശുദ്ധഗാന്ധാരമാണ് ഉപയോഗിക്കുന്നത്. സിദ്ധാന്തപരമായ ഈ വ്യത്യാസം രാഗത്തിന്റെ വികാരനിറത്തിലും ചെറിയ മാറ്റം സൃഷ്ടിക്കുന്നു. കർണാടക ശിവരഞ്ജിനി കൂടുതൽ മൃദുവും ശാന്തവുമായ വിഷാദഭാവമാണ് നൽകുന്നത്. പരമ്പരാഗതമായി ശിവരഞ്ജിനി സായാഹ്നത്തിന്റെ 2-ാം യാമത്തിൽ ആലപിക്കാൻ അനുയോജ്യമായ രാഗമായി കണക്കാക്കപ്പെടുന്നു. ഈ സമയത്ത് ആലപിക്കുമ്പോൾ രാഗത്തിന്റെ ധ്യാനാത്മകവും ഹൃദയസ്പർശിയുമായ സ്വഭാവം കൂടുതൽ ശക്തമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശാസ്ത്രീയ സംഗീതത്തിലും ചലച്ചിത്ര സംഗീതത്തിലും, പ്രത്യേകിച്ച് തമിഴ് ചലച്ചിത്ര സംഗീതത്തിലും, ശിവരഞ്ജിനി വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു കാണുന്നു. വിരഹം, നഷ്ടം, നിശബ്ദമായ വേദന, അകൽച്ച എന്നിവയെ അവതരിപ്പിക്കാൻ സംഗീത സംവിധായകർ പലപ്പോഴും ഈ രാഗത്തെ ആശ്രയിക്കാറുണ്ട്. വെറും 5 സ്വരങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും ആഴമുള്ള വികാരം സൃഷ്ടിക്കാൻ കഴിയുന്നു എന്നതാണ് ശിവരഞ്ജിനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ രാഗത്തെ ആസ്പദമാക്കി കർണാടക സംഗീതത്തിൽ ചിട്ടപ്പെടുത്തിയ ചില കൃതികളാണ് പാപനാശം ശിവന്റെ ആണ്ടവൻ അമ്പേ, പുരന്ദരദാസരുടെ യാമനില്ലി രംഗയ്യ, അന്നമാചാര്യരുടെ അന്തർയാമി തുടങ്ങിയവ. കുറയൊന്നുമില്ലൈ എന്ന രാഗമാലികയുടെ ആരംഭം ശിവരഞ്ജിനി രാഗത്തിലാണ്. ഈ രാഗത്തിൽ വളരെ ചുരുക്കം കൃതികളെ പ്രചാരത്തിലുള്ളൂ. എന്നിരുന്നാലും അവ ഏവർക്കും ഏറെ പ്രിയങ്കരമാണ്. ശിവരഞ്ജിനി ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതത്തിലെ ലാളിത്യത്തിന്റെ ശക്തിയെ പ്രതിനിധീകരിക്കുന്ന ഒരു രാഗമാണ്. ആസ്വദിക്കാം. ഈ രാഗത്തിൽ 1982 പുറത്തിറങ്ങിയ ചിരിയോ ചിരി എന്ന ചിത്രത്തിൽ ബിച്ചു തിരുമലയുടെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് KJ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിനാവിഷ്കാരം.

0: രാഗ പരിചയം.
1: രാഗം
2: ബിലഹരി. ഭക്തിയും ഊർജവും പ്രകാശവും ഒരുമിച്ചു ചേർന്ന ഒരു മനോഹര രാഗമാണ് ബിലഹരി. കർണാടക സംഗീതത്തിലെ ഏറ്റവും ജനപ്രിയമായ രാഗങ്ങളിലൊന്നായ ബിലഹരി ഹിന്ദുസ്ഥാനി സംഗീതത്തിലും അതിൻ്റെ തനതായ ഭംഗി നിലനിർത്തിക്കൊണ്ട് രൂപാന്തരം പ്രാപിച്ചിരിക്കുന്നു. കർണാടക സംഗീതത്തിലെ 29-ാമത് മേളകർത്ത രാഗമായ ധീരശങ്കരാഭരണത്തിൻ്റെ ജന്യരാഗമാണ് ബിലഹരി. ആരോഹണത്തിൽ 5 അവരോഹണത്തിൽ 7 സ്വരങ്ങളെ ഉൾക്കൊള്ളുന്നതിനാൽ ഇത് ഒരു ഔടവ സമ്പൂർണ രാഗമാണ്. കർണാടക ശൈലിയിൽ ഈ രാഗത്തിൻ്റെ ആരോഹണം, ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, പഞ്ചമം, ചതുശ്രുതി ധൈവതം, ഷഡ്ജം, അവരോഹണം, ഷഡ്ജം, കാകളി നിഷാദം, ചതുശ്രുതി ധൈവതം, പഞ്ചമം, ശുദ്ധമധ്യമം, അന്തരഗാന്ധാരം, ചതുശ്രുതി ഋഷഭം, ഷഡ്ജം.

ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ, ആരോഹണം മോഹനവും അവരോഹണം ശങ്കരാഭരണവും കൂടിച്ചേരുമ്പോഴാണ് ബിലഹരി എന്ന രാഗം ജനിക്കുന്നത്.

ഒരിക്കലും മറക്കരുതാത്ത ഒരു കാര്യമാണ് അവരോഹണത്തിൽ നിഷാദം ഒഴിവാക്കരുത് എന്നത്. അത് ഒഴിവാക്കുന്ന പക്ഷം ഈ രാഗം എളുപ്പത്തിൽ മോഹനത്തിലേക്ക് വഴുതിപ്പോകും. ബിലഹരിയുടെ ഭാവഭംഗി അതിൻ്റെ ഏറ്റവും വലിയ ശക്തിയാണ്. കർണാടക സംഗീതത്തിൽ ഈ രാഗം വീരരസത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ശക്തി, ഉത്സാഹം, ആത്മവിശ്വാസം എന്നീ ഭാവങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ രാഗം ഭക്തിയും നിർമ്മലതയും നിറഞ്ഞ സന്തോഷവും സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നാഗസ്വരവാദകരുടെ പ്രിയ രാഗങ്ങളിൽ ഒന്നാണ്. രാരവേണു ഗോപപാല എന്ന സ്വരജതി ഈ രാഗത്തെ കൂടുതൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു.

ശക്തി, ഉത്സാഹം, ആത്മവിശ്വാസം എന്നീ ഭാവങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ രാഗം ഭക്തിയും നിർമ്മലതയും നിറഞ്ഞ സന്തോഷവും സമ്മാനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് നാഗസ്വരവാദകരുടെ പ്രിയ രാഗങ്ങളിൽ ഒന്നാണ്. രാരവേണു ഗോപപാല എന്ന സ്വരജതി ഈ രാഗത്തെ കൂടുതൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് എത്തിച്ചു.

ആരോഹണത്തിൽ മധ്യമവും നിഷാദവും ഇല്ലാതെ ലളിതമായ ഒരു ഉന്മേഷം നൽകുന്ന ഉയർച്ചയാണ്. എന്നാൽ അവരോഹണത്തിൽ ശുദ്ധമധ്യമവും കാകളി നിഷാദവും ഇടം പിടിക്കുന്നത് രാഗത്തിനെ അതിൻ്റെ സ്വതന്ത്ര മാധുര്യവും കരുത്തുമാണ് നൽകുന്നത്. പ്രത്യേക സാഹചര്യങ്ങളിൽ കൈഷകി നിഷാദം പ്രയോഗിക്കുന്നതിനാൽ ഈ രാഗം ഒരു ഭാഷാംഗരാഗം എന്ന നിലയ്ക്കും അറിയപ്പെടുന്നു. ഇനി നമുക്ക് ഈ രാഗത്തിനെ ആസ്പദമാക്കി ചിട്ടപ്പെടുത്തിയ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ ഈണം പകർന്ന് പി സുശീല ആലപിച്ച ശകുന്തള എന്ന ചിത്രത്തിലെ ഒരു അനശ്വര ഗാനത്തിൻ്റെ വയലിനാവിഷ്കാരം.

ഗൗരി മനോഹരി. ഗൗരി മനോഹരി രാഗം സമാധാനവും സ്നേഹവേദനയും ഒരുമിച്ച് പകരുന്ന മേളകർത്ത രാഗങ്ങളിൽ ഒന്നാണ്. ഖരഹരപ്രിയയുടെ പൂർവാംഗവും ശങ്കരാഭരണത്തിന്റെ ഉത്തരാംഗവും ചേർന്ന് രൂപപ്പെട്ട ഈ രാഗം മനസ്സിന്റെ ആഴങ്ങളിൽ ഒരു മൃദുവായ താളമിടുന്നു. ഈ രാഗത്തിന്റെ ആത്മാവിനോട് ഏറെ ചേർന്നു നിൽക്കുന്ന ഒരു ചലച്ചിത്രഗാനം. 1979 പുറത്തിറങ്ങിയ പ്രതീക്ഷ എന്ന ചിത്രത്തിലെ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് സലിൽ ചൗധരി ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച ഒരു മനോഹര ഗാനത്തിന്റെ വയലിനാവിഷ്കാരം.

ഗൗരി മനോഹരിയുടെ കരുണാഭാവം പൂർണമായി വിളിച്ചുണർത്തി വേദനയുടെയും മാധുര്യത്തിന്റെയും ഭാവത്തിൽ നിലകൊള്ളുന്ന ഈ രാഗം സ്നേഹത്തിന്റെ അകലവും ഓർമ്മയുടെ ശബ്ദവും ഒരുമിച്ച് പകരുന്നു. ഗൗരി മനോഹരി ഒരു രാഗം മാത്രമല്ല, മനസ്സിന്റെ ഒരു അവസ്ഥ കൂടിയാണ്. ഗൗരി മനോഹരിയുടെ അനുരാഗഭാവം നിറഞ്ഞ ഒരു മധുരഗാനം, സ്നേഹത്തിന്റെ താഴ്വരയിലേക്കുള്ള സംഗീതയാത്ര, പ്രണയരാഗത്തിൽ തീർത്ത നിശാരാഗത്തിന്റെ സ്വപ്നരംഗം. കേൾക്കാം. 1988 പുറത്തിറങ്ങിയ ധ്വനി എന്ന ചലച്ചിത്രത്തിൽ യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് നൌഷാദ് അലി ഈണം പകർന്ന് കെ ജെ യേശുദാസ് ആലപിച്ച അതിമനോഹരമായ ഒരു ഗാനം.

0: ഓരോ രാഗവും ഒരു വികാരത്തെയും, ഓരോ സ്വരവും ഒരു അനുഭൂതിയെയും, ഓരോ താളവും ഒരു ജീവശ്വാസത്തെയും പ്രതിനിധീകരിക്കുന്നു. സംഗീതം അത് സ്വരങ്ങളുടെ വെറും കൂട്ടായ്മയല്ല, ആത്മാവിന്റെ ഭാവപ്രകടനമാണ്. സംഗീതത്തിന്റെ ഈ യാത്രയിൽ ഓരോ രാഗവും നമ്മെ ആനന്ദത്തിലേക്കും ആത്മീയതയിലേക്കും കൂട്ടിക്കൊണ്ടുപോയി. രാഗങ്ങളുടെ അനന്തലോകത്തേക്ക് ഒരു യാത്ര. രാഗപരിചയം കേൾക്കാം ഇനി അടുത്ത അധ്യായത്തിൽ. ഞാൻ അഞ്ജു പി അർജുനൻ. ഈ പരിപാടിയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. ശ്രോതാക്കളുടെ സന്ദേശങ്ങളും ശബ്ദ സന്ദേശങ്ങളും അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 9447072669. നമ്പർ ഒരിക്കൽ കൂടി: 9447072669. സംഗീതമാകുന്ന മഹാസാഗരത്തിന്റെ ആഴങ്ങളിലേക്കുള്ള കൂടുതൽ രാഗയാത്രകളുടെ വിസ്മയങ്ങളുമായി രാഗപരിചയ പരമ്പര വീണ്ടും അടുത്തയാഴ്ച ഇതേ സമയം. എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ.
1: രാഗപരിചയത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു. അവതരണം അഞ്ജു പി അർജുനൻ. രചന നിർവഹണ സഹായം കണ്ണകി കെ എസ്. വയലിൻ ആവിഷ്കാരം നിർവഹണം സി എസ് അനുരൂപ്.
2: രാഗപരിചയം കർണാടക ചലച്ചിത്ര സംഗീത ശാഖകളെ കോർത്തിണക്കി വിവിധ രാഗങ്ങളെ പരിചയപ്പെടുത്തുന്ന പ്രത്യേക പരിപാടി.
3: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
0: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
3: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 PM തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
0: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
3: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
4: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
4: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
4: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ FM 101.1 MHz. അല്പസമയത്തിനകം അടുത്ത പരിപാടി, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലം മറുപടി നൽകുന്നു. ശ്രോതാക്കൾക്ക് ഇപ്പോൾ മുതൽ 12 മണിവരെ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9495563231, 9495569321. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ശിശുരോഗ വിഭാഗം മുൻ മേധാവിയും പീഡിയാട്രീഷ്യനുമായ ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. സ്വാഗതം സാർ.
2: അപ്പോൾ
1: കുട്ടികളുടെ സ്കൂള് തുറന്നിട്ടുണ്ട്, ഇപ്പോൾ കാലവർഷം എത്തി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ കുട്ടികളുടെ പൊതുവായ ആരോഗ്യ കാര്യങ്ങളിൽ നമ്മൾ ഇപ്പോൾ മാതാപിതാക്കളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാമോ?
2: ശരിക്കും 2 മാസത്തെ ഒരു അവധിക്കാലം കഴിഞ്ഞ് ആർത്തുല്ലസിച്ചതിന് ശേഷം കുട്ടികൾ മഴക്കാലം തുടങ്ങുന്നതിനോടൊപ്പം തന്നെ തുടങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ അതിനോടൊപ്പം ചേർന്ന് തന്നെ സ്കൂളിലോട്ട് എത്തിയിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നങ്ങൾ ഇപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു സമയമാണ് ഈ തുടക്കമെന്ന് പറയുന്നത്. നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ 2 മാസം ഏറ്റവും നല്ലൊരു എൻവയോൺമെൻറ്റിലാണ്, അതായത് നല്ലൊരു അന്തരീക്ഷ സാഹചര്യത്തിലാണ് കുട്ടികൾ ഇരുന്നത്. അതായത് സ്വന്തം വീട്, സ്വന്തം പാരൻസ്, സ്വന്തമായിട്ടുള്ള സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ആവശ്യത്തിന് എപ്പോഴാണോ വിശക്കുന്നത് ആ സമയത്ത് ഭക്ഷണം കിട്ടുന്നുണ്ട്, എപ്പോഴാണോ അവർക്ക് കളിക്കാൻ പറ്റുന്നത് ആ സമയത്ത് കളിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് എൻവയോൺമെൻറ്റ്, ശരിക്കും ഒരു വളരെ സുരക്ഷിതമായ എൻവയോൺമെൻറ്റിൽ നിന്നിട്ട് പെട്ടെന്നാണ് കുട്ടികൾ നേരെ സ്കൂളിലോട്ട് പോകുന്നത്. വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ചെറിയ ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഏകദേശം ഒരു 40 കുട്ടികൾ ഒരു ക്ലാസ്സിൽ സാധാരണ കാണും. ഇപ്പം പല ചില സ്കൂളുകളിലൊക്കെ കുറവായിരിക്കും, ചില സ്കൂളിൽ ചിലപ്പം കൂടുതലായിരിക്കും. ആവറേജ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ 30-40 ഇടയ്ക്കായിരിക്കും. നാം മനസ്സിലാക്കേണ്ടത് 30-40 അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളാണ് ആ ഒരു ക്ലാസ്സിലെത്തുന്നത്. അപ്പോൾ സാഹചര്യം പല രീതിയിൽ വ്യത്യസ്തമാണ്. അവർ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പല രീതിയിൽ വ്യത്യസ്തമാണ്. അവർ ശ്വസിച്ചിരുന്ന ശ്വാസം, ഐ മീൻസ് വായു വ്യത്യസ്തമാണ്, വെള്ളം വ്യത്യസ്തമാണ്, അന്തരീക്ഷം പൊതുവെ വ്യത്യസ്തമാണ്. ഇങ്ങനെ വരുമ്പോൾ കുറച്ചൊരു അസന്തുലിതാവസ്ഥ വരാനുള്ള ചാൻസ് കൂടുതലാണ്. പ്രത്യേകിച്ചും കാലാവസ്ഥയുടെ വ്യതിയാനവും, കടുത്ത ചൂടായിരുന്നു നടന്നുകൊണ്ടിരുന്നത്, അത് കഴിഞ്ഞിട്ട് മഴ വരുന്നു. ഈ മഴ വരുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ ഉള്ള സമയത്ത് അന്തരീക്ഷത്തിലൊരു വ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ അസന്തുലിതാവസ്ഥ സമയത്ത് അണുക്കളുടെ വ്യാപനത്തിൻ്റെ ചാൻസും വളരെ കൂടുതലായിരിക്കും. മാത്രവുമല്ല, ഒരു കുഞ്ഞിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്കും വരാനുള്ള ചാൻസും ഈ സമയത്ത് കൂടുതലായിരിക്കും. കാരണം അവർ മിംഗിൾ ചെയ്യുന്ന ഒരു ടൈമാണ്. പുതിയ കുട്ടികളാണെങ്കിൽ പോലും ഒരു ആദ്യത്തെ 1-2 അവർ പരസ്പരം മിണ്ടാതിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ കുട്ടികളെ സ്വഭാവം അനുസരിച്ച് അവർ ഫ്രണ്ട്ഷിപ്പിലോട്ട് എത്തും. ഇങ്ങനെ ഇടപഴകുമ്പോൾ ഒരു കുഞ്ഞിനുണ്ടാകുന്ന അസുഖം മറ്റൊരു കുഞ്ഞിന് കിട്ടാനുള്ള സാഹചര്യവും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ വളരെ എക്സ്ട്രാ ഒരു കെയർ എടുക്കേണ്ട സമയമാണ്. അങ്ങനെ എടുക്കേണ്ട സമയത്ത് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത്, ആർക്കെങ്കിലും ചെറിയ അസുഖങ്ങളുണ്ടെങ്കിൽ ഒരു 1-2 റെസ്റ്റ് വീട്ടിൽ തന്നെ എടുത്തിട്ട് മാത്രമേ സ്കൂളിലോട്ട് വീണ്ടും അയക്കാവൂ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പരിധിവരെ നമുക്ക് അസുഖം പെട്ടെന്ന് വ്യാപിക്കുന്നതിന് ചെറുക്കാൻ സാധിക്കും.
1: അപ്പോൾ ശ്രോതാക്കളെ, കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനാണ് ഡോക്ടർ ബെന്നറ്റ് സൈലം ഇപ്പോൾ നമ്മോടുകൂടെ ഉള്ളത്. 12 മണി

0: വരെ ഈ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ടുന്ന ഫോൺ നമ്പറുകൾ ഒന്നുകൂടി പറയാം. 9495964321. മറ്റൊരു നമ്പർ 9495563211. ഇനിയൊരു നമ്പർ കൂടിയുണ്ട്, 9496596311. സാർ, ഇപ്പോൾ ഈ സമയത്ത് കുട്ടികളിൽ കണ്ടുവരുന്ന പ്രധാന പകർച്ചവ്യാധികൾ എന്തെല്ലാമാണ്, അവയെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാമെന്നൊന്ന് പറയാമോ?
1: നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന രോഗം എന്ന് പറയുന്നത് വൈറൽ ഡിസീസ് തന്നെയാണ് ഇപ്പോഴും. അതായത് ശ്വാസകോശത്തിൽ ശ്വാസനാളം വഴിയുള്ള കാര്യങ്ങൾ, അതായത് പരസ്പരം ഇടപഴകുമ്പോൾ, ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോൾ ഒരു ആൾ ശ്വസിച്ചിട്ട് പുറത്തോട്ട് വിടുന്ന വായു മറ്റൊരു കുഞ്ഞ് ശ്വസിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അതിനോടൊപ്പം സംഭവിക്കുന്നത് വൈറസാണോ ബാക്ടീരിയ ആണോ ഏത് അണുക്കളാണോ നമ്മളെ വ്യാപിച്ചിരിക്കുന്നത് അത് മറ്റു കുട്ടികളിൽ, അസുഖമില്ലാത്ത കുട്ടിയിൽ പകരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് അടുത്ത കാലത്തുണ്ടായ ഒരു പാൻഡമിക്കായിട്ട് തന്നെ ഉണ്ടായതാണ് കോവിഡ് എന്നുള്ള രോഗം. അപ്പോഴും നമ്മൾ കണ്ട ഒരു കാര്യമാണ്, ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ ആ ചുറ്റുവട്ടം താമസിക്കുന്ന എല്ലാവർക്കും വരുന്നുണ്ട്. ഈ ഒരു പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് ആദ്യം നമ്മൾ കാണണം. അതിന് ഏറ്റവും പ്രൊട്ടക്റ്റീവ് മെഷർ എന്ന് പറയുന്നത് മാസ്ക് ഉപയോഗിക്കൽ തന്നെയാണ്. പക്ഷേ ഒരു സ്കൂൾ കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കുന്നത് പ്രായോഗികമല്ല. അപ്പോൾ ഏറ്റവും ആദ്യമേ തന്നെ അത് മനസ്സിലാക്കുകയും വേണ്ട ചികിത്സ എടുക്കുകയാണ് ഒന്നാമത് ചെയ്യേണ്ടത്. രണ്ടാമത് മനസ്സിലാക്കേണ്ടത് വാട്ടർ ബോൺ ഡിസീസസ് ആണ്, വെള്ളത്തിൽ കൂടെ പകരുന്നത്. വെള്ളത്തിൽ കൂടെ പകരുന്ന പ്രധാന രോഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഡയറിയൽ ഡിസീസ്, വയറിളക്കം സംബന്ധിച്ച രോഗങ്ങൾ ഇപ്പം കൂടിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈച്ചയുടെ വ്യാപനവും കൂടുതലാണ്. ഫ്രൂട്ട്സിൻ്റെ ഈ അതിൻ്റെ ഫ്രൂട്ട്സ് നമുക്കിപ്പോൾ കൂടുതലായിട്ട് അവൈലബിൾ ആണ്. അത് അഴുകിക്കൊണ്ട് വരുമ്പോഴുണ്ടാകുന്ന ഈച്ചകളുടെ വ്യാപനം, ഇപ്പം ഇതൊക്കെ കൊണ്ട് ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് വേറൊരു സ്ഥലത്തോട്ട് അണുക്കൾ വ്യാപിക്കാനുള്ള എളുപ്പ ചാൻസ് ഉണ്ട്. ഇതുപോലെ സംഭവിക്കുന്നതാണ് വാട്ടർ ബോൺ ഡിസീസിൽ. അതിൽ പ്രധാനമായിട്ടുള്ളത് വയറിളക്കം പോലുള്ള രോഗം, കോളറ വരെ നമ്മൾ ചിന്തിക്കണം. പക്ഷേ ഏറ്റവും കൂടുതൽ വയറിളക്കം വരുന്നത് അതിലും വൈറസ് ഡിസീസായിട്ടാണ്.
0: അപ്പോൾ ആദ്യത്തെ ശ്രോതാവ് ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ സാറേ, എന്റെ മോടെ കാര്യം ചോദിക്കാനും വേണ്ടിയായിരുന്നു.
0: ചോദിക്കാം, പേര് സ്ഥലം ഒന്ന് പറയാമോ?
2: ദിവ്യ മുതുകുളം. മോടെ പേര്, കുഞ്ഞിന്റെ പേര് അവന്തിയ.
0: ചോദിച്ചോളൂ, ചോദിച്ചോളൂ, സ്വാഗതം.
2: നാലാം ക്ലാസ്സിൽ പഠിക്കുക. ഇപ്പൊ കുഞ്ഞിച്ചിരി ശരീരം നല്ല വെയിറ്റ്, നല്ല വണ്ണമുണ്ട് പുള്ളിക്കാരിക്ക്.
1: എത്ര വയസ്സായി?
2: അന്നേരം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന, 9 വയസ്സ്.
1: ഓക്കെ, പറഞ്ഞോളൂ.
2: അന്നേരം ഇച്ചിരി വണ്ണമുണ്ട് പുള്ളിക്കാരിക്ക്. അതിന്റെ വണ്ണം കുറയാനോ അല്ലെങ്കിൽ അതിൽ നിന്ന് അവർക്കൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ നമുക്കൊരു അവക്ക് ചേരുന്ന ഉടുപ്പുകളോ ഒന്നും ഇടാൻ പറ്റത്തില്ല. അവക്ക് എപ്പോഴും വെനീനും പാൻറ്റോ ഇടുന്നതിനും അതിന് ഭയങ്കര കരച്ചിലും പറമ്പെറുക്കോ. എല്ലാരും നല്ല ഉടുപ്പിടുന്നു. എനിക്ക് വണ്ണം കൊണ്ടല്ലയോ, എനിക്ക് വണ്ണം ഉള്ളതുകൊണ്ടാ എനിക്ക് പുതിയതൊന്നും ചേരാത്തെന്നും പറഞ്ഞു. അങ്ങനെ മറ്റുള്ള കുഴപ്പങ്ങൾ ആരോഗ്യത്തിനൊന്നും ഒരു പ്രശ്നവുമില്ല.
1: എന്തായാലും ഒരു ഒരു ഒരു പാരന്റ്സിന് ഇങ്ങനെ ഒരു ചിന്ത വന്നത് തന്നെ വളരെ സ്വാഗതാർഹമായ ഒരു കാര്യമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെപ്പറ്റി ഇത്രയും ശ്രദ്ധിക്കുന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യം അറിയട്ടെ, കുഞ്ഞിൻ്റെ വെയിറ്റ് എത്രയാണ്? അതെ, 40 കിലോ വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്. 9 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ വെയിറ്റ് 29 കിലോ ആണ് വേണ്ടത്. 8 വയസ്സിന് 25 കിലോ, 9 വയസ്സിന് 29 കിലോ, 10 വയസ്സാവുമ്പോൾ 32 കിലോ. അപ്പം ശരിക്കും ഒരു 40 വയസ്സ് എന്ന് 40 കിലോ എന്ന് പറഞ്ഞാൽ പോലും ഏകദേശം ഒരു 11 കിലോയോളം കൂടുതലാണ് എത്തേണ്ട വെയിറ്റിനെ കാട്ടിൽ. 11 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 11 കിലോ ഭാരം കുഞ്ഞ് എല്ലാ ദിവസവും തൂക്കിക്കൊണ്ട് നടക്കുകയാണ്. ഇത് ഡെഫിനറ്റായിട്ട് നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്. കാണുന്നതിൻ്റെ വൃത്തികേട് ഒരു സൈഡ് ഇരിക്കട്ടെ, അതിനെക്കാട്ടിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം അത് കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്. ഇതിനെ പറയുന്നത് ഒബീസിറ്റി എന്നാണ്. അപ്പോൾ ഈ ഒബീസിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനോടൊപ്പം അടുത്ത് സംഭവിക്കാൻ ചാൻസ് കൂടുതലുള്ള 3 കാര്യങ്ങൾ. ഒന്ന് ഹൈപ്പർ ടെൻഷൻ, അതായത് പ്രഷറിൻ്റെ അസുഖം വരാം. 2, കൊളസ്ട്രോളിൻ്റെ അളവ് കൂടാം. 3, പഞ്ചസാരയുടെ അസുഖം വരാനുള്ള ചാൻസും വളരെ കൂടുതലായിരിക്കും. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 2 പ്രധാന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. 1, ഭക്ഷണത്തിൽ കൺട്രോൾ വരുത്തുക. 2, എക്സസൈസ് ചെയ്യുക. 3, കുഞ്ഞിന് റെസ്റ്റ് അത്യാവശ്യമുള്ള സമയത്തിലെല്ലാം റെസ്റ്റ് കൊടുക്കുക. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം തുടങ്ങാം നമുക്ക് ഭക്ഷണത്തിൽ. ഭക്ഷണം വേണ്ടതെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് ആവശ്യം ഉള്ള ഭക്ഷണമേ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. അതായത് കുഞ്ഞിന് എപ്പം ഭക്ഷണം മതിയെന്ന് തോന്നുന്നു ആ സമയം നമ്മൾ

നടത്തുക. അപ്പം നിങ്ങൾക്ക് തോന്നുമായിരിക്കാം കുഞ്ഞെപ്പോഴും കൂടുതൽ കൂടുതൽ കഴിക്കുന്നുണ്ട്. നാച്ചുറലി വെയിറ്റ് കൂടുന്നു എങ്കിൽ അത് ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കൂടാറുള്ളൂ. പക്ഷേ പല അമ്മമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഭക്ഷണം വളരെ കുറച്ചാണ് കഴിക്കുന്നത് പക്ഷെ എന്നാലും വെയിറ്റ് കൂടുന്നു. കഴിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ രീതിയിൽ പറഞ്ഞാലും നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇനി ചെയ്യേണ്ട മാർഗം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നിങ്ങൾ പാലിക്കാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കുഞ്ഞിന്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കും. ഒന്ന്, ഇപ്പം ഉപയോഗിക്കുന്ന ഫുഡ് പ്ലേറ്റ്, അതായത് ഭക്ഷണം നമ്മൾ കൊടുക്കുന്ന പാത്രത്തിന്റെ സൈസ് കുറയ്ക്കുക. അല്ല, അതെ, സൈസ് കുറയ്ക്കുക ഒന്ന്. രണ്ട്, കഴിക്കുമ്പോൾ ആദ്യം നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാന ആഹാരം എന്ന് പറയുന്നത് നെല്ലരിയാണ്. അപ്പം ചോറ് കൊടുക്കുകയാണെങ്കിലോ പുട്ട് കൊടുക്കുകയാണെങ്കിലോ ഇഡലി കൊടുക്കുകയാണെങ്കിലോ ദോശ കൊടുക്കുകയാണെങ്കിലോ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കറി ആദ്യം പ്ലേറ്റിൽ വിളമ്പിയതിന് ശേഷം ബാക്കിയുള്ള സ്ഥലത്ത് മാത്രമേ അരി അല്ലെങ്കിൽ ചോറ് വയ്ക്കാവൂ. അങ്ങനെ വരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അളവ് കുറച്ച് കൊടുത്താൽ മതിയാകും. ഇനി അപ്പം നമുക്ക് ആദ്യം തോന്നും കുഞ്ഞിന് വിശപ്പ് മാറൂല എന്നൊരു തോന്നൽ വരും. അത് തോന്നൽ മാത്രമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ചെയ്താൽ മതി, കുഞ്ഞ് കഴിച്ച് കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും കൊടുക്കാം വേണമെങ്കിൽ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ മിക്കവാറും കുഞ്ഞിനൊരു വിശപ്പ് വരുന്ന കാര്യം മാറും, അത് മതിയാകും. ഇതാണ് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ പച്ചക്കറികളും ഫ്രൂട്ട്സും കൂടുതലായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഉചിതമായിരിക്കും. വിശപ്പ് വരാതിരിക്കാനായിട്ട് മുട്ട, ഇറച്ചി, മീൻ ഇതും നല്ലതായിരിക്കും. ഏറ്റവും കൂടുതൽ ദോഷം വരുന്ന ഒരു ആഹാരമെന്ന് പറയുന്നത് അരിയാഹാരം തന്നെയാണ്. അതിൻ്റെ രീതിയിൽ അത് ഉപയോഗിക്കപ്പെടാത്തവർക്ക്, ഉദാഹരണം ഒരു കർഷകൻ, അതായത് നമ്മുടെ പാടത്തിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കപ്പ കഴിച്ചാലോ അല്ലെങ്കിൽ അരിയാഹാരം കഴിച്ചാലോ നല്ലതാണ്. കാരണം ആ അത്രയും അവർ ഉപയോഗിക്കപ്പെടും. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ അത് ഉപയോഗിച്ചില്ല, അല്ലെങ്കിൽ നമ്മളായാലും വലിയവരായാലും അത് ഉപയോഗിച്ചില്ലെങ്കിൽ അത് ഒരു കൊഴുപ്പായിട്ട് മാറുകയും നമ്മുടെ ശരീരത്തിൽ പൊണ്ണത്തൊടിയായിട്ട് മാറുകയും ചെയ്യാറുണ്ട്. ഇതാണ് ഫുഡിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത്. രണ്ട്, ഒരു ഏറ്റവും കുറഞ്ഞത് 1 മുതൽ 2 മണിക്കൂർ കുഞ്ഞുങ്ങൾ ഫിസിക്കലി കളിച്ചിരിക്കണം. ഈ കളിക്കുന്ന കാര്യം പറയുമ്പോൾ പല പാരൻസ് പറയുന്ന ഒരു കാര്യമാണ് വീട്ടിലിരുന്ന് കളിക്കാറുണ്ട് എന്ന് പറയാറുണ്ട്, പക്ഷെ അത് പോരാ. അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാറുണ്ട് എന്ന് പറയാറുണ്ട്, അത് പോരാ. അവർ നമ്മുടെ പുറം സ്ഥലത്ത് തന്നെ ഒരു കൂട്ടമായിട്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ വിയർത്ത് കളിക്കുന്ന രീതിയിലോട്ട് മാറണം. ഏറ്റവും നല്ലത് കൂട്ടരോടൊത്തിച്ച് കളിക്കുന്നതാണ്. ആ ഒരു സൗകര്യമില്ലാത്ത ആൾക്കാർക്ക് പല കോച്ചിങ് ക്യാമ്പുകളും ഉണ്ട്. പല രീതിയിലും ഓർഗനൈസ് ചെയ്ത് കളിക്കുന്ന സ്ഥലത്തായാലും കൊണ്ടുവിട്ട് കളിപ്പിച്ചിരിക്കണം. പക്ഷേ 1 മുതൽ 2 മണിക്കൂർ കളിക്കുന്നു എന്ന് ഉറപ്പു വരുത്തിയാൽ തന്നെ കുഞ്ഞിൻ്റെ ബുദ്ധിയും ശക്തിയും വളരെയധികം വർദ്ധിക്കും. ഈ രണ്ട് കാര്യങ്ങൾ, ഫുഡിൻ്റെ കാര്യം ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയും. മൂന്നാമതൊരു കാര്യമുള്ളത് റെസ്റ്റാണ്. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും 9 വയസ്സ് അഡോളസൻ്റെ കൗമാരപ്രായത്തിൻ്റെ ഏജിൻ്റെ തുടക്കം വരെയാണ്. ശരിക്കും കൗമാരപ്രായം എന്ന് പറയുന്നത് 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെയാണ്. പക്ഷേ ഈ 9 വയസ്സ് മുതലേ ഈ ഒരു കാര്യത്തിൽ നമുക്ക് കണക്കാക്കാം. അതായത് ഏകദേശം 8 മുതൽ 10 മണിക്കൂറെങ്കിലും ഒരു കുഞ്ഞ് ഒരു ദിവസം ഉറങ്ങിയിരിക്കണം. അത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഏറ്റവും പ്രധാന പ്രശ്നം വരുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പാരൻസും സ്കൂളിൽ വിടുന്നതിൻ്റെ കൂടെ തന്നെ ട്യൂഷനിലോട്ട് താല്പര്യം കാണിക്കാറുണ്ട്. അത് അവർക്ക് യഥാർത്ഥത്തിൽ ഗുണമല്ല ഉണ്ടാക്കുന്നത്, ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാമെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിൻ്റെ വെയിറ്റ് കുറയും, ആരോഗ്യവും കൂടും. ഇനി ഇതെല്ലാം ഞാൻ പറഞ്ഞെങ്കിലും ഈ ഒബീസിറ്റി, അതായത് പൊണ്ണത്തടി ഉണ്ടാകുന്നതിന് തൊട്ടടുത്ത ഒരു ഡോക്ടറെ കാണിച്ച് ഞാൻ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കുഞ്ഞിനൊരു അസുഖം കൂടെ ഉണ്ടോ? കാരണം ചിലപ്പോഴും വിശപ്പ് കൂടുന്നത് കുഞ്ഞിൻ്റെ പ്രശ്നമായിരിക്കത്തില്ല, കുഞ്ഞിന് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. കുഞ്ഞിന് ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ചില രാസപദാർത്ഥങ്ങളുടെ വ്യതിയാനം കൊണ്ട് കുഞ്ഞിന് വിശപ്പ് കൂടുകയും ഓവറായിട്ട് ഭക്ഷണം കഴിക്കുന്നതും ആകാം. അതുകൊണ്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, ഒരു പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്ത് വേണ്ട പരിഹാര മാർഗങ്ങളും

0: നിർദ്ദേശങ്ങളും സ്വീകരിക്കുകയും കൂടെ ചെയ്യുകയും ഇതിനോടൊപ്പം തന്നെ ചെയ്താൽ തീർച്ചയായിട്ടും നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് സാധിക്കും.
1: ഓക്കെ, വിളിച്ചതിന് ചോദിക്കാനുണ്ടോ?
2: അതെ, സ്കൂളിൽ പോകുമ്പോ ഈ ബാഗ് ഇട്ടുകൊണ്ട് പോയി നടന്നാ പോകുന്നത്, ബാഗ് ഉരിക്കുന്നത് കൂഞ്ഞു പോലെ തോന്നി. ഇന്നലെ അതിന് സാറ് അതിന് അവളെ വഴക്ക് പറയും, എന്തിനാ കൂഞ്ഞു നടക്കുന്നത്. ഇന്നലെ ഇന്നലെ വൈകിട്ട് വന്ന് ഭയങ്കര കറക്കില്ലായിരുന്നു.
0: ഞങ്ങളുടെ ഒരു ഓർഗനൈസേഷൻ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ്, ശിശുരോഗ വിദഗ്ധരുടെ ശാസ്ത്രീയമായ സംഘടനയാണ് IAP എന്ന് പറയുന്നത്. ഞങ്ങൾ എപ്പോഴും ഗവൺമെന്റിനോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ബാഗിന്റെ സൈസ് കുറയ്ക്കണം. ഇതൊരു പ്രശ്നം തന്നെയാണ് ശരിക്കും. അത് ശാസ്ത്രീയമായിട്ട് വിദഗ്ധര് മനസ്സിലാക്കി അതിനൊരു പരിഹാര മാർഗം നമ്മൾ തീർച്ചയായിട്ടും കാണേണ്ടത് തന്നെയാണ്. അത് നിങ്ങളുടെ PTA മീറ്റിങ്ങിലും നിങ്ങളിത് പറയണം. അങ്ങനെ നമുക്കൊരു സംഘടിതമായിട്ട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് ഇതിനൊരു പരിഹാരം തീർച്ചയായിട്ടും കാണേണ്ടതും അത്യാവശ്യമാണ്.
1: സാർ, നമ്മളിപ്പോൾ പകർച്ചവ്യാധികളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞുങ്ങളുടെ ഇപ്പോൾ വയറിളക്ക രോഗങ്ങൾ ഈ സമയത്ത്
0: വളരെ കൂടുതലായിരിക്കും. ഒരു അതായത് വാട്ടർ ബോൺ ഡിസീസസ് എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വയറിളക്കത്തിനെ ചിന്തിക്കണം. വളരെ പെട്ടെന്ന് വരുന്നൊരു കാര്യം. ഇത് കൂടാതെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എലിപ്പനി, ലെപ്റ്റോസ്പൈറോസിസ് എന്ന് പറയും. അതായത് എലിയുടെ മലമൂത്ര വിസർജനം വഴി നമ്മുടെ ഇപ്പം കാലുവെല്ലാം തൊടുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ NRG വർക്കേഴ്സ് എന്ന് പറയും, മറ്റേ ഈ തൊഴിലുറപ്പ് പദ്ധതി, തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവർക്കൊക്കെ ഈ പ്രശ്നം ഉണ്ടാകാറുണ്ട്. ആർക്കായാലും, കുട്ടികൾക്കായാലും പറ്റും. ഇപ്പോൾ പാടങ്ങൾ വഴി സഞ്ചരിക്കുമ്പോഴൊക്കെ തന്നെ എലിയുടെ മൂത്രമൊക്കെ ഉണ്ടെങ്കിൽ അതുവഴി കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് കവേഡ് അല്ലാത്ത കാലാണെങ്കിൽ തീർച്ചയായിട്ടും, അതായത് ബേസിക്കലി ചെരുപ്പില്ലാത്ത കാല് ഉപയോഗിക്കുകയാണ്, കാല് വഴി നടന്നു പോവുകയാണെങ്കിൽ അതുവഴിയൊക്കെ നമുക്ക് ഈ അസുഖം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ഇതും ഒരു വാട്ടർ ബോൺ ഡിസീസ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ ഉള്ളത് മഞ്ഞപ്പിത്തമാണ്. മഞ്ഞപ്പിത്തം തന്നെ രണ്ടെണ്ണം ഉണ്ട്, ഒന്ന് Hepatitis B, രണ്ട് Hepatitis A. Hepatitis B എന്ന് പറയുന്നത് രക്തത്തിൽ കൂടെ പകരുന്ന മഞ്ഞപ്പിത്തമാണ്. അത് നമ്മളെ ഗവൺമെൻറ് തന്നെ, അതായത് നാഷണൽ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നെ ജനിച്ച അന്ന് മുതൽ വാക്സിനേഷൻ തുടങ്ങുകയാണ്. സീരിയസ് ആണത്. Hepatitis A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സീരിയസ് അല്ല. പലപ്പോഴും നമ്മൾ പറയാറില്ലേ ഒറ്റമൂലി കൊണ്ട് മാറുന്നു എന്നൊക്കെ പറയുന്നത്, Hepatitis A ആണ്. അത് വാട്ടർ ബോൺ ഡിസീസാണ്. അത് ശരിക്കും ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെയാണ് കാണുന്നത്. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത്, കരളിന് സംബന്ധമായി എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് ആ അസുഖം വന്നാൽ അതും സീരിയസ് ആകും. അപ്പോൾ അതും ഒരു വാട്ടർ ബോൺ ഡിസീസായിട്ട് കാണും. കാരണം ഫുഡ് വഴിയും വെള്ളം വഴിയൊക്കെയാണ് പകരുന്നത്. ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ടൈഫോയിഡ്. ടൈഫോയിഡിനൊക്കെ ഇപ്പം വാക്സിനേഷൻ ഉണ്ട്, പക്ഷേ ഗവൺമെൻറ് തലത്തിലൊട്ട് എത്തിയിട്ടില്ല. ടൈഫോയിഡ് ഇതുപോലെ കണ്ടാമിനേഷൻ, ജലമലിനീകരണം കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് നമ്മൾ ടൈഫോയിഡും പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏകദേശം വാട്ടർ ബോൺ ഡിസീസസൊക്കെ ആയി. പിന്നെ കോളറ നേരത്തെ പറഞ്ഞു, ഡയറിയൽ ഡിസീസസിനെപ്പോലുള്ള വരുന്നതാണ്. ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങളെന്ന് പറയുന്നത്.
1: അടുത്ത കോളർ ലൈനിലുണ്ട്, ആരാണ് നോക്കാം. ഹലോ ഹലോ
3: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
3: എന്റെ പേര് അരുണ, ചെറിയ
1: സംസാരിച്ചോ.
3: ഡോക്ടർ, എന്റെ മകന്റെ കുട്ടിയാണ്, 6 വയസ്സായ
0: കുട്ടിയാണ്.
3: അപ്പൊ അതിന് രാത്രിയാണ് ഉറക്കം ഒത്തി ശരിയല്ല, അഡിനോയിഡ് ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അഡിനോയിഡ്, അപ്പൊ രാത്രി ഭയങ്കര അസ്വസ്ഥതയാണ്. അത് എണീറ്റ് ഉറക്കത്തിലൊക്കെ എണീറ്റ് ഞങ്ങളെ ദേഹത്തൂടെയാണ് കിടക്കുന്നത്. എണീറ്റ് താരി ഇരിക്കും പോലെയൊക്കെ കിടന്നുറങ്ങാം. അപ്പൊ ഒരു സ്പ്രേ അടിക്കുന്നുണ്ട്. എപ്പോഴും നമുക്ക് ജലദോഷം, ഭയങ്കര അലർജി കൂടുതലായിട്ടുള്ള കുട്ടിയാണ്. അപ്പൊ എന്ത് കണ്ടായാലും എന്ത് തൊട്ടാലും ഒക്കെ അലർജി ഒക്കെയാണ്, മരം ചുമയൊക്കെ. അപ്പൊ രാത്രി ആണെങ്കിൽ ഇങ്ങനെ ഉറക്കാം. അപ്പൊ ഞങ്ങളിപ്പോ സർജറി ചെയ്യാന്നും പറഞ്ഞൊക്കെ ഇരുന്നതാണ്. അപ്പൊ എന്നിട്ടും ഡോക്ടർ പറയും, നോക്കട്ട് ഒരു സ്പ്രേ അടിച്ചു നോക്ക്, പൊക്കി തലയണ വെച്ച് കിടക്ക്, അങ്ങനെയൊക്കെ പറഞ്ഞിപ്പോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അതിന് രാത്രി ഉറക്കം അസ്വസ്ഥത, അത് കാണുമ്പോ നമുക്ക് ഭയങ്കര വിഷമമാണ്. എന്ന് പറഞ്ഞാൽ കയ്യിൽ കിടന്നാൽ കുറച്ച് കുഴപ്പമില്ല, കൈ വെച്ചു കൊടുത്ത് കയ്യിൽ തല വെച്ച് കിടക്കുമ്പോ വലിയ കുഴപ്പമില്ല. തലയണ വെച്ചാൽ അത് ഭയങ്കര ഇതാണ്, ഭയങ്കര വീസിങ് ഒരു ഭയങ്കര
0: അസ്വസ്ഥതയാണ്.
3: അപ്പൊ ഇനി ഇങ്ങനെ അടിനോയിഡിന് ഓപ്പറേഷൻ ചെയ്താൽ ഇനി ഇമ്മ്യൂണിറ്റി പവർ ഇല്ലാതാവും എന്നൊക്കെ പറയുന്നതാണ്.
0: നമ്മളൊരു കാര്യം ഇതിൽ മനസ്സിലാക്കേണ്ടത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കറിയാം, നമുക്ക് കൈവിരലുകൾ ആവശ്യമാണ്, നമുക്ക് കൈ ആവശ്യമാണ്. പക്ഷേ ഈ ഒരു കൈയോ നമുക്ക് വളരെയധികം ദോഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു രീതിയിലും ശക്തിയില്ല, പക്ഷെ നമുക്ക് എപ്പോഴും ഇതൊരു ഉപദ്രവകരമാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ മുറിച്ചു മാറ്റും. ഇതുപോലെ ഒരു സംഭവം, യഥാർത്ഥത്തിൽ അഡിനോയിഡ് ടോൺസിൽസ് ഒക്കെ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ

0: ഭാഗമാണ്. അത് നമുക്ക് ഡോക്ടേഴ്സ് പറഞ്ഞു തന്നത് വളരെ കറക്റ്റാണ്, പ്രതിരോധ ശേഷിക്ക് ഗുണം ചെയ്യുന്നത് തന്നെയാണ്. ഇതിൻ്റെ വളർച്ചയും കൂടെ പറഞ്ഞു തരാം. ഏകദേശം 4 വയസ്സോടെയാണ് ഇതിൻ്റെ വളർച്ച തുടങ്ങുന്നത്. നേരത്തെ കാണും അതിൻ്റെ വളർച്ച. ഏറ്റവും അതിൻ്റെ ഏറ്റവും അധിക വളർച്ചയിലെത്തുന്ന പ്രായമെന്ന് പറയുന്നത് 8 മുതൽ 12 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് റിഗ്രസീ എന്ന് പറഞ്ഞാൽ ചെറുതായി അതിൻ്റെ സൈസിൻ്റെ വളർച്ച എന്തായാലും നില തീരുന്ന ഒരു സ്റ്റേജാണ് 8 മുതൽ 12 വയസ്സ് വരെ എന്ന് പറയുന്നത്. ഇതൊരു സൈഡിലിരിക്കട്ടെ. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞത് വീണ്ടും പറയുകയാണ്, നമുക്കൊരു പ്രശ്നമുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു ഓർഗൻ, ഒരു അവയവം നമ്മുടെ ശരീരത്തിൽ അത് ഭയങ്കര പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്, ഗുണത്തെക്കാട്ടിലും ദോഷമാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ മാറ്റേണ്ട കാര്യമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞിനെ പറ്റി പറഞ്ഞ കുട്ടി, അതായത് 6 വയസ്സുള്ള കുഞ്ഞാണ്, എത്ര വെയിറ്റ് ഉണ്ട് കുഞ്ഞിന്? ആ ഒരു കാര്യം കൂടെ അറിഞ്ഞാൽ ഞാൻ അടുത്ത് പറഞ്ഞുതരാം. ആ അപ്പൊ ഓവർ വെയിറ്റ് അല്ല കുഞ്ഞിന് മതി, ഇത്ര അറിഞ്ഞാൽ മതി. അതായത് 6 വയസ്സിന്റെ ഒരു കുഞ്ഞിന് വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അതായത് ജനന വെയിറ്റ് 2.5-3.5 ഇടയിലാണെങ്കിൽ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അതായാലും നമ്മൾ 6 വയസ്സെത്തുമ്പോൾ വേണ്ട വെയിറ്റ് എന്ന് പറയുന്നത് 20 കിലോയാണ്. അപ്പം 20 കിലോ വരെ ആണ് നോർമൽ വെയിറ്റ് എന്ന്. 20 കിലോയ്ക്ക് മുകളിലാണെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾക്ക് വേറെയും കാരണങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദിച്ചത്. ഇനി നിങ്ങൾ പറയുന്ന പ്രശ്നമെന്ന് പറയുന്നതിൻ്റെ ഡയഗ്നോസിസ് ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറയും, അതായത് OSA എന്ന് പറയും. അതായത് അത് നിങ്ങൾക്ക് ആ വാക്ക് മിക്കവാറും ഡോക്ടേഴ്സ് പറഞ്ഞ് തന്നിട്ടുണ്ടാകും. സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ട് നമ്മൾ കിടക്കുന്ന ഒരവസ്ഥയിൽ രാത്രിയാകുമ്പോൾ കുഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം, പ്രത്യേകിച്ച് മിഡ് നൈറ്റിലൊക്കെയാണ് സംഭവിക്കുന്നത്, പെട്ടെന്ന് കുഞ്ഞ് എണീറ്റിരിക്കുകയും ശ്വാസം കിട്ടാനായിട്ട് വളരെ നീട്ടി ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്തിട്ട് വീണ്ടും കിടന്നുറങ്ങും. ഇതാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയയുടെ ലക്ഷണമെന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റേജിൽ ആദ്യത്തെ ചികിത്സ നിങ്ങൾക്ക് കിട്ടി, അതായത് സ്പ്രേ ഉപയോഗിച്ച് ട്രീറ്റ്മെൻറ്റ് തരുന്നുണ്ട്. എന്ത് സ്പ്രേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം തീർച്ചയായിട്ടും ഒരു ഡോക്ടർ കണ്ട സ്ഥിതിക്ക് ശരിയായ ചികിത്സ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങളിപ്പോഴും പറയുന്നു ഇതുവരെയും ഒരു പരിഹാരമായിട്ടില്ല. അങ്ങനെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതെന്ന് പറയുന്നത് സർജിക്കൽ പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ENT ഡോക്ടറെ കാണിക്കുകയും ഒരു ഒപ്പീനിയൻ എടുക്കുകയും സർജറി വേണമെങ്കിൽ അത് ചെയ്യുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം.
1: ശ്രോതാവിന് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സർ, നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് നിർബന്ധമായി നൽകിയിരിക്കേണ്ട പ്രതിരോധ കുത്തിവയ്പ്പുകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുത്തിവയ്പ്പുകളുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും കമ്പൽസറി ആയിട്ട് നമ്മൾ കൊടുത്താൽ നന്നായിരിക്കും എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ?
0: അതായത് ഇതിൽ ഒന്നും കമ്പൽസറി അല്ല ഒരു കാര്യങ്ങളും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ കമ്പൽസറി എന്ന് പറയുന്ന വാക്ക് അത് ശരിയല്ല. ഒന്ന് നാഷണൽ പ്രോഗ്രാം, നാഷണൽ പ്രോഗ്രാം എന്ന് പറയുന്നത് 12 വാക്സിനേഷൻ + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പുതുതായിട്ട് HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനും കൂടെ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുക്കുന്നത് നാഷണൽ പ്രോഗ്രാം. ഇത് എന്തുകൊണ്ട് പറയുന്നു എന്ന് പറഞ്ഞാൽ ഇത് ഫ്രീ ആണ്. ഇനി അടുത്ത് ചിന്തിക്കേണ്ടത് മറ്റു വാക്സിനേഷനെ പറ്റിയാണ്. പലരും ഉപയോഗിക്കുന്നൊരു വാക്കുണ്ട് ഓപ്ഷണൽ വാക്സിൻ, ആ വാക്ക് ശരിയല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് 2 പ്രോഗ്രാംസാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് ഉള്ളത്. 1 നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, 2 ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിൻ്റെ വാക്സിനേഷൻ പ്രോഗ്രാം. ഇത് രണ്ടും നമ്മളെ വ്യത്യാസം ഒന്നേ ഉള്ളൂ, ഫിനാൻസാണ്, പൈസയാണ് അതിൻ്റെ പ്രശ്നം. അതായത് നാഷണൽ പ്രോഗ്രാം പൂർണ്ണമായിട്ട് നമ്മൾ ഉൾക്കൊണ്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് ഫ്രീ ആയിട്ട് വാക്സിനേഷൻ തരുന്നുണ്ട്. ഗവൺമെൻറ് എന്തുകൊണ്ട് തരുന്നു? അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ. ഇതിന് കൂടാതെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സ് റെക്കമെൻഡ് ചെയ്യുന്ന വാക്സിനേഷൻ കൊടുക്കേണ്ടതെന്നല്ല അതിൻ്റെ അർത്ഥം. അത് ഗവൺമെൻറ് പ്രോഗ്രാമിൽ എത്തിയിട്ടില്ല എന്നേ ഉള്ളൂ. കൊടുക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വാക്സിൻ കൂടെ കൊടുക്കുന്നതാണ് നല്ലത്. അതിന് ചില ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. 1 ഫ്ലൂ വാക്സിൻ. ഫ്ലൂ വാക്സിൻ നമ്മൾ കൊടുക്കുന്നത് 6 മാസത്തിൽ ആദ്യത്തെ ഡോസ് കൊടുക്കും, അത് കഴിഞ്ഞിട്ട് 1 മാസം കഴിയുമ്പോൾ അടുത്ത ഡോസ് കൊടുക്കും, പിന്നെ എല്ലാ വർഷവും ഓരോന്ന് വെച്ച് കൊടുക്കും. കാരണം ഈ അണുക്കളുടെ സ്ട്രെയിൻ എന്ന് പറയും, അണുക്കളുടെ രീതി അല്ലെങ്കിൽ അതിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ വർഷവും അത് പുതുക്കണം. നമ്മൾ ലൈസൻസ് പുതുക്കും പോലെ തന്നെ വാക്സിനേഷൻ പുതുക്കേണ്ടി. അപ്പോൾ എല്ലാ വർഷവും ഫ്ലൂ വാക്സിൻ എടുക്കണം. റെക്കമെൻഡേഷൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുന്നത് തന്നെയാണ് നല്ലത്, അഡൾട്ട്സിനും നല്ലതാണ്. പ്രത്യേകിച്ചും 50 വയസ്സ് കഴിഞ്ഞവർക്ക് എടുക്കുന്നത് തന്നെയാണ് ഫ്ലൂ വാക്സിൻ നല്ലത്. കാരണം ആ രീതിയിൽ വൈറൽ പ്ര

0: വൈറസ് കൊണ്ടുള്ള ഒരു റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ, ശ്വാസകോശത്തിൻ്റെ ശ്വാസനാളത്തിൻ്റെയൊക്കെ ഇൻഫെക്ഷൻ വരാതിരിക്കുവാനും അത് ന്യൂമോണിയയിലോട്ട് കൊണ്ടെത്തിക്കാനും, വൈറൽ ന്യൂമോണിയ വരാതിരിക്കാനും നല്ലത് ഫ്ലൂ വാക്സിൻ എടുക്കുന്നതാണ്. രണ്ട്, ചിക്കൻ പോക്സിൻ്റെ വാക്സിനേഷൻ. ഇതിനെ നമ്മൾ കാണേണ്ടത് ഇപ്പോൾ വാരിസെല്ല അല്ലെങ്കിൽ ചിക്കൻ പോക്സ് എന്ന് പറയും, ഇത് ശരിക്കും എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് എഗെയിൻ നമ്മൾ തന്നെയാണ്. കാരണം സാധാരണഗതിയിൽ ചിക്കൻ പോക്സ് സീരിയസ് ആണോ അല്ല. ചിക്കൻ പോക്സ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരാഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പോകും. ചില രാജ്യങ്ങൾ ഇത് വാക്സിനേഷൻ കൊടുക്കുന്നില്ല, നമ്മളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ നമ്മൾ വെറി ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ രാജ്യത്ത് നമ്മുടെ സ്ഥലത്താണെങ്കിൽ മറ്റു രാജ്യങ്ങളെക്കാളും ഇതിൻ്റെയൊക്കെ എണ്ണം കൂടുതലാണ്. ചിക്കൻ പോക്സ് വരാറുണ്ട്, നമുക്ക് ഒരു സീസണലായിട്ട് വരാറുണ്ട്. പ്രശ്നമെന്ന് പറഞ്ഞാൽ ഒരു പ്രധാന എക്സാമിനേഷൻ ടൈം ആണിത് വരികയാണെങ്കിൽ അപ്പോഴെന്ത് പറ്റാം, ചിക്കൻ പോക്സ് കിട്ടുകയാണെങ്കിൽ നമ്മൾ കിടപ്പിലാകും, അറ്റ്ലീസ്റ്റ് റെസ്റ്റ് എടുക്കേണ്ടി വരും. ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ, ഞാൻ എൻ്റെ അഭിപ്രായത്തിൽ, നമ്മളൊരു കുട്ടികൾക്ക് ആ ഒരു പൈസ മുടക്കാൻ മടിയില്ലാത്തവർക്ക് വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
1: അതേത് സമയത്ത് വേണമെങ്കിലും എടുക്കാം.
0: നമ്മൾ ഒരു വയസ്സ് കഴിഞ്ഞാൽ തന്നെ കൊടുക്കുന്നുണ്ട്, ഏത് വയസ്സിലും എടുക്കാം. അഡൾട്ടായാലും സിംഗിൾ ഡോസ് അല്ലാതെ മുമ്പ് സിംഗിൾ, ശരിക്കും ഇത് നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കാം, പക്ഷേ എന്നാലും ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 1 മന്ത് അപ്പാർട്ട്, ഒന്ന് എടുത്തിട്ട് അടുത്ത ഡോസ് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് എടുക്കുന്ന രീതിയാണ് ഫോളോ ചെയ്യുന്നത്. കുട്ടിയൊക്കെ എടുക്കുകയാണെങ്കിൽ അങ്ങനെയല്ല, നമ്മൾ ഒരു വയസ്സിന് ശേഷം എടുത്തിട്ട് പിന്നെ ഒരു 5 വയസ്സൊക്കെ ആകുമ്പോൾ വീണ്ടും എടുക്കും. പക്ഷേ ഒരു മാസം കഴിഞ്ഞ് എടുക്കുന്നതിന് കുഴപ്പമില്ല. അഡൾട്ട്സിനാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒന്നെടുത്ത് സെക്കൻഡ് ഡോസ് എന്ന് പറയുന്നത് ഒരു മാസം കഴിഞ്ഞിട്ടാണ്. ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വേണം എടുക്കാം. മനസ്സിലാക്കേണ്ടത് ഒരു ഡോസിൽ പോലും ചിലപ്പോൾ ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടിയേക്കാം, പക്ഷേ ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ഡോസ് കൂടെ കൊടുക്കുന്നത്. ലൈവ് അറ്റന്യൂറ്റഡ് വാക്സിൻസ് എന്ന് പറയും അതിന്, ഇതിനൊക്കെ ഈ വാക്സിനേഷനൊക്കെ ജീവനുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു ഡോസ് തന്നെ എഫക്റ്റീവ് ആകാം. MMR വാക്സിനേഷനും അതുപോലെ തന്നെയാണ്. മൂന്നാമത്തെ ഒരു വാക്സിനേഷൻ എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. ഞാൻ ഹെപ്പറ്റൈറ്റിസ് എയെ പറ്റി പറഞ്ഞു കഴിഞ്ഞു. അവിടെയും നമുക്ക് എടുക്കുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ടൈഫോയിഡ് വാക്സിനുണ്ട്, പക്ഷേ ഇതിനെക്കാട്ടിലും ഉപരിയായിട്ട് ഏറ്റവും പ്രധാനം ഒരു വാക്സിനേഷനെങ്കിലും വെളിയിൽ നിന്ന് എടുക്കാൻ ആഗ്രഹിക്കുന്നവരെടുക്കേണ്ട വാക്സിൻ MMR ആണ്. കാരണം നമ്മളിപ്പം കൊടുക്കുന്നത്, നമ്മളെന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഗവൺമെൻറ്റിൽ ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യമാണ് പറയുന്നത്, MR വാക്സിനേഷനാണ്. MR വാക്സിനേഷനിൽ വരുന്നത് മീസിൽസ് അല്ലെങ്കിൽ മണ്ണൻ എന്ന് പറയുന്ന രോഗം, 5-ാം പനി, അതിന് കൊടുക്കുന്നുണ്ട്. റുബല്ല എന്നുള്ള അല്ലെങ്കിൽ ജർമ്മൻ മീസിൽസ് എന്നുള്ള രോഗത്തിനുമാണ് കവർ കിട്ടുന്നത്. പക്ഷേ ഏതിന് കിട്ടുന്നില്ല? മംസിന്, മുണ്ടിനീരിന് കിട്ടുന്നില്ല. മുണ്ടിനീര് വേണ്ട, ഞങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയാണ്. മുണ്ടിനീരിന് എന്തായാലും നമുക്ക് കിട്ടുന്നില്ല. പക്ഷേ മുണ്ടിനീര് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ ഏറ്റവും വറി ചെയ്യുന്നത് ഇതിൻ്റെ കോംപ്ലിക്കേഷനാണ്. എന്താണ് ഇതിൻ്റെ കോംപ്ലിക്കേഷൻ? കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ടെസ്റ്റിസിനെ ബാധിക്കാം. ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം, ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒവേറിയെ ബാധിക്കാം. അങ്ങനെ വരുമ്പോൾ ഊഫോറൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് സ്ത്രീകൾക്കും, പിന്നെ ഓർക്കൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് പുരുഷന്മാർക്കും ഇത് ബാധിക്കാം. അങ്ങനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യതയ്ക്കൊരു കാരണമായിട്ടിത് മാറാറുണ്ട്. മാത്രമല്ല മറ്റ് ഏത് ശരീരത്തിലെ അവയവങ്ങളെ ഇത് ബാധിക്കാം, പാൻക്രിയാസിനെ ബാധിക്കാം. ഇങ്ങനെ ബാധിക്കുന്നത് കൊണ്ട് ഏറ്റവും എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ എല്ലാ പേരും MMR വാക്സിനേഷൻ എങ്കിലും എടുത്തിരിക്കണം.
1: പക്ഷേ ഈ മംസ് ഓൾറെഡി വന്നിട്ടുള്ള കുട്ടികൾക്ക് എടുക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ട്?
0: ഇല്ല, മംസ് എന്ന് നമുക്ക് ഉറപ്പായാൽ, പക്ഷേ ഉറപ്പ് വേണം. കാരണം വേറൊരു കാര്യമുണ്ട്, പാരോട്ടൈറ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും അത് മംസ് അല്ല. അതായത് ആ സ്ഥലത്തെ മുഴയെന്ന് പറയുന്നത് മംസ് മാത്രമല്ല. കാരണം ഇതൊരു, ഈ ഒരു ഗ്രന്ഥിയിൽ നിന്ന് ഒരു ട്യൂബ് പോയിട്ടാണ് നമ്മുടെ വായുടെ അകത്ത് ഓപ്പൺ ചെയ്യുന്നത്. അതായത് തുപ്പൽ ഗ്രന്ഥിയാണ് ഈ പരോട്ടിഡ് ഗ്ലാൻഡ് എന്ന് പറയുന്നത്. അത് ഡക്റ്റ് വഴി വായുടെ അകത്ത് ഓപ്പൺ ചെയ്യും. ഇതിനിടയിൽ ഒരു ബ്ലോക്ക് വന്നാൽ, അതൊരു ഇൻഫെക്ഷൻ കൂടെ വന്നാൽ അത് പരോട്ടൈറ്റിസ് ആയിട്ട് മാറും. അത് എപ്പോഴും അത് മംസാകണമെന്നില്ല. അതുകൊണ്ട് പക്ഷേ അത് അതിന് മനസ്സിലാക്കാൻ പറ്റുന്നത് റിപ്പീറ്റഡ് ആയിട്ട് അങ്ങനെ ആ ഭാഗത്ത് നീര് വരികയാണെങ്കിൽ മനസ്സിലാക്കണം ഇത് മംസല്ല, പാരോട്ടൈറ്റിസ് ആണെന്ന് പറഞ്ഞിട്ട്. ഒരു പ്രാവശ്യം വരികയാണെങ്കിൽ നമ്മൾ അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, അത് മംസായിട്ട് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: എന്റെ പേര് മായ, സ്ഥലം ക്ലിമാനൂർ.
1: സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം, നമസ്കാരം മായ, പറഞ്ഞോളൂ.
2: ഡോക്ടർ, മകളുടെ കുട്ടിക്ക് വേണ്ടിയാണ്.
0: പറഞ്ഞോളൂ.
2: കുട്ടിക്കിപ്പോ 3 വയസ്സായിട്ടുണ്ട്.
0: 3 വയസ്സായല്ലേ?
2: 3 വയസ്സ്. അപ്പൊ കുട്ടിക്കിപ്പോ 10 കിലോ വെയിറ്റ് കുട്ടിക്കുള്ളൂ. അപ്പൊ തീരെ കുറവല്ലേ ഡോക്ടർ? അത്
0: 10 കിലോ വെയിറ്റ് എന്ന് പറയുമ്പോഴേ കുറവ് തന്നെയാണ്. 3 വയസ്സിന് വേണ്ട വെയിറ്റ് 14 കിലോയാണ്.

0: അതായത് നമുക്ക് ഒരു വയസ്സ്, അതായത് നമ്മൾ സാധാരണ കണക്കാക്കുന്നത് സാധാരണഗതിയിൽ ഒരു വയസ്സാകുമ്പോൾ 9-ഉം 10-ഉം ഇടയ്ക്കായിരിക്കും വെയിറ്റ്. ഇനി ഒരു വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഓരോ വർഷവും കഴിയും തോറും 2 കിലോ വെച്ചാണ് കൂടുന്നത്. അതായത് 2 വയസ്സിന് 12 കിലോ, 3 വയസ്സാകുമ്പോൾ 14 കിലോ, 4 വയസ്സ് 16, 5 18, 6 20, ഈ രീതിയിലാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് വേറൊരു ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴേ നമ്മുടെ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം 3 വയസ്സായ കുട്ടിക്ക് 14 കിലോ വേണം, അതാണ് കറക്റ്റ് വെയിറ്റ് എന്ന് പറയുന്നത്.
1: കുട്ടി ആഹാരമൊക്കെ കഴിക്കാൻ കുറച്ച് പിന്നിലോട്ടാണ് ഡോക്ടർ.
0: അതെ,
1: അപ്പൊ അതിന് നമ്മൾ പ്രത്യേകിച്ച് ഡോക്ടർ വെയിറ്റ് കൂടാൻ വേണ്ടി നമ്മൾ ആഹാരമാണ് കൊടുക്കേണ്ടത്?
0: കുഞ്ഞിന് ഇഷ്ടപ്പെടുന്ന ആഹാരം രുചികരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് എന്തെങ്കിലും നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടോ, ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്, ഉദാഹരണം ഇപ്പം മെരശല്യം ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ഭക്ഷണം കഴിക്കുന്നത് കുറവ് വരാം. 2, വിളർച്ച രോഗമുണ്ടെങ്കിൽ കുഞ്ഞ് കഴിക്കുന്നത് ഭക്ഷണത്തിൽ കുറവ് വരാം. ആക്ടിവിറ്റി കുറവാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ ഞാൻ ഏറ്റവും പറയാൻ ഉദ്ദേശിക്കുന്നത് അതാണ്, കുഞ്ഞിന് ഈ 3 വയസ്സായ ഒരു കുട്ടിക്ക് ആക്ടിവിറ്റി കുറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കുഞ്ഞൊന്ന് ബഹളം കാണിക്കുന്നു, കുഞ്ഞ് ഓടിച്ചാടി നടക്കുന്നു, ആ സമയത്ത് കുഞ്ഞിനെ നമ്മൾ വിലക്കുന്നു, നമ്മളൊരിക്കലും കളിക്കാൻ വിടുന്നില്ല, അങ്ങനെയൊക്കെ ആണെങ്കിലും കുഞ്ഞിന് വിശപ്പ് കുറയും. വിശക്കാതെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാലും വിശപ്പ് കുറയും. അപ്പം ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്,
1: ഓക്കെ,
0: ആ നല്ലതാണ്. അപ്പം നമ്മൾ അടുത്ത് ചിന്തിക്കേണ്ടത് വേറെ ശല്യമുണ്ടോ അല്ലെങ്കിൽ വിളർച്ചയുടെ രോഗമുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിന്തിക്കുക. മാത്രമല്ല ഒരു പ്രധാന കാര്യം ചിന്തിക്കേണ്ടത്, നമ്മൾ ഈ മൊബൈൽ ഉപയോഗം, TV ഉപയോഗം, കമ്പ്യൂട്ടർ ഉപയോഗം, ഇതിൽ ഏറ്റവും പ്രധാനം മൊബൈലാണ്. നമ്മൾ മൊബൈൽ ഉപയോഗിച്ച് ഭക്ഷണം കഴിക്കാൻ കുഞ്ഞു ഇച്ചിരി എങ്കിലും കഴിക്കട്ടെ എന്ന് പറഞ്ഞ് മൊബൈൽ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്നത് ഒരു രീതിയിലും നല്ലതല്ല. മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് വീണ്ടും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇൻ ബിറ്റ്വീൻ ഫുഡ് എന്ന് പറയുന്നത് നോർമൽ വീട്ടിലെ ഫുഡ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, എത്ര വിശപ്പുണ്ടോ ആ സമയത്തൊക്കെ കൊടുക്കാം. പക്ഷേ നമ്മൾ ഈ സ്നാക്കിംഗ് എന്ന് പറയും, അതായത് ബേക്കറി ഐറ്റംസ് കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ വിശപ്പ് കുറയും. അപ്പോൾ നോർമൽ ഫുഡ് കുഞ്ഞ് കഴിക്കാതെയാകും. ഇടയ്ക്കുള്ള സമയങ്ങൾക്ക് കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണമെന്ന് തോന്നുമ്പോൾ വെജിറ്റബിൾസ് കൊടുക്കാം, ഫ്രൂട്ട്സ് കൊടുക്കാം. പ്രത്യേകിച്ച് ഈ വെയിറ്റ് കുറയുന്ന കുട്ടികൾക്ക് ചെയ്യേണ്ട ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്ന് പറയുന്നത് ഫ്രൂട്ട്സോ വെജിറ്റബിൾസ് ഉദ്ദേശിക്കുന്നത് വെള്ളരിക്ക പോലുള്ള സാധനങ്ങൾ കൊടുക്കാം, ഏതെങ്കിലും പഴവർഗ്ഗങ്ങൾ കൊടുക്കാം. അത് അല്ലാതെ കുഞ്ഞിടയ്ക്ക് വിശക്കും എന്ന് പറഞ്ഞിട്ട് ബേക്കറി സാധനം വാങ്ങി വച്ച് കൊടുത്താൽ, ഉദാഹരണം ഒരു ചിപ്സ് കഴിച്ചാൽ ഒരു ലഞ്ചേ അങ്ങ് മാറിക്കിട്ടും, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ചും ബേക്കറി ഫുഡ്, ഇപ്പം കൊതി വരുമ്പോൾ, അതായത് കുഞ്ഞിന് ഭയങ്കരമായിട്ട് ആഗ്രഹം പറയുന്നു ഒരു പ്രാവശ്യം വാങ്ങിക്കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, നേരെ മറിച്ച് ബേക്കറിയിലെ ഫുഡ് വീട്ടിൽ വാങ്ങി റെഗുലറായിട്ട് വയ്ക്കുകയും അങ്ങനെ കൊടുക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ പറ്റുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ചെറിയ വിശപ്പ് വരുമ്പോഴേ കുഞ്ഞുങ്ങൾ ഒന്നോ രണ്ടോ ചിപ്സ് എടുത്ത് കഴിക്കും, കഴിക്കുമ്പോൾ ഓട്ടോമാറ്റിക് എന്നിട്ട് വെള്ളവും കുടിക്കും, അത് കഴിഞ്ഞിട്ട് വിശപ്പ് അങ്ങ് പോകും. ഇതൊരു പ്രത്യേക പ്രശ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്, അതൊന്നും അവോയ്ഡ് ചെയ്യുക. ബേക്കറി ഫുഡിൽ 2 പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, ചിലർക്ക് പൊണ്ണത്തടിയിലോട്ട് പോകും. ആ പൊണ്ണത്തടിയിലോട്ട് പോകുന്നവരുടെ സ്വഭാവം കൂടെ പറയാം ഇവിടെ തന്നെ, കാരണം അവർ നോർമൽ ഫുഡെല്ലാം കഴിക്കും, എന്നിട്ട് ഇത് എക്സ്ട്രാ ഫുഡാക്കി മാറ്റും. ഇനി അണ്ടർ വെയ്റ്റ്, ഇപ്പം നിങ്ങളുടെ സിറ്റുവേഷൻ, അതെന്ത് പറ്റുന്നതെന്ന് പറഞ്ഞാൽ മിക്കവാറും നോർമൽ ഫുഡ് കഴിക്കേണ്ട സമയത്തായിരിക്കും ഈ ബേക്കറി ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ 2 സാഹചര്യങ്ങളിലും ദോഷം വരാറുണ്ട്. ചോദിച്ചോളൂ.
1: ഡോക്ടർ, 3 വയസ്സായ കുട്ടിക്ക് ദിവസം 2 മുട്ടയോളം കൊടുക്കാമോ?
0: എത്ര മുട്ട വേണോ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കാം, എത്ര ഫാറ്റ് വേണോ കൊടുക്കാം. കാരണം കൊളസ്ട്രോളൊക്കെ നമുക്ക് അത്യാവശ്യമുള്ള ഒരു ഘടകമാണ്, ശരീരത്തിൽ തലച്ചോറിൻ്റെ വളർച്ചയ്ക്ക് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഒരു രീതിയിലും റെസ്ട്രിക്ഷൻ്റെ ആവശ്യമില്ല. കുഞ്ഞ് എത്ര മുട്ട കഴിക്കുന്നോ കൊടുക്കുക, എത്ര ഇറച്ചി കഴിക്കുന്നോ കൊടുക്കുക, എത്ര മീൻ കഴിക്കുന്നോ കൊടുക്കുക, ഒരു മടിയും വിചാരിക്കേണ്ട.
2: സാർ, ഇപ്പോൾ നമ്മൾ സ്നാക്കിങ്ങിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ സ്നാക്ക് ടൈം ഉണ്ട്, രാവിലെയും വൈകുന്നേരവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ആരോഗ്യകരമായ സ്നാക്സുകൾ എന്തൊക്കെയാണെന്ന് നിർദ്ദേശിക്കാമോ?
0: ഏറ്റവും നല്ല നല്ല സ്നാക്സ് എന്നുള്ള ആ പോയിന്റിലാണ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഉദാഹരണം വെള്ളരിക്ക കട്ട് ചെയ്തിട്ട് കൊടുക്കാം, നമുക്ക് ക്യാരറ്റ് കട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനോടൊപ്പമുള്ള പേരെല്ലാം എനിക്ക് ഓർമ്മ വരുന്നില്ല എങ്കിലും ഇപ്പം ചില സാധനം ഉണ്ടല്ലോ, പർക്കോളി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനങ്ങളൊക്കെ കുഞ്ഞിന് ഇഷ്ടമുള്ളത് കൂടെ ആയിരിക്കണം. ഇനി സീസണിലും കൂടെ നമ്മൾ ചിന്തിക്കണം. ഉദാഹരണം മാങ്ങാക്കാലം വരുമ്പോൾ മാങ്ങ കട്ട് ചെയ്ത് കൊടുക്കും, അവർക്ക് ഇഷ്ടമായിരിക്കും. കുറച്ച് മാങ്ങ, കുറച്ച് നാരങ്ങ, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ നമ്മൾ എന്താണോ സീസണലായിട്ട് വളരെ വില കുറഞ്ഞ രീതിയിൽ മാർക്കറ്റിൽ കിട്ടുന്നത്

0: വീട്ടിലുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാം. പഴങ്ങൾ കൊടുക്കാം, നമ്മുടെ കർഷകർക്കും ഒരു പരിധിവരെ അതൊക്കെ ഗുണം ചെയ്യും. പിന്നെ പഴവർഗ്ഗങ്ങൾ, ഇപ്പം അത് ഒരു പഴവും പ്രത്യേകിച്ച് നോക്കണ്ട, ഏറ്റവും നല്ല പഴമെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ വളരുന്നതാണ്. അതായത് മാങ്ങ, ചക്ക, പേര, മുന്തിരിപ്പഴം, ഈ ശീതൽപ്പഴം എന്ന് പറയുന്ന ഒരു സാധനം, പിന്നെ ഫാഷൻ ഫ്രൂട്ട്, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ട്, ഇപ്പം പിന്നെ നമ്മുടെ നാട്ടിൽ തന്നെ റംബുട്ടാൻ വരുന്നുണ്ട്, മാംഗോസ്റ്റീൻ വരുന്നുണ്ട്. ഇത്തരം ഫ്രൂട്ട്സുകളൊക്കെ തന്നെ ഉള്ളത് ഇട്ട് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നോർമൽ നമ്മൾ ശരിക്കൊരു പ്രോപ്പർ മീലെന്ന് പറയുന്നത് 3 നേരമാണ്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. ഈ 3 നേരത്തെ ഭക്ഷണത്തിൻ്റെ കഴിക്കുന്നതിൻ്റെ അളവ് ഒട്ടും കുറയില്ല ഈ സ്നാക്കിങ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. പക്ഷേ അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കറി ഫുഡ് തന്നെയാണ്. കാരണം രണ്ട് രീതിയിൽ ദോഷം ചെയ്യുന്നുണ്ട്. ഓർക്ക് ചിലർക്ക് പൊണ്ണത്തടിയിലോട്ട് പോകും, ചിലർക്ക് അണ്ടർ വെയ്റ്റിലോട്ട് പോകും. ഇപ്പം പറഞ്ഞ സിറ്റുവേഷൻ അണ്ടർ വെയ്റ്റിലോട്ട് പോയി. അതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുകയും ഇനി വേറൊരു എളുപ്പമാർഗ്ഗം ചെയ്യാം. പല പേരൻസിനും ഇപ്പം പല സമയ പരിമിതികളൊക്കെ ഉണ്ട്, മുട്ട കൊടുക്കാം. മുട്ട തന്നെ നമുക്കിപ്പം ഒരു എല്ലാ ദിവസവും ബോയിൽഡായിട്ട് കൊടുക്കണമെന്നില്ല. ചില ദിവസം പൊരിച്ചു കൊടുക്കാം, കറി വെച്ച് കൊടുക്കാം, പല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് അതായത് കുഞ്ഞിനും പാരൻസിനും കംഫർട്ടബിളായിട്ടുള്ള രീതിയിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന ഫുഡാണ് സ്നാക്കിങ്ങിന് കൊടുക്കുന്നതിന് ഏറ്റവും നല്ലത്.
1: ഈ മുട്ട സാർ നേരത്തെ പറഞ്ഞ പോലെ എത്ര വേണം കൊടുക്കുന്നതിന് പ്രശ്നമില്ല, വളരുന്ന കുട്ടികൾക്ക് പ്രശ്നമില്ല,
0: ഒരു കുഴപ്പമില്ല. മുട്ട വളരെ വളരെ ഒരു ഒരു നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഒരു ഫുഡായിട്ടാണ് ഇപ്പം കാണുന്നത്. കാരണം എല്ലാ ഒത്തിരി ന്യൂട്രിയൻസ് ഉള്ളതാണ്. പണ്ട് ഇടയ്ക്ക് വളരെ പണ്ടൊക്കെ പാലിനെ ഇതുപോലെ പറഞ്ഞിരുന്നു, പക്ഷെ പിന്നെ അത് മനസ്സിലായി പാല് പശുവിനുള്ളതാണ്. പക്ഷെ മുട്ട ഒരു സമീകൃത ആഹാരം പോലെ നമുക്ക് കണക്കാക്കാൻ പറ്റും. കാരണം നമുക്ക് അതിൽ പ്രോട്ടീനുണ്ട്, ഫാറ്റുണ്ട്, വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മുട്ട ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ട് കാണണ്ട. പിന്നെ കഴിക്കുന്നതിന് പരിധിയുണ്ട്. ഇപ്പം നമുക്കെന്നെ അറിയാം, മസ്കുലറായിട്ടുള്ള ജിംനേഷ്യത്തിലൊക്കെ ബോഡി ബിൽഡേഴ്സൊക്കെ 40 മുട്ട 50 മുട്ടയൊക്കെ കഴിക്കാറുണ്ട്. കാരണം അതിന് അവിടെയും മനസ്സിലാക്കേണ്ടത് പ്രോട്ടീൻ ഇഷ്ടം പോലെ ഉള്ള റിച്ച് പ്രോട്ടീൻ റിച്ചാണ് മുട്ട. അതായത് നമ്മൾ കൊടുക്കുന്ന കോസ്റ്റുമായിട്ട് വിലയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും എത്രയോ ഉപരിയായിട്ട് അതുവഴി പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട വളരെ ഒരു മുട്ട നല്ലതാണ്. അതുപോലെ ചിക്കൻ നല്ലതാണ്. ചിക്കനെയൊന്നും അങ്ങനെ മോശമായിട്ട് കാണേണ്ട കാര്യമില്ല.
1: പക്ഷേ അതെങ്ങനെ കുക്ക് ചെയ്യുന്നു എന്നുള്ളതും കൂടെ.
0: അതെ, നമ്മൾ അനാവശ്യമായിട്ട് ക്വാളിറ്റി ഇല്ലാത്ത ഓയിലിൽ കുക്ക് ചെയ്തതേ ഉള്ളൂ. അതായത് വീട്ടിൽ ചെയ്യണം. നമ്മളിപ്പം വെളിയിൽ ഇപ്പം ഫാസ്റ്റ് ഫുഡിലൊക്കെ പോകുമ്പോഴേ ഉള്ള പെട്ടെന്ന് ഫാസ്റ്റായിട്ടല്ലേ അവർ ചെയ്യുന്നത്. മാത്രമല്ല അതിൽ പ്രത്യേകിച്ച് ഗുണമുള്ള കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുത്തിയിട്ടാണ് ചെയ്യുന്നത്. വൈറ്റമിൻസ് പോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും, കാരണം അത്രയ്ക്ക് ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യുന്നത്. പിന്നെ ഓയിൽ തന്നെ റിപ്പീറ്റഡ് യൂസ് വരെയാണെങ്കിലും എന്താണോ ഗുണം അതിനേക്കാളും ദോഷത്തിലോട്ട് പോകും. അതുകൊണ്ട് കുക്കിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആ പേര് പറഞ്ഞോളൂ.
2: മീനു കരീപ്രയെന്നാണ് വിളിക്കുന്നത്.
1: ഓക്കെ, സംസാരിച്ചോളൂ
2: ഡോക്ടർ. എന്റെ കുഞ്ഞിന് 2 വയസ്സുണ്ട്.
0: മീനുവിന്റെ കുഞ്ഞിന്റെ കാര്യമാണ് പറഞ്ഞത് അല്ലേ? മീനിന് 2 വയസ്സുള്ള കുഞ്ഞുണ്ട്, പറഞ്ഞോളൂ. ഇനി
2: കുഞ്ഞിന് ഓട്സ് കൊടുക്കാമോ? കുറുക്ക്
0: തീർച്ചയായിട്ടും കൊടുക്കാമല്ലോ, ഒരു കുഴപ്പമല്ലോ. കൊടുക്കാം,
2: 2 നേരം കൊടുക്കുന്നു, രാവിലെയും വൈകിട്ടും. കുഴപ്പമില്ല, വെയിറ്റ് കുറയത്തൊന്നുമില്ലല്ലോ.
0: കൊടുക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഓട്സ് കൊടുക്കാനായിട്ടുള്ള തീരുമാനം എങ്ങനെ എടുത്തു?
2: അത് മറ്റ് കുറുക്ക് മധുരം അധികം ഇഷ്ടമല്ല, അങ്ങനെ പാലൊഴിച്ച് ഇത് കുറുക്കിയിട്ട് അങ്ങനെ കുടിക്കരുത്.
0: ഇഷ്ടമാണെങ്കിൽ, നിങ്ങൾക്ക് കൊടുക്കാൻ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും ഓട്സ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. ഓട്സ് എന്ന് പറയുമ്പോൾ കാണേണ്ടത് നമ്മൾ മറ്റ് ഉള്ള കാർബോഹൈഡ്രേറ്റിനെ പോലെയൊക്കെ ചിന്തിച്ചാൽ മതി. തീർച്ചയായിട്ടും നമ്മുടെ ചോറ് കൊടുക്കുന്ന പോലെയോ കപ്പ കൊടുക്കുന്ന പോലെയോ ഗോതമ്പിൽ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കുന്ന പോലെയോ ഒരു ഭക്ഷണമായിട്ട് ചിന്തിച്ചാൽ മതി. അത് ഒരു രീതിയിലും ദോഷമുള്ളതൊന്നുമല്ല. പ്രത്യേകിച്ച് ഓവറായിട്ടുള്ള ഗുണവും അതിന് നമുക്ക് കാണാൻ പറ്റുകയില്ല. മറ്റേതൊരു ഫുഡിനെ പോലെ കണ്ട് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. അത് അളവനുസരിച്ചിരിക്കും. നമ്മൾ ഏത് ഫുഡും കുറച്ചളവാണ് കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കുറയും, സാധാരണ കഴിക്കേണ്ട രീതിയിൽ കഴിക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടും. പക്ഷേ ഈ ഓട്സിനൊക്കെ ഉള്ള ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഒരു അഡൾട്ട്സിന് വണ്ണം കൂടിയ ആൾക്കാരും വെയിറ്റ് കുറയ്ക്കാനായിട്ട് കഴിക്കുന്നതാണ് ഓട്സ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓട്സ് ആകുമ്പോൾ നമ്മൾ കുറച്ചേ കഴിക്കൂ, അളവ് വളരെ കുറച്ചേ കഴിക്കൂ, അത് മതി, അതിൽ നമ്മൾ തൃപ്തരാകും. പക്ഷേ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല, ഇപ്പം വളരേണ്ട പ്രായമാണ്. അതിനനുസരിച്ച് ഓട്സ് കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു നെഗറ്റീവ് പോയിൻ്റ് ഇതാണ്, കുഞ്ഞ് എത്രത്തോളം ക്വാണ്ടിറ്റി, ഇപ്പം നമ്മളൊരു ചോറ് കഴിക്കും പോലെയോ അല്ലെങ്കിൽ കപ്പയും ചോറും കൂടെ കഴിക്കും പോലെയോ ഇഡ്ഡലി ദോശ കഴിക്കും പോലെയോ ഉള്ള ക്വാണ്ടിറ്റി കുഞ്ഞ് കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെയിറ്റ് കുറയും. പക്ഷേ ദോശയും ഇഡ്ഡലി കഴിക്കും പോലെയോ അല്ലെങ്കിൽ ചോറ് കഴിക്കും പോലെയോ ഓട്സ്

0: കഴിച്ചാൽ വെയിറ്റ് കുറയേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ പറഞ്ഞത്? അളവാണ് പ്രധാനം, അളവാണ് ഇതിൽ പ്രധാനം, അല്ലാതെ ഐറ്റം ഏത് എന്നുള്ളതല്ല പ്രധാനം.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, ഒരു സംശയമുള്ളത്, ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾക്ക് ചോറെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് മിക്സിയിൽ അരച്ചു കൊടുക്കും, അത് എത്രത്തോളം, അത് അതിൻ്റെ ആവശ്യമുണ്ടോ? ശരിക്കും
0: ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണിത്. എല്ലാം എൻ്റെ മുമ്പ് കൺസൾട്ടേഷന് വരുന്ന എല്ലാവരുടെയും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ അപ് ടു 6 മന്ത്സ്, 6 മാസം വരെ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ്, മുലപ്പാൽ മാത്രമേ കൊടുക്കാവൂ, വെള്ളം പോലും പാടില്ല. 6 മാസം കഴിഞ്ഞാൽ ഇതങ്ങ് മാറ്റുകയാണ്. ഇത് മാറ്റുക എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ഒരു ഒരു സപ്പോർട്ടീവ് ആകുന്നുള്ളൂ. മുലപ്പാൽ ഫുഡല്ല, ഫുഡായിട്ട് അതിനെ എടുക്കരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, പൂർണ്ണമായിട്ട് പറയുകയല്ല, നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ 1 വയസ്സ് വരെ ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഒരു സപ്പോർട്ട് വേണം മിനിമം. പക്ഷേ പ്രധാനം ഫുഡായിട്ട് മാറുന്നത് വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ്. ഇനി ഈ ഒരു ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഫുഡിനെ കാണണം, ഫുഡിനെ കാണണം, അത് തൊട്ട് ഫീൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഫുഡ് എടുത്തിട്ട് വായിലോട്ട് പോകുമ്പോൾ ഉള്ള മൂവ്മെൻറ്റ്, അതായത് ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ, ഹാൻഡ് ഐ കോർഡിനേഷൻ, ഇതെല്ലാം പ്രധാനമാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചിട്ടാണ് ഒരു ഫുഡ് വായിലോട്ട് വയ്ക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തരികളുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇത് കുഞ്ഞു ആരായാലും നമ്മളായാലും ചവയ്ക്കും, കാരണം വീണ്ടും അതിനെ സ്മാഷിംഗ് ആണ്, അത് വീണ്ടും അതിൻ്റെ തരി സൈസ് ചെറുതാക്കലാണ്, ഇതെല്ലാം ഒരു പ്രോസസ്സാണ്. അപ്പോൾ എന്ത് പറ്റുന്നു? നമ്മുടെ വായ്ക്ക് ഉള്ള മസിൽസിനെല്ലാം നമ്മൾ എക്സസൈസ് കൊടുക്കുകയാണ്, അവിടെ ആക്ടിവിറ്റി കൊടുക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് സോളോ ചെയ്യുന്നു. ഇത് മിക്സിയിൽ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് എല്ലാം തീരുകയാണ്. മിക്സിയിൽ അടിച്ച് ഒരു കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന പാരൻറ്റ്സ് ചെയ്യുന്നത് എന്താണ്? വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുഞ്ഞ് വിഴുങ്ങുന്നു. മിക്കവാറും ഈ ഇത്തരം ക്യാരക്ടേഴ്സുള്ള പാരൻസ് ചെയ്യുന്ന ഒരു മൊബൈൽ കൂടെ മുമ്പ് വെച്ച് കൊടുക്കും. അതായത് കുഞ്ഞ് മൊബൈൽ കണ്ടുകൊണ്ടിരിക്കുന്നു, അമ്മ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു, കുഞ്ഞ് വിഴുങ്ങുന്നു. വേറെ പ്രോസസ്സ് ഒന്നും നടന്നിട്ടില്ല. കുഞ്ഞിൻ്റെ ബുദ്ധി വികാസത്തെയാണ് അമ്മ അതോടെ ചെറുക്കുന്നത്. ഒരു കാരണവശാലും മിക്സി പ്രിപ്പേർഡ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിനുമേ നമ്മൾ പലതും മിക്സി ഉപയോഗിക്കാറുണ്ട്, അരകല്ലെന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് മിക്സി ഉപയോഗിക്കുന്നതിനെ പോലെ ദോഷം വേറെ ഒന്നുമില്ല. ചെയ്യാം, കൈകൊണ്ട് സ്മാഷ് ചെയ്യാം. എല്ലാ അമ്മമാരും പണ്ട് മുതലേ ചെയ്യുന്ന ഒരു കാര്യമാണ്, കൈകൊണ്ട് സ്മാഷ് ചെയ്ത് ഓരോ ഫുഡ് നമുക്ക് കൊടുക്കാം. ഇപ്പോൾ ചോറായാലും ആ നമ്മൾ ഒരു അഡൾട്ടിനെ സംബന്ധിച്ചിടത്തോളം ചോറായിട്ട് കഴിച്ചിട്ട് നമ്മുടെ വായിലിട്ട് ചവച്ചരച്ച് വിഴുങ്ങും. പക്ഷേ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തരി നിലനിൽക്കുകയും കുഞ്ഞിൻ്റെ ഈ ഹാൻഡ് ഐ കോർഡിനേഷൻ, ഹാൻഡ് മൗത്ത് കോർഡിനേഷൻ പ്ലസ് ഗ്രൈൻഡിങ് അറ്റ് മൗത്ത്, വായിൽ വെച്ച് ചവച്ചരയ്ക്കുന്ന പ്രോസസ്സ്, എന്നിട്ട് വിഴുങ്ങുന്ന പ്രോസസ്സ്, എല്ലാ പ്രോസസ്സും ഒന്നിച്ച് കുഞ്ഞിന് മനസ്സിലാക്കാനും അത് പ്രായോഗികത്തിലെത്തിക്കാനും ഗുണം ചെയ്യും. അതുകൊണ്ട് മിക്സി ബാൻ ചെയ്യുന്നതാണ് നല്ലത്.
1: അപ്പോൾ കുട്ടികൾ കളിസ്ഥലങ്ങളിൽ വെച്ച് അവർക്കുണ്ടാകുന്ന ചെറിയ പരിക്കുകൾ, ചതവുകൾ, ഇപ്പോൾ സ്കൂളിൽ ഓടിച്ചാടിയൊക്കെ കളിക്കുമ്പോൾ സാധാരണ രീതിയിൽ ഇങ്ങനെ വീണിട്ട് ചതവും മുറിവൊക്കെ ഉണ്ടാകാറുണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് ആശുപത്രിയിലൊന്നും കൊണ്ടുപോകേണ്ടെന്ന് ആവശ്യമില്ലാത്ത അത്തരം മുറിവുകളെ അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങൾക്ക് പ്രാഥമിക ശുശ്രൂഷകൾ എന്താണ് ചെയ്യേണ്ടത്?
0: തീർച്ചയായിട്ടും ഇപ്പം മിക്കവാറും എല്ലാ സ്കൂളുകളിലും ഒരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കേണ്ട സംവിധാനം കൂടെ അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് മിക്കവാറും എല്ലാവരും ട്രെയിൻഡാണ് പല കാര്യങ്ങളിലും, അതുകൊണ്ട് അതൊരു ഡിസ്കഷനിൽ വലിയൊരു ആവശ്യം വരുന്നില്ല. എന്നിരുന്നാലും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇപ്പം നമ്മളൊരു കുഞ്ഞ് ഒന്ന് വീണു, വീണു കഴിഞ്ഞാൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്, ഫ്രാക്ചർ ഉണ്ടോ ഇല്ലയോ, ഇഞ്ചുറി എത്രത്തോളം വലിപ്പമുണ്ട്. ഇപ്പോൾ വലിയ ഇഞ്ചുറിയൊക്കെ ആണെങ്കിൽ ഇമ്മീഡിയറ്റ് ഹോസ്പിറ്റലൈസേഷൻ തന്നെയാണ് നല്ലത്, പക്ഷേ അനക്കാതെ, കാരണം നമുക്ക് അറിഞ്ഞുകൂടാ അണ്ടർലൈങ് ഫ്രാക്ചർ ഉണ്ടോ, വേറെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവിടെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ ക്വാളിഫൈഡ് ആയിട്ടുള്ളവരോ അല്ലെങ്കിൽ സ്കൂൾ നേഴ്സോ ഉണ്ടെങ്കിൽ അവരെ കാണിക്കുകയും ഉടനെ അതിനെ കുഞ്ഞിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. ഇനി മൈനർ ചെറിയ അബ്രേഷൻസ് എന്നു പറയും, ഇപ്പം തൊലി മാത്രം മുറിഞ്ഞു പോയി, ആവശ്യമില്ലാതെ ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഒന്ന് ക്ലീൻ ചെയ്യുക, ക്ലീൻ ചെയ്തതിന് ശേഷം ആൻറ്റിബയോട്ടിക് ഓയിൽമെൻറ്റ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഏറ്റവും നല്ലത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് വാഷ് ചെയ്യുകയാണ്. അങ്ങനെ നമുക്ക് അത് ക്ലീൻ ചെയ്തിട്ട് ഒരു ഓയിൽമെൻറ്റൊക്കെ പുരട്ടി കുഞ്ഞിനെ വെറുതെ വിടാം, വീണ്ടും സ്കൂളിൽ ഇരുത്തുക. ഉടനെ തന്നെ ഒരു ചെറിയ മുറിവ് വന്ന ഉടനെ പാരൻസിനെ വിളിച്ചിട്ട് വെറുതെ പാരൻസിനെയും ശല്യം ചെയ്ത് നാട്ടുകാരെ എല്ലാം ശല്യം ചെയ്യേണ്ട കാര്യമില്ല. അതൊരു സിമ്പിൾ കാര്യമായിട്ട് കാണുക, പഴയ കാലങ്ങളിൽ അങ്ങനെയാണ് ചെയ്തിരുന്നത്. ഇനി ഫ്രാക്ചർ പോലുള്ള സിറ്റുവേഷൻസ് വന്നാൽ ഞാൻ ആൾറെഡി പറഞ്ഞു, എന്നിരുന്നാലും ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യാം, ഇമ്മൊബിലൈസേഷൻ വളരെ പ്രധാനമാണ്. ഏത് പൊസിഷനിലാണോ കുഞ്ഞ് കിടക്കുന്നത് അതേ പൊസിഷനിൽ തന്നെ കുഞ്ഞിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്

0: ഏറ്റവും നല്ലത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ കുഞ്ഞിൻ്റെ ആരോഗ്യം നമുക്ക് നിലനിർത്താനായിട്ട്.
1: അപ്പോൾ അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ആ, എന്റെ പേര് അനിൽകുമാർ എന്നാണ്. ട്രിവാൻഡ്രം പോത്തൻകുട സ്ഥലം.
1: ആ, സംസാരിച്ചു.
2: നമസ്കാരം.
0: നമസ്കാരം, നമസ്കാരം, പറഞ്ഞോളൂ.
2: സാർ, ഞാൻ ഈ പ്രോഗ്രാം കേട്ടോണ്ടിരിക്കുവായിരുന്നു സാർ. അപ്പൊ ഈ മുണ്ടിനീരിന്റെ പ്രതിരോധ കുത്തിവെപ്പിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ. അപ്പൊ എന്റെ മോന് ഒരാൾക്ക് 8 വയസ്സ്, ഒരാൾക്ക് 14 വയസ്സ്. ഞാൻ ഇതുവരെ അത് എടുത്തിട്ടില്ല. അത് മാൻഡേറ്ററി ആണോ സാർ?
0: അതാണല്ലോ നമ്മൾ സംസാരിച്ചത്. തീർച്ചയായിട്ടും MMR വാക്സിനേഷൻ എടുത്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പോയി എടുക്കുക. നമുക്ക് ട്രിവാൻഡ്രം കാരനായതുകൊണ്ട് സ്ഥലവും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഗവൺമെൻറ് SIT ഹോസ്പിറ്റലിൽ വാക്സിനേഷൻ സെൻ്റർ ഉണ്ട്. അവിടെ ഈ വാക്സിനേഷൻ തരും. പക്ഷേ പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. കാരണം ഇത് ഗവൺമെൻറ് നാഷണൽ പ്രോഗ്രാമിൻ്റെ പോളിസിയിൽ വരുന്നതല്ല. അതുകൊണ്ട് അത് നിങ്ങൾ എടുക്കുക, കുഞ്ഞുങ്ങൾക്ക് എടുക്കുക മാത്രമല്ല എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യണം. നല്ല ഒരു വാക്സിനേഷൻ ആണ്. ഫാമിലി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല. എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നും ഇല്ല. ഒരു കാരണവശാലും ആവശ്യമില്ല. ഓൾറെഡി അസുഖം വന്നവർക്ക്, ഉദാഹരണം എനിക്കും വന്നിട്ടുണ്ട്, ഈ വന്നവർക്ക് ഇത് ആവശ്യമില്ല.

0: ഹോസ്പിറ്റലിൽ വാക്സിനേഷൻ സെൻ്റർ ഉണ്ട്, അവിടെ ഈ വാക്സിനേഷൻ തരും. പക്ഷേ പേയ്മെൻ്റ് കൊടുക്കേണ്ടി വരും, കാരണം ഇത് ഗവൺമെൻറ് നാഷണൽ പ്രോഗ്രാമിൻ്റെ പോളിസിയിൽ വരുന്നതല്ല. അതുകൊണ്ട് അത് നിങ്ങൾ എടുക്കുക, കുഞ്ഞുങ്ങൾക്ക് എടുക്കുക മാത്രമല്ല എല്ലാവരും പ്രൊമോട്ട് ചെയ്യണം. നല്ല ഒരു വാക്സിനേഷൻ ആണ്. ഫാമിലി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, കുഴപ്പമില്ല. എടുക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. ഒരു കാരണവശാലും ആവശ്യമില്ല. ഓൾറെഡി അസുഖം വന്നവർക്ക്, ഉദാഹരണം എനിക്കും വന്നിട്ടുണ്ട്, ഈ വന്നവർക്ക് ഇത് ആവശ്യമില്ല. ഇല്ല, കാരണം നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടിക്കഴിഞ്ഞു. മാത്രമല്ല നിങ്ങൾക്ക് കോംപ്ലിക്കേഷൻ വന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവാണ് രണ്ട് കുഞ്ഞുങ്ങളുള്ളത്.
1: ഇപ്പോൾ സാർ, നമുക്ക് സ്കൂളിൽ വെച്ച് ഇപ്പോൾ കുട്ടികൾ നേരിടുന്ന ബുള്ളിയിങ് ഇപ്പോൾ പഠനപരമായിട്ടോ ഇപ്പോൾ പിയർ ഗ്രൂപ്പിൻ്റെ അടുത്ത് നിന്ന് ഫ്രണ്ട്സ് ആണെങ്കിലോ എന്തെങ്കിലും ഇപ്പോൾ സാറുമാരാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ കുട്ടികൾ അത് വളരെ പെട്ടെന്ന് ബാധിക്കാറുണ്ട്, മാനസികമായിട്ടൊരു വളരെ വിഷമമൊക്കെ വരാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാതാപിതാക്കൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്? സ്കൂളിൽ നിന്നുണ്ടാകുന്ന ഇതുപോലെയുള്ള വിഷമകരമായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും?
0: അത് ഒന്ന് ആദ്യം തിരിച്ചറിയുന്ന ഒരു സൈഡിലിരിക്കട്ടെ. അതിനു മുമ്പേ എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ എങ്ങനെ ഇത് ഇങ്ങനെ തോന്നാതിരിക്കുക, കാരണം ഈ ബുള്ളിങ് എന്ന് പറഞ്ഞ് ഇന്ന് തുടങ്ങിയ കാര്യമൊന്നുമല്ല, ഞാൻ ഇച്ചിരി പച്ചയായിട്ട് പറയുകയാണ്. കാരണം ഞാൻ നമ്മളെല്ലാം ഇത് അനുഭവിച്ച് കഴിഞ്ഞവരാണ്. സ്കൂളിലാകുമ്പോൾ കുറച്ച് ബുള്ളിങ് ഒക്കെ കുട്ടികൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യും, അതിനെ നമ്മളൊരു സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു എന്താണ് ലാക്കിങ്? കളിസമയം. കുട്ടികൾ, അതായത് കുട്ടികൾക്ക് ഒരു ഫിസിക്കൽ കളി, പി ടി പീരീഡ് എന്ന് പറയുന്ന സാധനം എനിക്ക് അബോളിഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. ഇപ്പം കൂടിയോ എന്ന് അറിഞ്ഞുകൂടാ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളാകുമ്പോൾ പരസ്പരം ബുള്ളി ചെയ്യും, അത് നോർമൽ തിങ്ങാണ്. പക്ഷേ അത് മാറും, അവർ തമ്മിൽ വീണ്ടും ഇടപഴകി അവർ കളിച്ച് പരസ്പരം തമാശ പറഞ്ഞ് അങ്ങ് പോകും. അതിനൊരു പാരൻസ് അവർ ഒരു അവരുടേതായ രീതിയിൽ അങ്ങ് സീരിയസ് ആയിട്ട് എടുക്കുകയും പാരൻസ് പോയി പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് മിക്കവാറും ഈ, പ്രത്യേകിച്ച് ഞാൻ ഈ പറയുന്ന കൗമാര പ്രായക്കാർക്കാണ്, മറ്റ് അതിനു മുമ്പേ ഒന്നും വലിയൊരു പ്രശ്നമില്ലാതെ ഈ കാര്യങ്ങളിൽ പോകുന്നത്. എന്നാലും ഇനി നമ്മൾ മാഡം ചോദിച്ച അതേ ആ ഒരു പ്രശ്നത്തിലോട്ട് വരാം. എങ്ങനെ പാരൻസിന് മനസ്സിലാക്കാം എന്നുള്ള ഒന്ന് രണ്ട് ക്ലൂസ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഒരു കുഞ്ഞ് നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് പഠിത്തത്തിൽ വ്യത്യാസം വരുന്നു, നന്നായിട്ട് നോർമലി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് അതിൽ വ്യത്യാസം വരുന്നു, പിന്നെ ആക്റ്റീവായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിക്ക് പെട്ടെന്ന് അതിൽ വ്യതിയാനം വരുന്നു, ഇടപഴകുന്ന കാര്യങ്ങളിൽ, ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യങ്ങളിൽ, സ്കൂളിൽ പോകുന്നതിൻ്റെ താല്പര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ചേഞ്ചസ് വരുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം മനസ്സിലാക്കേണ്ടത് പാരൻസ് തന്നെയാണ്. അതിനോടൊപ്പം ടീച്ചേഴ്സ് മനസ്സിലാക്കണം. തീർച്ചയായിട്ടും ടീച്ചേഴ്സും പാരൻസും തമ്മിലൊരു ഡിസ്കഷൻ വേണം. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞാൻ തോന്നിയിട്ടുള്ള കാര്യമാണ്, പി ടി എ മീറ്റിംഗ് വളരെ കുറവാണ്. പി ടി എ മീറ്റിംഗ് അത്യാവശ്യമാണ്. പി ടി എ മീറ്റിങ്ങിൽ പലപ്പോഴും കണ്ടുവരുന്നത്, ഇപ്പം ഞാൻ മുമ്പ് എൻ്റെ പിള്ളേരുടെ ഒക്കെ സ്കൂളിൻ്റെ അനുഭവം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറച്ച് കാര്യങ്ങൾ പറയും, നമുക്കൊരു തിരിച്ച് നമ്മൾ കാണുന്ന പ്രശ്നങ്ങൾ പറയാനുള്ള എല്ലാവർക്കും അവസരം കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമാണ്. പക്ഷേ അത് വേണം. പി ടി എ മീറ്റിംഗ് വഴി തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. വേറൊരു കാര്യം, ഇപ്പം ഇതിനോടൊപ്പം ഇപ്പം ചോദിച്ച കാര്യം അല്ലെങ്കിൽ പോലും എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്, നമ്മളൊരു കുട്ടികൾക്ക് കൊടുക്കുന്ന ബിറ്റ്വീൻ ക്ലാസ്സിൻ്റെ ഇൻ്റർവെൽ ടൈം എന്ന് പറയുന്നത് എനിക്കൊന്ന് 5 മിനിറ്റോ 10 മിനിറ്റോ ഒന്നും കിട്ടത്തില്ല. എത്ര ടോയ്ലറ്റ്സ് കാണും? അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ ടോയ്ലറ്റ് സംവിധാനം വളരെയധികം കൂട്ടേണ്ടതും അത്യാവശ്യമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പണ്ട് കാലങ്ങളെപ്പോലെ ഇപ്പം ചിന്തിക്കാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ടോയ്ലറ്റ് ഇല്ലായിരുന്നു, പക്ഷേ നമ്മൾ പുറത്ത് പോയിട്ട് മൂത്രം ഒഴിക്കുമായിരുന്നു, നമുക്കതൊരു ഇൻഹിബിഷനോ ഒരു ആ ഒരു സൊസൈറ്റി അല്ലായിരുന്നു അന്ന്. ഇന്നങ്ങനെയല്ല, കുട്ടികൾ ടോയ്ലറ്റിലാണ് പോകുന്നത്, വീട്ടിലെ അവർ അങ്ങനെ ട്രെയിൻഡാണ്. അപ്പോൾ ആ ഒരു കംഫർട്ട് സോൺ കൂട്ടേണ്ട കാലഘട്ടം കഴിഞ്ഞു. ഇത് വളരെ പ്രധാനമാണ്. ബുള്ളിങ്ങിലോട്ട് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ ലക്ഷണങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കണം, പാരൻസും മനസ്സിലാക്കണം, ടീച്ചേഴ്സും മനസ്സിലാക്കണം. ഒരു പ്രധാനമായിട്ടുള്ള ഇത് കണ്ടുപിടിക്കാനായിട്ടുള്ള എളുപ്പമാർഗമെന്ന് പറയുന്നത് വീട്ടിലിരുന്ന് കഴിക്കുന്ന ഭക്ഷണമാണ്. അതായത് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും പാരൻസും കുട്ടികളും ചേർന്നിരുന്ന് ഭക്ഷണം കഴിക്കണം. അത് ടി വിയുടെ മുമ്പേ ഇരുന്ന് ആകരുത്. കാരണം ഒരു ടി വിയുടെ മുമ്പേ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധ അതിലോട്ട് പോകും, കഴിക്കുന്നത് വീണ്ടും മെക്കാനിക്കലാകും. നേരെ മറിച്ച് ഇവരല്ലാതെ പാരൻസും കുട്ടികളും മാത്രമായിരിക്കണം ആ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, സംസാരം ഉണ്ടാകും. സംസാരിച്ചു ഉറച്ച് സംസാരിക്കാനല്ലല്ലോ, വീട്ടിലെ സംസാരമാണ്. അവിടെ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടിയെ

0: കുറ്റം പറയാനായിട്ട് ഒരു കുറ്റവും ആ സമയത്ത് പറയാൻ ശ്രമിക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത സമയം ഉപയോഗിക്കണം. ഡൈനിങ് ടേബിളിന് മുമ്പ് ഇരുന്ന് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും ഞങ്ങൾക്കിപ്പോൾ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിക്കാം, ഇങ്ങനെയൊക്കെ പറയും. പക്ഷെ അതൊരു അവർക്കൊരു എൻജോയ്മെൻ്റ് ലെവലിലോട്ട് വരുന്ന ഒരു സാഹചര്യം പാരൻസ് തന്നെ ഉണ്ടാക്കി ആ സമയം എപ്പോഴും ഒരു കുഞ്ഞ് പറയുന്നതിന് ഒരു എൻകറേജിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് പാരൻസിന് നല്ലത്. ഇനി പ്രത്യേകിച്ചും കൗമാരപ്രായക്കാരെന്ന് മാത്രം പറയുന്നത് ശരിയല്ല. ഏത് കുട്ടികളായാലും ചിലപ്പോൾ അവർക്ക് അവരുടെ സ്കൂളിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പിയേഴ്സിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ പറ്റിയുള്ള കംപ്ലൈൻ്റ് ആയിരിക്കാം, ചിലപ്പോൾ മൊളസ്റ്റേഷൻസ് ആയിരിക്കാം. എന്ത് കാര്യങ്ങളാണോ കംപ്ലൈൻ്റ് പറയുമ്പോൾ നേരെ നിനക്ക് അങ്ങനെ തോന്നിയതായിരിക്കും, നീ അത് ശ്രദ്ധിച്ചാൽ മതി. നേരെ നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്ത് പറ്റുന്നു, നമ്മൾ ഈ നമ്മുടെ അടുത്ത് നാം വിശ്വസിച്ച്, അതായത് ഒരു പാരൻറ്റിനടുത്ത് എനിക്ക് ഒരു പ്രൊട്ടക്ഷൻ എൻ്റെ എല്ലാം വന്ന് വിചാരിച്ച് വന്ന് പറയുമ്പം നേരെ ബ്ലെയിം ആ കുട്ടിയിലോട്ട് നമ്മൾ വിടുകയാണ്. അത് ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ഉണ്ടായോ, അങ്ങനെ ഉണ്ടായെങ്കിൽ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ആശ്വസിപ്പിക്കുകയും കാര്യങ്ങൾ കൂടുതൽ പഠിക്കുകയും കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഈ ബുള്ളിങ് തന്നെ നമുക്ക് ചെറുക്കാൻ സാധിക്കും. മാത്രമല്ല, ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ അഡ്രസ്സ് ചെയ്യപ്പെടുകയും അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമുക്ക് കുഞ്ഞിന് പറഞ്ഞു കൊടുക്കാനും സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്.
1: അതുപോലെ തന്നെ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം.
2: ഹലോ
1: ഹലോ, ഡോക്ടർ ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. അവസാനത്തെ കോളാണ്, പെട്ടെന്ന് ചോദിക്കണേ, പേര് പറയണേ.
2: കൃഷ്ണകുമാരിയാണ്. 4 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട്, 4 വയസ്സും 3 മാസവും. 4 വയസ്സും 3 മാസവും. അപ്പൊ ഈ മുണ്ടിനീറ്റിന്റെ ഇഞ്ചക്ഷനെ കുറിച്ച് എനിക്ക് ഇതുവരെ കറണ്ടില്ലായിരുന്നു, കേൾക്കാൻ പറ്റിയില്ല. എത്ര വയസ്സിലെ എടുക്കണ്ടെന്നൊക്കെ.
0: മുണ്ടിനീറ്റിനെ പറ്റിയുള്ള ഇഞ്ചക്ഷന് നമുക്ക് ശരിക്കും കൊടുക്കുന്നത് ആദ്യത്തെ ഡോസ് 9-ാം മാസവും പിന്നെ 1.5 വയസ്സ്, അതിനുശേഷം പിന്നെ നമ്മൾ 5 വയസ്സിലും കൊടുക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോഴ് ഗവൺമെന്റ് തലത്തിൽ മുണ്ടിനീറ്റിന് വാക്സിനേഷൻ ഇല്ല, അതുകൊണ്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ട് തന്നെ പോയി വാക്സിനേഷൻ എടുക്കണം. മിക്കവാറും എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും നമുക്ക് അടുത്ത കാലത്ത് മുണ്ടിനീരിൻ്റെ അസുഖം നമ്മുടെ കേരളത്തിൽ വളരെ വ്യാപിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പം മുണ്ടിനീരിൻ്റെ വാക്സിനേഷൻ അവൈലബിളാണ്. അതുകൊണ്ട് അഥവാ നമ്മൾ ഗവൺമെൻറ്റിൽ MR വാക്സിനേഷൻ എടുത്തിട്ടുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, MMR വാക്സിനേഷൻ വീണ്ടും പോയി എടുക്കുന്നത് വളരെ ഉചിതമായിരിക്കും.
2: അപ്പോൾ 9 മാസം 1.5 വയസ്സ് 5 വയസ്സ്.
0: അതെ അതെ അതെ.
1: ആണെങ്കിൽ
0: ധൈര്യമായിട്ട് പോയി എടുക്കാം, തീർച്ചയായിട്ടും എടുക്കണം, എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
2: 9 മാസം 1.5 വയസ്സ് 5 വയസ്സിനാണ്
0: അല്ലേ? അതെ അതെ അതെ. അതിനുശേഷവും എടുക്കാം, അഡൽട്ട് ആയാലും എടുക്കാം, എപ്പോഴാണോ വാക്സിനേഷൻ എടുക്കാം. ഇപ്പൊ മുണ്ടിനീരുണ്ടെങ്കിൽ അത് മുണ്ടിനീരാണെന്ന് കൺഫേം ചെയ്താൽ എടുക്കേണ്ട കാര്യമില്ല. അല്ല, വേറെ നാട്ടിലുണ്ടല്ലേ, അപ്പൊ എടുക്കുക, വാക്സിനേഷൻ എടുക്കുക.
2: നമ്മുടെ പ്രദേശത്തുണ്ടെങ്കിൽ നമുക്ക് വിഷമമല്ലേ?
0: അതെ അതെ, തീർച്ചയായിട്ടും വാക്സിനേഷൻ എടുക്കുന്നത് തന്നെയാണ് നല്ലത്.
1: സർ, ഒരു സംശയം കൂടെ ചോദിച്ചോട്ടെ. ഇപ്പോൾ കുട്ടികൾ സ്കൂളിലും അംഗനവാടികളിലൊക്കെ ഒരുപാട് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇരിക്കുന്നത് കാരണം പേൻ ശല്യം, ചൊറി തുടങ്ങിയ ചർമ്മ രോഗങ്ങൾ കൂടുതലായിട്ട് പടരാനുള്ള സാധ്യതയുള്ളു.
0: ഒരു സംശയം,
1: അപ്പോൾ ഒരു കുട്ടിക്ക് ഉണ്ടെങ്കിൽ ഇല്ലാതിരുന്നാലും അവിടെ പോയിട്ട് അത് കിട്ടിയിട്ട് വരുന്നത്. അപ്പോൾ ഈ പേൻ ശല്യം പോലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാനേജ്
0: ചെയ്യാനായിട്ട്? ഒരു കുട്ടി ഒരു വീട്ടിൽ നിന്ന് പേനുമായിട്ട് വരികയാണെങ്കിൽ ആ കുട്ടിക്കല്ല പേന്, വീട്ടിലുള്ളവർക്ക് പേനുണ്ട്. അപ്പം നമ്മളെപ്പോഴും കുട്ടികളെയാണ് ബ്ലെയിം ചെയ്യുന്നത്. കുട്ടികളിൽ നിന്ന് പല പേരൻസിൻ്റെ അടുത്ത് കൺസൾട്ടേഷൻ വരുമ്പോൾ ചെയ്യുന്നു, അവൾ കൊണ്ടുവരുന്നതാണെന്ന്. അവൾ കൊണ്ടുവരുന്നതല്ല, ഇവർ കൊടുത്തയക്കുന്നതെന്നേ ഞാൻ പറയാറുള്ളൂ. എപ്പോഴും നമ്മൾ കുട്ടികളെയല്ല ബ്ലെയിം ചെയ്യേണ്ടത്, അഡൾട്ട്സിനെയാണ്, ഇൻക്ലൂഡിങ് വിരശല്യം ഞാൻ പറയുന്നതാണ്. കാരണം കുട്ടികളെക്കാട്ടിലും വിരശല്യം ഉണ്ടാക്കുന്ന അഡൾട്ട്സാണ്. കാരണം വെളിയിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് കൂടുതലും ആരാണ്? അഡൾട്ട്സാണ്. അപ്പം നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് കുട്ടികൾക്ക് മാത്രമല്ല കിട്ടേണ്ടത്. ഇത് ഇത്തരം ട്രീറ്റ്മെൻറ്റ്, പാൻ ശല്യം, വിരശല്യം, ഇത്തരം ട്രീറ്റ്മെൻറ്റുകളെല്ലാം കുട്ടികൾക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ അഡൾട്ട്സിനും കൊടുക്കണം. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഷാമ്പൂ ഒക്കെ ഉണ്ട്. അത് കൊച്ചിൻ്റെ കണ്ടീഷനും കൂടെ നോക്കിയിട്ടും പ്രായം നോക്കിയിട്ടൊക്കെയാണ് തീരുമാനിക്കുന്നത്. തൊട്ടടുത്ത ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുക. മാത്രമല്ല, കോമ്പിങ് എന്ന് പറയും, അതായത് നമ്മൾ ചീകുന്നത് വഴി തന്നെ പേന ഒരുപാട് നമുക്ക് മാറ്റാൻ പറ്റും. പക്ഷേ വളരെ കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ കോമ്പിങ് കൊണ്ട് മാത്രം വരവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചില മരുന്നുകൾ ഉപയോഗിക്കേണ്ടി വരും. എന്തായാലും ഒരു പെയിന് പോലും തലയിൽ കാണരുത്. രണ്ട് കാര്യങ്ങളാണ് ഒരു ചെറിയ മിസ്കൺസെപ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്.

0: അത് ഒരു തലയിലായാലും ഒരു പേനെങ്കിലും കാണും, അത് കുഴപ്പമില്ല. രണ്ട്, കുട്ടികളുടെ വയറിൽ വിര കാണും, അതും കുഴപ്പമില്ല. ഈ രണ്ടും തെറ്റായ ധാരണയാണ്. നമ്മുടെ വയറിൻ്റെ അകത്ത് വിര വരേണ്ട കാര്യമില്ല, അല്ല ഇഷ്ടം പോലെ നല്ല അണുക്കൾ നമുക്കുണ്ട്. അതുപോലെ തലയിൽ ഒരിക്കലും പേനൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഈ സാധനങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് റിമൂവ് ചെയ്യേണ്ടത് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ അത്യാവശ്യമാണ്.
1: ഓക്കെ, അപ്പോൾ നമ്മൾ കുട്ടികളുടെ ആരോഗ്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതുവരെ കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം തൈക്കാട് ഗവൺമെൻറ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ മുൻ ശിശുരോഗ വിഭാഗം മേധാവി ഡോക്ടർ ബെന്നറ്റ് സൈലമാണ്. ഡോക്ടറിനും പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും, പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് MS ആശ. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു സോമശേഖർ, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോ സഹായം ശോഭ ബിറ്റി.

0: അവതരിപ്പിച്ച നാടൻ പാട്ട് സമാപിച്ചു.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
3: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
2: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
6: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
5: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
6: ഗാന്ധിമാർഗം.

0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലെ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. ഡ്രൈവിംഗ് ലൈസൻസുകൾ പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വില വർധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റം സംബന്ധിച്ചുള്ള വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കൊണ്ടുവന്ന അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. ഭരണനിർവഹണം കാര്യക്ഷമമാക്കുന്നതിന് നടത്തിയ സ്വാഭാവിക നടപടിയാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ് നിയമസഭയിൽ അറിയിച്ചു. ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: സംസ്ഥാനത്ത് പുതിയ സർക്കാർ അധികാരമേറ്റതിനെ തുടർന്ന് ഭരണപരമായ സൗകര്യാർത്ഥം നടക്കുന്ന സ്വാഭാവിക സ്ഥലം മാറ്റങ്ങളും റിട്ടയർമെന്റ് മൂലമുള്ള മാറ്റങ്ങളും മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ജീവനക്കാരുടെ മനോവീര്യം തകർക്കുന്ന രീതിയിലോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലോ യാതൊരു നടപടിയും ഈ സർക്കാർ സ്വീകരിച്ചിട്ടില്ല. സർക്കാർ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഭരണക്രമം സുഗമമാക്കുന്നതിനുമുള്ള നടപടികൾ മാത്രമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതെങ്കിലും ജീവനക്കാർക്ക് ഇക്കാര്യത്തിൽ പരാതികളുള്ള പക്ഷം അതായത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹാരമുണ്ടാക്കുന്നതിന് സർക്കാർ തയ്യാറാണെന്ന കാര്യവും.
1: അതേസമയം ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിൽ സഭയിൽ ചർച്ച തുടരുകയാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19-ന്. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. തുടർന്ന് ജൂൺ 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ്. ജൂലൈ 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. ഇന്ധന വില വർധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. കേരളത്തിൽ എയിംസ് എവിടെ വന്നാലും സ്വീകരിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്യുന്നതായും ശ്രീ സുരേഷ് ഗോപി അറിയിച്ചു. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. തിരുവനന്തപുരം തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടന്ന

0: പതിനേഴാമത് ബാച്ച് അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. 32 അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ട്രെയിനികളാണ് പരിശീലനം പൂർത്തിയാക്കിയത്. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ കോൺക്ലേവിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ജനജാതീയ ഗരീമ ഉത്സവ് എന്ന പരിപാടി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ സെന്റർ ഫോർ നാനോ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ സ്ഥാപിച്ച ട്രെയിനിംഗ് ഫാബിന്റെ ഉദ്ഘാടനം ശ്രീമതി ദ്രൗപദി മുർമു വെർച്വലായി നിർവഹിച്ചു. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരുവിലെ ലോക്ഭവനിൽ വൈകുന്നേരം 4 നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചതിനെ തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. അതേസമയം സിദ്ധരാമയ്യയെ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗമായി പാർട്ടി ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ നിയമിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 നിരവധി ക്ഷേമ പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കിയത്. പുതിയ നികുതി ഘടന പ്രകാരം വാർഷിക വരുമാനം 12 ലക്ഷം രൂപ വരെയുള്ളവർക്ക് നികുതിയില്ല. ജി എസ് ടി നിലവിൽ വന്നതോടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ വഴി അനുവദിച്ച 1.25 കോടി വീടുകളിൽ 98 ലക്ഷത്തിലധികം വീടുകൾ ഗുണഭോക്താക്കൾക്ക് കൈമാറി. ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ 43.52 കോടി ആരോഗ്യ കാർഡുകൾ വിതരണം ചെയ്തു. 40,000 വിദ്യാർത്ഥികൾ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE. 12 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഓൺലൈൻ പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ ഈ സൌകര്യം ലഭ്യമാകൂ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ആലപ്പുഴ മുതൽ തൃശൂർ വരെ 4 ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെയോടെ കേരളത്തിൽ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന കനത്ത മഴയും മഴക്കെടുതികളും കുട്ടനാട്ടിൽ ജനജീവിതം ദുസ്സഹമാക്കിയിരിക്കുകയാണ്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയരുകയും 100 വീടുകൾ വെള്ളത്തിനടിയിലാവുകയും ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: തുടർച്ചയായ മഴയെ തുടർന്ന് കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ, മണിമല തുടങ്ങിയ നദികളിലും കൈവഴികളിലും ശക്തമായ നീരൊഴുക്കുണ്ട്. കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ 100 വീടുകൾ വെള്ളത്തിലായി. പുഞ്ചകൃഷിക്കും മഴ വില്ലനായി മാറി. ഇന്ന് രാവിലെ ജില്ലയിൽ പലയിടങ്ങളിലും മഴ പെയ്തു. എന്നാൽ ഉച്ചയോടെ മഴ മാറി. മോശമായ കാലാവസ്ഥ കാരണം മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയില്ല. റോഡുകളിലെ വെള്ളക്കെട്ട യാത്ര ദുരിതപൂർണമാക്കി. നിർമ്മാണം പുരോഗമിക്കുന്ന തുറവൂർ അരൂർ ഉയരപ്പാതയിൽ വെള്ളം ഒഴുക്കിവിടുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുമായി തർക്കമുണ്ടായിട്ടുണ്ട്. മഴക്കാലമായതോടെ കായലോര ടൂറിസം മേഖലയിലും തിരക്കൊഴിഞ്ഞു തുടങ്ങി.
0: തിരുവനന്തപുരത്തെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളും ദീർഘകാല മാസ്റ്റർ പ്ലാനും നടപ്പിലാക്കാൻ ഉന്നതതല യോഗം തീരുമാനിച്ചു. റെയിൽവേ നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂലം പഴവങ്ങാടി തോടിന്റെ വീതി കുറയുന്നതും ആമയിഴഞ്ചൻ തോടിലും പാർവതിപുത്തനാറിലും നിക്ഷേപിക്കപ്പെടുന്ന മാലിന്യങ്ങൾ നീരൊഴുക്ക് തടസ്സപ്പെടുത്തുന്നതും നഗരത്തിൽ വെള്ളം പൊങ്ങുന്നതിന് കാരണമായതായി യോഗം വിലയിരുത്തി. തലസ്ഥാനത്തിന്റെ ശുദ്ധീകരണ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു ായി ദീർഘ ഹ്രസ്വകാല പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനും തീരുമാനിച്ചു. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് തൃശൂരിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച മൺസൂൺ ദുരന്ത പ്രതികരണ മാർഗരേഖ അനുസരിച്ച് എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനും ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നതിനുമായി ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയിട്ടുണ്ട്.

0: അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് നദീതീരങ്ങളിലും തീരദേശ മേഖലയിലും അപകട സാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ദുരന്ത സാധ്യത പ്രദേശങ്ങളായി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ താമസിക്കുന്നവരെ ആവശ്യമെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനുള്ള നടപടികളും ഭരണകൂടം സ്വീകരിക്കും.
1: താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്ക് നിരോധനം. രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് വിലക്ക്. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമാണ് കർശന നിയന്ത്രണം. ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. ലളിതവും ചെലവ് കുറഞ്ഞതും പരിസ്ഥിതിക്ക് അനുയോജ്യവുമായ സുസ്ഥിര ഗതാഗത മാർഗമെന്ന നിലയിൽ സൈക്കിളിന്റെ പ്രാധാന്യം ജനങ്ങളിൽ എത്തിക്കാനും ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രോത്സാഹിപ്പിക്കാനുമായാണ് ദിനാഘോഷം. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. 37 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രസാർ ഭാരതിയുടെ ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ വേവ്സ് OTT 1 കോടിയിലധികം ഉപയോക്താക്കൾ എന്ന നേട്ടം കൈവരിച്ചു. 2024 നവംബറിൽ ആണ് വേവ്സ് സംവിധാനം ആരംഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ തയ്യാറെന്ന് മന്ത്രി സണ്ണി ജോസഫ്. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും പുരസ്കാരം. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യമാക്കുമെന്നും മന്ത്രി. ഇന്ധന വില വർധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹരിതാഭമായ ഭാവിക്കായി സൈക്കിൾ സവാരി എന്ന സന്ദേശവുമായി ഇന്ന് ലോക ബൈസിക്കിൾ ദിനം. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരും. 4 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ BV ബിനയ സംസാരിക്കുന്നു.
4: ആമാശയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹന അസ്വസ്ഥതകൾ എന്നും അറിയപ്പെടുന്ന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കുകയും ദൈനംദിന ജീവിതത്തെ ബാധിക്കുകയും ചെയ്യും. വയറ്റിൽ ഭയങ്കര ഗ്യാസ് ആണെന്ന് തോന്നുന്നു, ആകെ വീർത്തതുപോലെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, ഇങ്ങനെ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പറയാത്തവർ ഉണ്ടാകില്ല. ഗ്യാസ്ട്രബിൾ എന്നാൽ പലതരം അസ്വാസ്ഥ്യങ്ങളാണ്. ഇതൊരു രോഗമല്ല, പല രോഗങ്ങളുടെയും ലക്ഷണമാണ്. വയറ്റിൽ നിന്ന് ഗ്യാസ് പോകുന്നത് പ്രധാനമായും 2 തരത്തിലാണ്. 1, ഏമ്പക്കമായി മുകളിലൂടെയും 2, അധോവായുവായി താഴേക്കും. വൻകുടലിൽ ഉണ്ടാകുന്ന വാതകങ്ങൾ പുറത്തേക്ക് പോകാതെ കെട്ടി നിൽക്കുമ്പോഴാണ് വയർ വീർത്ത് നിൽക്കുന്നത്. സാധാരണ ആമാശയ രോഗാവസ്ഥകളുടെ കാരണം, ലക്ഷണം, ചികിത്സ എന്നിവ എന്താണെന്ന് നോക്കാം. അമിതമായ അധോവായു, ഏമ്പക്കം, പുളിച്ചു തികട്ടൽ, വയറു വീർത്തിരിക്കുക, നെഞ്ചരിച്ചിൽ, ചിലരിൽ നെഞ്ചുവേദന, പുറം വേദന, വയറിൻ്റെ പല ഭാഗത്തായുള്ള വേദന മുതലായവയാണ് സാധാരണയായി കാണപ്പെടുന്ന ലക്ഷണങ്ങൾ. ഭക്ഷണം കഴിക്കുമ്പോൾ വിഴുങ്ങുന്ന വായു, ദഹനപ്രക്രിയ ശരിയായി നടക്കാതെ വരിക, മദ്യപാനം, പുകവലി, ചില മരുന്നുകളുടെ ഉപയോഗം, അമിതമായ മാനസിക സമ്മർദ്ദം, പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ, അമ്ലരസം കൂടുതൽ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ, അന്നജം കൂടുതലടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തുടങ്ങിയവ ഗ്യാസ്ട്രിക് അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ആസ്പിരിൻ, സ്റ്റിറോയിഡുകൾ, എറിത്രോമൈസിൻ മുതലായ മരുന്നുകൾ ഗ്യാസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ചൂടും എരിവും കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കണം. അതുപോലെ മദ്യപാനം, പുകവലി, രാത്രി വൈകിയുള്ള ഭക്ഷണം, വയറു നിറച്ചുള്ള ഭക്ഷണം, പാൽ, മധുര പലഹാരങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, ചോക്ലേറ്റ് എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക. 2 ആഴ്ച കഴിഞ്ഞിട്ടും മാറാത്ത ഗ്യാസ് ട്രബിൾ, ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട്, അമിത ക്ഷീണം, ശരീരഭാരം കുറയുക, വിശപ്പില്ലായ്മ എന്നിവ അനുഭവപ്പെടുകയാണെങ്കിൽ ചികിത്സ തേടേണ്ടതാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ നമ്മുടെ ഭക്ഷണം ക്രമീകരിക്കുന്നതിലൂടെ പരിഹരിക്കുവാൻ സാധിക്കും. അതായത് മിതവും ക്രമവുമായ ഭക്ഷണരീതി സ്വീകരിക്കുക, കോള പോലുള്ള കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, തണുത്തതും പഴകിയതുമായ ഭക്ഷണം ഒഴിവാക്കുക, ശരീരം അധികം അനങ്ങാതെ ദീർഘനേരം ഇരിക്കുന്നത് ഒഴിവാക്കുക, ഇടയ്ക്കിടെ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുകയോ ചെറു വ്യായാമങ്ങളോ ചെയ്യുക, ആഹാര സാധനങ്ങൾ വേണ്ടത്ര വേവിച്ചു കഴിക്കണം, ശരിയായി വേവാത്ത ഭക്ഷണം ഗ്യാസിന് കാരണമാകും. സ്ഥിരമായി വ്യായാമം ചെയ്യുന്നത് വളരെ നല്ലതാണ്. വയറ്റിൽ ഗ്യാസ് നിറഞ്ഞതുപോലെ തോന്നുക, ഏമ്പക്കം, ഓക്കാനം തുടങ്ങിയ പ്രശ്നങ്ങൾ ഹൃദയാഘാതം മൂലവും ഉണ്ടാകാം. ഇത്തരം പ്രശ്നങ്ങൾ

വരുമ്പോൾ ഗ്യാസ് ട്രബിൾ ആണെന്ന് കരുതി ലഘുവായി എടുക്കാതെ വൈദ്യസഹായം തേടുക. ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ കാരണങ്ങൾ പല രീതിയിൽ ഉണ്ടാകാം. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ പോലുള്ള നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ വേണ്ടത്ര കഴിക്കാത്തത് ദഹന പ്രശ്നങ്ങൾക്കും ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾക്കും ഇടയാക്കും. കൂടുതൽ എരിവുള്ളതോ കൊഴുപ്പുള്ളതോ ആയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആമാശയത്തിനുള്ളിലെ മ്യൂക്കസ് പാളിയെ സാവധാനം നശിപ്പിക്കും. അതുപോലെ മാനസിക സമ്മർദ്ദം ദഹനത്തെ ബാധിക്കും. ഇത് വയറിൽ അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. വിട്ടുമാറാത്ത രോഗങ്ങളായ ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് രോഗം, പെപ്റ്റിക് അൾസർ, ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം, ക്രോൺസ് രോഗം അല്ലെങ്കിൽ സിലിയാക് രോഗം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. നോൺ സ്റ്റിറോയിഡൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകൾ, ആസ്പിരിൻ ഉൾപ്പെടെയുള്ള ചില മരുന്നുകൾ, ഗർഭനിരോധന ഗുളികകൾ മുതലായവ ആമാശയ പാളിയെ സാവധാനത്തിൽ നശിപ്പിക്കുന്നു. അത് മുഖേന ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അൾസർ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദഹന പ്രക്രിയയിലെ മാറ്റങ്ങളും ആരോഗ്യപരമായ അവസ്ഥകളുടെ ഉയർന്ന വ്യാപനവും കാരണം പ്രായമായവർക്ക് ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ഡിസോർഡേഴ്സ്, GERD അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി ബവൽ സിൻഡ്രോം പോലുള്ള അവസ്ഥകളുടെ കുടുംബചരിത്രം ഗ്യാസ്ട്രിക് പ്രശ്നങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കും. ഭക്ഷണക്രമത്തിലെ മാറ്റങ്ങൾ, ജീവിതശൈലി മാറ്റങ്ങൾ, സ്ട്രെസ് മാനേജ്മെന്റ് ടെക്നിക്കുകൾ, ശരിയായ വൈദ്യചികിത്സ എന്നിവയിലൂടെ ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ ഫലപ്രദമായി തടയാനോ നിയന്ത്രിക്കാനോ സാധിക്കും. ദഹനനാളത്തിൽ നിന്ന് അധിക വായു പുറന്തള്ളാനുള്ള ശരീരത്തിന്റെ മാർഗമാണ് ബെൽച്ചിങ്, സാധാരണയായി ബർപ്പിംഗ് എന്നറിയപ്പെടുന്നു. എന്നിരുന്നാലും ഇത് വേദന ഉണ്ടാക്കുകയാണെങ്കിൽ അടിസ്ഥാനപരമായ ഗ്യാസ്ട്രിക് പ്രശ്നം മൂലം ആയിരിക്കാം. ബെൽച്ചിങ്, ഗ്യാസ്, വയറിളക്കം എന്നിവ ഒഴിവാക്കുവാൻ ഭക്ഷണം പതുക്കെ ചവയ്ക്കുക, ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് ഒഴിവാക്കുക, ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുക, കാർബണേറ്റഡ് പാനീയങ്ങൾ ഒഴിവാക്കുക, പുകവലി ഒഴിവാക്കുക, ബുദ്ധിമുട്ടുകൾ മാറാതെ തുടരുകയാണെങ്കിൽ ശരിയായ ചികിത്സ ലഭ്യമാക്കുക. ഹോമിയോപ്പതി ചികിത്സ ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് അത്യുത്തമമാണ്. ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾ മുഖേന സാധാരണ ആദ്യമുണ്ടാകുന്ന ലക്ഷണം വയറുവേദനയാണ്. ഇത് വ്യത്യസ്ത തീവ്രതയിൽ ഉണ്ടാകാം. നെഞ്ചിനും പെൽവിസിനും ഇടയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. കാരണങ്ങളെ ആശ്രയിച്ച് ഇത് ചെറിയ വേദനയായോ മങ്ങിയ ഇടവിട്ടുള്ള വേദനയായോ അല്ലെങ്കിൽ കടുത്ത വയറുവേദനയായോ അനുഭവപ്പെടാം. വയറുവേദന തോളിലേക്കും പുറത്തേക്കും വ്യാപിക്കുന്ന രീതിയിലും ഉണ്ടാകാം. ദഹന സംബന്ധമായതുപോലെ മറ്റു പല കാരണങ്ങളാലും വയറുവേദന ഉണ്ടാകാം. അതായത് ആസിഡ് റിഫ്ലക്സ് നെഞ്ചിരിച്ചിലും വയറുവേദനയും ഉണ്ടാക്കുന്നു. ആമാശയത്തിലെ ആസിഡ് അല്ലെങ്കിൽ ബൈൽ അന്നനാളത്തിലേക്ക് പിന്നിലേക്ക് പോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത്. ഗ്യാസ്ട്രോ ഇസോഫേജിയൽ റിഫ്ലക്സ് GERD എന്നാൽ അടിവയറ്റിൽ വിട്ടുമാറാത്ത വേദന ഉണ്ടാകും. ഇത് ചിലപ്പോൾ ഭക്ഷണം വിഴുങ്ങാൻ ബുദ്ധിമുട്ട് പോലുള്ള മറ്റ് സങ്കീർണതകൾക്കും കാരണമാകും. അപ്പെൻഡിസൈറ്റിസ് വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. അപ്പെൻഡിക്സ് വീക്കം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണിത്. അടിവയറ്റിലെ വലതുവശത്തുള്ള വൻ കുടലിലാണ് അപ്പെൻഡിക്സ് കാണപ്പെടുന്നത്. കോളിസിസ്റ്റൈറ്റിസ് കാരണം വയറുവേദന ഉണ്ടാകാം. ഈ അവസ്ഥയിൽ പിത്താശയത്തിന് വീക്കം സംഭവിക്കുകയും വലതുവശത്ത് കഠിനമായ വയറുവേദന ഉണ്ടാകുകയും ചെയ്യുന്നു. വയറുവേദനയ്ക്കും അസ്വസ്ഥതയ്ക്കുമുള്ള ഏറ്റവും സാധാരണമായ കാരണങ്ങളൊന്നാണ് മലബന്ധം. ക്രോൺസ് രോഗം വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഈ രോഗത്തിൽ വൻകുടലും ചെറുകുടലും ആണ് സാധാരണയായി ബാധിക്കപ്പെടുന്നത്. ഇത് സാധാരണയായി മലബന്ധം അല്ലെങ്കിൽ മലബന്ധം പോലുള്ള മലവിസർജന ശീലങ്ങളിലെ മാറ്റങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വയറിളക്കം അടിവയറ്റിലെ വേദനയ്ക്ക് കാരണമാകുന്നു. ഇത് അണുബാധ, മരുന്നിനോടുള്ള പ്രതികരണം അല്ലെങ്കിൽ ഭക്ഷ്യവിഷബാധ എന്നിവ മൂലം ഉണ്ടാകാം. പിത്താശയക്കല്ലുകൾ വയറുവേദനയ്ക്ക് കാരണമാകും. ഈ അവസ്ഥയിൽ പിത്തരസത്തിൽ ഉയർന്ന അളവിൽ കൊളസ്ട്രോൾ അടങ്ങിയിരിക്കുന്നത് മൂലം പിത്താശയത്തിൽ കല്ലുകൾ രൂപം കൊള്ളുന്നു. വയറുവേദനയുടെ ഒരു കാരണം ഗ്യാസ്ട്രൈറ്റിസ് ആണ്. ആമാശയം വീർക്കുകയും പലപ്പോഴും ഓക്കാനം ഉണ്ടാകുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത്. മദ്യം, പുകവലി, വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ, എരിവുള്ള ഭക്ഷണങ്ങൾ എന്നിവ ഗ്യാസ്ട്രൈറ്റിസിന് കാരണമാകും. ഗ്യാസ്ട്രോ എൻട്രൈറ്റിസ് കുടലിനും ആമാശയത്തിനും വീക്കമുണ്ടാക്കുന്നു. ഇത് വയറുവേദനയ്ക്കും കാരണമാണ്. അതുപോലെ അമിത അസിഡിറ്റി വയറുവേദനയ്ക്ക് കാരണമാകും. അത് നിങ്ങളുടെ ദഹനനാളത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നു. മരുന്നുകൾ, സമ്മർദ്ദം, പുകവലി, ജങ്ക് ഫുഡ് കഴിക്കൽ എന്നിവയാൽ ഇത് സംഭവിക്കാം. വൃക്കയിലെ കല്ലുകൾ അടിവയറിൽ വേദനയ്ക്ക് കാരണമാകും. ഇത് അതികഠിനമായിരിക്കും. ഇത്തരം കല്ലുകൾ നിങ്ങളുടെ വൃക്കകളിലോ മൂത്രസഞ്ചിയിലോ മൂത്രനാളിയിലോ ഉണ്ടായേക്കാം. ലാക്ടോസ് അസഹിഷ്ണുത വയറുവേദനയ്ക്ക് മറ്റൊരു കാരണമാണ്. ഈ അവസ്ഥയിൽ നിങ്ങളുടെ ശരീരത്തിന് ലാക്ടോസ് ശരിയായി ദഹിപ്പിക്കാൻ കഴിയില്ല. പെറിട്ടണൈറ്റിസ് മൂലമാണ് വയറു മുഴുവനും വ്യാപിക്കുന്ന വേദന ഉണ്ടാകുന്നത്. ഇത് വയറിൻ്റെ ഭിത്തിയിലും വയറിലെ അവയവങ്ങളെ ചുറ്റിയുള്ള പാളിയിലും ഉണ്ടാകുന്ന വീക്കം കാരണമാണ്. ചെറുകുടലിലും വയറിലും ഉണ്ടാകുന്ന പെപ്റ്റിക് അൾസർ വേദനയ്ക്ക് മറ്റൊരു കാരണമാണ്.
ഇത് സാധാരണയായി എച്ച് പൈലോറി എന്ന ബാക്ടീരിയൽ അണുബാധ മൂലമാണ് ഉണ്ടാകുന്നത്. പുകവലി, വേദന സംഹാരികൾ പോലുള്ള മരുന്നുകൾ എന്നിവയാൽ അവസ്ഥ വഷളാകുന്നു.

വയറിലെ ക്യാൻസർ പൊക്കിളിന് മുകളിലുള്ള വേദനയ്ക്ക് കാരണമാകുന്നു. ഇത് മലബന്ധം, വയറുവീർക്കൽ, എരിച്ചിൽ, ആവർത്തിച്ചുള്ള ഛർദി, വിശപ്പ് കുറയൽ, ഛർദിയിൽ രക്തം അല്ലെങ്കിൽ രക്തത്തിലെ ഹീമോഗ്ലോബിൻ കുറയൽ എന്നിവയ്ക്ക് കാരണമാകും. പാൻക്രിയാറ്റിസ് ദഹന സംബന്ധമായ തകരാറുകൾക്ക് കാരണമാകും. ഇത് നിരന്തരമായ ഛർദിയോടുകൂടെ കഠിനമായ വയറുവേദനയിലേക്ക് നയിച്ചേക്കാം. ദഹന എൻസൈമുകളും ഇൻസുലിനും ഉൽപ്പാദിക്കപ്പെടുന്ന പാൻക്രിയാസിന്റെ വീക്കമാണ് ഇതിന് കാരണം. പാൻക്രിയാറ്റൈറ്റിസ് ജീവന് ഭീഷണിയാണ്. അതിനാൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. കുടൽ തടസ്സം മൂലം കുടൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നത് കഠിനമായ വയറുവേദന ഉണ്ടാക്കാം. ഇത് ഛർദി, വയറുവേദന, ഗ്യാസ് കടന്നുപോകാൻ കഴിയാതെ വരിക എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാരണങ്ങൾ കൂടാതെ പേശികൾ വലിഞ്ഞുമുറുകൽ, ഭക്ഷണ അസഹിഷ്ണുത, വിരശല്യം, സീലിയാക് രോഗം, ഹെപ്പറ്റൈറ്റിസ്, സിസ്റ്റുകൾ, ക്യാൻസർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ മൂലവും വയറുവേദന ഉണ്ടാക്കാം. ഓരോ രോഗാവസ്ഥകളിലും കാണുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഹോമിയോപ്പതിയിലൂടെ ഇത്തരത്തിലുണ്ടാകുന്ന ഏതുതരം ലക്ഷണങ്ങൾ

0: ഇൻസുലിനും ഉൽപ്പാദിക്കപ്പെടുന്ന പാൻക്രിയാസിന്റെ വീക്കമാണ് ഇതിന് കാരണം. പാൻക്രിയാറ്റൈറ്റിസ് ജീവന് ഭീഷണിയാണ്. അതിനാൽ അടിയന്തര വൈദ്യസഹായം ആവശ്യമാണ്. കുടൽ തടസ്സം മൂലം കുടൽ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കുന്നത് കഠിനമായ വയറുവേദന ഉണ്ടാക്കാം. ഇത് ഛർദി, വയറുവേദന, ഗ്യാസ് കടന്നുപോകാൻ കഴിയാതെ വരിക എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ കാരണങ്ങൾ കൂടാതെ പേശികൾ വലിഞ്ഞുമുറുകൽ, ഭക്ഷണ അസഹിഷ്ണുത, വിരശല്യം, സീലിയാക് രോഗം, ഹെപ്പറ്റൈറ്റിസ്, സിസ്റ്റുകൾ, ക്യാൻസർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ മൂലവും വയറുവേദന ഉണ്ടാകാം. ഓരോ രോഗാവസ്ഥകളിലും കാണുന്ന ലക്ഷണങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഹോമിയോപ്പതിയിലൂടെ ഇത്തരത്തിലുണ്ടാകുന്ന ഏതുതരം ലക്ഷണങ്ങൾക്കും മരുന്ന് ലഭ്യമാണ്. ഹോമിയോപ്പതി എന്ന ചികിത്സാ സമ്പ്രദായത്തിൽ രോഗിയുടെ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകളെ പരിഗണിച്ചാണ് മരുന്ന് നിർണയിക്കുന്നത്. ഇവിടെ രോഗത്തെക്കാളും രോഗലക്ഷണങ്ങൾക്കാണ് പ്രാധാന്യം. നെക്സ്ഫോമിക്ക, ലൈക്കോപോഡിയം, കാർബോവെജ്, സിങ്കോണ, പൾസാരില്ല മുതലായ ധാരാളം മരുന്നുകൾ ഗ്യാസ്ട്രിക് ബുദ്ധിമുട്ടുകൾക്ക് ഫലപ്രദമാണ്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർ എത്രയും വേഗം ചികിത്സ ലഭ്യമാക്കുക.
1: ദഹന പ്രശ്നങ്ങളും ഹോമിയോ ചികിത്സയും ഡോക്ടർ ബി വി ബിനയ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഇനി 12:50 വാർത്തകൾ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലം മാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ വിശദമായി. വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഗോത്രകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ദേശീയ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പദ്ധതികൾ അവരിൽ എത്തുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട അധികൃതർ ഉറപ്പാക്കണമെന്നും രാഷ്ട്രപതി പറഞ്ഞു. 2026 ജൻജാതീയ ഗരീമ ഉത്സവത്തിന്റെ ഭാഗമായാണ് പരിപാടി നടക്കുന്നത്. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
4: സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ സ്ഥലംമാറ്റ നടപടികൾ മൂലം ജീവനക്കാരിൽ ആശങ്കയുണ്ടാക്കിയ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷത്തു നിന്ന് വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലം മാറ്റം വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി പറഞ്ഞു. സ്ഥലം മാറ്റം സംബന്ധിച്ച് ഏതെങ്കിലും സർക്കാർ ജീവനക്കാർക്ക് പരാതികളുണ്ടെങ്കിൽ അത് അനുഭാവപൂർവ്വം പരിഗണിച്ച് പരിഹരിക്കാൻ സർക്കാർ തയ്യാറാണെന്നും മന്ത്രി സണ്ണി ജോസഫ് മറുപടിയായി പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ചർച്ച ഇപ്പോൾ സഭയിൽ പുരോഗമിക്കുകയാണ്.
3: മുഖ്യമന്ത്രി വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് ഈ മാസം 19. ധനവകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി ബജറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കും. June 22 മുതൽ സഭയിൽ ബജറ്റിന്മേലുള്ള പൊതുചർച്ച നടക്കും. July 1 ധനവിനിയോഗ ബിൽ സഭയിൽ അവതരിപ്പിക്കും. വെനിസ്വേലിയൻ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് 5 സന്ദർശനത്തിനായി ഇന്ന് ഇന്ത്യയിലെത്തും. മന്ത്രിമാർ ഉൾപ്പെടുന്ന ഉന്നതതല പ്രതിനിധി സംഘവും പ്രസിഡന്റിനെ അനുഗമിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഡെൽസി റോഡ്രിഗസ് ഉഭയകക്ഷി ചർച്ച നടത്തും. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ബംഗളൂരു ലോക്ഭവനിൽ വൈകുന്നേരം 4 നടക്കുന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സിദ്ധരാമയ്യ മുഖ്യമന്ത്രി സ്ഥാനം രാജിവച്ചതിനെ

0: തുടർന്നാണ് ഉപമുഖ്യമന്ത്രിയായിരുന്ന ഡി കെ ശിവകുമാർ ഈ പദവിയിലേക്ക് എത്തുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. CBSE 12 ക്ലാസ് പുനർമൂല്യനിർണയത്തിനായി 40,000 വിദ്യാർത്ഥികൾ ഇതുവരെ അപേക്ഷകൾ സമർപ്പിച്ചതായും അപേക്ഷാ പ്രക്രിയയിൽ യാതൊരു പ്രശ്നങ്ങളും നേരിട്ടിട്ടില്ലെന്നും CBSE അറിയിച്ചു. 12 ക്ലാസ് വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പുകളിൽ കണ്ടെത്തിയ പ്രശ്നങ്ങൾ പരിശോധിക്കുന്നതിനും പുനർമൂല്യനിർണയത്തിനുമായി CBSE ഇന്നലെയാണ് ഓൺലൈൻ പോർട്ടൽ തുറന്നത്. June 6 വരെ പുനർമൂല്യനിർണയത്തിനായി അപേക്ഷിക്കാം. മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പുകൾ ലഭിച്ച വിദ്യാർത്ഥികൾക്കാണ് സൌകര്യം പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. 37 പേരെ സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം വീണ്ടും രൂക്ഷമാകുന്നു. ബഹ്റൈനിലെ US നാവികസേന ആസ്ഥാനത്തിനും കുവൈറ്റിലെ വ്യോമതാവളത്തിനും നേരെ ഇറാൻ വൻതോതിൽ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തി. ഇറാനിയൻ സൈനിക താവളത്തിനു നേരെ അമേരിക്കൻ സേന ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാന്റെ തിരിച്ചടി. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖെഷം ദ്വീപിലെ IRGC കേന്ദ്രത്തിനു നേരെയും US ആക്രമണം നടത്തി. ഇതിന് മറുപടിയായി ബഹ്റൈനിലെ അമേരിക്കൻ 5 കപ്പൽപ്പട ആസ്ഥാനത്തിനു നേരെ ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഇറാനുമായുള്ള നയതന്ത്ര ചർച്ചകൾ തുടരുകയാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകൾക്കാണ് പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. കേരളത്തിൽ നിന്നുള്ള നിരണം, ഒറ്റൂർ, മേലുകാവ് ഗ്രാമപഞ്ചായത്തുകൾക്കും ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്തിനും വിവിധ വിഭാഗങ്ങളിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. രാജ്യത്തെ യുവാക്കൾ സൈക്കിളിന്റെ ഉപയോഗം കൂടുതൽ പ്രയോജനപ്പെടുത്തി ആരോഗ്യകരമായ രാഷ്ട്രത്തിന് നേതൃത്വം നൽകണമെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. സൈക്ലിംഗ് ശീലമാക്കുന്നതിലൂടെ സന്തുലിതമായ ജീവിതശൈലി ഉറപ്പാക്കാൻ സാധിക്കുമെന്നും ലോക ബൈസൈക്കിൾ ദിനത്തിൽ നൽകിയ വീഡിയോ സന്ദേശത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: साइकिलिंग को अपने जीवन का हिस्सा बनाएं. साइकिलिंग केवल एक व्यायाम या एक दिन की हॉबी नहीं बल्कि स्वस्थ और सशक्त जीवन शैली की पहचान है. यह हमारे स्वास्थ्य के साथ साथ पर्यावरण को सुरक्षित रखने का सबसे सस्ता, सुंदर और टिकाऊ माध्यम है. जितना अधिक हम साइकिल का उपयोग करेंगे उतना ही प्रदूषण कम होगा.
0: മൊത്തവില സൂചിക ക്രമേണ നിർത്തലാക്കി പകരം സമഗ്ര ഉൽപാദക വില സൂചിക സംവിധാനം കൊണ്ടുവരാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. രാജ്യത്തെ പണപ്പെരുപ്പ വില നിർണയ സംവിധാനത്തെ അന്താരാഷ്ട്ര രീതികൾക്ക് അനുസൃതമായി ആധുനികവൽക്കരിക്കാൻ വേണ്ടിയാണ് നടപടി. മൊത്തവില സൂചികയുടെ അടിസ്ഥാന വർഷം 2011-12 നിന്ന് 2022-23 പരിഷ്കരിക്കാൻ സർക്കാർ അനുമതി നൽകിയതായും കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. വാർഷിക സൌരോർജ്ജശേഷി വർദ്ധനവിൽ അമേരിക്കയെ മറികടന്ന് ഇന്ത്യ. നയപരമായ സഹായങ്ങളും നവീകരണവുമാണ് റെക്കോർഡ് നേട്ടത്തിന് പിന്നിലെന്ന് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി വ്യക്തമാക്കി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. കാലവർഷം നാളെയോടെ സംസ്ഥാനത്ത് എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റു ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. തീരുമാനത്തെ വിദേശകാര്യ മന്ത്രാലയം സ്വാഗതം ചെയ്തു. ഐക്യരാഷ്ട്രസഭാ പൊതുസഭയുടെ 81st സമ്മേളനം ബംഗ്ലാദേശ് വിദേശകാര്യമന്ത്രി ഖലീലുർ റഹ്മാനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. ഒരു വർഷ കാലയളവിലേക്കാണ് ചുമതല. സൈപ്രസിന്റെ പ്രത്യേക പ്രതിനിധി ആൻഡ്രിയാസ് കക്കോറിസിനെയാണ് വോട്ടെടുപ്പിൽ ഖലീലുർ റഹ്മാൻ പരാജയപ്പെടുത്തിയത്. ബ്രിക്സ് ദുരന്ത സാധ്യത ലഘൂകരണ പ്രവർത്തക സമിതിയുടെ ആദ്യ

0: യോഗം ഇന്ന് ഒഡീഷയിലെ പുരിയിൽ ആരംഭിക്കും. 3 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നും പങ്കാളിത്ത രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുക്കും. ഇന്ധനവില വർധനവിൽ സംസ്ഥാന സർക്കാർ നികുതി കുറയ്ക്കുന്നതിന് തയ്യാറാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്ര സർക്കാർ നികുതി കുറയ്ക്കാൻ നേരത്തെ തയ്യാറായിരുന്നു. യുദ്ധ സാഹചര്യം മാറി ക്രൂഡ് ഓയിൽ വില കുറഞ്ഞാൽ എണ്ണ കമ്പനികളോട് വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം തൃശൂരിൽ പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ ഗോത്രവിഭാഗത്തിന്റെ ഉന്നമനം അനിവാര്യമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. സംസ്ഥാന സർക്കാർ ജീവനക്കാരെ ചട്ടവിരുദ്ധമായി സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. വ്യവസ്ഥകൾക്ക് വിധേയമായാണ് സ്ഥലംമാറ്റമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ഡൽഹിയിലെ മാളവ്യ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ 20 മരണം. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: സമയം 1:00. ആകാശവാണി തൃശൂർ. പ്രിയഗീതം. പ്രിയഗീതത്തിൽ ഇന്നാദ്യം കീഴുപ്പിള്ളിക്കരയിൽ നിന്നും അമ്പിളി, കാഞ്ചന, കണ്ണൻ, അഭിലാഷ് എന്നിവരുടെ ഇഷ്ടഗാനം. ചിത്രം കമലദളം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, യേശുദാസും ചിത്രയും പാടിയതാണ്.

0: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
1: റീഗൽ ജ്വല്ലർ കാവ്യാഞ്ജലി.
2: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: നാട്ടിക കോടതി വളവിൽ നിന്നും താജുദ്ദീൻ, നസീറ, ഹന, ബദറുദ്ദീൻ, ഫസീല, ഹിബ, ഹംദ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം ഗമനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. യേശുദാസ് പാടിയതാണ്.

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻ തൃശൂർ സേവന വാർത്തകൾ.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20
0: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ പുലരിപ്പൂക്കളിൽ കാലങ്ങളായി വനിതകളുടെ ഉറ്റമിത്രം ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ.
3: യേശുദാസും പി സുശീലയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ചോറ്റാനിക്കരാമ്മ. വരികൾ ഭരണിക്കാവ് ശിവകുമാർ, സംഗീതം ആർ കെ ശേഖർ. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു രാജീവ് സുധാകരൻ ചെയ്യാരം.

0: ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
1: അമിതവണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: അക്കൗണ്ടൻസ് അക്കാദമി ചോദ്യം ഉത്തരം ചിന്താ വിഷയം
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55.
4: കോൺസെപ്റ്റ് ഉറപ്പിച്ചുകൊണ്ടുള്ള കോച്ചിങ്ങും ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ചുള്ള 1 മാസത്തെ എക്സാം പ്രാക്ടീസും.
5: ചിത്രം ആലിംഗനം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം, യേശുദാസും സംഘവും പാടിയത്. ഗാനത്തിനായി കാത്തിരിക്കുന്നു KP മോഹനൻ, പെരുമ്പളം ചേർത്തലയിൽ നിന്നും.

0: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
1: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
0: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: പ്രിയഗീതത്തിൽ ഇനി ആചാര്യ തിരുവത്രയുടെ ഇഷ്ടഗാനം. ചിത്രം അഹിംസ. ബിച്ചു തിരുമലയുടെ വരികൾ, എ ടി ഉമ്മറിന്റെ സംഗീതം, യേശുദാസും ജാനകിയും പാടിയത്.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
3: മണ്ണുത്തി യൂണിവേഴ്സിറ്റി നഗറിൽ നിന്നും സുരേഷ്, സുനിത, ലക്ഷ്മി, ആരതി, പാർവതി, സുഭദ്ര, ശാന്ത എന്നിവർ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം പരീക്ഷ. പി ഭാസ്കറിന്റെ വരികൾക്ക് എം എസ് ബാബുരാജിന്റെ സംഗീതം. യേശുദാസ് പാടിയതാണ്.

0: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ചൊവ്വ വ്യാഴം ശനി ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താ വിഷയം:
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
3: പുലാമന്തോൾ ചെമ്മലശ്ശേരിയിൽ നിന്നും ഷാഫി, ഷറഫുനീസ, മിദ്ലാജ്, മിൻഹാജ്, ഫാത്തിമ നൈഹ എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം കാരുണ്യം. കൈതപ്പുറം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയതാണ്.

0: ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35 പ്രായോജകർ ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകുന്ന റീഗൽ ജ്വല്ലേഴ്സ്, റീഗൽ ജ്വല്ലേഴ്സ്, ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ്, പാലക്കാട്.
1: പി ജയചന്ദ്രനും പി മാധുരിയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അമർഷം, രചന ചിറയിൻ കീഴ് രാമകൃഷ്ണൻ നായർ, സംഗീതം ദേവരാജൻ. ഗാനത്തിനായി കാതോർത്തിരിക്കുന്നു പാമ്പൂരിൽ നിന്നും രാജു, രതി, അഭിനവ്, ലക്ഷ്മി എന്നിവർ.

കിഴക്കഞ്ചേരിയിൽ നിന്നും ശ്രീദുർഗയുടെ ഇഷ്ടഗാനമാണ് ഇനി. ചിത്രം യാത്ര. ഒ എൻ വിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, എസ് ജാനകിയും സംഘവും പാടിയത്.

ഒറ്റപ്പാലം മനുഷ്യരിയിൽ നിന്നും ദർശന, ദേവിക, കുമാരൻ, ദീപ എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണ് ഇനി. ചിത്രം കല്യാണരാമൻ. കൈതപ്രത്തിന്റെ വരികൾ ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. യേശുദാസ് പാടിയതാണ്.

ചിത്രം നീലസാരി. രചന പാപ്പനംകോട് ലക്ഷ്മണൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. യേശുദാസ് പാടിയത്. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ശ്രീകൃഷ്ണപുരത്തു നിന്നും.

ചിത്രം നീല സാരി. രചന പാപ്പനംകോട് ലക്ഷ്മണൻ. സംഗീതം വി ദക്ഷിണാമൂർത്തി. യേശുദാസ് പാടിയത്. ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ശ്രീകൃഷ്ണപുരത്തു നിന്നും സുധാ.

ഇന്നത്തെ പ്രിയഗീതത്തിൽ അവസാനമായി ചെറുകോട് നിന്നും സാവിത്രിയുടെ ഇഷ്ടഗാനം. ചിത്രം വന്ദനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം മൌസിപ്പച്ചൻ. എം ജി ശ്രീകുമാറും സുജാതയും സംഘവും പാടിയത്.

പ്രിയഗീതം സമാപിച്ചു. ഇനിയും കത്തുകൾ അയയ്ക്കുക. അയക്കേണ്ട വിലാസം: പ്രിയഗീതം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO 6806 3.

0: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
1: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
0: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
1: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
0: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമ

0: boundaries to next of kin of each deceased. Trinamool Congress faces turmoil as expelled MLA Ritabrata Banerjee claims support of nearly 60 MLAs in West Bengal Assembly. Supreme Court forms high-powered expert panel to re-examine Aravali definition. Senior Congress leader D.K. Shivkumar to be sworn in as Chief Minister of Karnataka this afternoon. India becomes world's second largest solar growth market, surpasses USA in annual solar capacity additions. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവെസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 36-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, മീന നെവിൽ, നിതുന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: വന്യമായ വഴികളിലൂടെ ഹെയർപിൻ വളവുകൾ താണ്ടിയെത്തിയ നാടകം തികച്ചും അപരിചിതമായ ദിക്കുകളിലേക്ക് പുതിയ രണ്ടു പാതകൾ തുറക്കുകയാണിന്ന്. ഒന്നിൽ നായകൻ നിക്കോവും മറ്റൊന്നിൽ കൂട്ടുകാരൻ റസുമഹീനും. നിക്കോവിൻ്റെ പെങ്ങൾ ഡോണിയയ്ക്ക് ലൂഷിൻ എന്നൊരാളുമായി പറഞ്ഞു വെച്ചിരുന്ന വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആശ്വാസത്തിലാണ് നിക്കോവിൻ്റെ കുടുംബം. പക്ഷെ പണ്ട് ഡോണിയയെ സ്വന്തമാക്കാൻ ശ്രമിച്ച സുഡ്രികൈലോഗ് അവളെ തേടി നഗരത്തിൽ എത്തിയതിൻ്റെ പരിഭ്രാന്തി ഇപ്പോഴും അവരിലുണ്ട്. കഥാനായകനായ റസ്കോൾനിക്കോവ് നഗരത്തിൽ പഠിക്കാൻ വന്നതായിരുന്നു. സമൂഹത്തിൽ പാവപ്പെട്ടവർ നേരിടുന്ന ദുരിതങ്ങളിൽ മനം മടുത്ത് അലിയോവ്ന എന്നൊരു പണക്കാരിയെ അയാൾ കൊന്നു, ആരും അറിയാതെ. ആദ്യം മനോവിഭ്രാന്തിയാണ് അയാളെ കീഴടക്കിയതെങ്കിൽ ക്രമേണ രഹസ്യ പോലീസ് കൊലപാതകിയെ തേടിയെത്തുകയാണ്. ഇതൊന്നും അറിയാത്ത അമ്മയും പെങ്ങളും കൂട്ടുകാരനും ഒരുക്കുന്ന തണ്ണീർ പന്തലുകൾ ഉപേക്ഷിച്ച് നിക്കോവ് അകലുകയാണോ? വിവാഹം മുടങ്ങിയ ഡോണിയയുടെ സമീപം റസുമിഹീനാണിപ്പോൾ ആശ്വാസമായുള്ളത്. മരിച്ച മർമലഡോവിൻ്റെ മകൾ, ശരീരം വിറ്റ് ജീവിക്കുന്ന സോണിയ ഒറ്റയ്ക്കാണ് താമസം.
1: നാടകം തുടർന്ന് കേൾക്കുക.
4: ഇനിയും പല പ്രാവശ്യം എനിക്ക് അയാളെ കാണേണ്ടി വരുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു.
5: ഞാൻ അയാളുടെ താമസ സ്ഥലം കണ്ടുപിടിക്കും. അയാൾ അറിയാതെ അയാളെ നിരീക്ഷിക്കും.
4: നിനക്കെന്ത് കാര്യം?
5: എടാ, നിങ്ങളെല്ലാം എൻ്റെ ബന്ധുക്കളല്ലേ? അതെ, അമ്മയും മകളും ഇനി തിരിച്ചു പോകുന്നുണ്ടോ?
6: പിന്നെ പോകണ്ടേ?
5: നിങ്ങൾ എന്തിനാണ് ഇവിടെ നിന്നും തിരിച്ചു പോകുന്നത്? നിങ്ങളുടെ ആ കൊച്ചു പട്ടണത്തിൽ എന്താണ് ചെയ്യാനുള്ളത്? ഇവിടെ നിങ്ങൾക്കെല്ലാവർക്കും ഒന്നിച്ച് താമസിച്ചുകൂടെ?
6: ഇവിടെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ?
5: നമുക്കൊരു ബിസിനസിനെ പറ്റി ആലോചിച്ചാലോ?
6: ബിസിനസ്സോ? അതിന് മൂലധനം?
5: എൻ്റെ അമ്മാവൻ്റെ കയ്യിൽ 1000 രൂബിൾ സമ്പാദ്യമുണ്ട്. അദ്ദേഹം സ്വന്തം പെൻഷൻ കൊണ്ട് ജീവിക്കുന്നു. അദ്ദേഹത്തിന് ഈ പണത്തിൻ്റെ ആവശ്യമില്ല. എനിക്ക് കടം തരാമെന്ന് 2 കൊല്ലമായി പറയുന്നു. 6% പലിശ കൊടുത്താൽ മതി. 3000 രൂബിളിൽ നിന്ന് 1000 നിങ്ങളും മുടക്കുക.
4: എന്താണ് നിന്റെ പദ്ധതി? കേൾക്കട്ടെ.
5: പ്രസാധനം. നല്ല പ്രസാധകർക്ക് നല്ല ലാഭമുണ്ടാക്കാം. നമ്മുടെ സ്വന്തം പണം മുടക്കി ഒരു പ്രസാധനശാല.
4: ഏയ്, അതൊന്നും എളുപ്പമുള്ള കാര്യമല്ല. വിജയത്തിലെത്തണമെങ്കിൽ ഒരുപാട് പ്രയത്നിക്കണം.
5: എടാ, ഞാൻ 2 വർഷമായി ഒരു പ്രസാധനശാലയിൽ ജോലി ചെയ്യുകയാണ്. എങ്ങനെയൊക്കെയാണ് ലാഭം കൊയ്യേണ്ടതെന്ന് എനിക്കറിയാം.
6: നിങ്ങൾ പറയുന്നതിനെ പറ്റി ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. കൈ പൊള്ളുന്ന ഏർപ്പാടാണെന്ന് മാത്രം അറിയാം.
7: അതെ, പരീക്ഷിച്ചു നോക്കിയിട്ടില്ലാത്ത കാര്യത്തെപ്പറ്റി നമുക്കൊന്നും അറിയില്ലല്ലോ. ചേട്ടൻ്റെ അഭിപ്രായം എന്താ?
4: വളരെ നല്ല ആശയം. തീർച്ചയായും പ്രസിദ്ധീകരണ സ്ഥാപനമെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഒരു സ്വപ്നമായി തോന്നും. എന്നാൽ 5-6 പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിജയം ഉറപ്പുവരുത്താം.

0: ഗംഭീരം, ഈ കെട്ടിടത്തിൽ തന്നെ വിട്ടു നിൽക്കുന്ന ചില മുറികളുണ്ട്. അത് ഒഴിഞ്ഞു കിടക്കുകയാണ്. നമുക്കിവിടെ തന്നെ ആരംഭിക്കാം. നിക്കോവും നിങ്ങളും ഒരുമിച്ച് ഒന്നിച്ച് താമസിക്കും.
1: അല്ല, എന്താ ചേട്ടൻ എണീക്കുന്നത്? പോവുകയാണോ?
2: അല്ല, നിങ്ങളുടെ ഭാവം കണ്ടാൽ എന്റെ ശവസംസ്കാരം നടത്തുകയാണെന്നോ എന്നോട് എന്നേക്കുമായി വിട പറയുകയാണോന്ന് തോന്നുമല്ലോ.
3: എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്?
2: എനിക്കറിയാം, ഇതൊരു പക്ഷേ നമ്മുടെ അവസാന കൂടിക്കാഴ്ചയായിരിക്കാം.
3: നിനക്ക് എന്താ പറ്റിയത്?
2: എനിക്ക് പോകാതെ പറ്റില്ല.
3: നീ എവിടെ പോകുന്നു? തിരിച്ചു വരാതെ നീ എവിടെ പോകുന്നു?
2: എനിക്ക് സുഖം തോന്നുന്നില്ല, യാതൊരു മനസമാധാനവുമില്ല. ഞാൻ പിന്നീട് വരാം, ഞാൻ സ്വയം വരും. എന്നും ഞാൻ നിങ്ങളെ ഓർക്കും, നിങ്ങളെ സ്നേഹിക്കും. ഇപ്പോഴെന്നെ വിട്, എന്നെ തനിച്ചു വിട്. ഇത് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ്, എൻ്റെ ദൃഢനിശ്ചയമാണത്. എനിക്കെന്ത് സംഭവിച്ചാലും നശിച്ചാലും എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. എന്നെ പൂർണ്ണമായും മറന്നു കളയുക.
3: കരുണാമയനായ ദൈവമേ, മോനെ ഞങ്ങളോട് പിണങ്ങരുത്. നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു പോകാം.
1: ചേട്ടാ, അമ്മയോട് എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? ചേട്ടൻ എങ്ങോട്ട് പോകുന്നു? ഞങ്ങളെ വിട്ടിട്ടോ?
2: സാരമില്ല മോളെ, നീ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട. ഞാൻ വരും, തീർച്ചയായും വരും.
3: ദുഷ്ടൻ, അവന് ഹൃദയമില്ലേ?
0: അവൻ സമനില നഷ്ടപ്പെട്ടവനാണ്, ഹൃദയശൂന്യനല്ല. അവന് ഭ്രാന്താണ്. ഞാനിപ്പോ വരാം. ഞാൻ അവന് നോക്കിയിട്ടിപ്പോ വരാം.

0: നീ പിന്നാലെ ഓടിവരുമെന്ന് എനിക്കറിയാം.
1: നിക്കോവ്, നീ എന്തിനാടാ അവരെ വിഷമിപ്പിക്കുന്നത്?
0: റസ്മുഹീൻ, നീ അവരുടെ അടുത്തേക്ക് ചെല്ല്, അവരോടൊപ്പം നിൽക്ക്. നാളെയും എല്ലായ്പ്പോഴും അവരോടൊപ്പം ഉണ്ടാകണം. ഒരു പക്ഷെ ഞാൻ വരും, പറ്റുമെങ്കിൽ ഞാൻ മടങ്ങി വരും.
1: എന്നാൽ എങ്ങോട്ടാണ് നീ പോകുന്നത്? എടാ, നീ എന്താണ് ചെയ്യാൻ പോകുന്നത്? നിനക്കെന്ത് പറ്റി? നിനക്കെങ്ങനെ ഇതുപോലെ തുടരാനാവുന്നു?
0: അവസാനമായി പറയുന്നു, എന്നോടൊന്നിനെയും കുറിച്ചും ചോദിക്കരുത്. എനിക്ക് നിന്നോടൊന്നും പറയാനില്ല. എന്നെ കാണാൻ വരരുത്. തിരിച്ചു പോ, അവരുടെ അടുത്തേക്ക് പോടാ. ഈ രാത്രി ഞാൻ പോവുകയാണ്. എനിക്ക് ഭാരം താങ്ങാൻ വയ്യ. ഒളിപ്പിച്ചു വച്ചതെല്ലാം എനിക്കിറക്കി വെക്കണം. എവിടെയാണ് ഇറക്കി വെക്കാൻ എനിക്കാവുക? സോണിയ എന്നെ പോലെ ഒറ്റപ്പെട്ടവൾ, അവളുടെ അരികിലേക്ക് തന്നെ ആവട്ടെ ഈ യാത്ര.

0: ആരാണത്?
1: ഇത് ഞാനാണ്, റസ്കോൾനിക്കോവ്.
0: എന്തിനു വന്നു?
1: നിന്നെ കാണാൻ, നിന്നെ കാണാൻ സോണിയ.
0: നിങ്ങളായിരുന്നോ കരുണാമയനായ കർത്താവേ?

0: ഇതാണോ നിന്റെ മുറി?
1: അതെ, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ.
0: അയ്യോ, ഞാൻ വൈകിപ്പോയി.
1: ഇത്ര വൈകി വന്നത് എന്താണ് പറയാനുള്ളത്?
0: പറയാം, എന്റെ അവസാനത്തെ സന്ദർശനമാണിത്.
1: നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണോ?
0: എനിക്കറിയില്ല, എല്ലാം നാളെ. നാളെ ഞാൻ കണ്ടുപിടിക്കും.
1: അപ്പോൾ നിങ്ങൾ എന്തോ തീരുമാനിച്ച മട്ടാണല്ലോ.
0: അതെ, എനിക്ക് ഭാരമൊന്നിറക്കി വെക്കണം. ഞാൻ ശരിയായിട്ടൊന്നുറങ്ങിട്ടും ദിവസങ്ങളായി. നീ എന്താണ് നിൽക്കുന്നത്? ഇരിക്കൂ.
1: നിങ്ങൾ നിങ്ങളാകെ പരവശനായിരിക്കുന്നു. എന്തു പറ്റി? നിങ്ങളുടെ മനസ്സിൽ എന്തോ ഉണ്ട്.
0: നീ എത്ര മെലിഞ്ഞിട്ടാണ്! വല്ലാതെ വിളർത്ത് മൃതദേഹം പോലെയുണ്ടല്ലോ.
1: ഞാനെന്നും ഇങ്ങനെയായിരുന്നു.
0: നീ സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോഴും ഇങ്ങനെയായിരുന്നു?
1: അതെ.
0: കേപ്പർനോമോവിൽ നിന്നാണോ നീ ഈ മുറി വാടകയ്ക്കെടുത്തിരിക്കുന്നത്?
1: അതെ.
0: നീ മാത്രം?
1: ഞാൻ മാത്രം.
0: നിന്റെ മുറിയിൽ ഒറ്റയ്ക്ക് എനിക്ക് പേടിയാകുന്നു.
1: എനിക്ക് പേടിയില്ലല്ലോ.
0: നിന്നെപ്പറ്റി അച്ഛൻ പറഞ്ഞിരുന്നു, മർമലഡോവ്, മകൾ എല്ലാ ദുഃഖവും ഉള്ളിലൊതുക്കി. അച്ഛന് നിന്നെ വളരെ ഇഷ്ടമായിരുന്നു, വളരെ വളരെ ഇഷ്ടം.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 36-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ, സന്തോഷ് കുമാർ സൗപർണിക, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ, കവിത സഖി, സോണിയ, നിതുന നെവിൽ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
1: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
0: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
1: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
0: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായി

0: സ്വാഗതം. ആകാശവാണി തൃശൂർ. സ്വരസാഗരം.
1: മാവേലിക്കര ആർ പ്രഭാകരവർമ്മയുടെ സംഗീത കച്ചേരി കേൾക്കാം. എ ഇ വാമന നമ്പൂതിരി കൂടെ പാടുന്നു. സി എസ് അനുരൂപ് വയലിൻ. പാറശാല വി രവി മൃദംഗം. പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖശംഖ്. നേനന്തു വെതകുതുറ കർണാടക ബിഹാഗരാഗത്തിൽ കച്ചേരി ആരംഭിക്കുന്നു. ആദ്യതാളം ത്യാഗരാജകൃതി.

0: ഇതുവരെ കേട്ടത് മാവേലിക്കര ആർ പ്രഭാകരവർമ്മയുടെ സംഗീത കച്ചേരി. കൂടെ പാടിയത് എ ഇ വാമന നമ്പൂതിരി, സി എസ് സനുരൂപ് വയലിൻ, പാറശാല വി രവി മൃദംഗം, പയ്യന്നൂർ ടി ഗോവിന്ദപ്രസാദ് മുഖശംഖ്.
1: സ്വരസാഗരം. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
5: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പണ്ടിക്കുളം റോഡ്, തൃശൂർ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
7: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
6: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
7: 100% ഗവൺമെന്റ് അംഗീകൃത എച്ച് യു ഐ ഡി മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
8: ആകാശവാണി തൃശൂർ, കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള തീരത്ത് കാറ്റിന്റെ വേഗം 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശം. ഇപ്പോൾ സമയം 3 മണി. മീഡിയം വേവ്.

476.2 മീറ്ററിൽ 630 കിലോഹെർട്സിൽ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 4:45 ആരംഭിക്കും. FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. നമസ്കാരം. ആകാശവാണി തൃശൂർ FM 101.1 മെഗാഹെർട്സ്. ചലച്ചിത്രഗാനങ്ങൾ. ആദ്യം എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം ആകാശകോട്ടയിലെ സുൽത്താൻ. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം രവീന്ദ്രൻ.

യേശുദാസും സുജാതയും മീനത്തിൽ താലികെട്ട എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് കേട്ടത്. ഇനി അഫ്സൽ, സുജാത എന്നിവർ പാടിയത്. ചിത്രം ചതിക്കാത്ത ചന്തു.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7-5 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7-5
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്.
2: സമയം 4 മണി. ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. ഉന്നൈ നിനൈത്തു, സൂര്യവംശം എന്നീ ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ FM 101.1 MHz-ൽ അടുത്ത പരിപാടി അല്പസമയത്തിനകം.

FM 101.1 മെഗാഹെർട്സിൽ പ്രക്ഷേപണം തുടരുന്നു. സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അജയന്റെ 2 മോഷണം എന്ന ചിത്രത്തിൽ മനു മഞ്ജിത്തിന്റെ വരികൾക്ക് ദിബു നൈനാൻ തോമസ് ഈണം നൽകി വൈക്കം വിജയലക്ഷ്മി പാടിയത്.

0: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം. മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ. ഗാന സന്ദേശം തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:35. കർണാടിക് ഹിന്ദുസ്ഥാനി വെസ്റ്റേൺ സംഗീത ഉപകരണങ്ങളുടെ ഏറ്റവും വലിയ ശേഖരവുമായി മ്യൂസിക് പാർക്ക്, എം ജി റോഡ്, തൃശൂർ.
1: അടുത്തതായി ജെയിംസ് ആൻഡ് ആലീസ് എന്ന ചിത്രത്തിൽ കാർത്തിക്, അഭയ ഹിരൺമയി എന്നിവർ പാടിയത്. വരികൾ BK ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിതം.
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7-5
0: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
1: ഡോക്ടർ പ്രിൻസ് സീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി വെള്ളം എന്ന ചിത്രത്തിൽ നിതീഷ് നടേരി എഴുതി ബിജിബാൽ ഈണം പകർന്ന് ഷഹബാസ് അമൻ ആലപിച്ചത്.

0: ചലച്ചിത്രഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
2: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 PM തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
2: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
1: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: ആകാശവാണി തൃശൂർ. സമയം 5 മണി കഴിഞ്ഞ് 15 മിനിറ്റും 3 സെക്കൻഡും.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില.
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: ഇപ്പോൾ കൊങ്കിണി ഗാനങ്ങൾ കേൾക്കാം.

ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിൽ ഗസ്റ്റ് ലെക്ചർമാരെ നിയമിക്കുന്നതിനായി അഭിമുഖം നടത്തും. UGC നിർദ്ദേശിക്കുന്ന യോഗ്യതയുള്ളതും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിന്റെ വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതുമായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അഭിമുഖത്തിന് നേരിട്ട് ഹാജരാകണം. നാളെ രാവിലെ 10:30 ജേർണലിസം വിഷയത്തിനും ഉച്ചയ്ക്ക് 1:30 പൊളിറ്റിക്കൽ സയൻസ് വിഷയത്തിനുമാണ് അഭിമുഖം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0466-227-3335. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0466-227-3335. ഒല്ലൂർ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2026-27 വർഷത്തേക്കുള്ള അതിഥി അധ്യാപകരെ നിയമിക്കുന്നു. കൊമേഴ്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ വിഷയങ്ങളിലേക്കുള്ള അതിഥി അധ്യാപകരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇന്റർവ്യൂ നാളെയും ഹിന്ദി, മലയാളം, ജേർണലിസം വിഷയങ്ങളിലേക്കുള്ള ഇന്റർവ്യൂ ഈ മാസം 5 നടക്കും. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് രജിസ്റ്റർ ചെയ്ത നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഇന്റർവ്യൂ ദിവസം രാവിലെ 10 അസൽ രേഖകൾ സഹിതം ഇന്റർവ്യൂവിന് എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്കായി

0: ടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 04872357700. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04872357700. തൃശൂർ റവന്യൂ ഡിവിഷൻ ഓഫീസിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ നിയമനം നടത്തുന്നു. MSW യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 18-40 മധ്യേ. മലയാളം, ഇംഗ്ലീഷ് ടൈപ്പ് റൈറ്റിംഗ് അറിഞ്ഞിരിക്കണം. വേർഡ് പ്രോസസ്സിംഗിൽ സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സ് പാസ്സായിരിക്കണം. സാമൂഹ്യ സേവന മേഖലകളിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുതിർന്ന പൌരന്മാരുമായി ബന്ധപ്പെട്ട ക്ഷേമ പദ്ധതികളുടെ നിർവഹണത്തിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിൽ മുൻ പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷയോടൊപ്പം ഫോട്ടോ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 10 രാവിലെ 10 അയ്യന്തോൾ കളക്ട്രേറ്റിലെ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ ചേംബറിൽ വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്നതിനായി എത്തിച്ചേരണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 04872327702. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 04872327702. തൃശൂർ ജില്ലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൽ ഹോം ഗാർഡുമാരെ നിയമിക്കുന്നു. 10 പാസ്സായ ശാരീരിക ക്ഷമതയുള്ള ആർമി, നേവി, ഫയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, ആസാം റൈഫിൾസ്, പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, എക്സൈസ്, ഫോറസ്റ്റ് തുടങ്ങിയ സർവീസുകളിൽ നിന്നും റിട്ടയർ ചെയ്ത 35-58 ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾ നിശ്ചിത ശാരീരിക ക്ഷമതാ ടെസ്റ്റുകൾ വിജയിക്കേണ്ടതാണ്. 15 മുൻപായി ജില്ലാ ഫയർ ഓഫീസർക്ക് അപേക്ഷകൾ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഇനി പറയാം. 09979921083. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 09979921083. തൊഴിലവസര വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
3: റീഗൽ ജ്വല്ലേഴ്സ്, ഇന്നത്തെ സ്വർണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെഫ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
7: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
8: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.
11: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, ഒരു ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
12: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു.
13: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
9: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, താഞ്ഞാണി. സേവന വാർത്തകൾ
10: തിങ്കൾ ബുധൻ ഞായർ രാവിലെ 7:20.
9: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, താഞ്ഞാണി.

ആകാശവാണി തൃശൂർ. അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. ഗ്രാമോദ്യോഗ് വികാസ് യോജന. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 കൊല്ലം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യേതര തീറ്റകൾ. ഡോക്ടർ സുസ്മിത ശശിധരനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 തൊഴിലാളി മണ്ഡലം. 7:50 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 പരിപാലിക്കാം പരിസ്ഥിതിയെ, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം. രചന ദീപു വി എസ്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. ഇന്റർവെൽ പ്രത്യേക പരിപാടി അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. 9:30 സംഗീത കച്ചേരി. ശ്രീ കെ അഷ്ടമൻ പിള്ള പാടുന്നു. ഡോക്ടർ വൃന്ദ വർമ്മ ഇ വയലിൻ. ശ്രീ തിരുവനന്തപുരം എച്ച് കിഷോർ മൃദംഗം. ശ്രീ ഹരിപ്പാട് എസ് ആർ ശേഖർ ഘടം. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിച്ചത് ഡോക്ടർ യു ആർ ഗിരിധരൻ. 6:00 ഉഷമലരി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ. 6:15 പ്രഭാതവന്ദനം ഭജഗോവിന്ദം.

എസ് ചിത്ര പാടിയത്. 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരി പൂക്കളിൽ മൌലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 ഇന്നർ ഷോപ്പി എം ജി റോഡ് തൃശൂർ ഗാനസ്മൃതി. 7:10 ഒരു രാഗം പലഭാവം ആശയം ആവിഷ്കാരം ഡോക്ടർ കെ ജയകൃഷ്ണൻ. 7:20 ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 റീഗൽ ജ്വല്ലേഴ്സ് ടൗൺ ബസ് സ്റ്റാൻഡ് റോഡ് പാലക്കാട് ഗാനസന്ദേശം. 7:40 സമകാലികം വാർത്താ ഡയറി. തയ്യാറാക്കിയത് വിനീത എം വി. സീനിയർ റിപ്പോർട്ടർ വീക്ഷണം തൃശൂർ. 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 വൈകിട്ട് 4:45 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 സംഗീത കച്ചേരി. ഉഷ രാജാറാം പാടിയ കൃതികൾ. എം എസ് ജയകുമാർ വയലിൻ, രമേശ് ചന്ദ്രൻ മൃദംഗം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ടവാരി റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണ്ണവില. 10:30 കാലാവസ്ഥ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 തായമ്പക കല്ലേക്കുളങ്ങര അച്യുതൻകുട്ടിയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ഗാനസല്ലാപം ലൈവ് ഫോൺ ഔട്ട് ചലച്ചിത്ര ഗാന പരിപാടി. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 തുടർ നാടകം ദസ്തയേവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം 37-ാം ഭാഗം. 2:30 സ്വരസാഗരം പാലക്കാട് കെ എസ് നാരായണസ്വാമി പാടിയ കൃതികൾ. ബാംഗ്ലൂർ ടി ജി ത്യാഗരാജൻ വയലിൻ. മാവേലിക്കര ആർ വി രാജീവ് മൃദംഗം. 3:00 കാലാവസ്ഥ. വൈകിട്ട് 5:00 ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസേഡ് പരിപാടി. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 വയനാട് ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നിയമസഭയിൽ ഇന്ന്. 6:50 വയലും വീടും. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 നാടക ഗാനങ്ങൾ. അയൽക്കൂട്ടം എന്ന നാടകത്തിൽ സംഗീത മനോജ് കൃഷ്ണൻ എന്നിവർ പാടിയ ഗാനങ്ങളും മോഹം എന്ന നാടകത്തിൽ പട്ടണക്കാട് പുരുഷോത്തമൻ പാടിയ ഗാനങ്ങളും കേൾക്കാം. 8:00 നേർമൊഴി. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 ദേശീയ നാടോടി ലളിത സംഗീത പരിപാടി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 11:10 കാലാവസ്ഥ. FM 101.1 MHz ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഗസൽ ഗുലാം അലി പാടിയത്. 11:02 ഹലോ ആകാശവാണി. ഉച്ചതിരിഞ്ഞ് 3:00 പൊറാട്ട് നാടകം സി ചാമുണ്ണിയും സംഘവും അവതരിപ്പിച്ചത്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 3:45 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. വൈകിട്ട് 4:30 സമകാലികം വാർത്താ ഡയറി പുനഃപ്രക്ഷേപണം. അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ. കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കാലാവസ്ഥ അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി കേൾക്കാം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
3: വിതയുടെ തുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
2: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു യുവ കർഷകനെ പരിചയപ്പെടാം. കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് സമീപം വെട്ടിക്കവല അനൂപ് നിവാസിൽ ശ്രീ അമൽ അശോകാണ് ഇന്ന് നമ്മോടൊപ്പമുള്ളത്.

0: MBA ബിരുദധാരിയായ ഇദ്ദേഹത്തിന് മികച്ച ഒരു സംരംഭകനാകണമെന്നായിരുന്നു ആഗ്രഹം. അതിനായി സമൂഹ മാധ്യമത്തിലൂടെ വിവിധ മേഖലകളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചു. ഒടുവിൽ കാർഷിക മേഖല തന്നെയാണ് ഉചിതമായ തീരുമാനം എന്നതിൽ എത്തിച്ചേർന്നു. ഹൈഡ്രോപോണിക്സ് കൃഷിരീതികളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനും അറിവ് നേടാനും തുടങ്ങി. അങ്ങനെ മികച്ച ഒരു കർഷകനും സംരംഭകനുമാകാൻ ശ്രീ അമൽ അശോകിന് സാധിച്ചു. ഈ യുവാവ് ഇന്ന് മികച്ച കർഷകൻ, സംരംഭകൻ എന്നതിലൊക്കെ ഉപരിയായി ഈ മേഖലയിൽ പ്രത്യേകിച്ച് യുവാക്കളെ ആകർഷിക്കാനുള്ള വിവിധ പരിശീലനങ്ങളും സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങളുമൊക്കെ ഒരുക്കിക്കൊടുക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഹൈഡ്രോപോണിക്സ് കൃഷിയുടെ സാധ്യതകൾ വിവരിച്ച് പുതിയ സംരംഭകരെ ആകർഷിക്കാനുള്ള ദൌത്യമേറ്റെടുത്ത് മുന്നോട്ടു പോകുകയാണ്. ശ്രീ അമൽ അശോക് ഹൈഡ്രോപോണിക്സ് കൃഷിയിലേക്ക് കടന്നുവന്ന സാഹചര്യങ്ങൾ ആദ്യം വിവരിക്കുന്നു.
1: MBA പഠിക്കുന്ന സമയത്താണ് ഹൈഡ്രോപോണിക്സിനെ പറ്റി ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് പുറത്തോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഇല്ലായിരുന്നു, നാട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ യൂട്യൂബിൽ കൂടുതൽ ഈ ഹൈഡ്രോപോണിക്സിനെ പറ്റി നോക്കി. അപ്പോൾ നമ്മുടെ ഇവിടെ അധികം അങ്ങനെ ഇല്ല. ഇതിൻ്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ലേബർ ഒരുപാട് കുറവാണ്, കൂടുതൽ ഓട്ടോമേഷൻസ് ആണ് വരുന്നത്, അപ്പം കീടങ്ങളുടെ പ്രശ്നം, അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ കാണിച്ചു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹൈഡ്രോപോണിക്സിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും, എല്ലാം നമുക്കിങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അതെല്ലാം നമുക്ക് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. എന്നാൽ പിന്നെ ഹൈഡ്രോപോണിക്സ് ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഒരു മാർക്കറ്റ് സ്റ്റഡിയും നടത്തി. അപ്പം നോക്കിയപ്പം ഒരുവിധപ്പെട്ട ക്രോപ്സ് എല്ലാം നമുക്ക് പുറത്തുനിന്നാണ് വരുന്നത്. നമ്മൾ നോർമലി ചെയ്യുന്ന വെജിറ്റബിൾസിന് പകരം ഈ പറഞ്ഞ ഇംഗ്ലീഷ് കുക്കുംബർ, ബ്രൊക്കോളി, ക്യാപ്സിക്കം, ലീഫി ഗ്രീൻസ് ഇങ്ങനെയുള്ളത് മാർക്കറ്റ് നമുക്ക് ഇഷ്ടംപോലെ വരുന്നുണ്ട്. പുറത്തു നിന്ന് വരുന്നതായതുകൊണ്ട് അതിലേക്ക് കൂടുതൽ ചെയ്യാന്ന് വിചാരിച്ച് ഫസ്റ്റ് ടൈം അതിലേക്ക് തന്നെ ഇറങ്ങി.
0: ഓൺലൈനിലൂടെ പഠനം, പിന്നെ പരീക്ഷണം.
1: ഞാൻ അഗ്രികൾച്ചർ ഫുള്ള് ഓൺലൈൻ നോക്കി തന്നെയാണ് പഠിച്ചത്. ഇപ്പം നമ്മൾ കൂടുതലും നോക്കുമ്പോൾ നോർത്തിലോട്ടൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ ഫീസ് ചോദിക്കുന്നത് 25,000-50,000 അങ്ങനെ അതാണ് ചോദിക്കുന്നത്. അത് ഞാൻ MBA പഠിക്കുന്ന ടൈമിലാണ്, എനിക്ക് വേറെ സോഴ്സ് ഓഫ് ഇൻകം ഇല്ല. അപ്പം ഞാൻ ഫസ്റ്റ് ആദ്യമേ ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എൻ്റെ ഫെർട്ടിലൈസറും സീഡും എല്ലാം വാങ്ങി വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കി. അപ്പം നല്ല റിസൾട്ട് കിട്ടി. MBA കഴിഞ്ഞപ്പോൾ തന്നെ പോളിയോസ് പണിഞ്ഞു. അത് SHM സബ്സിഡി സ്കീമുകളൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ പണിഞ്ഞു. നാച്ചുറലി വെന്റിലേറ്റഡ് പോളിയോസ് ആണ് ആദ്യമേ പണിഞ്ഞത്. അപ്പോൾ 2.5 ലക്ഷം രൂപയോളം സബ്സിഡി കിട്ടി. അങ്ങനെയാണ് ആദ്യത്തെ പോളിയോസിലേക്ക് വരുന്നത്. ലീഫി ഗ്രീൻസ് ആണ് ചെയ്തത്. ആദ്യമേ എല്ലാം നല്ല വിളവ് തന്നെ കിട്ടിക്കൊണ്ടിരുന്നു. ഞാൻ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്, കാരണം നമുക്ക് ഇതിനെ പറ്റി വലിയ അറിവില്ല. ഞാൻ അഗ്രി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല. അപ്പോൾ ആദ്യമേ കൃഷിഭവനിൽ തന്നെയാണ് പോയത്. അവിടെ നല്ല സപ്പോർട്ടായിരുന്നു. പോളിയോസ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴും ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നുണ്ട്, അവർക്ക് നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. അവിടുന്ന് AO ആണേലും DDH ആണേലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഫീൽഡ് അസിസ്റ്റന്റ് ഒക്കെ വന്നു പ്ലോട്ടൊക്കെ നോക്കി ഇന്ന ഇന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യണം, മരങ്ങളൊക്കെ മാറ്റി, കാരണം മറവൊന്നും വരല്, ഷെയ്ഡോ കാര്യങ്ങളൊക്കെ വന്നാൽ അത്രയും സ്ഥലത്ത് ക്രോപ്പ് പ്രൊഡക്ഷൻ ഒക്കെ കുറയും, അതെല്ലാം പറഞ്ഞു തന്നു. നല്ല സപ്പോർട്ടായിരുന്നു അവിടുന്ന്. അങ്ങനെയാണ് നമ്മുടെ ഒരു ഇനിഷ്യൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അഗ്രികൾച്ചർ ഓഫീസർ തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത്. പിന്നെ നമ്മൾ ബാക്കിയുള്ള ഫാർമേഴ്സുമായിട്ടൊക്കെ കണ്ടു. അപ്പോൾ അവരും എല്ലാം പറഞ്ഞു സബ്സിഡി കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ ഫസ്റ്റ് പോളിയോസ് പണിഞ്ഞു, പിന്നെ ബില്ലെല്ലാം കൊടുത്തു. അപ്പം ഫീൽഡ് അസിസ്റ്റൻറ്റും ബാക്കിയുള്ളവരൊക്കെ ഫാം വന്ന് വിസിറ്റ് ചെയ്യും, എല്ലാം ഓക്കെ ആണോ നോക്കിയിട്ട് ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് സബ്സിഡി എമൗണ്ട് ക്രെഡിറ്റ് ആക്കി തന്നു. മെയിനായിട്ട് ആ സബ്സിഡി വന്നുകൊണ്ടാണ് നമുക്ക് വലിയൊരു ഗുണമുണ്ടായത്. കാരണം നമ്മൾ ഒരു ഇത് തുടങ്ങുമ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന കുറേ എക്സ്പെൻസുകളുണ്ട്, അതിലങ്ങ് മീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ പോകാൻ പറ്റി. പിന്നെ നമുക്ക് 2-ാമത്തെ ഫാം പണിഞ്ഞപ്പോഴും അതേപോലെ SHM സബ്സിഡീസ് ഉണ്ടായിരുന്നു. പിന്നെ ഇയർലി മറ്റേ നമുക്ക് പ്ലാന്റിംഗ് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഹൈഡ്രോപോണിക്സിന് പ്രത്യേക സബ്സിഡി, അങ്ങനെ കുറച്ച് സബ്സിഡീസ് അല്ലാതെയും കിട്ടിയിട്ടുണ്ട്. 2 പോളിഹൗസുകളും എൻ്റെ വീടിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്.
0: പോളിഹൗസ് കൃഷിയുടെ പ്രത്യേകതകളെ കുറിച്ച് പറയുന്നത് കേട്ടാലോ.
1: നമുക്ക് പോളിഹൗസിൽ കൃഷി ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ പെസ്റ്റിൻ്റെ അങ്ങോട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ക്ലൈമറ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതായത് പുറത്ത് ഇപ്പം മഴയോ വെയിലോ, നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫാൻ ആൻഡ് പാഡ് എന്ന് പറയുന്ന പോളിഹൗസാണ്. ഇപ്പോൾ പുറത്ത് ചെയ്യുന്നതൊക്കെയെന്ന് വെച്ചാൽ നമുക്ക് മഴ ബാധിക്കും അല്ലെങ്കിൽ വെയിൽ ബാധിക്കും, അങ്ങനെ കുറച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഫാൻ ആൻഡ് പാഡ് പോളിഹൗസിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനകത്ത് അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. ഒരു ചെടിക്ക് വേണ്ടുന്ന എത്ര ഈർപ്പം വേണം അല്ലെങ്കിൽ എത്ര ടെമ്പറേച്ചർ വേണം. അപ്പം പുറത്ത് നമ്മൾ ചെയ്യുമ്പം ഈർപ്പം കൂടുന്നതിനനുസരിച്ച് ഈ പെസ്റ്റ് അറ്റാക്ക് പെട്ടെന്നുണ്ടാവും. പിന്നെ ഓപ്പണിങ് ചെയ്താൽ എന്തായാലും പെസ്റ്റ് അറ്റാക്ക് ഉണ്ടാവും. പോളിഹൗസിലേക്ക് വരുമ്പോൾ നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുന്നതൊക്കെ ഒരുപാട് കുറവാണ്, വിസിറ്റേഴ്സിനെ ഒന്നും അലോ ചെയ്യത്തില്ല. അതേപോലെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ പ്രത്യേകം കോട്ട്, ഗ്ലൗസ്, മാസ്ക് അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം യൂസ് ചെയ്താൽ എപ്പോഴും ക്ലീൻ ആയിരിക്കും. നമ്മളൊരു ICU കയറുമ്പോൾ എത്രത്തോളം ക്ലീൻ ആയിരിക്കും അതേപോലെ തന്നെ ആയിരിക്കും പോളിഹൗസിൽ കയറുമ്പോൾ ക്ലീൻ ആയിരിക്കും. അതുകൊണ്ട് പെസ്റ്റ് അറ്റാക്ക് വളരെ കുറവാണ് പോളിഹൗസിൽ.
0: പോളിഹൗസ് കൃഷിയുടെ ഉൽപാദനക്ഷമത വളരെ കൂടുതലാണ്, അത് തന്നെയാണ് ലാഭത്തിലേക്ക് നയിക്കുന്നതും.

പുറത്ത് ചെയ്യുന്ന കൃഷിയും പോളിഹൗസിൽ ചെയ്യുന്ന കൃഷിയും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കാരണം പുറത്ത് ചെയ്യുമ്പം നമുക്ക് ക്ലൈമറ്റിക് ഫാക്ടേഴ്സ്, പിന്നെ ഈ പറഞ്ഞ പെസ്റ്റ് അറ്റാക്ക് അതൊക്കെ ഉണ്ടാകുമ്പം ഈൽഡ് ഒരുപാട് കുറയും. പക്ഷെ പോളിഹൗസിലേക്ക് വരുമ്പം ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല. അപ്പം നമുക്ക് ഈൽഡ് എപ്പോഴും കൂടുതലാണ് കിട്ടുന്നത്. ഇപ്പോൾ ഒരു പെർ പ്ലാന്റ് കുക്കുമ്പറൊക്കെ നമുക്കൊരു 6 കിലോ 7 കിലോ വരെ കിട്ടുന്ന ക്രോപ്സ് ഉണ്ട്. അതേപോലെ ലീഫി ഗ്രീൻസ് ആണെങ്കിലും പെർ പ്ലാന്റ് ഒരു 200-300 ഗ്രാം പെർ പ്ലാന്റ് ഒക്കെ വെച്ച് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാറുണ്ട്. ഇംഗ്ലീഷ് കുക്കുംബറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് കുക്കുംബറിന് നമുക്ക് പ്രത്യേകം മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ നമ്മൾ പ്രൊമോഷനോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു 6-7 കടകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമുക്ക് ഡെയിലി ഒരു 550-600

0: 200-300 ഗ്രാം പെർ പ്ലാന്റ് ഒക്കെ വെച്ച് നമുക്ക് പ്രൊഡക്ഷൻ കിട്ടാറുണ്ട്. ഇംഗ്ലീഷ് കുക്കുംബറാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇംഗ്ലീഷ് കുക്കുംബറിന് നമുക്ക് പ്രത്യേകം മാർക്കറ്റിങ്ങോ കാര്യങ്ങളോ നമ്മൾ പ്രൊമോഷനോ ഒന്നും ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഒരു 6-7 കടകളിലായിട്ട് നമ്മൾ കൊടുക്കുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് നമുക്ക് ഡെയിലി ഒരു 550-600 കിലോളം പ്രൊഡക്ഷൻ ഉണ്ട്. അത് ആ ഒരു കടകളിലേക്ക് പോകുന്നതേ ഉള്ളൂ, കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട് നമുക്ക് ഇംഗ്ലീഷ് കുക്കുംബറിന്. പിന്നെ ലീവ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ നേരെ എറണാകുളം ട്രിവാൻഡ്രം സിറ്റിയിലേക്കാണ്. നമ്മുടെ ഫാമിൽ ഒരു 60% പ്രൊഡക്ഷൻ അങ്ങോട്ടും 40% നമ്മുടെ ഫാമിൽ തന്നെ റീറ്റെയിലായിട്ടാണ് സെല്ല് ചെയ്യുന്നത്, കസ്റ്റമേഴ്സ് ഫാമിലേക്ക് വരും. പിന്നെ ബ്രൊക്കോളിയും കളർ കാപ്സിക്കും സിറ്റിയിലെ സൈഡിലോട്ടൊക്കെ തന്നെയാണ് പോകുന്നത്. സെയിൽസിൽ ബുദ്ധിമുട്ടൊന്നുമില്ല.
1: തൊഴിലാളികൾ വളരെ കുറവ്, ഉൽപാദനക്ഷമത കൂടുതൽ. എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ഹൈഡ്രോപോണിക്സ് കൃഷി മികച്ച ലാഭത്തിൽ തന്നെയാണ്.
0: കുക്കുംബർ വന്നിട്ട് ഫാമിൽ ഓൾമോസ്റ്റ് 8000 കുക്കുംബർ ചെടിയുണ്ട്. നമുക്ക് ഒരു പ്ലാന്റിൽ നിന്ന് ഓൺ ആൻ ആവറേജ് ഒരു 4-7 കിലോയുടെ ഇടയിൽ കിട്ടും. ഒരു ക്രോപ്പ് സൈക്കിൾ എന്ന് പറയുന്നത് 3 മാസമാണ്. നമുക്ക് ആവറേജ് സെല്ലിംഗ് പ്രൈസ് വന്നിട്ട് ഹോൾസെയിൽ പ്രൈസ് വന്നിട്ട് 50 rupees, റീറ്റെയിൽ പ്രൈസ് വന്നിട്ട് 80-90 rupees. അത് നമ്മുടെ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡിങ് പോലെ ഇരിക്കും. ലീവ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് 150-250 rupees പെർ കെ ജി കിട്ടാറുണ്ട്. കളർ കാപ്സിക്കം വരുമ്പോൾ above 300, ബ്രൊക്കോളി ആണെങ്കിലും above 300 rupees ആണ് നമുക്ക് കിട്ടുന്നത് പെർ കെ ജി. ഹൈഡ്രോപോണിക്സിലെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഓട്ടോമേഷൻസ് ഉപയോഗിക്കാം. നമുക്കിപ്പോൾ നമ്മളൊരു കൃഷി ചെയ്യുമ്പം 10 രൂപയുടെ ഉൽപ്പന്നം വിറ്റാൽ അതിലൊരു 5-6 രൂപ ലേബർ തന്നെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. പിന്നെ 2 രൂപ വിത്ത് വളവ് എല്ലാം കൂടെ ബാക്കി വരുന്ന ഒരു ചെറിയ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കൃഷി നഷ്ടമാണ് എന്ന് എല്ലാവരും പറയുന്നത്, കാരണം ഇത്രയും എക്സ്പെൻസ് അതിൽ ഓൾറെഡി വരുന്നു. പക്ഷേ ഹൈഡ്രോപോണിക്സിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ ഇതിൽ ലേബർ കുറവാണ്. എൻ്റെ ഒരു കേസ് പറഞ്ഞാൽ ഒരു 20,000 സ്ക്വയർ ഫീറ്റിന് ഒരു ലേബർ മാത്രമേ ഉള്ളൂ, ബാക്കി ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. നമുക്ക് അവിടെ ലേബറിൻ്റെ ജോബ് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഹാർവസ്റ്റിങ്, പിന്നെ സീഡിങ്. സീഡിങ് ഒക്കെ 3 മാസം കൂടുമ്പം ചെയ്യുന്നതാണ്. പിന്നെ ഡെയിലി ഹാർവസ്റ്റിംഗ് ഉണ്ട്, ബാക്കി എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. ഈ പറഞ്ഞ ഫാന്, പാഡ്, മോട്ടേഴ്സ്, എന്ത് എക്യുപ്മെൻറ്റ്സ് ഉണ്ടോ എല്ലാം ഓട്ടോമേറ്റഡ് ആണ്. നമ്മുടെ ഫാമിലെ കൾട്ടിവേഷൻ കൂടാതെ നമ്മൾ നമ്മുടെ സ്വന്തം ഫാമിലെ ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. 3-4 ദിവസം വരെയുള്ള ട്രെയിനിങ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് ഫാമിലെ വന്ന് ഇന്ന് ഫാമിലെ ആക്ടിവിറ്റീസ് എല്ലാം പഠിച്ചുകൊണ്ട് ഹൈഡ്രോപോണിക്സ് എന്താണെന്ന് പുതിയതായിട്ട് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും തുടങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്കും നമ്മുടെ ഫാമിലെ വന്ന് ഇന്ന് പഠിക്കാൻ പറ്റും. അത് മന്ത്ലി ഏതൊരു 3-4 days ആയിരിക്കും എൻ്റെ ക്ലാസ് വരുന്നത്. പിന്നെ അല്ല, അത് കൂടാതെ നമ്മൾ ഫാമുകൾ എല്ലായിടത്തും കൺസ്ട്രക്ഷൻ, അതായത് ടേൺകീ പ്രോജക്ട്സ് പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിൽ അഗ്രോണമിക്കൽ സപ്പോർട്ട് നമ്മൾ തന്നെ ആയിരിക്കും കൊടുക്കുന്നത്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാ ഡിസ്ട്രിക്റ്റിലും നമ്മുടെ പ്രോജക്ട്സ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 4 വർഷമായി ഞാൻ ഇപ്പോൾ ഹൈഡ്രോപോണിക് ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ട്. ആക്ച്വലി നമുക്ക് SHM ത്രൂ, അതായത് അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ നല്ലൊരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്രയെങ്കിലും എത്തിയത്. കാരണം ഈ പറഞ്ഞ സബ്സിഡീസ്, ഗ്രാൻസ്, ബാക്കിയുള്ള അറിവുകൾ കാര്യങ്ങളെല്ലാം ഉണ്ടായതുകൊണ്ടാണ് എത്തിയത്. അല്ലെങ്കിൽ ഒരു പക്ഷേ ആദ്യത്തെ ഫാമിലെ ഇടയ്ക്ക് വെച്ചെന്ന ഫെയിലിയറോടുകൂടി ചിലപ്പോൾ ഒരു പക്ഷേ നിർത്തിയേക്കാം. പക്ഷേ നല്ലൊരു ബാക്ക് സപ്പോർട്ടും സിസ്റ്റം ഉണ്ടായതുകൊണ്ട് നല്ലപോലെ പോകാൻ പറ്റി.
1: ശ്രീ അമലിനെ പോലെ ധൈര്യമായി കടന്നുവരുന്ന അഭ്യസ്ത വിദ്യരുടെ മേഖലയായി മാറുകയാണ് കാർഷിക രംഗം. മികച്ച വരുമാനവും അന്തസ്സുമുള്ള ഒരു തൊഴിലായി ഇത് മാറുമ്പോൾ നാടിന് അഭിവൃദ്ധിയും യുവാക്കൾക്ക് മികച്ച തൊഴിലും കൈവരുന്നു.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231458.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: സ്പോൺസേർഡ് പരിപാടിയാണ് ഇതുവരെ കേട്ടത്.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.
3: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര.
4: ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് ചില വിവരങ്ങൾ. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഗ്രാമീണ വ്യവസായങ്ങളുടെ ഉന്നമനത്തിനും ഗ്രാമീണ മേഖലയിലെ സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഇന്ത്യ ഗവൺമെൻറ് ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഗ്രാമീണ വ്യവസായ വികസന പദ്ധതി എന്നും ഇത് അറിയപ്പെടുന്നു. ഈ പദ്ധതിയിലൂടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, നൈപുണ്യ വികസനം ഉറപ്പാക്കുക, രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഗ്രാമോദ്യോഗ് വികാസ് യോജനയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം. ചെറുകിട വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമീണ ജനതയ്ക്ക് സുസ്ഥിരമായ ഉപജീവനാവസരങ്ങൾ ലഭ്യമാക്കുകയാണ് ഒന്നാമതായി ഇത് ലക്ഷ്യമിടുന്നത്. രണ്ടാമതായി സാങ്കേതികവിദ്യ നവീകരിച്ചും അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തിയും ഉൽപ്പന്ന ഗുണനിലവാരമുയർത്തിയും നിലവിലുള്ള ഗ്രാമീണ വ്യവസായങ്ങളെ വികസിപ്പിക്കാനുള്ള പരിശ്രമമാണ്. അവസാനമായി ഗ്രാമീണ സംരംഭകർക്ക് വിപണിയുമായുള്ള ബന്ധങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ കച്ചവടം ഉറപ്പാക്കാനും ഇത് ലക്ഷ്യമിടുന്നു. ഈ പദ്ധതി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആർക്കൊക്കെ ഇതിൽ നിന്ന് പ്രയോജനം നേടാമെന്നും നോക്കാം. ഗ്രാമോദ്യോഗ

0: വികാസ് യോജനയ്ക്കു കീഴിൽ കൃഷി, കാർഷികോൽപ്പന്ന സംസ്കരണം, കൈത്തറി, കരകൗശല വസ്തുക്കൾ, തുണിത്തരങ്ങൾ തുടങ്ങി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് സാമ്പത്തിക സഹായവും പിന്തുണയും നൽകുന്നു. ശേഷി വികസനം, സാങ്കേതികവിദ്യ നവീകരണം, വിപണനം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി പദ്ധതി ധനസഹായം നൽകുന്നുണ്ട്. ഈ സ്കീമിൻ്റെ ഗുണഭോക്താവാകണമെങ്കിൽ ആ വ്യക്തി ഒരു ഗ്രാമീണ മേഖലയിലെ താമസക്കാരനായിരിക്കണം. പ്രായോഗികമായ ഒരു ബിസിനസ് ആശയം കൊണ്ടുവരികയോ നിലവിൽ ഒരു സംരംഭം ഉണ്ടായിരിക്കുകയോ വേണം. ജില്ലാ വ്യവസായ കേന്ദ്രങ്ങൾ, ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ, സംസ്ഥാന തലത്തിലുള്ള മറ്റ് നോഡൽ ഏജൻസികൾ തുടങ്ങി വിവിധ സർക്കാർ ഏജൻസികൾ മുഖേന അപേക്ഷാ പ്രക്രിയ ആരംഭിക്കാവുന്നതാണ്. ഗ്രാമോദ്യോഗ് വികാസ് യോജന ഇതിനകം തന്നെ നിരവധി ഗ്രാമീണ സംരംഭകരുടെ ജീവിതത്തെ മാറ്റിമറിച്ചിട്ടുണ്ട്. അവർക്കാവശ്യമായ പിന്തുണ ഇത് നൽകി. സ്വയം തൊഴിലും സംരംഭകത്വവും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പദ്ധതി രാജ്യത്തുടനീളം നിരവധി വിജയഗാഥകൾ രചിച്ചു. ഈ പദ്ധതിയുടെ പ്രയോജനങ്ങൾ കൂടുതൽ പേർക്ക് ലഭിക്കാനായി ഗ്രാമീണ സംരംഭകരുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള പരിശീലന പരിപാടികളും സർക്കാർ നടപ്പിലാക്കിയിട്ടുണ്ട്. മാർക്കറ്റ് ഡൈനാമിക്സ്, ഉൽപ്പന്ന ഗുണനിലവാര ആവശ്യകതകൾ, അതത് മേഖലകളിലെ ഏറ്റവും പുതിയ സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവ മനസ്സിലാക്കാൻ ഈ പരിശീലനം അവരെ സഹായിക്കുന്നു. കൂടാതെ വിപണികളുമായുള്ള ബന്ധം ഉറപ്പാക്കുന്നതിനും ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ ജനപ്രീതി വർദ്ധിപ്പിക്കുന്നതിനും സർക്കാർ വിവിധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ എക്സിബിഷനുകൾ, ബയർ സെല്ലർ മീറ്റുകൾ എന്നിവ സംഘടിപ്പിക്കുന്നത് ഇതിൻ്റെ ഭാഗമാണ്. ഇത്തരം പ്ലാറ്റ്ഫോമുകൾ ഗ്രാമീണ സംരംഭകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള വേദിയാവുക മാത്രമല്ല, ബിസിനസ് സഹകരണങ്ങളും കയറ്റുമതി അവസരങ്ങളും അവർക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു. ഓർക്കുക, ഗ്രാമോദ്യോഗ് വികാസ് യോജന നിങ്ങളുടെ വ്യാപാരം മെച്ചപ്പെടുത്തുന്നതിനും നാടിൻ്റെ വികസനത്തിന് സംഭാവന നൽകുന്നതിനുമുള്ള മികച്ച അവസരമാണ് ഒരുക്കുന്നത്. അതിനാൽ ഈ സർക്കാർ സംരംഭം പ്രയോജനപ്പെടുത്തുകയും നിങ്ങളുടെ കഴിവുകളുടെ സാധ്യതകൾ തിരിച്ചറിയുകയും ചെയ്യുക. ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചുള്ള ഈ വിവരങ്ങൾ തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകയായ ശ്രീലക്ഷ്മി AS.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: The Cabinet Committee on Economic Affairs has also approved the construction of a new coastal highway from Rameshwar to Paradip in Odisha, spanning a total length of over 163 kilometres. He said the total cost of the project will be over 8,300 crore rupees. In Karnataka, senior Congress leader D.K. Shivakumar was sworn in as the 25th Chief Minister of the state today. Governor Thavarchand Gehlot administered the oath of office. Dr. G. Parameshwar, who held the home portfolio in the Siddaramaiah cabinet, was sworn in as Deputy Chief Minister. 12 legislators also took oath as cabinet ministers. Several senior Congress leaders, including Lok Sabha Leader of Opposition Rahul Gandhi and Congress President Mallikarjun Kharge, Chief Ministers of Telangana, Kerala and Himachal Pradesh, attended the ceremony. Prime Minister Narendra Modi has congratulated D.K. Shivakumar on taking oath as Chief Minister. In a social media post, Mr. Modi conveyed best wishes to him for his tenure. In West Bengal, political developments have intensified amid indications of a split in the Trinamool Congress. Expelled TMC MLA Ritubrata Banerjee has staked claim to the post of Leader of Opposition in the State Assembly, claiming the support of 58 legislators. According to Assembly sources, a letter signed by 58 MLAs was submitted to Speaker Ratindra Bose, seeking recognition of Banerjee's faction as the real Trinamool Congress. The group has nominated Akhruz Zaman, MLA from Raghunath Ganj in Murshidabad, as Chief Whip. Meanwhile, the Trinamool Congress has announced Shobhandeep Chattopadhyay as Leader of the House, with Ashima Patra and Noyana Bondopadhyay as Deputy Leaders and Firhad Hakim as the Chief Whip. In a massive fire at a hotel in Malviya Nagar in Delhi, 21 people lost their lives while 40 were rescued this morning. DCP of South Delhi, Anant Mittal, said the fire has been successfully extinguished with the assistance of 8 fire tenders. Rescue and search operations are underway. The cause of the fire is yet to be ascertained. President Draupadi Murmu, Vice President C.P. Radhakrishnan and Prime Minister Narendra Modi have expressed grief at the loss of lives in the fire incident. Benchmark domestic equity indices ended with moderate losses today. The BSE Sensex dropped 304 points to close at 74,346. The NSE Nifty slipped 78 points to settle at 23,406. The broader market at the National Stock Exchange also ended in the negative zone. In badminton, India's Ayush Shetty entered the second round of the Indonesia Open Super 1000 after defeating China's Wang Hongyang in a comeback victory, winning 8-21, 22-20, 21-15. India also registered a notable win in mixed doubles with Rohan Kapoor and Ritwik Agarde, defeating Chinese Taipei's Yang Po Suan and Hu Lingfang. And with that, we end this news bulletin.
1: Akashvani. ജില്ലാ വൃത്താന്തം. ഇന്ന് കൊല്ലം ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി നീരജ് ലാൽ.
2: വിദ്യാലയങ്ങളിലെ പ്രവേശനോത്സവം നവാഗതർക്ക് ആഹ്ലാദം പകർന്നു. മധുരവും കളിപ്പാട്ടങ്ങളും നൽകിയാണ് അധ്യാപകർ കുരുന്നുകളെ വരവേറ്റത്. പഴയാറ്റിൻകുഴി വിമലഹൃദയ സ്പെഷ്യൽ സ്കൂൾ, പനയം ബഡ് സ്കൂൾ എന്നിവിടങ്ങളിലെ പ്രവേശനോത്സവം ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ശിശുക്ഷേമ സമിതി ശിശുപരിചരണ കേന്ദ്രത്തിലെ 17 കുട്ടികൾ ഗവൺമെന്റ് ടൗൺ യു പി സ്കൂളിൽ പ്രവേശനം നേടി. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം അഞ്ചൽ കരുകോൺ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി ഉദ്ഘാടനം ചെയ്തു. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. ശിശുവികസന വകുപ്പ് തയ്യാറാക്കിയ കുഞ്ഞൂസ് കാർഡ്, കുഞ്ഞുങ്ങൾക്കുള്ള വെൽക്കം കിറ്റ് എന്നിവയുടെ വിതരണവും മന്ത്രി നിർവഹിച്ചു. വനിതാ ശിശുവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ, അങ്കണവാടി ജീവനക്കാർ, രക്ഷിതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ വികസന സമിതി യോഗം ചേർന്നു. മഴക്കാല മുന്നൊരുക്കങ്ങൾ അടിയന്തരമായി നിർവഹിക്കാൻ നിർദ്ദേശം നൽകി. മന്ത്രിമാരായ ഷിബു ബേബി ജോൺ, ബിന്ദുകൃഷ്ണ, കളക്ടർ ആനി ജൂല തോമസ് എന്നിവർ പങ്കെടുത്തു. ദേശീയപാത നിർമ്മാണം നടക്കുന്ന ചാത്തന്നൂർ, മൈലക്കാട് എന്നീ പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയപാത അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മുണ്ടയ്ക്കൽ പാപനാശനത്ത് ചുഴലിക്കാറ്റ് നാശനഷ്ടങ്ങളുണ്ടാക്കി. തീരമേഖലയായ ഇവിടെ കഴിഞ്ഞ ദിവസം സന്ധ്യയ്ക്കാണ് ചുഴലി വീശിയത്. വീടിന് പുറത്തും കടലോരത്തും നിന്നവർ ശബ്ദം കേട്ട്

0: സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ഓടിക്കേറിയതിനാൽ അത്യാഹിതം ഒഴിവായി. നിരവധി വീടുകളുടെ മേൽക്കൂരകൾക്കും ജനലുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. കളീക്കൽ അംഗൻവാടിയുടെ മേൽക്കൂര ചുഴലിക്കാറ്റിൽ തകർന്നു. ആദ്യഘട്ട സെൻസസ് പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ഉദ്യോഗസ്ഥർക്കുള്ള പരിശീലനം ആരംഭിച്ചു. സൂപ്പർവൈസർമാർക്കും എന്യൂമറേറ്റർമാർക്കുമുള്ള പരിശീലനമാണ് വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചത്. താലൂക്കുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലുമായി 123 ബാച്ചുകൾക്കാണ് പരിശീലനം. ഈ മാസം 8 മുതൽ 22 വരെ കൊല്ലം കൊട്ടാരക്കര താലൂക്കുകളിൽ പ്രതിദിനം 6 ബാച്ചുകൾ വീതം 24 ബാച്ചുകൾക്ക് പരിശീലനം നൽകും. പുതിയ അധ്യയന വർഷാരംഭത്തോടനുബന്ധിച്ച് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ വിലയിരുത്താൻ ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് ഏതാനും സ്കൂളുകൾ സന്ദർശിച്ചു. മഴക്കാലത്തിന് അനുയോജ്യമാകുന്ന വിധത്തിൽ സ്കൂൾ കെട്ടിടങ്ങളിലെ സൗകര്യങ്ങൾ ക്രമീകരിക്കാൻ നിർദ്ദേശിച്ചു. കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കാനും സാംക്രമിക രോഗങ്ങൾ പടരാതിരിക്കാൻ പരിസര ശുചിത്വം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ചുമതലയുള്ള വകുപ്പുകൾ കൃത്യതയോടെ പരിശോധനകൾ നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിതരണം വേഗത്തിലാക്കാനും നിർദ്ദേശിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ജില്ലയ്ക്ക് 78.79 വിജയശതമാനം. ജില്ലയിൽ 133 സ്കൂളുകളിൽ നിന്നായി 25,137 പേർ പരീക്ഷ എഴുതി. ഇതിൽ 19,805 വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹരായി. 2,506 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. ഓപ്പൺ സ്കൂൾ വിഭാഗത്തിൽ 47% വിജയശതമാനം. 683 പേർ പരീക്ഷ എഴുതിയതിൽ 321 പേർ ഉന്നത പഠനത്തിന് അർഹരായി. 11 കുട്ടികൾ എല്ലാ വിഷയത്തിലും A+ നേടി. VHSC വിഭാഗത്തിൽ 77.76% വിജയം. കരുനാഗപ്പള്ളി JF Kennedy മെമ്മോറിയൽ VHSS സ്കൂൾ 100% വിജയം നേടി. ജവഹർ ബാലഭവനിലെ അവധിക്കാല കലാപരിശീലന ക്ലാസുകൾക്ക് സമാപനമായി. നൃത്തം, വയലിൻ, ഗിറ്റാർ, മൃദംഗം, ശാസ്ത്രീയ സംഗീതം, ചിത്രരചന, ലളിത സംഗീതം തുടങ്ങി 14 വിഷയങ്ങളിലായി 300 കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. ക്ലാസുകൾ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ജില്ലയിൽ നടപ്പാക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ദിശ അവലോകന യോഗത്തിൽ നിർദ്ദേശം നൽകി. 47 പദ്ധതികളുടെ പുരോഗതി യോഗം വിലയിരുത്തി. ദേശീയ ആരോഗ്യ ദൗത്യം, അമൃത് തുടങ്ങിയ പദ്ധതികളുടെ വിശദ വിശകലനത്തിനായി ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേരുന്നതിനും തീരുമാനിച്ചു. ചവറയിൽ 30 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന അർബുദ ചികിത്സാ കേന്ദ്രം പദ്ധതിയുടെ അന്തിമ അംഗീകാരത്തിന് അടിയന്തര നടപടി സ്വീകരിക്കാനും നിർദ്ദേശം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനമായി 24 കോടി രൂപയും ആസ്തി വികസനത്തിനായുള്ള നിർമ്മാണ ചെലവിനായി 36.84 കോടി രൂപയും അനുവദിക്കുന്നതിനുള്ള നടപടികളും വേഗത്തിലാക്കും. PMGSY റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാർക്കും നിർദ്ദേശം നൽകി.
1: ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം കേൾക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, മാൾവ സാമ്രാജ്യത്തിലെ ഏത് രാജ്ഞിയാണ് ലോക് മാതാ, അതായത് ജനങ്ങളുടെ മാതാവ്, തത്വചിന്തക രാജ്ഞി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത്? ഉത്തരം അഹല്യഭായ് ഹോൾക്കർ. മാൾവ സാമ്രാജ്യത്തിലെ ഹോൾക്കർ രാജ്ഞിയായിരുന്ന അഹല്യഭായ് ഹോൾക്കർ ഇന്ത്യയിലെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള വനിതാ ഭരണാധികാരികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. അവരുടെ അഗാധമായ മനുഷ്യസ്നേഹം, ധർമ്മത്തിൽ അടിയുറച്ച ഭരണം, ദാർശനിക വീക്ഷണം തുടങ്ങിയ മൂല്യങ്ങൾ കാരണമാണ് ലോക് മാതാ, തത്വചിന്തക രാജ്ഞി എന്നെല്ലാം അവർ അറിയപ്പെട്ടത്. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഒരിക്കൽ കൂടി, മാൾവ സാമ്രാജ്യത്തിലെ ഏത് രാജ്ഞിയാണ് ലോക് മാതാ അഥവാ ജനങ്ങളുടെ മാതാവ്, തത്വചിന്തക രാജ്ഞി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നത്? ഉത്തരം അഹല്യഭായ് ഹോൾക്കർ. മാൾവ സാമ്രാജ്യത്തിലെ ഹോൾക്കർ രാജ്ഞിയായിരുന്ന അഹല്യഭായ് ഹോൾക്കർ ഇന്ത്യയിലെ ഏറ്റവും ദീർഘവീക്ഷണമുള്ള വനിതാ ഭരണാധികാരികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. അവരുടെ അഗാധമായ മനുഷ്യസ്നേഹം, ധർമ്മത്തിൽ അടിയുറച്ച ഭരണം, ദാർശനിക വീക്ഷണം തുടങ്ങിയ മൂല്യങ്ങൾ കാരണമാണ് ലോക് മാതാ, തത്വചിന്തക രാജ്ഞി എന്നെല്ലാം അവർ അറിയപ്പെട്ടത്. ഇനി ചിന്താവിഷയം ശ്രദ്ധിക്കാം. ഉറക്കം, അത് സങ്കടങ്ങളുടെയും കരുതലിന്റെയും ചുളിവുകൾ നിവർത്തുന്ന തുന്നൽക്കാരനാണ്, വില്യം ഷേക്സ്പിയർ. ചിന്താവിഷയം ഒരിക്കൽ കൂടി, ഉറക്കം, അത് സങ്കടങ്ങളുടെയും കരുതലിന്റെയും ചുളിവുകൾ നിവർത്തുന്ന തുന്നൽക്കാരനാണ്, വില്യം ഷേക്സ്പിയർ.

0: ഷേക്സ്പിയർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിച്ചു.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7 മണിക്ക്.
2: മൗലാന ഹോസ്പിറ്റലിൽ ഡോക്ടർമാരുടെ സേവനം OP വിഭാഗത്തിൽ ഇനി ഞായറാഴ്ചകളിലും.

0: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
1: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
0: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
1: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
0: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

0: പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് വി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. സർക്കാർ ജീവനക്കാരെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായി സ്ഥലം മാറ്റുന്നതായും 33 വകുപ്പുകളിലായി 1982 ജീവനക്കാരെ ഇത്തരത്തിൽ സ്ഥലം മാറ്റിയതായും അദ്ദേഹം പറഞ്ഞു. ഗുരുതരമായ രോഗമുള്ളവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും സ്ത്രീകളെയും ഉൾപ്പെടെ പ്രത്യേക പരിഗണന അർഹിക്കുന്നവരെ മനുഷ്യത്വരഹിതമായി ദൂരസ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്നതായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. എന്നാൽ സർക്കാർ ജീവനക്കാരുടെ പൊതുസ്ഥലംമാറ്റ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് നടപ്പിലാക്കി വരുന്നതെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സ്ഥലം മാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെയാണ് പ്രതിപക്ഷം വാക്കൌട്ട് ചെയ്തത്. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും തുടർന്നു. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരു ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ താവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: സംവിധാന വിഷയത്തിൽ നിജവാദ ശ്രദ്ധയെ മറ്റു നിഷ്ഠയെന്നു ನಾನು ಭಾರತದ ಸಾರ್ವಭೌಮತ್ವವನ್ನು ಮತ್ತು ಅಖಂಡತೆಯನ್ನು ಎತ್ತಿ ಹಿಡಿಯುತ್ತೇನೆಂದು ಮತ್ತು ಕರ್ನಾಟಕ ರಾಜ್ಯದ ಮುಖ್ಯಮಂತ್ರಿಯಾಗಿ ನನ್ನ ಕರ್ತವ್ಯವನ್ನು ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಮತ್ತು ಅಂತಃಕರಣಪೂರ್ವಕವಾಗಿ ನಿರ್ವಹಿಸುತ್ತೇನೆಂದು ಪ್ರಮಾಣ ಮಾಡುತ್ತೇನೆ, ಶ್ರದ್ಧಾಪೂರ್ವಕವಾಗಿ ಪ್ರತಿಜ್ಞೆಯನ್ನು ಮಾಡುತ್ತೇನೆ.
0: ಉಪಮುಖ್ಯಮಂತ್ರಿ ಜಿ ಪರಮೇಶ್ವರೇಯು 12 ಮಂತ್ರಿಮಾರು മുഖ്യമന്ത്രിക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്തു. കെ എച്ച് മുനിയപ്പ, കെ ജെ ജോർജ്, പ്രിയങ്ക് ഖാർഗെ, യു ടി ഖാദർ, കൃഷ്ണ ഭൈരഗൌഡ തുടങ്ങിയവർ മന്ത്രിമാരിൽ ഉൾപ്പെടുന്നു. രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, കെ സി വേണുഗോപാൽ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങിയ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. രാജ്യത്തെ 42 മികച്ച പഞ്ചായത്തുകളാണ് പുരസ്കാരങ്ങൾക്ക് അർഹരായത്. മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് കരസ്ഥമാക്കി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ മികവിനുള്ള പുരസ്കാരം കോട്ടയം ജില്ലയിലെ മേലുകാവ് ഗ്രാമപഞ്ചായത്ത് ഏറ്റുവാങ്ങി. ആരോഗ്യമേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിലെ നിരണം ഗ്രാമപഞ്ചായത്തും ശിശു സൗഹൃദ വിഭാഗത്തിൽ തിരുവനന്തപുരം ജില്ലയിലെ ഒറ്റൂർ ഗ്രാമപഞ്ചായത്തും 3-ാം സ്ഥാനം സ്വന്തമാക്കി. ഇന്ത്യൻ വിമാനക്കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൻ ഇന്ധനവില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധനവില സ്ഥിരപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിലെ 77 ലക്ഷത്തോളം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. പശ്ചിമേഷ്യയിൽ താൽക്കാലിക വെടിനിർത്തൽ പ്രതിസന്ധിയിലാക്കി US ഇറാൻ സൈനിക സംഘർഷം രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിൽ ഇന്ന് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി കുവൈത്തിലെ ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വിമാനത്താവളത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ഇറാൻ തുറമുഖത്തേക്ക് വരികയായിരുന്ന ഓയിൽ ടാങ്കറിന് നേർക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയതാണ് സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത്. ഖഷൻ ദ്വീപിലെ IRGC കേന്ദ്രത്തിന് നേരെയും US ആക്രമണം നടത്തിയതിന് മറുപടിയായി ബഹ്റിനിലെ അമേരിക്കൻ 5-ാം കപ്പൽപ്പട ആസ്ഥാനത്തിന് നേരെയും ഇറാന്റെ ആക്രമണമുണ്ടായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പിളർപ്പിലേക്ക്. പുറത്താക്കപ്പെട്ട TMC MLA റുദബദ്ര ബാനർജി 58 നിയമസംഭാഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ BJP ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി.

0: ആരോപിച്ചു. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ June 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരം ഓൺലൈനായി June 30 വരെ സമർപ്പിക്കാം. SC.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പാലക്കാട് ജില്ലയിൽ സഹകരണ ബാങ്കുകൾ വഴി നെല്ല് സംഭരണ വില നൽകാനുള്ള കഴിഞ്ഞ സർക്കാരിന്റെ നടപടി റദ്ദാക്കാൻ തീരുമാനം. ജില്ലയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിച്ച പദ്ധതി പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
1: നെല്ല് സംഭരണത്തിന്റെ നോഡൽ ഏജൻസിയായ സപ്ലൈകോയുമായി ധാരണയിലുള്ള ബാങ്കുകൾ വഴി മറ്റ് ജില്ലകളിലെ പോലെ തന്നെ നെൽകർഷകർക്ക് PRS വായ്പയായി വില നൽകാനാണ് ധാരണയായിരിക്കുന്നത്. SBI, കാനറ എന്നീ ബാങ്കുകളാണ് സപ്ലൈകോയുമായി ധാരണയുള്ള ബാങ്കുകൾ. ഈ രണ്ട് ബാങ്കുകളുമായുള്ള കരാർ പുതുക്കി നടപടികൾ പുനരാരംഭിക്കാനാണ് തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് പാലക്കാട് ജില്ലയിലെ രണ്ടാം വിള നെല്ല് സംഭരണത്തിന്റെ വില നൽകാൻ LDF സർക്കാർ പ്രാഥമിക സഹകരണ സംഘങ്ങളെ ചുമതലപ്പെടുത്തിയിരുന്നത്.
0: വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം June 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കാർഷിക ക്ലബ്ബുകൾ രൂപീകരിക്കും. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടിയാണ് ഇത് സംബന്ധിച്ച് ഉത്തരവിറക്കിയത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: രാവിലെ 6 മുതൽ രാത്രി 8 വരെയാണ് നിയന്ത്രണം. കാലവർഷം അവസാനിക്കുന്നവരെയോ അല്ലെങ്കിൽ അടുത്ത ഉത്തരവുണ്ടാകുന്നവരെയോ നിയന്ത്രണം തുടരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വയനാട്ടിലേക്കും തിരിച്ചുമുള്ള ഭാരം കൂടിയ വാഹനങ്ങൾ, കുറ്റ്യാടി നാടുകാണി ചുരങ്ങൾ ഉൾപ്പെടുന്ന ബദൽ റോഡുകൾ ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. യാത്രാ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ അവശ്യ സർവീസുകളും ചെറിയ വാഹനങ്ങളെയും നിയന്ത്രണത്തിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്.
0: കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിച്ചേരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് മഴ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ച ജില്ലകളിലും സമീപ ജില്ലകളിലുമുള്ള വെള്ളച്ചാട്ടം, ജലാശയങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ഇത് സംബന്ധിച്ച് വിനോദസഞ്ചാര വകുപ്പിനും DTPC പ്രത്യേക നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരെ അന്യായമായി സ്ഥലം മാറ്റുന്നതായി ചൂണ്ടിക്കാട്ടി നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കർണാടക മുഖ്യമന്ത്രിയായി മുതിർന്ന കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രി. ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. നിരണം, ഒറ്റൂർ, മേലുകാവ്, ഹരിപ്പാട് പഞ്ചായത്തുകൾ പുരസ്കാരം ഏറ്റുവാങ്ങി. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്നു. കുവൈത്ത് വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളിൽ ഒരു ഇന്ത്യൻ പൌരന് ജീവൻ നഷ്ടമായി. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. കേരളത്തിൽ കാലവർഷം നാളെയോടെ എത്തിയേക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി നിയമസഭയിൽ നിന്ന് തയ്യാറാക്കിയത് R പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയത്തിന്റെ ചർച്ചയിൽ ഇന്ന് 23 പേരാണ് സംസാരിച്ചത്. ഭരണപക്ഷത്തു നിന്നുള്ള BT ബൽറാം തുടങ്ങിവെച്ച ഇന്നത്തെ ചർച്ച TJ വിനോദാണ് അവസാനിപ്പിച്ചത്. PA മുഹമ്മദ് റിയാസും KA രാജനും BB ഗോപകുമാറും ഉമാ തോമസും ആര്യാടൻ ഷൌക്കത്തും KU ജനീഷ് കുമാറും അടക്കമുള്ള ഭരണ പ്രതിപക്ഷാംഗങ്ങൾ ചർച്ചയുടെ ഭാഗമായി. വാഗ്ദാനങ്ങൾ പാലിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിട്ടുള്ളതെന്ന് BT ബൽറാം പറഞ്ഞു. ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ ആശാപ്രവർത്തകരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും ചേർത്തു നിർത്തി. ചരിത്രത്തിൽ ആദ്യമായാണ് ആശാപ്രവർത്തകരുടെ ശമ്പളം 3,000 രൂപ കൂടി വർദ്ധിപ്പിക്കുന്നത്. ഘട്ടംഘട്ടമായി ആശാ ജീവനക്കാരുടെ വേതനം 21,000 ആക്കണമെന്നാണ് സർക്കാർ നയമെന്നും ബൽറാം പറഞ്ഞു. ഈ സർക്കാർ ജനോപകാര നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്.

ണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സഹകരണം ഉണ്ടാകുമെന്ന് പി എ മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. മുഖ്യമന്ത്രിയാകാൻ കേരളത്തിൽ തെരുവ് യുദ്ധം നടന്നത് നമ്മൾ കണ്ടു. അത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമായാണ് ഞങ്ങൾ കാണുന്നത്. എന്നാൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിന്റേതെന്നും അദ്ദേഹം പറഞ്ഞു. നിലപാടുകളുടെ രാജകുമാരൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ ശബരിമല സ്വർണക്കൊള്ളയിലെയും സി എം ആർ എൽ അഴിമതിയിലെയും നിലപാട് കൂടി വ്യക്തമാക്കണമെന്ന് ബി ജെ പി കക്ഷി നേതാവ് ബി പി ഗോപകുമാർ സഭയിൽ ആവശ്യപ്പെട്ടു. കാലാകാലങ്ങളായി ഇടതും വലതും ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ആരോപണ പ്രത്യാരോപണങ്ങൾ നടത്തും, പക്ഷേ അധികാരത്തിലെത്തിയാൽ ആരോപണങ്ങൾ തെളിയിക്കാനുള്ള ഭരണപരമായ ഉത്തരവാദിത്തം കാണിക്കുന്നില്ല എന്നതിന് തെളിവാണ് നയപ്രഖ്യാപന പ്രസംഗമെന്നും ഗോപകുമാർ ചർച്ചയിൽ പങ്കെടുത്തു പറഞ്ഞു. ഖജനാവിൽ പൂച്ച പെറ്റുകിടക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദമെന്നും 5,500 കോടി പ്രസവിക്കാൻ പറ്റിയ പൂച്ച ഖജനാവിലുണ്ടെന്നും കെ രാജൻ പരിഹസിച്ചു. സിൽവർ ലൈനിന്റെ പേരിൽ മഞ്ഞക്കുട്ടികൾ സ്ഥാപിച്ചത് ഭൂമി ഏറ്റെടുക്കാനല്ലെന്നും അലൈൻമെന്റ് നിശ്ചയിക്കാൻ മാത്രമായിരുന്നുവെന്നും രാജൻ പറഞ്ഞു. കേരളിന്റെയും മുനമ്പത്തിന്റെയും പേരിൽ സർക്കാർ നാട്ടുകാരെ കബളിപ്പിക്കുകയാണ്. ആകാശത്തിൽ കൂടി പോകുന്ന തീവണ്ടിയാണെങ്കിലും ഭൂമി ഏറ്റെടുക്കേണ്ടി വരുമെന്നത് മറച്ചുവെച്ചാണ് പ്രചരണം നടത്തുന്നത്. മുനമ്പത്ത് നികുതി അടയ്ക്കാനും പോക്കുവരവ് നടത്താനുമുള്ള അവകാശം ഇടത് സർക്കാർ നിയമയുദ്ധത്തിലൂടെ നേടിയെടുത്തതാണ്. വെറും കവലപ്രസംഗമായി നയപ്രഖ്യാപനം മാറിയെന്നും കെ രാജൻ അഭിപ്രായപ്പെട്ടു. ഭരണപക്ഷത്തു നിന്ന് ആര്യാടൻ ചൗക്കത്തിന്റെ പ്രസംഗം സഭയെ അല്പനേരം ബഹളത്തിലുമാക്കി. നജീബ് കാന്തപുരം, ഷിബു തെക്കുംപുറം, വിഷ്ണുമോഹൻ, വി കെ പ്രവീൺ, ടി കെ ഗോവിന്ദൻ മാസ്റ്റർ, പി മമ്മിക്കുട്ടി, ടി പി അഷറഫ് അലി, അബിൻ വർക്കി കോടിയാട്ട്, എം റഹ്മത്തുള്ള, എം എസ് അരുൺകുമാർ, കെ ജയന്ത്, നാട്ടകം സുരേഷ്, റെജി ചെറിയാൻ, കുർക്കുളി മൊയ്തീൻ, ടി ജെ വിനോദ് എന്നിവരും ചർച്ചയിൽ സംബന്ധിച്ചു. ചർച്ച നാളെയും തുടരും. സർക്കാർ പ്രതികാര ബുദ്ധിയോടെ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം നിയമസഭയിൽ നിന്നും രണ്ടാം ദിനവും വാക്കൌട്ട് നടത്തി. വി ജോയിയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചത്. സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുന്നേ തന്നെ 3,000 പേരെ സ്ഥലം മാറ്റിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ തള്ളിയ ഭരണപക്ഷം ഭരണപരമായ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പൊതുവായ മാറ്റങ്ങൾ മാത്രമാണ് വരുത്തിയിട്ടുള്ളതെന്നും എല്ലാ വ്യവസ്ഥകളും പാലിച്ചുകൊണ്ടാണ് സ്ഥലമാറ്റം നടക്കുന്നതെന്നും വ്യക്തമാക്കി. എൻ ജി ഒ അസോസിയേഷൻ നേതാക്കളുടെ കത്തിന്റെ അടിസ്ഥാനത്തിൽ പോലും സ്ത്രീകളെയും രോഗബാധിതരെയും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ സ്ഥലം മാറ്റിയെന്നും പ്രതിപക്ഷം ആരോപിച്ചു. മുൻ സർക്കാരിനെ തങ്ങൾ മാതൃകയാക്കില്ലെന്നും നയമനുസരിച്ച് മാത്രമേ ഈ സർക്കാർ പ്രവർത്തിക്കുകയുള്ളൂവെന്നും മുഖ്യമന്ത്രിക്ക് വേണ്ടി സഭയിൽ മറുപടി പറഞ്ഞ മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി പ്രതികാര ബുദ്ധിയോടെയാണ് സ്ഥലം മാറ്റങ്ങൾ എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. അന്യായമായ സ്ഥലം മാറ്റങ്ങൾ റദ്ദാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഗുരുതരമായ രോഗം ബാധിച്ചവരെയും ചികിത്സയിൽ കഴിയുന്നവരെയും വിരമിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവരെയും തിരഞ്ഞുപിടിച്ചാണ് തലങ്ങും വിലങ്ങും മനുഷ്യത്വരഹിതമായി സ്ഥലം മാറ്റിയത്. നവമാധ്യമങ്ങളിൽ വരുന്ന പോസ്റ്റുകൾ ഷെയർ ചെയ്തതിന്റെ പേരിൽ ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യുന്നത് ക്രൂരതയാണെന്നും കുടുംബശ്രീ ഉൾപ്പെടെയുള്ളവയിലെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താൻ കോടതി നിർദ്ദേശിച്ചിട്ടും അവരെ പോലും പിരിച്ചുവിടുകയാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ കൂട്ടസ്ഥലം മാറ്റ കണക്കുകളും അന്നത്തെ മുഖ്യമന്ത്രി സഭയിൽ സ്വീകരിച്ച നിലപാടുകളും ഭരണപക്ഷം ഉയർത്തിക്കാട്ടി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നവീൻ ബാബു അടക്കമുള്ള ഉദ്യോഗസ്ഥരോട് കാട്ടിയ ക്രൂരതയും സ്ഥലമാറ്റത്തെ തുടർന്ന് ജീവനക്കാരൻ ആത്മഹത്യ ചെയ്ത സംഭവം ഉൾപ്പെടെയുള്ളവയും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ ആരോപണങ്ങളെ സർക്കാർ നേരിട്ടു. സ്പീക്കർ നോട്ടീസ് തള്ളിയതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. അതേസമയം സഹോദരി ഭർത്താവിനെ പേഴ്സണൽ സ്റ്റാഫാക്കിയ വിവാദം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചെങ്കിലും മന്ത്രി സണ്ണി ജോസഫ് മൗനം പാലിച്ചു. നിയമസഭാ അംഗങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ റൂളിംഗ് നടത്തിയത് ശ്രദ്ധേയമായി. ചരിത്ര പ്രാധാന്യമുള്ള സഭയുടെ അന്തസ്സത്ത കാത്തുസൂക്ഷിക്കാൻ ബാധ്യതയുണ്ടെന്നും സ്പീക്കർ പറഞ്ഞു. സഭയുടെ മര്യാദ എല്ലാവരും പാലിക്കണം. ഒരംഗം സഭയിൽ സംസാരിക്കുമ്പോൾ അതിനെ മറികടന്നു പോകുന്നതും സഭയിൽ തലങ്ങും വിലങ്ങും നടക്കുന്നതും ഒഴിവാക്കണം. 71 പുതിയ അംഗങ്ങളുണ്ട്. അവർ സഭയിലുള്ള മുതിർന്ന അംഗങ്ങളെ ജ്യേഷ്ഠ സഹോദരന്മാരായി കണ്ട് അവർ പാലിക്കുന്ന നല്ല രീതികൾ മാതൃകയാക്കണം. ഇത് സംബന്ധിച്ച് പുതിയ അംഗങ്ങൾക്കായി 17 സെമിനാർ നടത്തും. സെമിനാറിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പങ്കെടുക്കുമെന്നും സ്പീക്കർ അറിയിച്ചു. പക്ഷാഘാത ചികിത്സയുടെ ചെലവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതി പാക്കേജ് വർദ്ധിപ്പിക്കുന്നത് പരിഗണനയിലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. കാരുണ്യ മെഡിസബ് സുരക്ഷാ പദ്ധതിയിൽ 2 മുതൽ 4 ലക്ഷം വരെയാണ് പക്ഷാഘാത രോഗത്തിന്റെ ചികിത്സാ പാക്കേജ്. ഇത് 5 ലക്ഷമായി ഉയർത്താൻ സ്റ്റേറ്റ് ഇൻഷുറൻസ് ഏജൻസിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി പറഞ്ഞു.
സംസ്ഥാനത്ത് കോവിഡിന് ശേഷം പക്ഷാഘാതം

വർദ്ധിക്കുന്നത് സംബന്ധിച്ച് എ കെ മഷറഫ് ഉന്നയിച്ച ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി. ജീവിതശൈലി രോഗി പരിചരണത്തിന്റെ ഭാഗമായി 12 ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട്. മലപ്പുറം, വയനാട് ജില്ലകളിൽ സ്ട്രോക്ക് യൂണിറ്റ് മെഡിക്കൽ കോളേജുകളിലാണ് നടപ്പിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് മരുന്നുകൾ ജില്ലാ ആശുപത്രികളിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ജില്ലാ ആശുപത്രികളിൽ ഫിസിക്കൽ മെഡിസിൻ വിഭാഗത്തോട് ചേർന്ന് സ്ട്രോക്ക് വന്ന് ഭേദമായ ശേഷമുള്ള പരിചരണത്തിന് സംവിധാനമുണ്ട്. കോവിഡിന് ശേഷം പക്ഷാഘാതം ഉയരുന്നുവെന്ന കാര്യത്തിൽ ശാസ്ത്രീയ പഠനം നടത്തി വരുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. CBSE മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങളിൽ വിദ്യാർത്ഥികളുടെ ആശങ്ക കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്ന് പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. CBSE പരീക്ഷാ നടത്തിപ്പിന്റെ ചുമതല കേന്ദ്ര സർക്കാരിനാണ്. അവർക്ക് വേണ്ട അടിസ്ഥാന സൌകര്യം ചെയ്തു കൊടുക്കാനുള്ള നടപടികളെല്ലാം സംസ്ഥാന സർക്കാർ നിർവഹിച്ചിരുന്നു. മൂല്യനിർണയത്തിലെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ഉടനെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് ആശങ്കയറിയിച്ച് കത്തയച്ചിട്ടുണ്ടെന്നും GR അനിലിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മന്ത്രി പറഞ്ഞു. ഈ പ്രശ്നങ്ങൾ വിദ്യാർത്ഥികളെ കാര്യമായി ബാധിച്ചിട്ടുണ്ടെന്നും നമ്മുടെ സംസ്ഥാനത്തിന്റെ ആശങ്ക ഈ സഭയുടെ ആശങ്കയായി കേന്ദ്രത്തെ അറിയിക്കണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആവശ്യപ്പെട്ടു. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. തയ്യാറാക്കിയത് R പ്രദീപ്, ചീഫ് റിപ്പോർട്ടർ ജന്മഭൂമി തിരുവനന്തപുരം. അവതരണം സുധിൻ സൈനുദ്ദീൻ.

ഇന്ന് 6:50 വയലും വീടും. കറവപ്പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യതര തീറ്റകൾ. ഡോക്ടർ സുസ്മിത ശശിധരനുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി കേൾക്കാം. ഇന്ന് 6:50 വയലും വീടും പരിപാടിയിൽ.

0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം അടുത്ത പരിപാടി, തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി.

0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, നമ്മുടെ ഉള്ളിലെ നന്മകളെ മറ്റുള്ളവരിലേക്ക് ഒഴുക്കിവിടുക. കൊടുക്കുന്നിടത്താണ് ജീവിതം സുന്ദരമാകുന്നത്. പങ്കുവെക്കാത്ത നന്മകൾ മനസ്സിന് ഭാരമാണ്. ഒഴുക്കുള്ള മനസ്സുമായി മുന്നോട്ട് പോവുക. ജീവിതം നന്മ നിറഞ്ഞതാവട്ടെ. ഈ ഒരു ശുഭചിന്തയുമായി നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കറവ പശുക്കൾക്ക് നൽകാവുന്ന പാരമ്പര്യേതര തീറ്റകൾ, ഇതേക്കുറിച്ച് ഡോക്ടർ സുസ്മിത ശശിധരനുമായുള്ള അഭിമുഖ സംഭാഷണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനു മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്:
1: പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്രവാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി പാൽ കറക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
0: പത്തായം. കേരളത്തിന്റെ ഗ്രാമീണ ജീവിതത്തിലും കാർഷിക സംസ്കാരത്തിലും ഏറെ പ്രാധാന്യമുള്ള ഒരു പാരമ്പര്യം

സംഭരണ സംവിധാനമാണ് പത്തായം. പഴയകാലത്ത് കർഷകർ നെല്ലും ധാന്യങ്ങളും സുരക്ഷിതമായി സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന മരം കൊണ്ടുള്ള വലിയ പെട്ടിയെയാണ് പത്തായം എന്ന് വിളിക്കുന്നത്. ഒരു വീട്ടിലെ സമൃദ്ധിയുടെയും കൃഷി സമ്പത്തിന്റെയും പ്രതീകമായിരുന്നു പത്തായം. വീട്ടിൽ പത്തായം നിറഞ്ഞാൽ കുടുംബം സമർത്ഥമാണ് എന്നൊരു പഴമൊഴി പോലും ഗ്രാമങ്ങളിൽ പ്രചാരത്തിലുണ്ടായിരുന്നു. പഴയ കേരളത്തിലെ വീടുകളിൽ, പ്രത്യേകിച്ച് നാലുകെട്ട് വീടുകളിലും തറവാട്

0: ആയിരുന്നു. വിളവെടുപ്പിന് ശേഷം നെല്ലുണക്കി പത്തായത്തിൽ സൂക്ഷിക്കുമായിരുന്നു. വർഷം മുഴുവൻ ഭക്ഷണത്തിനും വിത്തിനുമായി ഈ സംഭരണം ഉപയോഗിച്ചിരുന്നു. പത്തായം സാധാരണയായി നല്ല ശക്തിയുള്ള മരങ്ങൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. തേക്ക്, പ്ലാവ്, ആഞ്ഞിലി തുടങ്ങി ദീർഘായുസുള്ള മരങ്ങളാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത്. മരപ്പലകകൾ ചേർന്ന് ചതുരാകൃതിയിലോ നീളമുള്ള പെട്ടി പോലെയോ രൂപപ്പെടുത്തും. അതിന്റെ മുകളിലായി തുറക്കാനും അടയ്ക്കാനും കഴിയുന്ന ഒരു മൂടിയുണ്ടാകും. പത്തായത്തിന്റെ അടിഭാഗം നിലത്ത് തൊടാതെ ഉയർത്തിവെക്കും. ഇതിലൂടെ ഈർപ്പം പിടിക്കാതെയും എലികൾ കയറാതെയും ധാന്യം സംരക്ഷിക്കാനാകുമായിരുന്നു. പത്തായത്തിന്റെ പ്രധാന ഉപയോഗം നെല്ലും ധാന്യങ്ങളും സൂക്ഷിക്കുന്നതായിരുന്നു. എന്നാൽ അതിനുമപ്പുറം പല ആവശ്യങ്ങൾക്കും ഇത് ഉപയോഗിച്ചിരുന്നു. വിത്തിനായി നെല്ല് സൂക്ഷിക്കാനും കീടങ്ങളിൽ നിന്ന് ധാന്യം സംരക്ഷിക്കാനും ക്ഷാമകാലങ്ങളിൽ ഉപയോഗിക്കാനും എല്ലാം പത്തായമാണ് ഉപയോഗിച്ചിരുന്നത്. പുതുവിളവെടുത്ത് നെല്ല് പത്തായത്തിൽ നിറയ്ക്കുമ്പോൾ ചില കുടുംബങ്ങൾ ചെറിയ പൂജകളും ചടങ്ങുകളുമൊക്കെ നടത്തുമായിരുന്നു. ഇന്നത്തെ പ്ലാസ്റ്റിക് സംഭരണ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ പത്തായം പരിസ്ഥിതി സൗഹൃദമായിരുന്നു. അരിമില്ലുകളും ഗോഡൌണുകളും പ്ലാസ്റ്റിക് പാത്രങ്ങളും വന്നതോടെ പത്തായങ്ങളുടെ ഉപയോഗം കുറഞ്ഞു. ഇന്ന് പത്തായം കാണാനില്ല. ചില സ്ഥലങ്ങളിൽ അലങ്കാര വസ്തുവായോ പൈതൃക സ്മാരകമായോ മാത്രമാണ് ഇത് നിലനിൽക്കുന്നത്. പത്തായത്തിന്റെ വിശേഷങ്ങളിൽ നിന്ന് നമുക്കിനി പ്രധാന വിഷയത്തിലേക്ക് പോകാം. പശുക്കൾക്ക്, പ്രത്യേകിച്ചും കറവ പശുക്കൾക്ക് തീറ്റ നൽകുമ്പോൾ ക്ഷീരകർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം. പച്ചപ്പുല്ലിനും വൈക്കോലിനും പുറമെ പാരമ്പര്യേതര തീറ്റകൾ നൽകാം. ഇത് ചെലവ് കുറയ്ക്കാനും പാലുൽപാദനം മെച്ചപ്പെടുത്താനും സഹായിക്കും. ഇതേക്കുറിച്ച് കൂടുതലറിയാൻ നമുക്ക് ഈ അഭിമുഖ സംഭാഷണം ശ്രദ്ധിച്ചാലോ? വെറ്റിനറി സർജനായ ഡോക്ടർ സുസ്മിത ശശിധരനുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു.
1: ക്ഷീരകൃഷിയിൽ തീറ്റ ഒരു പ്രധാന ഭാഗമാണല്ലോ. പാരമ്പര്യതര തീറ്റ എന്താണ്, ഒന്ന് വിശദീകരിക്കാമോ?
2: പരമ്പരാഗതമായി നമ്മൾ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്ന ചില വിഭവങ്ങളുണ്ട്. അതുപോലെ വാണിജ്യപരമായി കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ചില വിഭവങ്ങളുമുണ്ട്. ഇവയൊന്നുമല്ലാതെ സാധാരണയായി നമ്മൾ കാലിത്തീറ്റയായി ഉപയോഗിക്കാത്ത ചില വിഭവങ്ങളെ കാലിത്തീറ്റയായി ഉപയോഗിക്കുമ്പോൾ അവയെ നമ്മൾ പാരമ്പര്യേതര തീറ്റകൾ അഥവാ നോൺ കൺവെൻഷണൽ ഫീഡ്സ് എന്ന് വിശേഷിപ്പിക്കുന്നു.
1: ഇതിന്റെ ഉദാഹരണങ്ങളൊന്ന് പറയാമോ?
2: നമ്മൾ സാധാരണ കാലിത്തീറ്റകളെ രണ്ട് വിഭാഗങ്ങളായി പറയാറുണ്ട്, പരുഷാഹാരവും കൈത്തീറ്റകളും. ഇതേ രീതിയിൽ തന്നെ പാരമ്പര്യേതര തീറ്റകളെയും നമുക്ക് തരംതിരിച്ച് വേണമെങ്കിൽ പറയാം. അതിൽ പരുഷാഹാരം എന്ന വിഭാഗത്തിൽ പ്രധാനമായി ഉൾപ്പെടുന്നത് വൃക്ഷ ഇലകളും അവയുടെ ഫലങ്ങളുമാണ്. വൃക്ഷങ്ങളുടെ വൃക്ഷ ഇലകളിൽ മുരിങ്ങയില, ശീമക്കൊന്ന ഇല ഇവയൊക്കെ ഉൾപ്പെടും. അതുപോലെ മഴമരത്തിൻ്റെ കായകൾ, സുബാബുൾ മരത്തിൻ്റെ കായകൾ ഇവയൊക്കെയും നമുക്ക് കാലിത്തീറ്റയായി ഉപയോഗിക്കാം. ഇനി കൈത്തീറ്റ വിഭാഗത്തിൽ നമ്മൾ പ്രധാനമായിട്ടും ഊർജ സ്രോതസ്, പ്രോട്ടീൻ സ്രോതസ് ഇങ്ങനെ തരംതിരിച്ചാണ് പറയാറ്. ഈ വിഭാഗത്തിൽ നമുക്ക് കാർഷിക വ്യാവസായിക വിവിധ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതിൽ വരുന്ന ഉപോൽപ്പന്നങ്ങളെ പറയാം, ബൈ പ്രൊഡക്ട്സിനെ പറയാം. അതിലൊന്നാണ് ബിയർ വേസ്റ്റ്, മാംഗോ സീഡ് കേർണൽ, ജ്യൂസിങ് കാനിങ് വ്യവസായത്തിൽ വരുന്നത്. അതിൽ ബിയർ വേസ്റ്റ് ഒരു പ്രോട്ടീൻ സ്രോതസ്സാണ്, മാംഗോ സീഡ് കേർണൽ ഒരു എനർജി സ്രോതസ്സാണ്. അതായത് ഊർജം പ്രദാനം ചെയ്യുന്ന ഒരു സ്രോതസ്സായിട്ടും നമുക്ക് പറയാം. അതുപോലെ തന്നെ റബ്ബർ സീഡ് കേക്ക് ഇവയൊക്കെ നമുക്ക് പലപ്പോഴും കാലിത്തീറ്റയായി ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് അവയുടെ ലഭ്യത അനുസരിച്ച്.
1: അപ്പോൾ ഇത് നമ്മൾ നമ്മുടെ പരമ്പരാഗത തീറ്റയിൽ നിന്ന് ഇതെങ്ങനെ ഇതൊരു വ്യത്യാസം?
2: ഇതിൽ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ, പരമ്പരാഗത തീറ്റകളായി നമ്മൾ ഈ ഊർജ സ്രോതസ്സും പ്രോട്ടീൻ സ്രോതസ്സും ആയി കാലങ്ങളായി ഉപയോഗിച്ചു വരുന്നത് ചോളവും സോയയുമാണ്. ഇവ രണ്ടും വിലയുള്ള വസ്തുക്കളുമാണ്, നമ്മൾ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുമ്പോഴും ഉപയോഗിക്കുന്നതാണ്. എന്നാൽ ഈ ഊർജ സ്രോതസ്സിനും പ്രോട്ടീൻ സ്രോതസ്സിനും പകരമായി നമ്മൾ ഈ മുൻപ് സൂചിപ്പിച്ച പാരമ്പര്യേതര തീറ്റകൾ ചിലത് ഒരളവ് വരെ ഇവയെ മാറ്റി അത് ഉപയോഗിച്ച് നമുക്ക് തീറ്റയുടെ വില കുറയ്ക്കാൻ സാധിക്കും.
1: അപ്പം ഇതിൻ്റെ ഒരു പോഷകമൂല്യം നമ്മൾ എങ്ങനെ വിലയിരുത്താൻ പറ്റും?
2: പാരമ്പര്യേതര തീറ്റകളുടെ പോഷകമൂല്യം എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ അതിനെ പറയാൻ പറ്റില്ല, കുറവ് കൂടുതൽ എന്ന്. ചില പാരമ്പര്യേതര തീറ്റകൾ നമ്മൾ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന തീറ്റകളെക്കാളും പോഷകമൂല്യം കൂടുതലുള്ളവയാണ്. മറ്റു ചിലവയ്ക്ക് പോഷകമൂല്യം കുറവായിരിക്കും. അതിൽ നമ്മൾ ഈ കാര്യം സംസാരിക്കുമ്പോൾ വേറൊരു കാര്യം കൂടെ എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്.

0: അതെന്താണെന്ന് വെച്ചാൽ പശു ആട് ഇവയെല്ലാം റുമിനൻ്റ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ജീവികളാണ്. ഇവയുടെ ആമാശയത്തിന് 4 അറകളുണ്ട്. എന്നാൽ നമ്മൾ മനുഷ്യർ മറ്റു മൃഗങ്ങൾക്കെല്ലാം ആമാശയത്തിന് 1 അറ മാത്രമേ ഉള്ളൂ. അവിടെ മാത്രമാണ് ദഹനം സംഭവിക്കുന്നത്. ഈ റുമിനൻ്റ് വിഭാഗത്തിൽപ്പെട്ട ജീവികൾക്ക് റൂമൻ എന്ന 1-ാമത്തെ അറയിൽ ധാരാളം ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ ഇവയൊക്കെയുണ്ട്. ഇവയുടെ സഹായത്തോടെയാണ് ദഹനം നടക്കുന്നത്. നമ്മൾ പോഷകമൂല്യം കുറഞ്ഞ, അതായത് ബയോളജിക്കൽ വലിയ കുറവുള്ള ഒരു പ്രോട്ടീനോ അങ്ങനെ എന്തെങ്കിലും ഒരു വസ്തു ഇവയ്ക്ക് നൽകിയാൽ തന്നെ ഈ ബൈക്രോബ്സ്, ബാക്ടീരിയയും ഫംഗസും ഒക്കെ അവയിൽ ദഹന പ്രക്രിയ ചെയ്ത് കുറച്ചുകൂടെ മൂല്യം കൂടുതലുള്ള, പോഷകമൂല്യം അധികമുള്ള ഒരു വസ്തുവാക്കി ഇതിനെ മാറ്റുന്നു. ഇത് 4-ാമത്തെ അറയായ അബോമേസത്തിൽ ചെന്ന് മനുഷ്യരുടെയും മറ്റ് ഏക ആമാശയമുള്ള ജീവികൾക്ക് തുല്യമായൊരു ദഹനം നടന്ന് അത് പശുവിന് ലഭ്യമാകുന്നു. അപ്പോൾ പോഷകമൂല്യം കുറവ് എന്ന ഘടകത്തിനെ നമ്മൾ അത്ര പരിഗണിക്കേണ്ട കാര്യമില്ല. ഒരു പരിധിവരെ ഇതിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും.
1: അതൊരു സ്പെഷ്യാലിറ്റി
0: സ്പെഷ്യാലിറ്റിയാണ്.
1: അപ്പം പോഷകമൂല്യം നമ്മൾ പരമ്പരാഗത നോൺ കൺവെൻഷണൽ 2 ഫീൽഡിലും നമുക്ക് അധികം അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യം,
0: അത്ര ഒരു പരിധിവരെ അതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ഇതിനോടൊപ്പം ചേർത്ത് ചിന്തിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. വിവേകപൂർവ്വമായിരിക്കണം നമ്മൾ ഈ പാരമ്പര്യതര തീറ്റകൾ ഉൾപ്പെടുത്തേണ്ടത്.
1: ഈ നമ്മുടെ നോൺ കൺവെൻഷണൽ ഫീഡ്സ് അല്ലെങ്കിൽ പാരമ്പര്യതര തീറ്റകളിൽ അധികമുള്ള പോഷകങ്ങൾ എന്തെങ്കിലും ഉണ്ടോ?
0: ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ വിവേകപൂർവ്വം ഇത് ഉപയോഗിക്കണമെന്ന്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ വ്യാപകമായി നമ്മുടെ ക്ഷീര കർഷകർ പുല്ലിന് പകരം പൈനാപ്പിൾ ഇലകൾ കൊടുക്കുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. വളരെയധികം നാരുകളുള്ള വളരെ നല്ലൊരു കാലിത്തീറ്റ തന്നെയാണ് പൈനാപ്പിൾ ഇല, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ ഇത് നൽകുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. 1-ാമതായി, ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് മാത്രമേ പൈനാപ്പിൾ ഇലകൾ നൽകാൻ പാടുള്ളൂ. എല്ലാ കർഷകരും തന്നെ ഇപ്പോൾ ഷാഫ് കട്ടറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, അതൊരു കാര്യം. പോഷകമൂല്യത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ പച്ചപ്പുല്ലിനെ അപേക്ഷിച്ച് പൈനാപ്പിൾ ഇലയിൽ പ്രോട്ടീൻ, വൈറ്റമിന് എന്നിങ്ങനെ ചില പോഷകങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഇലയാണ് പുല്ലിന് പകരം നൽകുന്നതെങ്കിൽ അതോടൊപ്പം ഒരു പ്രോട്ടീൻ അടങ്ങിയ മറ്റൊരു തീറ്റയും സപ്ലിമെൻറ്റ്സായി വൈറ്റമിൻ ധാതുക്കളൊക്കെയുള്ള ഒരു സപ്ലിമെൻറ്റും കൂടെ തീർച്ചയായിട്ടും നൽകാൻ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം അതിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റും. അതുപോലെ തന്നെ ഈ പാരമ്പര്യ തീറ്റകളിൽ പലതിലും ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് ഉണ്ട്, പോഷക വിരുദ്ധ ഘടകങ്ങൾ. അതായത് ദഹനത്തെയും മറ്റ് ശാരീരിക പ്രവർത്തനങ്ങളെയും ഒക്കെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ചില ഘടകങ്ങളുണ്ട്. അവയുടെ അളവ് ഒരു പരിധിയിൽ കൂടുതലായാൽ അത് പശുവിൻ്റെ ആരോഗ്യത്തെ ബാധിക്കും. അപ്പോൾ അത്തരം തീറ്റകൾ നമ്മൾ പശുവിൻ്റെ റേഷനിൽ ഉൾപ്പെടുത്തുമ്പോൾ ഒരു പരിമിതമായ അളവിൽ മാത്രം ഉൾപ്പെടുത്താവുള്ളൂ, അതിനപ്പുറം പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം.
1: ചില പശു ഇനങ്ങൾക്ക് കൂടുതൽ അനുയോജ്യമായ ചില നോൺ കൺവെൻഷണൽ ഫീഡ്സ് ഉണ്ടോ?
0: തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ കഴിയും. അതായത് ഒരു കറവയുള്ള പശുവിന് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കൊടുക്കാൻ പറ്റുന്ന ചില തീറ്റകളുണ്ട്. ഉദാഹരണത്തിന് മുരിങ്ങയില. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു വൃക്ഷയിലയാണ് മുരിങ്ങയില. മുരിങ്ങയിലയ്ക്കും ഇതുപോലെ ലിഗ്നിൻ അളവ് കുറവായതുകൊണ്ട് എളുപ്പത്തിൽ ദഹിക്കും. അതുകൂടാതെ വളരെ പോഷക സമ്പന്നമാണ്. മുരിങ്ങയിലയിൽ പാലുൽപാദനം കൂട്ടാൻ തക്കതായ ചില ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ, മിനറൽസ് എല്ലാം ഒരുപാടുണ്ട്. നമ്മൾ മനുഷ്യർ കഴിക്കുന്ന ഭക്ഷണത്തിൽ മുരിങ്ങയില കഴിക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പശുക്കളുടെ റേഷനിൽ മുരിങ്ങയില ഉൾപ്പെടുത്തുമ്പോൾ അവരുടെ പാലുൽപാദനം കൂടുന്നു, അതുപോലെ പാലിൻ്റെയും ഗുണമേന്മ കൂടുന്നതായിട്ട് പറയുന്നുണ്ട്. കർഷകരുടെ മറ്റൊരാശങ്കയാണ് പാലിൽ കൊഴുപ്പ് കൂട്ടണം എന്നുള്ളത്. ആ കൊഴുപ്പ് കൂടുമ്പോഴാണ് അവർക്ക് പാലിൻ്റെ വിലയിലും വ്യത്യാസം വരുന്നത്. അങ്ങനെ പാലിൽ കൊഴുപ്പ് കൂട്ടാൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പാരമ്പര്യതര തീറ്റയാണ് പരുത്തിക്കുരു. പക്ഷേ പരുത്തിക്കുരു കൊടുക്കുമ്പോഴും ഇതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. 20% കൂടുതലൊക്കെ പരുത്തിക്കുരു കൊടുത്താൽ അത് പാലിൽ ഒരു പ്രത്യേക ഗന്ധമുണ്ടാക്കും, ടേസ്റ്റിനൊരു വ്യത്യാസം വരും, അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ പരുത്തിക്കുരുവിലൊരു പോഷക വിരുദ്ധ ഘടകമുണ്ട്, ഗോസിപ്പോൾ. അത് പശുവിന് ലിവറിനും പ്രശ്നമുണ്ടാക്കാം, ദഹനത്തിനും പ്രശ്നമുണ്ടാക്കാം. അപ്പോൾ അതാണ്, ഇത് കൊടുക്കുന്നതിൽ ഗുണമുണ്ടാവുന്നു, പക്ഷെ കൊടുക്കുന്ന അളവ് എപ്പോഴും ശ്രദ്ധിക്കുക.
1: ഇവിടെ ഒരു സംശയം വരുന്നത്, ചിലപ്പം കർഷകർ വീട്ടിൽ പാർട്ടി ഉണ്ടായിരിക്കും, എന്തെങ്കിലും ഒരു ഒക്കേഷനിൽ ചോറൊക്കെ,
0: പെരുന്നാള്, ഓണം,
1: ഓണമൊക്കെ ചോറൊക്കെ അധികം വരുന്ന ഇതൊക്കെയും കൊടുക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ എത്ര ശരിയാണ്?
0: അത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല. സ്ഥിരമായി കണ്ടിട്ടുള്ള ഒരു പ്രവണതയാണ്, ആഘോഷങ്ങൾ വന്നതിന് ശേഷം പശുക്കൾക്ക് വയറ് കമ്പിക്കുന്നു, അങ്ങനത്തെ പ്രശ്നമായിട്ട് വരും. എന്താണ് ഇതിൽ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ചോറ്, അപ്പം, ഇതുപോലെയുള്ള സ്റ്റാർച്ച്, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ ബാക്കി വരുന്നത് നമ്മൾ പശുവിനോ ആടിനുമൊക്കെ നൽകുന്നു. അത് അസിഡോസിസ് എന്ന ഒരു കണ്ടീഷൻ

0: ഉണ്ടാക്കും. അത് ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഒരു തീറ്റ വളരെ കൂടുതൽ അളവിൽ കൊടുക്കുന്നതും കാർബോഹൈഡ്രേറ്റ്സ് ഈ റൂമനിൽ ബാക്ടീരിയം പ്രോട്ടോസോയും ഉണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, ഇവയുടെ പ്രവർത്തനം ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലുള്ള ഭക്ഷണത്തിൽ ഉണ്ടാകുമ്പോൾ അത് അസിഡോസിസ് എന്നൊരു അവസ്ഥയിലേക്ക് നയിക്കുന്നു. ചില ആൾക്കാർ ചോറ് കഞ്ഞിയൊക്കെ ചെറിയ അളവിൽ കൊടുക്കുന്നുണ്ടാവും, അതുകൊണ്ട് പ്രശ്നമുണ്ടാവുന്നില്ലല്ലോ എന്ന് ഒരു ചോദ്യം അവരുടെ മനസ്സിൽ വന്നേക്കാം. പക്ഷേ ചെറിയ അളവിൽ കൊടുക്കുന്ന പോലെ അല്ല, വലിയ അളവിൽ പെട്ടെന്ന് കൊടുക്കുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും.
1: ഇപ്പം നമ്മുടെ പാലിൻ്റെ ഉൽപ്പാദനവും അതിൻ്റെ ഗുണനിലവാരവും ഇത് എങ്ങനെ ഈ നമ്മുടെ നോൺ കൺവെൻഷണൽ ഫീഡ്സ് കൊടുത്താൽ ഒരു എഫക്റ്റ് ആവുന്ന അല്ലെങ്കിൽ ബാധിക്കുന്നത്?
0: മുൻപ് ഞാൻ പറഞ്ഞിരുന്നു
1: കൊഴുപ്പ് കൂടും,
0: കൊഴുപ്പ് കൂടുന്നു, പ്രൊഡക്ഷൻ കൂടുന്നു. അതുപോലെ തന്നെ പറഞ്ഞു, പരുത്തിക്കുരു ഒരു അളവിൽ കൂടുതൽ കൊടുക്കുമ്പോൾ ഗന്ധത്തിനും ടേസ്റ്റിനും വ്യത്യാസം വരും. അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇല, അത് വളരെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള വളരെ പോഷകസമ്പന്നമായിട്ടുള്ള ഒരു തീറ്റയാണ്. അതും ഒരു അളവിൽ കൂടുതൽ കൊടുത്താൽ പാലിനൊരു ഗന്ധമുണ്ടാവും. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ഉൽപ്പാദനം കൂട്ടണം, എന്നാൽ ഗുണമേന്മയെ ബാധിക്കാത്ത തരത്തിൽ വേണ്ട അളവിൽ മാത്രം ഇവ നൽകിക്കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാനും അതുപോലെ ഗുണമുണ്ടാക്കാനും
1: സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സാമ്പത്തിക വശങ്ങൾ നമ്മളൊന്ന് നോക്കിയാൽ അതെന്താണ്?
0: സാമ്പത്തിക വശങ്ങളാണ് നമ്മൾ ആദ്യം പ്രതിപാദിക്കേണ്ട കാര്യം. അതായത് മുൻപ് ഞാൻ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന തീറ്റ വസ്തുക്കൾക്കെല്ലാം വിലയുണ്ട്. അതിൽ 1% വരെ നമ്മൾ ഈ പാരമ്പര്യേതര തീറ്റകൾ വഴി അതിനെ താരതമ്യം ചെയ്ത് മാറ്റി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ വിലയിൽ ഒരു നല്ലൊരു വ്യത്യാസം വരും. അതുപോലെ തന്നെ സാധാരണയായി തീറ്റ വസ്തുവായിട്ട് ഉപയോഗിക്കാത്ത ഒരു വിഭവത്തിന് വില കുറവായിരിക്കും. പക്ഷേ അത് നമ്മൾ തീറ്റയായി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ചിലപ്പോൾ വില കൂടുന്നൊരു പ്രവണത കാണാറുണ്ട്. ഇപ്പോൾ മുൻപ് പറഞ്ഞ പൈനാപ്പിൾ ഇല, അത്ര വിലയില്ലായിരുന്നൊരു വസ്തു ഇപ്പോൾ കാലിത്തീറ്റയായി ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അതിന് വില വർധനവ് ഉണ്ടായി തുടങ്ങി. അങ്ങനത്തെ മാറ്റങ്ങൾ വരാം എങ്കിൽ പോലും നല്ല രീതിയിൽ ലാഭകരമായി ഇത് തീറ്റയായിട്ട് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. ഒരു ഉദാഹരണം ഞാൻ പറയാം, ബിയർ വേസ്റ്റ്. അത് പലപ്പോഴും കർഷകർ കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കുന്നത് പല സ്ഥലത്തും ഇപ്പോൾ കാണാറുണ്ട്. ബിയർ വേസ്റ്റ് വളരെ പോഷക സമ്പന്നമായിട്ടുള്ള ഒരു തീറ്റയാണ്. അത് മിക്കവാറും നമുക്ക് ലഭിക്കുന്നത് ബൾക്ക് വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും. ബിയർ വേസ്റ്റ് നനവുള്ളതും നനവില്ലാത്തതും ഉണ്ട്. നനവുള്ള ബിയർ വേസ്റ്റ് പെട്ടെന്ന് പൂപ്പൽ ബാധ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ഭക്ഷ്യവസ്തുവാണ്. പൂപ്പൽ ഉള്ള തീറ്റ കന്നുകാലിക്ക് നൽകുന്നതിലൂടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാകും. ഈ ബൾക്കായി കിട്ടുന്ന തീറ്റ ഒരാൾ തന്നെ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഇത്തരം സൂക്ഷിച്ച് സംഭരിച്ച് വെക്കുന്നതിലൂടെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പ്രദേശത്തെ മുഴുവൻ കർഷകർ ഒരുമിച്ചിത് വാങ്ങി എല്ലാവരും ചെറിയ അളവിൽ ഉപയോഗിക്കുന്നു. അപ്പോൾ വിലയും എല്ലാവർക്കും കുറവായിട്ട് ലഭിക്കും. അതേപോലെ തന്നെ ഇത്തരം സംഭരിച്ച് വെക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളും ഒഴിവാകും. ഇങ്ങനെ വിവേകപൂർവ്വം ഉപയോഗിക്കുക എന്ന ഒരു തന്ത്രമാണ് പാരമ്പര്യേതര തീറ്റകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം.
1: നമ്മുടെ ക്ഷീര കർഷകർ എന്തൊക്കെ വെല്ലുവിളിയാണ് നേരിടുന്നതെന്ന്, അപ്പോൾ ഇതൊരു വെല്ലുവിളി തന്നെ.
0: അതെ അതെ, തീർച്ചയായിട്ടും വെല്ലുവിളികൾ ഇതൊക്കെയാണ്. പോഷക വിരുദ്ധ ഘടകങ്ങൾ അവയിൽ വരാം, അവയുടെ ലഭ്യതയിൽ ഉള്ള ഏറ്റക്കുറിച്ചിലുകൾ. കാരണം പ്രാദേശിക ലഭ്യതയും ഇതുപോലുള്ള കാര്യങ്ങൾ ഒരു പരമ്പരാഗത തീറ്റയുടെ ലഭ്യത പോലെയല്ല പാരമ്പര്യേതര തീറ്റകളുടെ. പിന്നെ ഇത് എത്ര വരെ ഉൾപ്പെടുത്താം എന്നുള്ള കാര്യങ്ങൾ. ഇത് പറയുമ്പോൾ അതിനോട് ചേർത്തൊരു കാര്യങ്ങൾ കൂടെ പറയാണ്. ഒരു പശുവിൻ്റെ തീറ്റക്രമം അല്ലെങ്കിൽ ഒരു ദിവസത്തെ റേഷൻ, ഭക്ഷണമുള്ള റേഷൻ എന്ന് പറയുന്നത്, അത് ഒരു കർഷകന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഓരോ തീറ്റയും എത്ര അളവിൽ കൊടുക്കുന്നു, അതിൻ്റെ പോഷകമൂല്യം ഇത്ര, യഥാർത്ഥത്തിൽ എത്ര അളവിൽ അവയൊക്കെ വേണം എന്നതിനെക്കുറിച്ച് ഒരു അറിവുണ്ടായാൽ മതി. ഇപ്പോൾ ഫോണിൽ വിവിധ ആപ്പുകൾ ലഭ്യമാണ്. ഇപ്പം ഞാൻ കൊടുക്കുന്ന തീറ്റ മതിയായ അളവിലാണോ, ഇല്ലെങ്കിൽ ഞാൻ എന്താണ് പുതുതായി
1: ഉൾപ്പെടുത്തേണ്ടത്,
0: അതെ ഇങ്ങനെ ക്രൂഡ് പ്രോട്ടീൻ ഇത്ര, അങ്ങനെ പശുക്കൾക്ക് സ്റ്റാൻഡേർഡ് പറയുന്നുണ്ട്. കറവയുള്ള പശുവിന് ഇത്ര, ഒരു കീടാവിന് ഇത്ര, അതിനെക്കുറിച്ച് അറിവുണ്ടായാൽ അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കർഷകർക്ക് തന്നെ ഇതിനായി പല ആപ്പുകളും ഇപ്പോൾ അവൈലബിൾ ആണ്. നമ്മുടെ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് ഇ ഗോപാല എന്നൊരു ആപ്പ് കർഷകർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഫോൺ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. അതിൽ ഒരുപാട് പാരമ്പര്യേതര തീറ്റകളുടെയും പോഷകമൂല്യം അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യപ്രകാരം പുതിയതായിട്ട് അവർ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതും ഉണ്ട്. അതുപോലെ തന്നെ NIANP യുടെ സ്മാർട്ട് ടൂൾ എന്നൊരു ആപ്പുണ്ട്. ഇവയൊക്കെ ഉപയോഗിച്ച് കർഷകർക്ക് തന്നെ ഇത് ചെയ്യാൻ സാധിക്കും. ഇനി അതിന് സാധിക്കുന്നില്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു കർഷകന് ഒരു വസ്തു പ്രാദേശികമായി ലഭ്യമാണ്, എന്നാൽ അതിൻ്റെ പോഷക മൂല്യത്തെപ്പറ്റി അവർക്ക് അത്ര ഗ്രാഹ്യമില്ല എങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ തന്നെ അവയുടെ പോഷക മൂല്യം കണ്ടുപിടിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. നമ്മുടെ വെറ്റിനറി സർവകലാശാലയിലെ മണ്ണുത്തി വെറ്റിനറി കോളേജ്, സ്റ്റേറ്റ്

0: ഡയറി ലാബ് തിരുവനന്തപുരം എന്നിവിടങ്ങളിലേക്ക് സാമ്പിൾ അവരുടെ നിർദ്ദേശപ്രകാരം അയച്ചാൽ ഈ പോഷകമൂല്യം അവർ കൃത്യമായി കണ്ടുപിടിച്ചു തരും. അതിനനുസരിച്ച് തീറ്റയിൽ ഉൾപ്പെടുത്താനും സാധിക്കും. ഒറ്റയ്ക്ക് അവർക്കത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വിദഗ്ധൻ്റെ സഹായത്തോടെ അത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അതായത് നമ്മളുടെ വീടിനടുത്ത് ലഭ്യമായിട്ടുള്ള സാധനങ്ങളിലൂടെ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ഉൽപാദനം എന്നത് സാധ്യമാണ്.
1: അല്ലെങ്കിൽ എപ്പോഴും ചോളം അല്ലെങ്കിൽ അത് അതിന്റെ പുറകിൽ പോയാൽ അത് ചിലപ്പോൾ ലഭ്യത അതിന്റെ കാണത്തില്ല, അല്ലെങ്കിൽ വില കൂടുതൽ.
0: വിലയാണ് ഒരു പ്രധാന വെല്ലുവിളി. തീറ്റയുടെ വില വർധനയും പുൽകൃഷി ചെയ്യാൻ സ്ഥലത്തിന്റെ ലഭ്യത കുറവും, അതാണ് ഇപ്പോൾ ക്ഷീര കർഷകർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി.
1: എനിക്ക് തോന്നുന്നു ക്ഷീരകൃഷിയിൽ ഏറ്റവും അധികം ചെലവും തീറ്റയിൽ തന്നെയാണല്ലോ.
0: അതെ അതെ, 70% എന്നാണ് പറയുക. ആകെ ഉണ്ടാവുന്ന ഉൽപാദന ചെലവിന്റെ 70% തീറ്റയുടെ ചെലവായിട്ടാണ് ക്ഷീരമേഖലയിൽ വരുന്നത്.
2: പാരമ്പര്യേതര തീറ്റകൾ കറവ് പശുക്കൾക്ക് നൽകുന്നതിലൂടെ ക്ഷീരകൃഷി കൂടുതൽ ലാഭകരവും സുസ്ഥിരവുമാകുമെന്ന് ഈ അഭിമുഖ സംഭാഷണത്തിലൂടെ മനസ്സിലായി കാണും അല്ലേ? ഇതേക്കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞു തന്നത് വെറ്റിനറി സർജനായ ഡോക്ടർ സുസ്മിത ശശിധരനാണ്. ഷിബു ജോർജാണ് ഡോക്ടർ സുസ്മിതയുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: കഞ്ഞിയും പയറും. രാത്രിയിൽ കഞ്ഞിയും പയറും കഴിക്കുന്നത് ആരോഗ്യകരമായ ഒരു ശീലമാണ്. ഇത് വയറിന് ഭാരം തോന്നിക്കാത്തതും എളുപ്പത്തിൽ ദഹിക്കുന്നതുമായ ഭക്ഷണമാണ്. കഞ്ഞിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാത്രിയിൽ ദഹനം മന്ദഗതിയിലായതിനാൽ പെട്ടെന്ന് ദഹിക്കുന്ന കഞ്ഞി കഴിക്കുന്നത് വയറിന് ആയാസം നൽകാതിരിക്കാൻ സഹായിക്കും. കഞ്ഞിയിലുള്ള കാർബോഹൈഡ്രേറ്റുകൾ ശരീരത്തിൽ സെറോട്ടോണിൻ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും സുഖകരമായ ഉറക്കം നൽകുകയും ചെയ്യും. ചൂടുള്ള കാലാവസ്ഥയിൽ രാത്രി കഞ്ഞി കഴിക്കുന്നത് ശരീരത്തിന് ഒരുതരം തണുപ്പ് നൽകാൻ സഹായിക്കും. കഞ്ഞിയിൽ നെയ്യിലോ വെളിച്ചെണ്ണയോ ചേർത്ത് കഴിക്കുമ്പോൾ അവശ്യ പോഷകങ്ങൾ ലഭിക്കുന്നു. ഇനി പയറിന്റെ ഗുണങ്ങൾ നോക്കിയാലോ. പയർവർഗ്ഗങ്ങളിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ഇത് പേശികളുടെ ബലത്തിനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും അത്യാവശ്യമാണ്. പയറിലടങ്ങിയിട്ടുള്ള നാരുകൾ ദഹന വ്യവസ്ഥയെ മെച്ചപ്പെടുത്താനും മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു. രാത്രിയിൽ കൂടുതൽ ഊർജം ആവശ്യമില്ലെങ്കിലും പയറിലെ പോഷകങ്ങൾ പിറ്റേന്ന് രാവിലെ ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ സഹായിക്കും. ഇരുമ്പ്, മഗ്നീഷ്യം, പൊട്ടാസ്യം തുടങ്ങിയ ധാതുക്കളും പയറിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കാൻ ചില കാര്യങ്ങൾ. ചില ആളുകൾ രാത്രിയിൽ പയർ കഴിക്കുമ്പോൾ ഗ്യാസ് പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് പയറിനൊപ്പം ജീരകം, കായം എന്നിവ ചേർത്ത് പാകം ചെയ്യുന്നത് നല്ലതാണ്. കൂടാതെ കഞ്ഞിക്കും പയറിനുമൊപ്പം അച്ചാറുകൾ, ചമ്മന്തി, പപ്പടം എന്നിവയും ഉപയോഗിച്ച് ഈ ഭക്ഷണം കൂടുതൽ രുചികരമാക്കാം. ലളിതവും പോഷക ഗുണമുള്ളതുമായ ഒരു രാത്രി ഭക്ഷണമാണ് കഞ്ഞിയും പയറും. ഇത് കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്.
2: കിസാൻ ക്രെഡിറ്റ് കാർഡ്. കർഷകർക്ക് സമയബന്ധിതമായ സാമ്പത്തിക സഹായം ഉറപ്പാക്കുന്നതിനായി നടപ്പിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC. കർഷകർക്ക് എളുപ്പത്തിലും കുറഞ്ഞ പലിശ നിരക്കിലും വായ്പ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഇന്ന് രാജ്യത്തുടനീളം ലക്ഷക്കണക്കിന് കർഷകർ ഈ പദ്ധതിയുടെ പ്രയോജനം അനുഭവിച്ചു വരുന്നു. കൃഷിയിൽ ചെലവുകൾ വിളവെടുപ്പിന് മുൻപേ ആരംഭിക്കുന്നതാണ്. വിത്ത്, വളം, കീടനാശിനികൾ, ജലസേചനം, തൊഴിലാളികളുടെ വേതനം തുടങ്ങിയ ആവശ്യങ്ങൾക്കായി കർഷകർക്ക് പണം അനിവാര്യമാണ്. സമയത്ത് വായ്പ ലഭിക്കാതെ വരുമ്പോൾ പലരും ഉയർന്ന പലിശ ഈടാക്കുന്ന സ്വകാര്യ പണമിടപാടുകാരെ ആശ്രയിക്കേണ്ടി വരുന്നു. ഈ സാഹചര്യത്തിലാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി കർഷകർക്ക് ആശ്വാസമാകുന്നത്. KCC പദ്ധതി പ്രകാരം യോഗ്യതയുള്ള കർഷകർക്ക് ഒരു കാർഡും പാസ്ബുക്കും നൽകുന്നു. ഇത് ATM കാർഡിനെ പോലെ ആവശ്യാനുസരണം പണം പിൻവലിക്കാൻ സഹായിക്കുന്നു. കൃഷിഭൂമിയുടെ വിസ്തീർണം, വിളകൾ, കൃഷിച്ചെലവ് എന്നിവ കണക്കിലെടുത്താണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത്. സമയത്ത് വായ്പ തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശ ഇളവ് ലഭിക്കുന്നതും ഈ പദ്ധതിയുടെ പ്രധാന പ്രത്യേകതയാണ്. ഇപ്പോൾ കിസാൻ ക്രെഡിറ്റ് കാർഡിന്റെ പരിധി വിളകൃഷിക്ക് പുറമെ പശുവളർത്തൽ, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം, കോഴി വളർത്തൽ തുടങ്ങിയ അനുബന്ധ മേഖലകളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിലൂടെ കർഷകർക്ക് വരുമാനം വൈവിധ്യമാർന്നതാക്കാനും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കാനും കഴിയും. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഒരു വായ്പാ സൌകര്യം മാത്രമല്ല, കർഷകന്റെ സാമ്പത്തിക സുരക്ഷയും ആത്മവിശ്വാസവും ഉറപ്പാക്കുന്ന പദ്ധതിയാണ്. ആധുനിക കൃഷിരീതികൾ സ്വീകരിക്കാനും മികച്ച കൃഷി നടത്താനും ഇത് കർഷകർക്ക് സഹായകമാകുന്നു. ഇന്ത്യയുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിൽ കിസാൻ ക്രെഡിറ്റ് കാർഡ് നിർണായക പങ്കുവഹിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയുടെ പ്രയോജനം ലഭ്യമാക്കാൻ മുന്നോട്ട് വരണം. ഈ പദ്ധതിയെക്കുറിച്ചുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക എന്നത്

0: നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. വയലും വീടും പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്ര വാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി പാൽ കറക്കുന്ന പദ്ധതിയുടെ പേരെന്ത്? ശരിയുത്തരം സഞ്ചരിക്കുന്ന പാൽക്കാരി. ക്ഷീരോത്പാദക സഹകരണ സംഘങ്ങളുടെ സഹകരണത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപ്പാക്കുന്ന പദ്ധതിയാണ് സഞ്ചരിക്കുന്ന പാൽക്കാരി. പരിശീലനം ലഭിച്ച കറവക്കാർ ഇരുചക്ര വാഹനത്തിൽ കറവയന്ത്രം ഘടിപ്പിച്ച് സംഘങ്ങളിൽ പാലളക്കുന്ന ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി ഉരുക്കളുടെ പാൽ കറന്നെടുക്കുന്ന ഈ പദ്ധതി സ്വന്തമായി കറവയറിയാത്ത കർഷകർക്ക് ഏറെ പ്രയോജനകരമാണ്. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.
1: വയലും വീടും സമാപിക്കുന്നു.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. ഫോൺ നമ്പർ 9188248481. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9188248481. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപനത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ 35 ദിവസം പ്രായമായ BV 380 ഇനം കോഴിക്കുഞ്ഞുകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിരിക്കുന്നു. വില 1 ന് 175 രൂപ. ബുക്കിംഗിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 8547070773. മറ്റൊരു നമ്പർ 04872370773. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 8547070773. മറ്റൊരു നമ്പർ 04872370773. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി മുതൽ വൈകിട്ട് 4 മണി വരെ. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം പോസ്റ്റ് ഹാർവെസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠന മാധ്യമം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപ്പര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് CELKAU@gmail.com ഇമെയിലായോ 04872438567 അല്ലെങ്കിൽ 8547837256 എന്നീ ഫോൺ നമ്പറുകളിലോ ബന്ധപ്പെടാവുന്നതാണ്. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 04872438567 മറ്റു നമ്പർ 8547837256. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തുമത്സ്യകൃഷി എന്നീ വിഷയങ്ങളിലെ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പ്രായോഗിക പരിശീലന പരിപാടിയുടെ ആകെ ഫീസ് 2000 രൂപ. വിജയകരമായി

0: ശീലം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഓഫീസ് സമയങ്ങളിൽ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. 8547070773 ഒരു നമ്പർ കൂടി 04872370773. വെള്ളാനിക്കര കാർഷിക സർവകലാശാലയിലെ ഫലവർഗ വിഭാഗത്തിന്റെ കീഴിൽ ആഞ്ഞിലി ചക്കയുടെ അഥവാ ഐനി ചക്കയുടെ ഗുണമേന്മയും വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള സാധ്യതകളെയും കുറിച്ചുള്ള ഒരു പഠനം നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. കർഷകരുടെ പുരയിടങ്ങളിൽ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ആഞ്ഞിലി അഥവാ ഐനി മരങ്ങളുടെ ചക്കയുടെ ഗുണമേന്മ സംബന്ധിച്ചിട്ടുള്ള പഠനമാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഇത്തരം ആഞ്ഞിലി മരങ്ങൾ വളർത്തുന്ന കർഷകർ ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. 9995155346 ഫോൺ നമ്പർ ആവർത്തിക്കാം. 9995155346 കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സോയിൽ ഹെൽത്ത് മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സ് ആരംഭിക്കും. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അഥവാ തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ CELKAU.IN എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഈ മാസം 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾ പ്രസ്തുത വെബ്സൈറ്റിൽ ലഭ്യമാണ്. സംശയങ്ങൾക്ക് CELKAU@gmail.com ഇമെയിലായോ 04872435567 അല്ലെങ്കിൽ 8547837256 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. ഗ്രാമക്ഷേമ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
4: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുമ്പാടം, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ
5: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരത നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി ഓഫ് നേപ്പാൾ അധ്യക്ഷൻ റാബി ലാമിച്ചാനയുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ അയൽപ്പക്കം ആദ്യം എന്ന നയത്തിന് കീഴിലെ സുപ്രധാന പങ്കാളിയാണ് നേപ്പാൾ എന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സമൃദ്ധവും പങ്കാളിത്തത്തിൽ അധിഷ്ഠിതവുമായ ഒരു ഭാവിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രീ ലാമിച്ചാനയുടെ താൽപര്യത്തെ പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തു. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. വ്യോമയാന ഇന്ധന വില സ്ഥിരതപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വ്യോമയാന മേഖലയിൽ ഏകദേശം 77 ലക്ഷം പേർക്ക് തൊഴിൽ സുരക്ഷ ഉറപ്പാക്കാൻ തീരുമാനം സഹായിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി.
6: Airline carriers who want to participate in this, unko ek stable ATF price abhi current crisis ke dauran milega. Isse hamare entire aviation sector mein kareeb 70 lakh se adhik jo jobs hain, jinke upar impact padna aarambh hone laga tha because of the stress in the sector, wo isse significantly mitigate hoga.
5: പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധനവില

0: 60.5 രൂപയിൽ നിന്ന് 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രിസഭയുടെ തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭാ യോഗം ഇന്ന് അംഗീകാരം നൽകി. ഡൽഹി, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നീ സർക്കാരുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. വായുമലിനീകരണം കുറയ്ക്കുന്നതിനും സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരദ്വീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 8,300 കോടി രൂപയിലധികം ചെലവിലാണ് പാത നിർമ്മിക്കുക. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇന്ന് പുലർച്ചെ ഉണ്ടായ ആക്രമണത്തിൽ പ്രധാന ടെർമിനലിന് വൻ നാശനഷ്ടമുണ്ടായതിനെ തുടർന്ന് വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു. സിവിലിയൻ കേന്ദ്രത്തിന് നേരെയുള്ള ആക്രമണം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കുവൈത്ത് വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിലെ US ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച എണ്ണക്കപ്പലിന് നേരെ അമേരിക്കൻ സൈന്യം നടപടിയെടുത്തതാണ് മേഖലയിൽ സംഘർഷം രൂക്ഷമാക്കിയത്. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സിദ്ധരാമയ്യ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന G പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. കർണാടക മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റ DK ശിവകുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസ അറിയിച്ചു. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ US ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യ ഉൾപ്പെടെ 60 രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് US ട്രേഡ് റെപ്രസെന്റേറ്റീവ് അധിക നികുതി നിർദ്ദേശിച്ച പശ്ചാത്തലത്തിലാണിത്. എന്നാൽ ഫെബ്രുവരിയിൽ പ്രഖ്യാപിച്ച ഉഭയകക്ഷി വ്യാപാര കരാർ അന്തിമമാക്കാനുള്ള ചർച്ചകളും ഇതിനൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ചില പ്രത്യേക ഉൽപ്പന്നങ്ങളെയും വസ്ത്രങ്ങളെയും ഈ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നിർദ്ദേശിച്ചിട്ടുള്ള ഇടക്കാല വ്യാപാര കരാറിന്റെ 99% നടപടികളും അന്തിമഘട്ടത്തിലെന്ന് ഇന്ത്യയിലെ US അംബാസിഡർ സെർജിയോ ഗോർ. ശേഷിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ ഇരുപക്ഷവും സജീവമായി നടത്തിവരികയാണെന്നും അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ കരാർ യാഥാർത്ഥ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി വെനസ്വേലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ഡെൽസി എലോയിന റോഡ്രിഗസ് ഗോമസ് ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വെനസ്വേല പ്രസിഡന്റ് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ വെനസ്വേല സഹകരണം, ഊർജ്ജ സുരക്ഷ, വ്യാപാരം, നിക്ഷേപം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. അടിസ്ഥാന സൗകര്യ വികസന രംഗത്തെ മികവിനെ കോട്ടയം മേലുക്കാവ് ഗ്രാമപഞ്ചായത്തും ആരോഗ്യമേഖലയിലെ നേട്ടങ്ങൾക്ക് പത്തനംതിട്ടയിലെ നിരണം ഗ്രാമപഞ്ചായത്തും പുരസ്കാരത്തിന് അർഹമായി. തിരുവനന്തപുരത്തെ ഒറ്റൂർ ശിശു സൌഹൃദ വിഭാഗത്തിൽ 3ാം സ്ഥാനവും സ്വന്തമാക്കി. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2ാം റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ രോഹൻ കപൂർ ഋത്വക ഗഡെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് റെങ്കിറെഡ്ഡിക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സാത്വിക് ചിരാഗ് ഷെട്ടി സഖ്യം മത്സരത്തിൽ നിന്ന് പിന്മാറി. തിരഞ്ഞെടുപ്പ് പ്രക്രിയകളിലെയും പ്രചാരണങ്ങളിലെയും ആഗോള മാധ്യമ ഇടപെടലുകളെയും നൂതന രീതികളെയും കുറിച്ചുള്ള ദ്വിദിന അന്താരാഷ്ട്ര കോൺഫറൻസിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോളതലത്തിലെ മികച്ച തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് രീതികൾ ക്രോഡീകരിക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളിലേക്ക്.
2: മാധ്യമ പ്രചാരണങ്ങളിലെ വ്യാജവാർത്തകൾ, നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുള്ള ഡീപ്പ് ഫേക്കുകൾ, സുതാര്യമല്ലാത്ത ഡിജിറ്റൽ രാഷ്ട്രീയ പരസ്യങ്ങൾ, പ്ലാറ്റ്ഫോം ഗവേണൻസ് തുടങ്ങിയ പ്രധാന വെല്ലുവിളികളെക്കുറിച്ചാണ് സമ്മേളനത്തിൽ ചർച്ച ചെയ്യുന്നത്. ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ, വിദഗ്ധർ, ഗവേഷകർ, ഇലക്ടറൽ ലിറ്ററസി ക്ലബ് അംഗങ്ങൾ എന്നിവരുൾപ്പെടെ 480-ലധികം പ്രതിനിധികൾ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. 100 കോടിയിലധികം വരുന്ന വോട്ടർമാരുമായി തടസ്സമില്ലാത്ത ആശയവിനിമയം ഉറപ്പാക്കാൻ ബൂത്തുതല ഉദ്യോഗസ്ഥർക്കും ഏജന്റുമാർക്കും കമ്മീഷൻ പരിശീലനം നൽകുന്നുണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഞായറാഴ്ച വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ

0: ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് 3 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിരുന്നു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. പ്രതിപക്ഷത്ത് നിന്ന് ബി ജോയിയാണ് പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ചകൾ സഭയിൽ ഇന്നും നടന്നു. ഡൽഹി മാളവ്യ നഗറിലെ ഹോട്ടലിൽ ഇന്ന് രാവിലെ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ 21 പേർ മരിച്ചു. 40-ലധികം പേരെ രക്ഷപ്പെടുത്തി. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ദുരന്തത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ തീവ്ര ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് പുലരുന്നു. പുറത്താക്കപ്പെട്ട ടി എം സി എം എൽ എ ഋതപ്രത ബാനർജി 58 നിയമസഭാംഗങ്ങളുടെ പിന്തുണയോടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിച്ചു. പിളർപ്പിന് പിന്നിൽ ബി ജെ പി ആണെന്ന് മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി ആരോപിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യൻ വിമാന കമ്പനികളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വിലസ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. കർണാടകയിൽ ഡി കെ ശിവകുമാർ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 12 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിലെ മാധ്യമ ഇടപെടലുകളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. അമേരിക്ക നിർദ്ദേശിച്ച അധിക ഇറക്കുമതി നികുതി വിഷയത്തിൽ ഇന്ത്യ യുഎസ് ചർച്ചകൾ തുടരുന്നതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: തൊഴിലാളി മണ്ഡലം.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഫോറസ്റ്റ് വാച്ചർ രജനികലയുമായി സെവിൽജുഹാൻ നടത്തുന്ന അഭിമുഖം ഇപ്പോൾ കേൾക്കാം.
3: തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ നമ്മുടെ അതിഥി ഫോറസ്റ്റ് വാച്ചറായിട്ട് ജോലി ചെയ്യുന്ന രജനികലയാണ്. നമസ്കാരം.
4: നമസ്കാരം.
3: പരിപാടിയിലേക്ക് സ്വാഗതം.
4: താങ്ക്സ്.
3: ഈ ഫോറസ്റ്റ് വാച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അതിലൊരു കൗതുകമുണ്ട്, എന്താണ് ഈ ജോലി എന്ന് അറിയാൻ. ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാമോ എന്താണ് ഈ ജോലിയുടെ രീതി?
4: ഞങ്ങൾ ഫീൽഡ് സ്റ്റാഫായിട്ടാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നത്. എപ്പോഴും ഞങ്ങൾ വനത്തിലായിരിക്കും. വന്യജീവികളെയും മരങ്ങളെയും സംരക്ഷിക്കലാണ് ഞങ്ങളുടെ ജോലി. പിന്നെ എക്കോ ടൂറിസം എന്നുള്ള ഒരു ടൂറിസം കേന്ദ്രമുണ്ട്, അത് നോക്കണം. ലേഡീസിന് പ്രത്യേകം, ജെന്റ്സിന് പ്രത്യേകമായിട്ട് ക്വാർട്ടേഴ്സുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് രാവിലെ 8 ഞങ്ങൾ മൂവ്മെന്റ് ഉണ്ട്. ഫീൽഡ് എഴുതി വെച്ചിട്ട് യാതൊരു സ്ഥലമാണോ, ഞങ്ങൾ എസ് എഫ് ഒ എന്ന് പറയുമ്പോൾ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറാണ്, അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ പോകും. ഉദാഹരണത്തിന് കല്ലാർ എക്കോ ടൂറിസം കേന്ദ്രമുണ്ട്, അവിടെയാണ് പോണതെങ്കിൽ ഞങ്ങൾ അവിടുത്തെ വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ ഞങ്ങൾ കെയർ ചെയ്യും. പിന്നെ അവിടുത്തെ ഗൈഡുകളെയൊക്കെ ഞങ്ങൾ എല്ലാവരും കറക്റ്റ് ഉണ്ടോ, അവിടുത്തെ ആ കാര്യങ്ങളെല്ലാം നോക്കും. പിന്നെ വന്യമൃഗങ്ങൾ, അതായത് ആനയും കാട്ടുപോത്തുമൊക്കെ ടൂറിസ്റ്റുകൾക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിൽ ഈ വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കും. അതില്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞങ്ങൾ അവരെ പാസ് കൊടുത്താണ്
3: അകത്തേക്ക്
4: കടത്തിവിടും. 200 ഇടവിട്ട് ഓരോ ഗൈഡുകളെ നിർത്തിയിട്ടുണ്ട് സുരക്ഷിതത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ വെള്ളച്ചാട്ടം കാണാൻ പോയി അവർ സുരക്ഷിതമായിട്ട് തിരികെ ഗേറ്റ് കഴിച്ചു വിടും. അതാണ് നമ്മൾ അന്നത്തെ ഒരു ദിവസത്തെ ജോലി ആയിരിക്കും. പിന്നെ 4 ക്ലോസ് ചെയ്യുക, തിരിച്ചിറങ്ങി പോകേണ്ട ടൈം 5 വരെയാണ്. അത് കഴിഞ്ഞ് അവരെല്ലാവരും പോയി കഴിയുമ്പോഴും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് നമ്മളെ ഓഫീസിൽ വരും.
3: അതെ. എങ്ങനെയാണ് ഈ ജോലിയിലേക്ക് കടന്നു വരുന്നത്?
4: എൻ്റെ ചുമതശൻ എന്ന് പറയുമ്പോൾ അമ്മയുടെ അച്ഛൻ. അപ്പം ഞങ്ങൾ വനം കൊണ്ട് ജീവിച്ചവരാണ്, കാടുകൊണ്ട് ജീവിച്ചവരാണ്. കാട്ടിലുള്ള ഭക്ഷണങ്ങളും, അതായത് പറഞ്ഞ നിങ്ങൾക്ക് അറിയാൻ വഴി
3: അല്ല, വനത്തിൽ നിന്നുള്ള എന്തൊക്കെ വിഭവങ്ങളാണ് നമുക്ക് അതറിയാൻ ആഗ്രഹമുണ്ട്.
4: വനത്തിൽ നിന്ന് കിട്ടുന്നത് നെടുവൈ, നൂറായി, കവല, അങ്ങനെ അങ്ങനെയുള്ള കാട്ടിലെ കിഴങ്ങുന്നാണ് എല്ലാം കൊണ്ടും നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറുകിഴങ്ങ് ഈ കാച്ചിലിതുപോലെ നമ്മൾ വെട്ടിയെടുക്കുന്നതാണ്, മണ്ണിൽ നിന്ന് കിളച്ചെടുക്കുന്നതാണ്. അതാണെങ്കിൽ നല്ല ഔഷധ ഗുണങ്ങളുള്ള കിഴങ്ങുകളാണ്, കെമിക്കലും ഒന്നുമില്ലാത്ത നല്ല കിഴങ്ങുകളാണ്. നമ്മളപ്പനൊക്കെ ഇരിക്കുമ്പോൾ അതൊക്കെ കൊണ്ടുവന്ന് നമുക്ക് അമ്മൂമ്മ പാചകം ചെയ്തൊക്കെ തരും, നല്ല ടേസ്റ്റ് ആയിരിക്കും അതിനൊക്കെ. ഇപ്പോഴത്തെ ഒരാഹാരവും നമുക്ക് അതുപോലെയൊന്നും എത്തണില്ല,
3: ടേസ്റ്റ്
4: വന്നിട്ടില്ല. പിന്നെ

0: ചക്കയും മാങ്ങയൊക്കെ കാട്ടിൽ നിന്ന് കിട്ടും. അന്ന് ഇത്ര ആന ശല്യം ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു ഉള്ളു കാട്ടിനകത്ത് പോയിട്ട് അവർക്ക് എടുക്കാൻ
1: എടുക്കുമായിരുന്നു. ആദ്യം ഈ കാട്ടിലൊക്കെ കൂട്ടിയിട്ട് പോകുന്നത് ആരായിരുന്നു? കാടുമായിട്ടുള്ള ഒരു ഇത് വളർത്തിയെടുത്തത് ആരാണ്?
0: എന്റെ മുത്തശ്ശന് മുത്തശ്ശിയാണ്. എന്നെ ആദ്യമായിട്ട് അമ്മ അവർ കാടുകൊണ്ട് പരിചയപ്പെടുത്തി കൊടുത്തതുപോലെ, പിന്നെ അമ്മ അച്ഛനും നഷ്ടപ്പെട്ടു, പിന്നെ കൂലിപ്പണിക്കൊക്കെ പോവാൻ തുടങ്ങിയപ്പോൾ പിന്നെ അമ്മയ്ക്ക് അതിനുള്ള സമയമില്ല. അതുപോല ആണുങ്ങൾ ആരെങ്കിലും കൂടെ വേണമെങ്കിലും നമുക്ക് വനത്തിലോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെ മുത്തശ്ശി പിന്നെ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ഞങ്ങളൊക്കെ കൊണ്ടുപോകുമായിരുന്നു, കാടുമായിട്ട് പരിചയപ്പെടുത്തി തരും. ഇപ്പോഴും ഞങ്ങൾക്ക് നാട്ടുമ്പുറത്തിനെക്കാളും കാടാണ് ഞങ്ങൾക്ക് പരിചയം. കാട്ടിൽ പോയാൽ എവിടെ പോയാൽ ഏത് വഴി കൂടെ പോയാൽ എങ്ങനെ തിരിച്ച് വീട്ടിലെത്താം, അല്ലെങ്കിൽ തിരിച്ച് ഈ സ്ഥലത്ത് എത്താം, കാട്ടിൻ്റെ രീതികളറിയാം. ആനയുടെയൊക്കെ ഒച്ചകൾ കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാകാം, ഇന്ന ഭാഗത്ത് ആനകളുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലടിക്കും, അല്ലെങ്കിൽ നടന്ന് പോയിട്ടുള്ള അതൊക്കെ നമുക്ക് അനുഭവങ്ങളൊക്കെ കിട്ടും. ഭൂരിഭാഗവും നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്.
1: കാട്ടിൽ എവിടെ പോയി പെട്ടാലും തിരിച്ചു വരാൻ അറിയാന്ന് പറയാം. അതുപോലെ ഈ ചിലപ്പം കാടെന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ അന്തരീക്ഷം മാറുന്ന പോലെ തോന്നാറുണ്ട് ചിലപ്പോൾ നമുക്ക്. എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നത്?
0: വേനൽക്കാലങ്ങളിൽ അങ്ങനെ ഉണ്ടാവില്ല. മഴയ്ക്ക് സാധ്യതയുള്ളപ്പോഴും പെട്ടെന്ന് ഇങ്ങനെ കോട വഞ്ഞ് ഇറങ്ങി വരും, അപ്പോഴാണ് ഇങ്ങനെ നമുക്ക് ഇരുട്ട് പോലെ തോന്നും. അപ്പോഴത്തന്നെ നമ്മൾ മാറിയാൽ മതി. കൂടുതൽ ഈ ഉൾപ്രദേശത്തോട്ട് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അതിന് മുമ്പ് ചെറിയൊരു മഴയുടെ ലാഞ്ചനം വരും, വരുമ്പോഴും നമുക്ക് മനസ്സിലാവണം ഇപ്പൊ എന്തോ ഇങ്ങനെ കൊടമഞ്ഞോ അല്ലെങ്കിൽ ഇരുട്ട് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന്.
1: ജോലിയിൽ പ്രവേശിക്കുന്നത് ഏത് വർഷമാണ്?
0: 2014.
1: എങ്ങനെയാണ് അതിന്റെ റിക്രൂട്ട്മെന്റ് ഒക്കെ നടന്നത്?
0: ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആയിരുന്നു. 500 പേരെ കേരളത്തിലെടുത്തപ്പോൾ 20 പേരെ തിരുവനന്തപുരം ജില്ലയിലെടുത്ത്. അപ്പോഴതില് 12 ലേഡീസും 8 ജെന്റ്സും ആയിരുന്നു. അതില് 3ാമതായിരുന്നു ഞാൻ.
1: അപ്പൊ ഈ പല സ്ഥലത്തായിട്ടാണോ ജോലി കിട്ടിയത്? പലർക്കും
0: പല റേഞ്ചുകളിലാണ്.
1: എവിടേക്കാണ്?
0: നെയ്യാറ്, പേപ്പാറ, കാപ്പുകാട് എന്ന് പറയുന്നത് ഈ വൈൽഡ് ലൈഫ് സെഞ്ചുറിയാണ് അതൊക്കെ. പിന്നെ പാലോട്, പരുത്തിപ്പള്ളി, കുളത്തൂപ്പുഴ, ഇത് റേഞ്ച് തലങ്ങളിലാണ്. അപ്പോഴിതില് 10 പേരെ റേഞ്ചിലോട്ട് എടുത്ത് ജെന്റ്സിനെയും ലേഡീസിനെയും ഒക്കെ
1: എടുത്തു.
0: എന്റെ സഹോദരൻ ജോലി ചെയ്യുന്നത് നെയ്യാർ റേഞ്ചിലാണ്, ക്ലാമല 1 സെക്ഷൻ ഓഫീസ്.
1: ഓ, അവിടെയായിട്ട് ജോലിയിലാണ് അല്ലേ. എന്നിട്ട് ഈ ജോലിയിൽ പ്രവേശിച്ച ശേഷം ഈ പറഞ്ഞ പോലെ കാടിനെ നേരത്തെ അടുത്തറിയാം. എത്ര പ്രായത്തിലായിരിക്കും പോയിട്ടുള്ളത് കാട്ടിലേക്കൊക്കെ ആദ്യമായിട്ട്?
0: നമ്മള് പോവേണ്ട ആവശ്യമില്ല, കാട്ടിലാണ് ജനിച്ചതും വളർന്നതും എല്ലാം കാട്ടിലാണ്. അഗസ്ത്യരൂപത്തിന്റെ താഴ്വരയിലാണ് പേപ്പാറ സ്ഥിതി ചെയ്യണം. അവിടെയുള്ള ഒരു വനത്തിലാണ് എന്റെ വീട്. മീനങ്കൽ പന്നിക്കുഴി എന്ന സ്ഥലത്താണ്.
1: അതാണ് സ്ഥലം അല്ലേ.
0: അഗസ്ത്യർ സ്വാമിയുടെ സാന്നിധ്യം ഉള്ളതുപോലെ തോന്നുന്ന ഒരു വനപ്രദേശമാണ്.
1: അതുപോലെ അഗസ്ത്യാർകൂടം എന്ന് പറയുന്നത് ഔഷധ സസ്യങ്ങളാൽ സമ്പന്നമായ ഒരു കാടാണ്. ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു അത് എക്സ്പ്ലോർ ചെയ്യാൻ ഇപ്പൊ വരുന്നുണ്ടെന്ന് തോന്നുന്നു, പല സമയങ്ങളിലായിട്ട് അല്ലെ, സീസൺ വൈസ്.
0: ട്രക്കിംഗ് ഉണ്ട്, അത് അഗസ്ത്യാർകൂടം കാണാൻ വേണ്ടി മാത്രം. ആദ്യം അവിടെ അഗസ്ത്യർ സ്വാമിയെ മാലയിട്ട് വൃത്തം നോക്കി കഴിഞ്ഞ പ്രാവശ്യം 1 മാസം ഉണ്ടായിരുന്നു.
1: വീടിന്റെ സ്ഥലം പറഞ്ഞു, വീട്ടിലാരൊക്കെയാ ഉള്ളത്?
0: വീട്ടില് അമ്മ, അമ്മയുടെ പേര് സുഗന്ധി എന്നാണ്. അമ്മ ആദ്യം തയ്യലായിരുന്നു, ഇപ്പം തയ്ക്കാനൊന്നും പോണില്ല, വീട്ടമ്മയാണ്. പിന്നെ സഹോദരൻ, സഹോദരൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ജോലി നെയ്യാറിലാണ്. പിന്നെ സഹോദരന്റെ വൈഫ് ലെനി, അത് പുള്ളിക്കാര് നെയ്യാറിൽ നിന്ന് വിവാഹം കഴിച്ചുകൊണ്ട് വന്നേ നെയ്യാർ. അവർക്കൊരു മോളുണ്ട്, വൈദികി എന്നാണ് മോളെ പേര്.
1: എപ്പോഴെങ്കിലും ഈ ജോലിക്ക് പോകുന്നതിനിടയിൽ മൃഗങ്ങളുടെ സാന്നിധ്യം ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കുമെന്ന് പറഞ്ഞല്ലോ പലപ്പോഴും, അതെങ്ങനെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് അങ്ങനെ ഓരോ കാര്യങ്ങൾ?
0: നമ്മൾ വനത്തിൽ കയറുമ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇതാണ്, ആനയുടെ അല്ലെങ്കിൽ കാട്ടുപോത്തിന്റെ എന്തെങ്കിലും ഒരു സാന്നിധ്യം അവിടെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കും.
1: അതെങ്ങനെയാണ് അറിയുന്നത്?
0: നമ്മൾ നടന്നു പോകുമ്പോൾ തറയിൽ നോക്കുമ്പോൾ അപ്പോഴത്തെ വന്നിട്ട് പോയതാണെങ്കിൽ പച്ചമണ്ണ ഇളകി കിടക്കണം, ഇപ്പോഴായിട്ട് അങ്ങോട്ട് പോയതേ ഉള്ളൂ എന്ന് തോന്നും. അല്ലെങ്കിൽ ഒരു 3-4 ദിവസം പഴക്കമുള്ള ഇതാണെങ്കിൽ നമുക്ക് അത് മനസ്സിലാവും, അതായത് ആനയുടെ. പിന്നെ ഈ ആനയുടെ ആയാലും കാട്ടുപോത്തിന്റെ ആയാലും കാഷ്ടങ്ങൾ കണ്ടാലും മനസ്സിലാവും. അത് 2 ദിവസം മുമ്പുള്ളതാണെങ്കിൽ, അടുത്ത കാലത്തുള്ളതാണെങ്കിൽ നമുക്കത് മനസ്സിലാവും.
1: പിന്നീട് വേറെ മൃഗങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെ
0: ഉപദ്രവിക്കുന്നത്? ഈ 2 മൃഗങ്ങളേ ഉള്ളൂ, പിന്നെ അതുകൊണ്ട് അതിനെ കുറിച്ച് ഞങ്ങൾ കൂടുതൽ നമ്മൾ കേട്ടു. പിന്നെ മറ്റുള്ളത് കേഴമൻ, മ്ലാവ്, കുരങ്ങ്, അതൊന്നും ഒരു ഉപദ്രവകാരികളൊന്നും അല്ല.
1: മ്ലാവിനെയൊക്കെ കണ്ടിട്ടുണ്ട്,
0: കണ്ടിട്ടുണ്ട്.
1: അത് ഉപദ്രവിക്കില്ല?
0: ഇല്ല ഇല്ല. പിന്നെ ഇവരെ കൂടെ നടക്കുന്ന മല എണ്ണാൻ, കുരങ്ങ്,
1: എല്ലാരെയും കാണാല്ലേ,
0: കരിമന്തി, ഉള്ളു കാട്ടിലോട്ടേ ഉള്ളു. എന്നാലും നമ്മള് പോകുമ്പോഴും കാണും,
1: പോകുമ്പോഴും കാണും. ഉൾക്കാട്ടിലേക്ക് പോയിട്ടുണ്ടോ?
0: പോയിട്ടുണ്ട്, പോയിട്ടുണ്ട്. ഫീൽഡ് സഞ്ചാരമ്പോ നമുക്കൊരു ഏരിയ തിരിച്ചു തരും. ഞാനിപ്പോ വിതര സെക്ഷനിലാണ് ജോലി ചെയ്യുന്നത്. ആ വിതര സെക്ഷനിൽ ഇന്ന ഇന്ന ഭാഗങ്ങളിൽ അവർ സ്ഥലം പറഞ്ഞു തരും, നിങ്ങളെ ബോർഡർ അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണമെന്ന്, എന്തെങ്കിലും സംഭവങ്ങളെല്ലാം അറിഞ്ഞിരിക്കണമെന്ന് പറയും. റിപ്പോർട്ട് ചെയ്യേണ്ടത് റിപ്പോർട്ട് ചെയ്യണം.
1: റിപ്പോർട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ പെടുന്നത്? റിപ്പോർട്ട്,
0: മൃഗങ്ങൾ ആരെങ്കിലും വേട്ടയാടിയിട്ടുണ്ടോ എന്നോ, മരങ്ങൾ ആരെങ്കിലും മുറിച്ചിട്ടുണ്ടോ, അല്ല കള്ളവാറ്റുകൾ, പാസ് ഇല്ലാതെ ഈറ വെട്ടുന്നുണ്ടോ എന്ന്, മുള അതൊക്കെ പാസ് കൊടുത്ത്, പിന്നെ വനവിഭവങ്ങൾ കടത്തി കൊണ്ട് പോകണമെന്ന് നോക്കും. പിന്നെ ആരെങ്കിലും വനം കൈയേറിയിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും.
1: സഞ്ചാരികൾ വന്നിട്ട് അങ്ങനെ ഓർത്തിരിക്കുന്ന ഏതെങ്കിലും?
0: ഈ അടുത്ത കാലത്ത് എനിക്കൊരു സംഭവം

0: പറ്റിയിട്ടുണ്ട്. കൂട്ടായിട്ടൊരു ടീം ഞങ്ങളാ ഈ കല്ലറക്ക ടൂറിസത്തിൽ വന്ന് വന്നപ്പോൾ 3 വയസ്സ് പ്രായം വരെയുള്ളു ഒരു കുഞ്ഞിനെ അവർ ശ്രദ്ധിച്ചില്ല. ആ കുഞ്ഞ് ഈ കൂട്ടം വിട്ട് കുട്ടി ഓടി വന്ന് ഞാൻ ആ കൗണ്ടറിൻ്റെ അവിടെ ഇരിക്കുകയായിരുന്നു. എൻ്റെ അടുത്ത് നിന്ന് പറയണ ആൻറ്റി എൻ്റെ അച്ഛനെയും അമ്മയും കാണാനില്ല എന്ന്. ഞാൻ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു ദൈവമേ ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയായി ഇവിടെ പോയെന്ന് ചോദിച്ചു. എന്തോ ആൻറ്റി എൻ്റെ അച്ഛനും അമ്മേനെയും കണ്ടില്ല എന്ന്. ഇതിനിടയ്ക്ക് നിറച്ച ആളായിട്ട് എല്ലാവരും കൂടി ഞാൻ വിചാരിച്ചു ഒരു ഉപേക്ഷിച്ച് പോയതായിരിക്കും എന്നായിരുന്നു തോന്നി. ഒരു നിമിഷം അങ്ങനെ ചോന്ന് ഒരു 5 മിനിറ്റായിട്ട് ആരെയും കണ്ടു കുഞ്ഞിൻ്റെ ബന്ധുക്കളെന്നും പറഞ്ഞ് ആരും വന്നില്ല. മറ്റുള്ളവരൊക്കെ അവിടെ ഓടിക്കൂടി. അപ്പം കാണാം ഒരു സ്ത്രീ ഇങ്ങനെ ഓടിക്കൊണ്ട് അയ്യോ എൻ്റെ മോളാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ നിങ്ങൾ മോളാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തരില്ല. ഒന്നിച്ച് നിന്നെടുത്ത ഫോട്ടോസ് അല്ലെങ്കിൽ അതിൻ്റെ അടിപൊളി എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. ഒടുവിൽ അതിൻ്റെ അച്ഛൻ വന്ന് അതിൻ്റെ ബന്ധുക്കൾ വന്ന് അവർ ആ മുമ്പെടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു തന്നു. പിന്നെ എല്ലാവരും കൂടെ സാക്ഷി നിർത്തി ഞാൻ ആ കൊച്ചിനെ അവർക്ക് കൈമാറിയതായിട്ട് ഫോട്ടോ കൊടുത്തിട്ട് അങ്ങ് കൊടുത്തു.
1: പിന്നീട് ഈ മൃഗങ്ങളെ ഓർക്കുമ്പോൾ എങ്ങനെ എന്തെങ്കിലും ഒരു വളരെ രസകരമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാട്ടിൽ വെച്ച്? കാരണം മൃഗങ്ങളൊക്കെ ഈ അടുത്തൊക്കെ പുറത്തോട്ട് വരുവാണ് കാട്ടിന്റെ. എപ്പോഴും ഈ കാടിനകത്തുള്ള ആളുകൾക്ക് ഇതിനേക്കാളുള്ള എക്സ്പീരിയൻസ് കാണുമല്ലോ.
0: അത് ഞാൻ ഈ ഉള്ളു വനത്തിലോട്ടൊക്കെ പോയുള്ള ഒരു പരിചയം വെച്ച് പറയാണ്. വനത്തിനകത്ത് ആകാരങ്ങളൊന്നും ഇല്ല. ഇപ്പൊ കുറവാണ് ആകാരങ്ങൾ. പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പൊ ഈറക്കാടുകളില്ല. കൂവേല എന്നും പറഞ്ഞൊരു ഐറ്റം ഇലകളുണ്ട്. ആ ഇലകളൊക്കെയാണ് ഈ ആനകളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതൊന്നും ഇപ്പൊ ഒരിടത്തും ഇല്ല.
1: വനത്തിനുള്ളിലില്ല.
0: ആനയ്ക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആഹാരം വേണ്ടേ. കൂട്ടായിട്ടൊക്കെ നടക്കുമ്പോഴും അതിനുള്ള ആഹാരങ്ങളൊക്കെ വേണം. അപ്പോഴും അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ നാട്ടിലോട്ട് അത് ഇറങ്ങുന്നതാണ്. അല്ലാതെ അല്ല ഉപദ്രവിക്കാൻ വേണ്ടി വരണതൊന്നുമല്ല. പിന്നെ എനിക്കൊരു അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു വീൽ സഞ്ചാരം കഴിഞ്ഞ് അന്ന് നമ്മൾ വനത്തിനകത്താണ് കയറിപ്പോയത്. അപ്പോഴവിടെയൊക്കെ എപ്പോഴും ആന നിൽക്കേണ്ട സ്ഥലങ്ങളാണ്. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ആനയുമില്ല കാട്ടുകൊത്തുമില്ല ഒന്നുമില്ല. ഞങ്ങളവിടെ കൂളായിട്ടൊക്കെ നടന്നിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ചങ്ങ് അപ്പുറത്ത് തറായപ്പോൾ അവിടെ ഒരു തേരിയാണ്, ഒരു വളവാണ്. ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയിലാണ്, ഞാൻ
1: ഓട്ടോറിക്ഷ
0: ഓടിക്കും. ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വന്നപ്പോഴും ഒരു എത്താറാകുമ്പോൾ ഒരു വളവുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ഒരു കൊമ്പനാന. ഞാൻ ചെന്നങ്ങ് കയറാൻ ഈ കൊമ്പനാന ഇങ്ങനെ എൻ്റെ വലത് സൈഡിൽ കൂടെ ഓടി വന്ന് ഈ റോഡിൽ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയൊന്ന് നോക്കണം ഇങ്ങനെയൊന്ന് നോക്കണം. എപ്രാളപ്പെട്ട് ഞാൻ ഈ വന്ന് എങ്ങോട്ട് പോയെന്ന് അത് കണ്ടില്ല. ഞാൻ തൊട്ട് ആന ഒരു 10 നടയെടുത്ത് വെച്ചാൽ എൻ്റെ വണ്ടിയുടെ അടുത്ത് എത്തും. അത്രയ്ക്കടുത്ത് ഞാൻ ഇങ്ങനെ സ്ട്രക്കായി ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയാതെ ഇങ്ങനെ നിൽക്കുക. ഒടുവിൽ ഞാൻ വിചാരിച്ച് ഈ ആന ഓടിക്കണ ലക്ഷണം ഉണ്ട്,
1: എന്റെ കാര്യം പോക്കായ
0: ഉപദ്രവിക്കണ കോളുണ്ട്. ഞാൻ ദേഷ്യം കണ്ടിട്ട് എനിക്ക് തോന്നി വെയിലായിരുന്നു, വേനൽക്കാലം ഒരു നല്ല ചൂടായിരുന്നു. ഞാൻ പെട്ടെന്ന് അവിടെ ഇടിച്ച് എന്റെ വണ്ടി തിരിച്ചതും ആന കണ്ട് എൻ്റെ നേരെ ഇങ്ങനെ വന്നത്. എൻ്റെ വണ്ടിക്ക് ആ ഓട്ടോറിക്ഷയ്ക്ക് 4 ഗീറേ ഉള്ളൂ. പറഞ്ഞു തീരുന്നതിന് മുമ്പ് അങ്ങ് 4 ഗീറും അങ്ങ് മാറ്റിയിട്ട് വച്ച് പിടിച്ച് താഴോട്ട് ഇറക്കത്തിലായതൊന്ന് രക്ഷപ്പെട്ട് വണ്ടി തിരിച്ചിറങ്ങിയല്ലേ
1: പറഞ്ഞു.
0: കയറ്റുവരുന്ന വീണ്ടും ആന എന്നെ മുമ്പേ ചെന്നേനെ. ഞാൻ വീണ്ടും പറക്കായി പോയേനെ. അതുകൊണ്ട് അത്തവണ രണ്ടാം തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ മുമ്പേ ആയി ആന
1: പറഞ്ഞു.
0: 4 ഗീറേ ഉള്ളൂ. പക്ഷെ ഞാൻ അപ്പോഴും വിചാരിച്ചു ദൈവമേ ഒരു 5-6 ഗീറുണ്ടായിരുന്നേ അതും കൂടെ മാറ്റിയിടായിരുന്നു. അങ്ങനെ അന്ന് അങ്ങനെ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരു സംഭവം എനിക്ക് ഇപ്പോഴും ഞാൻ അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ ഓർമ്മിക്കും.
1: ആക്ച്വലി കാടിന്റെ മകളായിട്ട് അല്ലെങ്കിൽ ആ കാടിനോട് ചേർന്ന് വളർന്നോണ്ട് ഈ ജീവികളൊക്കെ കാണുമ്പോ എന്താണ് ഫീൽ ചെയ്യുന്നത്? സാധാരണ നമ്മൾ കാണുമ്പോ ഇപ്പൊ പെട്ടെന്ന്
0: സ്നേഹം
1: ഉണ്ടെങ്കിൽ ഒരു പേടിയായിരിക്കും നമുക്ക് ഓടി ഇത് നമ്മൾ എന്ത് ചെയ്യും. അത്
0: എനിക്ക് കാണാൻ ആകാംക്ഷയാണ്.
1: സ്വാഭാവികമായിട്ട് നിങ്ങളെല്ലാരും എന്താ ചെയ്യുക ഇങ്ങനെ കാണുമ്പോഴൊക്കെ?
0: നമ്മൾ ഇതേപോലെ മാറി നിൽക്കാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ
1: പൊയ്ക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ തന്നെ വിചാരിക്കും.
0: ഞങ്ങൾ അങ്ങ് മാറി നിൽക്കും. അത് ഇത്രയും കാലത്തെ ഒരു അനുഭവം വെച്ചാൽ അത് അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഇങ്ങോട്ട് ഉപദ്രവിക്കില്ല. ഇല്ല ഇല്ല. പിന്നെ കൊലവല്ലി ആനയെ പിടിച്ചത് ഞങ്ങളെ വീടിന്റെ ആ പ്രദേശത്താണ് പണ്ട്. അന്ന് ഞങ്ങൾ ഈ ആനയുടെ പിറകിൽ ഞങ്ങൾ എപ്പോഴും ഉണ്ട്, രാത്രിയും പകലും ഒക്കെ ഉണ്ടായിരുന്നു പിടിച്ചിടുന്നതിന് മുന്നേ.
1: ഡ്യൂട്ടിക്ക്
0: അന്ന് ഡ്യൂട്ടി ഇല്ലായിരുന്നു, എന്റെ ബ്രദർ ഗൈഡായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അവൻ പോണമ്പോ ഞങ്ങളും കൂടെ അവന്റെ കൂടെ ഉണ്ടായിരുന്നു.
1: കാട്ടിൽ ആക്ച്വലി നേരത്തെ പറഞ്ഞില്ലേ ഈറ ഇതെല്ലാം കുറയുന്നുണ്ട്, അതിനെന്തെങ്കിലും പ്രത്യേക കാരണം തോന്നിയിട്ടുണ്ടോ?
0: അത് ഈറയൊക്കെ 20 വർഷം 25 വർഷമൊക്കെ ആകുമ്പോൾ സാധാരണ അത് പട്ടു പോകുന്നതാണ്. ഒരു 10-20 വർഷമൊക്കെ ആകുമ്പോൾ ഈ ഈറകൾ കായ്ക്കാനും മുളകൾ പൂക്കാനും തുടങ്ങും. മുളയിൽ മുളയരിയാണ് ഉണ്ടാവുന്നത്. അത് തറയിൽ വീണ് അത് പൊടിക്കും. പിന്നെ ഈ ഈറയിൽ ഈറ കാ തറയിൽ തൊഴിഞ്ഞ് വീണ് അത് പൊടിച്ച് വരും. പടണേന്റെ ഇരട്ടിക്ക് അത് നല്ല ഈറയിലൊക്കെ ആയിട്ട് കിളിർത്തങ്ങ് വരേണ്ടതാണ്.
1: പക്ഷെ ഇപ്പൊ അങ്ങനെ
0: ഉണ്ടാവുന്നില്ല. ഇപ്പോഴൊക്കെ ഒഴിഞ്ഞു വീണതേ ഉള്ളൂ. കഴിഞ്ഞ വർഷം 1 വർഷമൊക്കെ പിടിക്കുമല്ലോ.
1: പിന്നെ ഈ ജോലി കിട്ടിക്കഴിഞ്ഞപ്പം ഏറ്റവും എന്താ പറയാ രസകരമായിട്ട് തോന്നിയത് എന്താണ്? ഈ ജോലി കൊണ്ട് നമ്മുടെ ജീവിതമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജോലിയാണ് അല്ലേ?
0: ചോറ് മാത്രമല്ല, എനിക്ക് എന്റെ ജീവിതവും കൂടിയാണ്. എനിക്ക് വനത്തിൽ തന്നെ എനിക്ക് ജോലി കിട്ടിയത് എന്റെ മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ടെൻഷൻ അടിച്ച് വനത്തിൽ കിടച്ചെന്നാലും ആ ഒരു നിമിഷം നമ്മൾ ആ ടെൻഷനൊക്കെ മറക്കുകയാണ് ചെയ്യുന്നത്. കാട്ടരുവികളുടെ ആ ശബ്ദം, പക്ഷികൾ, അതെല്ലാം തരത്തിലുള്ള പക്ഷികളാണ്.
1: അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സന്തോഷമായിരിക്കും.
0: നല്ല പക്ഷി പക്ഷികളുടെ ശബ്ദങ്ങൾ അങ്ങനെ പറയണ്ട, മൊത്തത്തിലൊരു നല്ലൊരു അന്തരീക്ഷം, നല്ല കാറ്റ്.
1: ഈ പക്ഷി

0: പക്ഷികളുടെയൊക്കെ സൗണ്ട് വെച്ച് ഇത് ഏത് പക്ഷിയാണെന്നൊക്കെ
1: അറിയാൻ പറ്റി.
0: കാട്ടിലുള്ളിൽ ഇപ്പം ഈ ജോലിയിൽ ഇരിക്കുമ്പോ എപ്പോഴെങ്കിലും ഒറ്റയ്ക്ക് വെട്ടുപോയിട്ടുണ്ടോ?
1: ഇല്ല ഇല്ല, വനത്തിനകത്ത്
0: വെട്ടുപോയിട്ടില്ല. ഒറ്റയ്ക്ക് എപ്പോഴും ആരെങ്കിലും കൂടെ
1: ഉണ്ടാവും, ആരെങ്കിലും നമ്മുടെ സെക്ഷൻ ഓഫീസിൽ നിന്ന് ആരെങ്കിലും കൂടെ ഉണ്ടാവും.
0: ഇപ്പോ പറഞ്ഞു കാടുമായി ബന്ധപ്പെട്ട ഒരു ജോലി തന്നെ കിട്ടി, അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് ഒരു സ്വപ്നം കണ്ടോണ്ടിരിക്കുന്നത്? എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ?
1: ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്നെ ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ എൻ്റെ അമ്മ എന്നെ വളർത്തിയത്. ഇത്രയും കഷ്ടപ്പെട്ട് അമ്മ കൂലിപ്പണി ചെയ്തും
0: നന്നായിട്ട് നോക്കണമെന്നുള്ളതാണ്.
1: ഈ ജോലി നന്നായിട്ട് നോക്കിയാലേ എനിക്ക് എൻ്റെ അമ്മയെ നന്നായിട്ട് നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ അമ്മയും എൻ്റെ കുടുംബത്തിലുള്ളവരെയും നന്നായിട്ട് നോക്കാനുള്ള ഒരു അവസരം കിട്ടിയാൽ മതി.
0: അതാണ്
1: ഏറ്റവും വലിയ ഭാഗ്യം. സഹോദരനൊരു മോളുണ്ട്, അവളെയും നല്ല രീതിക്ക് പഠിപ്പിച്ച് ഇതേപോലൊരു ജോലി ഞാനും കൂടെ സഹായിച്ച് വാങ്ങിച്ചു കൊടുക്കണമെന്നുള്ളൊരാഗ്രഹം. ദൈവം അനുവദിക്കുന്നു, നല്ലൊരു വീടില്ലായിരുന്നു. ഈ ജോലിയൊക്കെ കിട്ടി, ജോലിയിലായതിന് ശേഷമാണ് ഞങ്ങൾ നല്ലൊരു വീട് വെച്ച്.
0: ഇപ്പൊ പറഞ്ഞില്ലേ അമ്മയെ നന്നായിട്ട് ഈ ജോലി കൊണ്ട് നോക്കണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര മക്കൾ അങ്ങനെ ആഗ്രഹിക്കോ എനിക്ക് അറിഞ്ഞൂടെ. ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു ആഗ്രഹവും സ്വപ്നവും കൂടിയാണ്. എന്തായാലും എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അത്ര ദൂരത്ത് നിന്ന് ഇവിടെ വരെ എത്തിച്ചേർന്ന് നമ്മളോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ എന്നുവെച്ചാൽ നമുക്കറിയാത്ത, നമുക്ക് ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കേൾക്കുന്നതല്ല, അതിൽ എന്താണ് ഈ ജോലി നടക്കുന്നത് നമുക്ക് അടുത്തറിയാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഇത്രയും പേർക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു.
1: എനിക്കിവിടെ നിങ്ങളുടെ സംസാരിക്കാൻ ഇത്രയും കാര്യം പറയാൻ പറ്റിയതും എന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു.
2: ഫോറസ്റ്റ് വാച്ചർ രജനികലയുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് തൊഴിലാളി മണ്ഡലത്തിൽ നമ്മൾ ഇതുവരെ കേട്ടത്. നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ഇന്ദ്രജാലം എന്ന ചിത്രത്തിൽ ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷ് സംഗീതം നൽകി എം ജി ശ്രീകുമാർ പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം.
1: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
1: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
1: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി.

0: ആരോഗ്യകരമായ ആവാസ വ്യവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും ജൈവ വൈവിധ്യത്തിന്റെ തകർച്ച തടയാനും കഴിയൂ.
1: വെട്ടിനിരത്തിയ മരങ്ങൾക്ക് പകരം പുതിയ തൈ നടാം. പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന കോട്ടം തട്ടുന്ന പ്രവൃത്തികൾ നിർത്തിവെക്കാം. പ്രകൃതി സൗഹൃദമാകാം. പ്രകൃതിക്ക് തുടരെ തുടരെ ആഘാതം നൽകാതിരുന്നാൽ കാലങ്ങളെടുത്താണെങ്കിലും അവയ്ക്ക് പഴയ പടിയാകാനാകും. എന്നാൽ തിരികെ വരാനാകാത്ത വിധം നശിപ്പിച്ചു കളഞ്ഞാലോ അവ സകല ജീവജാലങ്ങളെയും നശിപ്പിക്കുന്ന തരത്തിലാകും. നമുക്ക് താമസിക്കാൻ വീടും ഭക്ഷണവും കൃഷിസ്ഥലവും പഠിക്കാൻ സ്കൂളും വേണം. എന്നാൽ ഇവയെല്ലാം പരിസ്ഥിതിയെ നശിപ്പിക്കാതെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന തരത്തിലായിക്കൂടെ? ഒരു കാലത്ത് വനപ്രദേശമായിരുന്നവ ഇപ്പോൾ നാടായി, നഗരമായി. എന്നാൽ ആ നഗരത്തിലും തണലേകാൻ ഒരു മരം വേണമെന്ന് നമ്മൾ ചിന്തിക്കണം. ശുദ്ധമായ വായുവിൻ്റെയും വെള്ളത്തിൻ്റെയും ഉറവിടമാണ് വനങ്ങളും മരങ്ങളും.

വീണ്ടെടുക്കലിന്റെ പ്രധാന മാർഗങ്ങളിലൊന്നാണ് മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്. മരമൊരു വരം എന്നത് നാം ആപ്തവാക്യമായി എടുക്കണം. നിങ്ങളുടെ വീട്ടുവളപ്പിലോ പൊതുസ്ഥലങ്ങളിലോ കൃഷിത്തോട്ടത്തിലോ മരങ്ങൾ വെച്ചുപിടിപ്പിക്കാം. ഓരോ സ്ഥലത്തിനും അനുയോജ്യമായ ചെടികൾ വേണം വെച്ചുപിടിപ്പിക്കാനും. വീട്ടുമുറ്റത്തോ പറമ്പിലോ ചെടികൾ സ്വാഭാവികമായി വളർന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷികളായിരിക്കും ഇതിന്റെ പ്രധാന കാരണക്കാർ. പക്ഷികൾ ഭക്ഷിക്കുന്നതിന്റെ വിത്തുകൾ വീണ് മുളച്ചുവരും. അത്തരത്തിൽ സ്വാഭാവികമായി വളരുന്നവയെ ഇനി മുതൽ നശിപ്പിക്കേണ്ട. അവയാകും പ്രകൃതിക്ക് ഏറ്റവും അനുയോജ്യം.

0: അന്തരീക്ഷത്തെ ചൂടാക്കുന്ന കാർബണിന്റെ അളവ് പിടിച്ചെടുക്കുകയും അത് ജൈവ വൈവിധ്യത്തെ സംരക്ഷിക്കുകയും ചെയ്യും. ഇതിനു പുറമെ മനുഷ്യനാവശ്യമായ ഭക്ഷണവും ഇന്ധനവും നൽകുകയും കോടിക്കണക്കിന് പേരുടെ ഉപജീവന മാർഗമാവുകയും ചെയ്യും ഇവ.
1: ഭൂമിയിലെ ഓരോ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം മുതൽ ശ്വസിക്കുന്ന വായു, കുടിക്കുന്ന വെള്ളം, നമ്മുടെ ഗ്രഹത്തെ വാസയോഗ്യമാക്കുന്ന കാലാവസ്ഥ എന്നിവയെല്ലാം പ്രകൃതിയിൽ നിന്നാണ് ലഭിക്കുന്നത്. ഇതെല്ലാം മനസ്സിൽ വച്ചാണ് എല്ലാ വർഷവും ജൂൺ 5 ലോകം പരിസ്ഥിതി ദിനമായി ആഘോഷിക്കുന്നത്. പരിസ്ഥിതി പ്രശ്നങ്ങൾ

വനമഹോത്സവങ്ങൾ കൊണ്ടാടിയാൽ പോരാ, പ്രാവർത്തികമാക്കണം. നശിപ്പിച്ച വനങ്ങൾക്ക് പകരം കൃത്രിമ വനമുണ്ടാക്കാം. വൃക്ഷങ്ങളുടെ തൈകൾ നട്ടും വിത്തുപാകിയും നാളേക്കായി വനമുണ്ടാക്കാം. ജലവും ഭക്ഷണവും ഊർജവുമെല്ലാം നൽകുന്നവയാണ് നദികളും തടാകങ്ങളും. കൂടാതെ നിരവധി മൃഗങ്ങളുടെയും ജീവികളുടെയും സസ്യജാലങ്ങളുടെയും ആവാസ കേന്ദ്രവും വരൾച്ചയിൽ നിന്നും വെള്ളപ്പൊക്കത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുകയും ചെയ്യുന്നു ഇത്.

0: നീരൊഴുക്കുകൾ മലിനമാകാതെ പരിപാലിക്കാം നമുക്കിനി. മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന കേന്ദ്രമാക്കരുത് നദികളും തടാകങ്ങളും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കുപ്പികളും ജലസ്രോതസ്സുകളിൽ ഉപേക്ഷിക്കാതിരിക്കുക. കൂടാതെ നദിക്കരയിലും തടാകങ്ങളിലും അടിഞ്ഞുകൂടിയ മാലിന്യം മുതിർന്നവരുടെ സഹായത്തോടെ നീക്കം ചെയ്യുകയും വേണം. തീരങ്ങൾ സംരക്ഷിക്കാം. നദികളുടെയും തടാകങ്ങളുടെയും തീരങ്ങൾ പലപ്പോഴും മലിനമായിരിക്കും. അതിനു പുറമെ മണ്ണിടിഞ്ഞുപോയതും മണ്ണൊലിച്ചുപോയതും കാണാനാകും. നദിക്കരയിലും തടാകത്തിൻ്റെ തീരങ്ങളിലും ചെറിയ മരങ്ങളും ചെടികളും വെച്ചുപിടിപ്പിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. അത് നദി സംരക്ഷണത്തിന് പുതിയ മാതൃകയൊരുക്കും.
1: മാലിന്യമുക്ത ഭാരതം, അതാവണം നമ്മുടെ ലക്ഷ്യം. തടാകങ്ങളിലെയും നദികളിലെയും വെള്ളം എടുക്കുമ്പോഴും മത്സ്യം പിടിക്കുമ്പോഴും അവയെ നശിപ്പിക്കാതിരിക്കണം. മത്സ്യത്തെ പിടിക്കുന്നതിനൊപ്പം അവയെ വളരാനും അനുവദിക്കണം. കൂടാതെ ജൈവരാസ മാലിന്യം പുഴയിലും ജലാശയങ്ങളിലും കലരാതെ നോക്കണം. വ്യാവസായിക മാലിന്യം നദികളിലേക്ക് ഒഴുക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണം.

വായു മലിനീകരണം, പ്ലാസ്റ്റിക് മലിനീകരണം, നദീജല ദുരുപയോഗം എന്നിവ നിത്യേന കൂടി വരുന്നു. സുസ്ഥിര ഉപഭോഗം വരെ ഒരു പ്രത്യേക പാരിസ്ഥിതിക ആശങ്കയിലേക്ക് ഇത് വഴിവെക്കുന്നു. ഇക്കൊല്ലത്തെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ സന്ദേശം ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം എന്നതാണ്. ഈ പരിപാടിയുടെ മുദ്രാവാക്യം നമ്മുടെ നാട് നമ്മുടെ ഭാവി എന്നായിരിക്കും. നമ്മുടെ ആവാസ വ്യവസ്ഥകൾ, വനങ്ങൾ, തണ്ണീർത്തടങ്ങൾ, സമുദ്രങ്ങൾ എന്നിവയെല്ലാം ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. എന്നിട്ടും അവ മനുഷ്യന്റെ പ്രവർത്തനങ്ങളിൽ നിന്ന് വലിയ സമ്മർദ്ദം നേരിടുന്നു.

പരിസ്ഥിതി വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കുക എന്നതിനർത്ഥം മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനേക്കാൾ കൂടുതലാണ്. ജീവൻ നിലനിർത്തുന്ന സ്വാഭാവിക പ്രക്രിയകളും ബന്ധങ്ങളും പുനരുജ്ജീവിപ്പിക്കുന്നത് ഇതിലുൾപ്പെടുന്നു. വർദ്ധിച്ചു വരുന്ന താപനിലയെയും ജൈവ

വൈവിധ്യ നാശത്തെയും കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ എടുത്തു കാണിച്ചതുപോലെ കാലാവസ്ഥാ പ്രതിസന്ധി അടിയന്തര നടപടി ആവശ്യപ്പെടുന്നു. അതേസമയം ആവാസ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുന്നതിലൂടെ നമുക്ക് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കാനും മനുഷ്യന്റെ ക്ഷേമം മെച്ചപ്പെടുത്താനും കഴിയും. പരിസ്ഥിതി വ്യവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും മുൻഗണന നൽകുന്നതിനും ഹരിതാഭ വീണ്ടെടുക്കൽ ഒരു സവിശേഷ അവസരം നൽകുന്നു. മനുഷ്യരും പ്രകൃതിയും അഭിവൃദ്ധിപ്പെടുന്ന ഒരു യോജിപ്പുള്ള ഭാവി നമുക്ക് ഒരുമിച്ച് കെട്ടിപ്പടുക്കാം.

പരിസ്ഥിതി സംരക്ഷണം പൊതുവെ മരങ്ങളുടെയും പച്ചപ്പിൻ്റെയും സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു. എന്നാൽ വിശാലമായ അർത്ഥത്തിൽ അതിൽ മരങ്ങൾ, സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, മുഴുവൻ ഗ്രഹത്തിൻ്റെയും സംരക്ഷണം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. വാസ്തവത്തിൽ പരിസ്ഥിതിയും ജീവിതവും തമ്മിൽ ഒരു അദ്വിതീയ ബന്ധമുണ്ട്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിനും ഭാവിക്കും പരിസ്ഥിതി സംരക്ഷണം നിർണായകമാണ്. ഇന്ന് പരിസ്ഥിതി നാശവും കാലാവസ്ഥാ വ്യതിയാനവും മനുഷ്യരാശിയെ മുഴുവൻ ബാധിച്ചിരിക്കുന്നു. ഈ പ്രശ്നം മറികടക്കാൻ ലോകം മുഴുവൻ ഒന്നാകണം. പക്ഷേ പ്രധാനമായും പ്രകൃതിയെയും പരിസ്ഥിതിയെയും ആശ്രയിക്കുന്ന ദരിദ്ര രാജ്യങ്ങൾക്ക് പാരിസ്ഥിതിക ആശങ്കകൾ കൈകാര്യം ചെയ്യാൻ വികസിത രാജ്യങ്ങളുടെ സഹായവും ആവശ്യമാണ്.

ശരിയായ അർത്ഥത്തിൽ പരിസ്ഥിതി പഠനത്തിന്റെ ആദ്യ വിദ്യാലയമാണ് കുടുംബം. നിരവധി ചിത്രങ്ങളിലൂടെ കുട്ടികൾക്ക് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ശരിയായ പാഠങ്ങൾ നൽകാൻ കുടുംബാംഗങ്ങൾക്ക് കഴിയും. വീട്ടിലെ ഓരോ ചെടിയുടെയും ഉത്തരവാദിത്തം ഓരോ അംഗത്തിനും, പ്രത്യേകിച്ച് കുട്ടികൾക്കും നൽകാം. മരങ്ങളുടെയും ചെടികളുടെയും പേരുകൾ അവരെ അറിയിക്കുകയും അവയുമായി ബന്ധപ്പെട്ട പ്രത്യേക കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുക. വീട്ടിൽ മൃഗങ്ങളെ വളർത്തണം. അതുവഴി കുട്ടികൾ അവയുമായി ഒരു ബന്ധം വളർത്തിയെടുക്കും. ഹെർബേറിയം ഫയലുകൾ പോലെയുള്ള പദ്ധതികളും അവർക്ക് നൽകണം. കമ്പ്യൂട്ടർ ഗെയിമുകളിൽ നിന്നും മുറികളുടെ തടവറയിൽ നിന്നും അവർ സ്വയം മോചിതരാകേണ്ടതുണ്ട്.

0: ഈ വരങ്ങളൊന്നും മുറിച്ചിടരുത്. അങ്ങനേ ഇതൊക്കെ 100 കൊല്ലം പഴക്കമുള്ളതാ. നമുക്ക് നല്ല തണുപ്പും കാറ്റും ഈ മരങ്ങളിൽ നിന്നാ കിട്ടുന്നേ. മുറിക്കരുതേ അങ്ങുന്നേ. മല ഇടിക്കരുതേ അങ്ങുന്നേ. മലവെള്ള പാച്ചിലുണ്ടാവും, കുന്ന് കുഴിയാവും. കാട്ടിലെ പാവം മൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യരെ തിന്നാനൊരുങ്ങും. ഞങ്ങളുടെ കൂരകളൊക്കെ പോവും.
1: ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയ

മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് പ്രകൃതിയെ ആശ്രയിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പരിസ്ഥിതിയുടെ ദോഷഫലങ്ങൾ കുറയ്ക്കാൻ നിങ്ങൾക്ക് നിരവധി ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനാകും. ഉദാഹരണത്തിന്, നിങ്ങൾ മുറിക്ക് പുറത്തു പോകുമ്പോഴെല്ലാം ഇലക്ട്രിക് വീട്ടുപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യാൻ ഒരു നിയമമുണ്ടാക്കുക. ജോലിയില്ലെങ്കിൽ എല്ലാ ഇലക്ട്രിക് ഉപകരണങ്ങളും ഓഫ് ചെയ്യുക. പരിസ്ഥിതി സംരക്ഷണം ആരംഭിക്കുന്നത് കുടുംബത്തിൽ നിന്നാണ്.

ജീവിതത്തിൽ ലാളിത്യം ഉൾക്കൊള്ളുക. കുട്ടികൾ ചെടികളോടും പൂമ്പാറ്റകളോടും പക്ഷികളോടും ഗാഢമായ ബന്ധം പുലർത്തിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. വീടുകളുടെ അംഗീകാരം പലപ്പോഴും ചില മരങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു. പഴങ്ങളും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടിരുന്നു. സീസണൽ ഫ്രൂട്ട്സ് പോലുള്ള വാക്യങ്ങൾ ഇന്ന് കാലഹരണപ്പെട്ടു. നാഗരികതയുടെ ശിലാമതിലുകൾ വിഭജിക്കുക മാത്രമല്ല, ജീവിതത്തിന്റെ സത്യസന്ധതയെയും മണ്ണിനെയും ഒക്കെ അത് വിഴുങ്ങുകയും ചെയ്തു.

യൂസ് ആൻഡ് ത്രോ എന്ന സംസ്കാരം നാം വളർത്തിയെടുത്തു. അത് നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കി. ലളിതമായ ജീവിതം എവിടെയോ നഷ്ടപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. നാം നമ്മുടെ ജീവിതം എത്ര സങ്കീർണമായി മാറ്റിയെടുത്തിരിക്കുന്നു, നമുക്ക് ലളിതമായ ജീവിതശൈലിയിലേക്ക് മടങ്ങണം.

മരം നട്ടുപിടിപ്പിച്ച് ഭൂമി പച്ചയായി നിലനിൽക്കുകയാണെങ്കിൽ മനുഷ്യന് പ്രത്യക്ഷമായും പരോക്ഷമായും ധാരാളം നേട്ടങ്ങളുണ്ട്. ഇന്ധനവും മരവും മുതൽ പഴം, പൂക്കൾ, മരുന്നുകൾ, എയർ കണ്ടീഷനിങ്, മഴയുടെ സന്തുലിതാവസ്ഥ, ജൈവവളങ്ങൾ, മണ്ണൊലിപ്പ് തടയൽ, വെള്ളപ്പൊക്കം, വിളകൾ സംരക്ഷിക്കാൻ കീടങ്ങളെ ഭക്ഷിക്കുന്ന പക്ഷികൾക്ക് അഭയം നൽകൽ തുടങ്ങി എണ്ണമറ്റ നേട്ടങ്ങളുണ്ട്.

ബ്രിട്ടീഷ് സസ്യശാസ്ത്രജ്ഞനായ റോബർട്ട് ചേമ്പേഴ്സ് എഴുതിയതുപോലെ വനം നശിച്ചാൽ ജലക്ഷാമമുണ്ടാകും, ഭൂമിയുടെ ഫലഭൂയിഷ്ഠത കുറയും,

വിളകളുടെ വിളവ് കുറയും, മൃഗങ്ങൾ ചത്തൊടുങ്ങും, പക്ഷികൾ വീഴും, വെള്ളപ്പൊക്കം, വരൾച്ച, ചൂട്, ക്ഷാമം, രോഗങ്ങൾ തുടങ്ങിയവയൊക്കെ ഉണ്ടാകും.

വാസ്തവത്തിൽ ചെടികൾക്കും മരങ്ങൾക്കും മനുഷ്യർക്കിടയിൽ വലിയ പ്രാധാന്യമുണ്ട്. അവയാണ് മനുഷ്യജീവിതത്തിന്റെ അടിസ്ഥാനം. എന്നാൽ ഇന്ന് മനുഷ്യനവയുടെ പ്രാധാന്യവും ഉപയോഗവും മനസ്സിലാക്കാതെ അവഗണിക്കുകയാണ്. അവയിൽ നിന്നുള്ള എണ്ണമറ്റ നേട്ടങ്ങളിൽ കണ്ണുവെച്ചുകൊണ്ട് തുടർച്ചയായി അവയെ ചൂഷണം ചെയ്യുന്നു. നാം വെട്ടിമാറ്റുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കണം, പക്ഷെ ഇത് സംഭവിക്കുന്നില്ല. അവയുടെ എണ്ണം തുടർച്ചയായി കുറയുന്നു. തത്ഫലമായി മനുഷ്യരാശിയുടെ മുമ്പിൽ നിരവധി പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്.

0: നാം വനസമ്പത്ത് അശ്രദ്ധമായി നശിപ്പിക്കുകയും അതിൽ നിന്ന് കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു.
1: കൂടുതൽ കൂടുതൽ മരങ്ങൾ നടുക. ഓക്സിജന്റെ ഏറ്റവും വലിയ ഉറവിടമാണ് മരങ്ങൾ. ഫോട്ടോസിന്തസിസ് പ്രക്രിയയിൽ സസ്യങ്ങൾ ഏറ്റവും ആവശ്യമായ ഓക്സിജൻ പുറപ്പെടുവിക്കുന്നു. ഈ രീതിയിൽ മരങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന് അടിസ്ഥാനം നൽകുന്നു. ഇതുകൂടാതെ സസ്യങ്ങൾ ജീവികളുടെ ഭക്ഷണക്രമവും രൂപപ്പെടുത്തുന്നു. മരങ്ങൾ മുറിക്കുന്നതിന് പകരം നാം വളർത്തണം. ചെടികൾ സമ്മാനമായി നൽകണം. ഓരോ വ്യക്തിയും ഒരു മരം നട്ടാൽ പരിസ്ഥിതി ഗണ്യമായി മെച്ചപ്പെടും. വായു ശുദ്ധമാകും. മരങ്ങളുടെ എണ്ണം വർദ്ധിക്കും. മലിനീകരണം, ആഗോള താപനം, ഹരിതഗൃഹ പ്രഭാവം എന്നിവ കുറയും.

പരിപാലിക്കാം പരിസ്ഥിതിയെ, ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന ബീബു വി എസ്, ആഖ്യാനം സജികുമാർ പോത്തൻകോട്, അനുജ ഭാസ്കർ.

0: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
1: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി പതിറ്റാണ്ടുകളായി തുടരുന്ന ജൈത്രയാത്ര

0: രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ് ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ.
1: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
0: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
1: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: ഒരു അറിയിപ്പ് ശ്രദ്ധിക്കാം. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന്, നാളെ, മറ്റന്നാൾ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചതിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായി ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച മൺസൂൺ ദുരന്ത പ്രതികരണ മാർഗരേഖ അനുസരിച്ച് എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനും ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നതിനുമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, നഗര താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, നദീതീരങ്ങളിലും തീരദേശ മേഖലയിലും അപകട സാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചു. അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം അടുത്ത പരിപാടി, തിരുവനന്തപുരം റിലേ.
0: ആകാശവാണി
3: പദ്ധതികൾ ജനനന്മയ്ക്ക്.
4: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്താണെന്ന് നോക്കാം. വിവിധ തരത്തിലുള്ള അടിയന്തരാവസ്ഥകളെ നേരിടാൻ ഒരു സംയോജിത നെറ്റ്വർക്ക് എന്നതാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ജനങ്ങളുടെ സൗകര്യാർത്ഥം 112 എന്ന എമർജൻസി നമ്പർ കൊണ്ടുവന്നു. ജീവിതത്തിൽ അത്യാവശ്യ ഘട്ടങ്ങൾ എപ്പോഴൊക്കെ ഉണ്ടാകുന്നുവെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അത്തരം സാഹചര്യത്തിൽ പൗരന്മാർക്ക് കഴിയുന്നത്ര വേഗത്തിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച സംവിധാനമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം. ഓരോ പൗരനും തങ്ങൾക്ക് സഹായം ആവശ്യമുള്ള അപകട സന്ദർഭങ്ങളിൽ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപകടത്തിൻ്റെ സ്വഭാവമനുസരിച്ച് വ്യത്യസ്ത നമ്പറുകളിൽ വിളിക്കേണ്ട ആവശ്യവും ഇല്ല. 112 എന്ന ഒറ്റ നമ്പറിൽ തന്നെ എല്ലാ സേവനങ്ങളും ലഭ്യമാണ്. വോയിസ് കോൾ, SMS, ഇമെയിൽ, ഇതിൽ ഏത് സംവിധാനം ഉപയോഗിച്ചും പരാതി നൽകാവുന്നതാണ്. കൂടാതെ എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന പേരിൽ വെബ് പോർട്ടലും ഉണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം എന്ന സംവിധാനം ആവിഷ്കരിച്ചത്. കേന്ദ്ര സർക്കാർ ഈ സംവിധാനത്തിൻ്റെ ഭാഗമായി 112 ഇന്ത്യ എന്ന പേരിൽ ഒരു മൊബൈൽ ആപ്പ് കൂടി ആവിഷ്കരിച്ചിട്ടുണ്ട്. പ്രസ്തുത ആപ്പ് ഉപയോഗിച്ച് അപകട സാഹചര്യങ്ങളിൽ സഹായം തേടാൻ വളരെ എളുപ്പമാണ്. ഒരു ബട്ടൺ അമർത്തിയാൽ മതി സഹായം ആവശ്യമുള്ളവരുടെ ലൊക്കേഷൻ വിവരങ്ങൾ ഉൾപ്പെടെ സർവീസ് പ്രൊവൈഡർക്ക് ലഭിക്കും. വളരെ ലളിതമായി ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 112 ഇന്ത്യ ആപ്പ് വികസിപ്പിച്ചിരിക്കുന്നത്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് PSAP എന്ന പേരിൽ ഒരു ഓട്ടോമേറ്റഡ് സംവിധാനം കൂടി ഇതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് ഉപയോഗിച്ച് 112 എന്ന നമ്പർ വഴി ലഭിക്കുന്ന അപേക്ഷകൾക്ക് പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ദ്രുതകർമ്മ സേനകളുടെ നേതൃത്വത്തിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സഹായം ലഭ്യമാക്കും. എല്ലാ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും തലസ്ഥാനത്ത് പബ്ലിക് സേഫ്റ്റി ആൻസറിംഗ് പോയിന്റ് സർവീസ് ആവിഷ്കരിച്ചിട്ടുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ഡിജിറ്റൽ മാപ്പ് ഉപയോഗിച്ച് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ സേനകളുടെ വാഹനങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനാൽ എത്രയും വേഗം ആവശ്യക്കാരന് സഹായം എത്തിക്കാൻ സാധിക്കും.

0: എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വഴി 24 മണിക്കൂറും അപകട സാഹചര്യത്തിൽ ഏറ്റവും വേഗത്തിൽ അടിയന്തര സഹായം ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റം വന്നതോടെ എമർജൻസി നമ്പറായ പോലീസിൻ്റെ 100, ആംബുലൻസിൻ്റെ 108, ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ 101 തുടങ്ങിയ എല്ലാ നമ്പറുകളും യോജിച്ച് ഒരൊറ്റ നമ്പറായി, അതായത് 112. അപേക്ഷകൻ്റെ ലൈവ് ലൊക്കേഷൻ ഓട്ടോമാറ്റിക്കായി കണ്ടെത്തുന്നു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സംസ്ഥാനങ്ങളുടെ അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ സെൻട്രലൈസ്ഡ് കൺട്രോൾ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ സഹായം ലഭിക്കുന്നു. ഒരു ബട്ടൺ അമർത്തുമ്പോൾ തന്നെ സഹായം ലഭിക്കുന്നു തുടങ്ങിയവയാണ് എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ മറ്റ് സവിശേഷതകൾ. 112 എമർജൻസി റെസ്പോൺസ് സപ്പോർട്ട് സിസ്റ്റത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. ഇന്ത്യൻ വിമാന കമ്പനികളുടെ ആഭ്യന്തര അന്തർദേശീയ സർവീസുകളെ പിന്തുണയ്ക്കുന്നതിനായി 10,000 കോടി രൂപയുടെ ഏവിയേഷൻ ടർബൈൻ ഇന്ധന വില സ്ഥിരതാ നിധിക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര വിമാന ഇന്ധന വില 142 രൂപയായി വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഡൽഹി NCR മേഖലയിലെ പഴയ ട്രക്കുകളും ബസ്സുകളും മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. ഒഡീഷയിലെ രാമേശ്വർ മുതൽ പാരാദീപ് വരെ 163 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ തീരദേശ ഹൈവേ നിർമ്മാണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ ഇറാൻ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിമാന സർവീസുകൾ നിലവിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാരുടെ സ്ഥലം മാറ്റത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷ വാക്കൌട്ട്. മനുഷ്യത്വരഹിതമായ സ്ഥലമാറ്റമാണ് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട പരാതികൾ അനുഭാവപൂർവ്വം പരിഗണിക്കാൻ സർക്കാർ തയ്യാറാണെന്ന് മന്ത്രി സണ്ണി ജോസഫ് മറുപടി നൽകി. സെൻസസ് 2027 നടപടികൾക്ക് സംസ്ഥാനത്ത് ഈ മാസം തുടക്കമാകും. ആദ്യഘട്ടമായ സെൽഫ് എന്യൂമറേഷൻ ജൂൺ 16 ആരംഭിക്കും. പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ ഓൺലൈനായി ജൂൺ 30 സമർപ്പിക്കാം. SE.census.gov.in എന്ന പോർട്ടൽ വഴിയാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. വിദ്യാർത്ഥികളിൽ കാർഷിക അവബോധം വളർത്താൻ കതിര് പദ്ധതി ആവിഷ്കരിച്ച് സംസ്ഥാന സർക്കാർ. കൃഷിവകുപ്പിന്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെയും സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ജൂൺ 5 രാവിലെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. സംസ്ഥാനത്ത് 28 ഓട്ടോമേറ്റഡ് വെഹിക്കിൾ ടെസ്റ്റിംഗ് സ്റ്റേഷനുകൾ ആരംഭിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഡ്രൈവിംഗ് ലൈസൻസ് പരീക്ഷകൾ കൂടുതൽ സുതാര്യവും ആധുനികവുമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം നാളെ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള 8 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഞായറാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനുമായി വയനാട് താമരശ്ശേരി ചുരത്തിൽ വലിയ മൾട്ടി ആക്സിൽ വാഹനങ്ങളുടെ യാത്രയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലാ കളക്ടറാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. Type 1 പ്രമേഹ ബാധിതരായ കുട്ടികൾക്കുള്ള മിഠായി പദ്ധതിയുടെ ആനുകൂല്യം അനുവദിക്കുന്നതിന് കുടുംബങ്ങളുടെ വാർഷിക വരുമാന പരിധി നിലവിലെ 2 ലക്ഷത്തിൽ നിന്നും വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. 18 വയസ്സിന് മുകളിലുള്ള അർഹരായവർക്കും Type 1 പ്രമേഹത്തിനുള്ള മരുന്നുകൾ ഉറപ്പാക്കാൻ നടപടിയെടുക്കണമെന്നും ഉത്തരവിൽ

0: പറയുന്നു. 2025 ദേശീയ പഞ്ചായത്ത് അവാർഡുകൾ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ വിതരണം ചെയ്തു. ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാട് മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം കരസ്ഥമാക്കി. മേലുകാവ്, നിരണം, ഒറ്റൂർ പഞ്ചായത്തുകൾ പുരസ്കാരത്തിന് അർഹമായി. കർണാടകയുടെ 25-ാമത് മുഖ്യമന്ത്രിയായി കോൺഗ്രസ് നേതാവ് ഡി കെ ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ബംഗളൂരുവിൽ നടന്ന ചടങ്ങിൽ ഗവർണർ തവർചന്ദ് ഗെലോട്ട് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ജി പരമേശ്വര ഉപമുഖ്യമന്ത്രിയായും സത്യപ്രതിജ്ഞ ചെയ്തു. 12 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയും ഇതോടൊപ്പം നടന്നു. പുറത്താക്കപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് MLA ഋതബ്രത ബാനർജി പശ്ചിമബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവ്. 60 MLA ഇദ്ദേഹത്തെ പിന്തുണച്ചു. മമതാ ബാനർജി വിഭാഗം ശോഭൻ ദേവ് ചതോപാധ്യയെ പ്രതിപക്ഷ നേതാവായി നാമനിർദ്ദേശം ചെയ്തിരുന്നു. ഡൽഹിയിലെ മാളവിയ നഗറിൽ ഹോട്ടലിലുണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ എണ്ണം 21. 40 പേരെ സംഭവസ്ഥലത്ത് നിന്നും രക്ഷപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2,00,000 രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകുമെന്ന് പ്രധാനമന്ത്രി അറിയിച്ചു. CBSE 12-ാം ക്ലാസ് പുനർമൂല്യനിർണയത്തിനുള്ള പോർട്ടലിൽ ഇതുവരെ 40,000-ലധികം അപേക്ഷകൾ ലഭിച്ചതായി ബോർഡ് അറിയിച്ചു. വെരിഫിക്കേഷനുള്ള 4,900-ലധികം അപേക്ഷകളും പുനർമൂല്യനിർണയത്തിനുള്ള 39,000-ലധികം അപേക്ഷകളുമാണ് ലഭിച്ചത്. ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റണിൽ ചൈനയെ അട്ടിമറിച്ച് ഇന്ത്യയുടെ ആയുഷ് ഷെട്ടി 2-ാം റൌണ്ടിൽ കടന്നു. മിക്സഡ് ഡബിൾസിൽ ഇന്ത്യയുടെ സഖ്യം ചൈനീസ് സഖ്യത്തെ പരാജയപ്പെടുത്തി. ഇന്ത്യക്കാർക്ക് ഇനി ജർമ്മനിയിലൂടെ ട്രാൻസിറ്റ് വിസയില്ലാതെ യാത്ര ചെയ്യാം. ജർമ്മനിയിലെ വിമാനത്താവളങ്ങൾ വഴി യാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് ട്രാൻസിറ്റ് വിസ നിബന്ധന ഒഴിവാക്കിക്കൊണ്ടുള്ള ജർമ്മൻ സർക്കാരിന്റെ തീരുമാനം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി തൃശൂർ സേവന വാർത്തകൾ. സർക്കാർ സ്ഥാപനമായ IHRD വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സയൻസ് ഗ്രൂപ്പിലേക്ക് +1 പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോമും പ്രോസ്പെക്ടസും IHRD.ac.in എന്ന വെബ്സൈറ്റിൽ നിന്ന് പ്രിന്റെടുക്കുകയോ അല്ലെങ്കിൽ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഓഫീസിൽ നിന്ന് നേരിട്ട് വാങ്ങുകയോ ചെയ്യാം. അപേക്ഷാ ഫീസ് 115 രൂപ. SC/ST വിഭാഗക്കാർക്ക് 60 രൂപ. താൽപര്യമുള്ളവർ പൂരിപ്പിച്ച അപേക്ഷയും അനുബന്ധ രേഖകളും വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഈ മാസം 6:00 to 5:00 മുൻപായി ലഭ്യമാക്കുക. പ്രവേശനം ഏകജാലകം വഴി അല്ലാത്തതിനാൽ അപേക്ഷ വരടിയം ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഓഫീസിൽ നേരിട്ട് തന്നെ എത്തിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9496217535. മറ്റൊരു നമ്പർ 8547005022. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9496217535. മറ്റൊരു നമ്പർ 8547005022. കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിലുള്ള കരുനാഗപ്പള്ളി, മറ്റക്കര, പൈനാവ്, കല്ലേറ്റുംകര, കുഴൽമന്നം, വടകര, കല്യാശ്ശേരി എന്നീ മോഡൽ പോളിടെക്നിക് കോളേജുകളിലേക്കും പൂഞ്ഞാർ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ത്രിവത്സര ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഡിപ്ലോമ പഠനത്തിന് താൽപര്യമുള്ള SSLC അല്ലെങ്കിൽ +2 പാസായ വിദ്യാർത്ഥികൾക്ക് മോഡൽ പോളിടെക്നിക് കോളേജുകളിൽ നേരിട്ട് എത്തിയോ ഫോൺ വഴി ബന്ധപ്പെട്ടോ കോഴ്സ് സംബന്ധമായ സംശയങ്ങൾ അന്വേഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് കോളേജുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 8547005000. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547005000. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 7.5% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തു ജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന 1,00,000 രൂപ മുതൽ 5,00,000 രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 18-ും 60-നും മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. വരുമാന പരിധി 5,00,000 രൂപയാണ്. അപേക്ഷാ ഫോമിനും വിശദവിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപമുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പറുകൾ ഇനി പറയാം. 04872331556. മറ്റു നമ്പർ 9400006508508. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ നിന്നും കുടുംബശ്രീയിൽ രജിസ്റ്റർ

ചെയ്ത ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിൽ താഴെ പ്രായമുള്ളവരും 5 ലക്ഷം രൂപ വരെ കുടുംബവാർഷിക വരുമാനമുള്ളവരുമായ വനിതാ അംഗങ്ങൾക്ക് CDS മുഖേന ഒരാൾക്ക് പരമാവധി 130,000 രൂപ വരെ ഈടില്ലാതെ വായ്പ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് CDSമായോ കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പറുകൾ ഇനി പറയാം. 0487233155 മറ്റൊരു നമ്പർ 9400068508. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി 0487233155 മറ്റൊരു നമ്പർ 9400068508. സേവന വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: China's Wang Hongyang 8-21, 22-20, 21-15. India also secured a mixed doubles victory as Rohan Kapoor and Ritwik Agade defeated Chinese Taipei's Yang Po Huan and Hu Lingfang. And now before we end the bulletin, the headlines once again. Union Cabinet approves 10,000 crore rupee ATF price stabilization fund to support Indian Airlines. Also gives nod to National Capital Region Planning Board for old trucks and buses replacement in Delhi NCR area. Expelled TMC MLA Ritubrata Banerjee appointed as leader of opposition in West Bengal Legislative Assembly. Congress leader D.K. Shivakumar sworn in as 25th Chief Minister of Karnataka. Dr. G. Parameshwar becomes Deputy Chief Minister, while 12 legislators also take oath as cabinet ministers. Massive fire in Malviya Nagar in Delhi claims 21 lives. And in badminton, India's Ayush Shetty enters second round of Indonesia Open Super 1000. That is all in the news at 9. Good night.
1: Akashavani. Vidyabhyasa Rangam. അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. ദാസൻ സാറേ, ഇതെന്തു പറ്റി? മുഖാകെ വിളറിയിരിക്കുന്നല്ലോ. സാധാരണ ഈ സമയത്ത് നല്ല ചൂട് ചായയും കുടിച്ച് പത്രവും വായിച്ചിരിക്കുന്ന ആളാണ്. സ്കൂളിലേക്ക് വരുന്ന വഴിയിൽ എന്തെങ്കിലും പറ്റിയ?
2: ലക്ഷ്മി ടീച്ചറേ, വല്ലാത്ത അനുഭവം തന്നെ. ഇതൊക്കെ ആരോട് പറയാൻ? അല്ല, സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ജംഗ്ഷനെ വെച്ചിട്ട് പോലീസിൻ്റെ ചെക്കിംഗ് ഉണ്ടായിരുന്നു. എൻ്റെ വണ്ടിക്കാണ് ഇൻഷുറൻസും പൊല്യൂഷനും അടക്കം എല്ലാ പേപ്പറും കറക്റ്റൊക്കെ തന്നെ. ഹെൽമെറ്റും വെച്ചിട്ടുണ്ട്. എന്നിട്ടും അവന്മാർ കൈ കാണിച്ചിട്ട് വണ്ടി ഒതുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തിയ പാടേ വന്ന് എൻ്റെ കീ അങ്ങ് ഊരിയെടുത്തു. ഒരു മര്യാദയില്ലാതെ
3: കീ ഊരിയെടുത്തു. സാറേ, നിങ്ങളോട് അവർ ചെയ്തത് നിയമവിരുദ്ധമാണ്. മോട്ടോർ വാഹന നിയമപ്രകാരം പരിശോധനയുടെ പേരിലൊന്നും ആർക്കും കീയൊന്നും വലിച്ചൂരിയെടുക്കാൻ അധികാരമില്ല. അത് പ്രോപ്പർ നിയമലംഘനമാണ്. നിങ്ങളത് ചോദ്യം ചെയ്തില്ലേ?
2: ചോദിക്കാനോ? എൻ്റെ ശിവൻ സാറേ, അവരല്ലേ അധികാരികൾ. നമ്മൾ സാധാരണക്കാർ അവരോട് നിയമം പറയാൻ പോയാൽ ഈ യൂണിഫോമിലൊക്കെ പവർ കാണിച്ച് നമ്മളെ അങ്ങ് സ്റ്റേഷനിൽ കയറ്റും. വഴിയിൽ വെച്ച് എൻ്റെ ബാഗ് വാങ്ങി അനുവാദമില്ലാതെ തുറന്ന് പരിശോധിക്കാൻ വരെ തുടങ്ങി. ഞാനൊരു സീനിയർ അധ്യാപകനാണെന്ന് പറഞ്ഞിട്ട് പോലും വല്ലാത്തൊരു കുറ്റവാളിയെപ്പോലെയാണ് അവന്മാർ പെരുമാറിയത്. അല്ല, നാട്ടുകാരുടെയും എൻ്റെയും സ്വന്തം വിദ്യാർത്ഥികളെ മുന്നിൽ വെച്ച് അപമാനിതനാകുന്നവരൊക്കെ തോന്നുന്നത് അത്ര സുഖമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഹാ, ഭയമില്ലാതെ ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ ഈ നാട്ടിൽ സാധാരണക്കാരന് കഴിയില്ലേ സാറേ?
1: ദാസൻ സാറേ, നിങ്ങൾ ഈ പറഞ്ഞ ഭയമാണ് കേട്ടോ നമ്മുടെ ഏറ്റവും വലിയ ശത്രു. അധികാരമുള്ളവരുടെ മുന്നിലേ നമ്മൾ ഈ ഭയന്ന് നിൽക്കുന്നത് നമുക്കും നമ്മുടെ മൗലിക അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായ അറിവില്ലാത്തതുകൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 എന്താണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ?
2: എന്താ പറയുന്നേ?
1: വ്യക്തി സ്വാതന്ത്ര്യവും ജീവിക്കാനുള്ള അവകാശവും, അതായത് റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി. അതിൽ കേവലം മൃഗങ്ങളെ പോലെ ജീവിക്കലല്ല പറയുന്നത്, അന്തസ്സോടെ ജീവിക്കാനുള്ള അവകാശവും ഉണ്ട് നമുക്ക്. സുപ്രീംകോടതി പലവട്ടം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണത്. ഒരധികാരിക്കുവേ നിങ്ങളുടെ അഭിമാനത്തെ വഴി വെച്ച് ചോദ്യം ചെയ്യാനൊന്നും കഴിയില്ല.
2: എൻ്റെ ടീച്ചറെ, അതൊക്കെ വലിയ വലിയ പുസ്തകങ്ങളിലും കോടതി മുറികളിലൊക്കെ പറയാൻ കൊള്ളാം. യഥാർത്ഥ ജീവിതത്തിലെ ഒരു സാധാരണക്കാരൻ പോലീസിൻ്റെയോ സർക്കാർ അധികാരികളൊക്കെ മുന്നിൽ ചെന്ന് വെട്ടാൽ ഈ പറയുന്ന അവകാശങ്ങളൊക്കെ എവിടെ പോകും? നമ്മൾ ചോദ്യം ചോദിച്ചാൽ അവരതനുസരിക്കൂ? നമ്മളെ കൂടുതൽ ദ്രോഹിക്കുകയല്ലേ ഉള്ളൂ?
1: അനുസരിക്കണം സാറേ, അവരത് അനുസരിക്കാൻ നിയമപരമായി ബാധ്യസ്ഥരാണ് എന്നുള്ളതുകൊണ്ട്. കാരണം അവർ നിയമപാലകരാണ്, നിയമദാതാക്കളല്ല. ഭരണഘടനയ്ക്ക് കീഴിലാണ് പോലീസും കോടതിയും സർക്കാരും എല്ലാം. ഇതിപ്പോൾ ഉദാഹരണത്തിന്, നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ മാന്യമായി പെരുമാറാൻ അവർക്ക് നിയമപരമായ ഉത്തരവാദിത്വം ഉണ്ട്. ഒരു പോലീസുകാരൻ നിങ്ങളെ പരിശോധിക്കാൻ വരികയാണെങ്കിൽ അയാളുടെ നെയിം ബാഡ്ജ് കൃത്യമായി ധരിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ നിങ്ങൾക്കും അവകാശമുണ്ട്.

0: അയാൾ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് അറിയാനും എന്തിനാണ് നിങ്ങളെ തടഞ്ഞതെന്ന് ചോദിക്കാനും പൗരന് അവകാശമുണ്ടെന്നേ. ഇതിനെയാണ് റൈറ്റ് ടു നോ എന്ന് പറയുന്നത്. അത് ചോദിക്കുന്നത് ഒരിക്കലും തർക്കിക്കലല്ല, നമ്മുടെ അവകാശമാണ്.
1: അതെ ദാസന്താറേ, ലക്ഷ്മി ടീച്ചർ പറഞ്ഞത് വളരെ ശരിയാണ്.
0: അങ്ങനെ പറഞ്ഞു കൊടുക്ക് സാറേ.
1: പ്രത്യേകിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ കാലത്ത് നിയമങ്ങളും പൗരന്മാരുടെ അവകാശങ്ങളും വളരെ ശക്തമാണ്. പ്രത്യേകിച്ച് ഡിജിറ്റൽ കാര്യത്തിലൊക്കെയുള്ള നിയമങ്ങൾ. ഈ ബാഗൊക്കെ പരിശോധിക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ ഉള്ള സ്ഥിരം പരിപാടിയാണ് മൊബൈൽ ഫോൺ വാങ്ങി പാസ്വേഡ് അടിച്ചു തരാൻ പറയുന്നതൊക്കെ. നമ്മുടെ ഗാലറി, വാട്സാപ്പ് ഒക്കെ പരിശോധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ?
2: ആ ശരിയാ ശരിയാ, എൻ്റെ ഫോൺ കയ്യിലെടുത്ത് നോക്കിയിട്ട് ഞാൻ ഈ പാറ്റേൺ ലോക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അൺലോക്ക് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്കൂളിലെ ടീച്ചർമാരെ വിളിക്കാനാണെന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ ഇങ്ങനെ തിരികെ വാങ്ങിച്ച് കുഴിഞ്ഞങ്ങ് മാറി. അല്ല സാറേ, അവരെന്തിനാ ഈ ഫോണൊക്കെ ചോദിക്കുന്നത്?
1: ഓ, നിങ്ങൾ വാഗിങ് കൊണ്ട് രക്ഷപ്പെട്ടതാണ് സാറേ. ഒരിക്കലും നിങ്ങളെ ഫോൺ വാങ്ങി പരിശോധിക്കാൻ ഒരു പോലീസുകാരന് അവകാശമില്ല.
2: ആഹാ,
1: സുപ്രീം കോടതി കൃത്യമായ വിധികളുണ്ട്. നമ്മുടെ രാജ്യത്ത് നിലവിലുള്ള ഡിജിറ്റൽ വ്യക്തി വിവര സുരക്ഷാ നിയമങ്ങളനുസരിച്ച് ഒരു വ്യക്തിയുടെ ഫോൺ എന്നത് അയാളുടെ സ്വകാര്യതയുടെ പരമാധികാര പരിധിയാണ്. അത് വഴി പോകുന്നവർക്ക് ചുമ്മാ അങ്ങനെ മേടിച്ച് നോക്കാനൊന്നും പറ്റത്തില്ല. കോടതിയുടെ സെർച്ച് വാറണ്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ പ്രതിയാക്കാനുള്ള കൃത്യമായ സാഹചര്യ തെളിവുകളോ ഇല്ലാതെ നിങ്ങളുടെ ഫോണിലെ ചാറ്റുകളോ ഗാലറിയോ പരിശോധിക്കുന്നത് നിങ്ങളുടെ ഭരണഘടനാപരമായ അവകാശത്തിൻ്റെ ലംഘനമാണ്.
2: ആഹാ, അങ്ങനെയുണ്ടല്ലേ. പലപ്പോഴും ചെക്കിങ്ങിനിടയിലേ സാധാരണക്കാരുടെയും കുട്ടികളുടെയും ഫോൺ വാങ്ങി പോലീസുകാരുടെ മെസ്സേജുകൾ പരിശോധിക്കുന്ന നമ്മൾ വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ കരുതിയത് ഇതൊക്കെ അങ്ങ് നിയമപരമാണെന്നാണ്. നിയമം അറിയാത്തത് കൊണ്ട് നമ്മൾ എന്തെല്ലാം സഹിക്കണം.
0: അത് തന്നെ, ഈ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് സാറേ അധികാരികൾ നമ്മളെ പലപ്പോഴും മുതലെടുക്കാൻ കാരണം. ഈ സാധാരണ ജനങ്ങൾ വിചാരിക്കുന്നത് യൂണിഫോം ഇട്ടവർ ചെയ്യുന്നതൊക്കെ നിയമപരമാണെന്നാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 22 പ്രകാരം ഒരു വ്യക്തിയെ കസ്റ്റഡിയിൽ എടുക്കുകയോ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പോലും അയാൾക്ക് കൃത്യമായ ചില അവകാശങ്ങളുണ്ട്.
2: ഓഹോ,
0: എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നതെന്ന് കൃത്യമായി അറിയാനുള്ള അവകാശം അയാൾക്കുണ്ടെന്നേ. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഒരു ലോയറെ ബന്ധപ്പെടാനും നിയമസഹായം തേടാനുമുള്ള അവകാശമൊക്കെ ഭരണഘടന ഉറപ്പ് നൽകുന്നുണ്ട്. ഇതൊന്നും പാലിച്ചില്ലെങ്കിലേ ആ അറസ്റ്റ് തന്നെ അസാധുവാകും.
1: ശരിയാണ്, ടീച്ചർ പറഞ്ഞത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, പോലീസുകാർ ഒരാളെ കസ്റ്റഡിയിലെടുത്താൽ 24 മണിക്കൂറിനുള്ളിൽ തൊട്ടടുത്ത മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കണമെന്ന് നിർബന്ധമാണ്. അതിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല. യാത്രയ്ക്കെടുക്കുന്ന സമയം മാത്രമാണ് ഇതിൽ ഒഴിവാക്കുന്നത്. ഒരു പൗരനെ നിയമവിരുദ്ധമായി തടങ്കിൽ വയ്ക്കാൻ ആർക്കും കഴിയില്ല. ഇതിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന റിട്ട് ഹർജിയിലൂടെ ഹൈക്കോടതികളും സുപ്രീം കോടതിയും കർശനമായി സംരക്ഷിക്കുന്നത്.
2: ആ, ഇതൊക്കെ കേൾക്കുമ്പോൾ ഉള്ളിലൊരു ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എങ്കിലും ലക്ഷ്മി ടീച്ചറേ, ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളും മറ്റും വർദ്ധിച്ചു വരുന്ന ഇന്നത്തെ കാലത്തെ സ്ത്രീകളെ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നതിനും അറസ്റ്റ് ചെയ്യുന്നതിനും എന്തെങ്കിലും പ്രത്യേക സംരക്ഷണമൊക്കെ ഉണ്ടോ? അല്ല, കാരണം എൻ്റെ അയൽപ്പക്കത്തെ ഒരു കുടുംബത്തിന് അവർക്ക് രാത്രിയിൽ ഇത്തരം ഒരു അനുഭവം ഉണ്ടായപ്പോൾ വല്ലാതെ പേടിച്ചുപോയി. എന്താ അതിലെ നിയമം?
0: ഗുഡ് ക്വസ്റ്റ്യൻ. ഈ BNSS പ്രകാരമേ സ്ത്രീകളെ രാത്രിയിൽ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ അത്രയും അടിയന്തര സാഹചര്യമാണെങ്കിൽ ഒരു 1st class ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ രേഖാമൂലമുള്ള പ്രത്യേക പെർമിഷൻ ഉണ്ടാവണം. അത് മാത്രമല്ല, സ്ത്രീകളെ അറസ്റ്റ് ചെയ്യുമ്പോഴും ചോദ്യം ചെയ്യുമ്പോഴും വനിതാ പോലീസിൻ്റെ ഒരു പ്രസൻസ് ഉണ്ടാവണം. ഒരു വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് മാത്രമേ സ്ത്രീയുടെ ശരീരത്തിൽ തൊട്ട് പരിശോധിക്കാനുള്ള അവകാശമുള്ളൂ. പുരുഷ പോലീസുകാർ സ്ത്രീകളെ രാത്രിയിൽ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ പോലും പാടില്ല.
1: അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ ചെല്ലുമ്പോൾ FIR രജിസ്റ്റർ ചെയ്യാൻ മടിക്കുന്ന അവസ്ഥയൊക്കെ സ്ഥിരം കാണാറുള്ളതാണല്ലോ. സുപ്രീം കോടതിയിലെ ചരിത്രപ്രസിദ്ധമായ ലളിതാകുമാരി കേസിലെ വിധിപ്രകാരം ഒരു ജാമ്യമില്ലാ കുറ്റകൃത്യത്തെക്കുറിച്ച് പരാതി ലഭിച്ചാൽ ഉടനടി FIR രജിസ്റ്റർ ചെയ്യാൻ പോലീസ് ബാധ്യസ്ഥരാണ്. അതിലവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം കാലതാമസം വരുത്താൻ കഴിയില്ല. ഇനി അവരുടെ സ്റ്റേഷൻ പരിധിയിലല്ല കുറ്റം നടന്നെങ്കിൽ പോലും 0 FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങണം എന്നാണ് നിയമം.
2: ഇതൊക്കെ നമുക്ക് പുതിയൊരു അറിവാണ് കേട്ടോ സാറേ. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ, അധികാരികളുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും വിനയാന്വിതരായി അവർ പറയുന്ന തെറ്റും ശരിയും ഒരുപോലെ അനുസരിച്ച് നിൽക്കണമെന്നല്ലേ. ഈ നിയമം അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചൂഷണം ചെയ്യപ്പെടുന്നത്, അല്ലേ സാറേ?
0: അത് തന്നെ ദാസൻ സാറേ. ഇഗ്നറൻസ് ഓഫ്

0: ഫ്ലോ ഇസ് നോട്ട് ആൻ എക്സ്ക്യൂസ് എന്ന് പ്രധാനപ്പെട്ട ഒരു തത്വമുണ്ട് നിയമത്തിൽ. ഒരു പൗരൻ എന്ന നിലയിലെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ അറിഞ്ഞിരിക്കണം, ഒപ്പം കടമകളും ഉണ്ട് കേട്ടോ. വഴിയിലെ ട്രാഫിക് റൂൾസ് ഒന്നും ലംഘിക്കരുതെന്നുള്ളത് നമ്മുടെ കടമയാണ്. ഹെൽമെറ്റ് വെക്കേണ്ടത് നമ്മുടെ സുരക്ഷയും. നിയമം ലംഘിച്ചാൽ പിഴ അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. പക്ഷേ നിയമലംഘനം നടത്താത്ത ഒരു പൗരനെ ഇങ്ങനെ വഴിയിലൊക്കെ തടഞ്ഞു നിർത്തി ഭയപ്പെടുത്താനോ അനാവശ്യമായി പണം തട്ടാനോ മാനസികമായി പീഡിപ്പിക്കാനോ ഒരധികാരിക്കും അവകാശമില്ല. അധികാരമേ ജനങ്ങളെ സേവിക്കാനുള്ളതാണ്, അല്ലാതെ ഭരിക്കാനല്ല.
1: അതുതന്നെ. സാറേ, നമ്മൾ ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളെ ഈ സ്റ്റാഫ് റൂമിൽ മാത്രം ഒതുങ്ങിയാൽ പോരാ. സ്കൂൾ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ കുട്ടികൾക്കായിട്ടൊരു പ്രത്യേക സെഷൻ തന്നെ വയ്ക്കണം. ഭരണഘടന നിത്യജീവിതത്തിൽ എന്നോ മറ്റൊരു സെഷൻ നമുക്ക് നടത്തണം. കുട്ടികൾ അറിഞ്ഞിരിക്കട്ടെ ഈ കാര്യങ്ങളൊക്കെ. ലക്ഷ്മി ടീച്ചർ ഇനി ക്ലാസ് എടുക്കണം, പിള്ളേർ പഠിച്ച് വളരട്ടെന്നേ.
2: അത് തന്നെ, ഇത് നല്ലൊരു ഐഡിയ ആണ് ശിവൻ സാറേ. കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഇതൊക്കെ പഠിക്കണം, എങ്കിൽ മാത്രമേ ഭാവിയിൽ ഭയമില്ലാത്ത ആത്മാഭിമാനമുള്ള പൗരന്മാരായി അവർ വളരൂ. നമ്മുടെ സമൂഹത്തിലെ തെറ്റായ പ്രവണതകളെയും ഇത്തരത്തിലുള്ള അധികാര ദുർവിനിയോഗങ്ങളെയൊക്കെ ചോദ്യം ചെയ്യാൻ നമ്മുടെ പുതിയ തലമുറ പഠിക്കണം. പക്ഷേ അത് നിയമം കയ്യിലെടുത്തുകൊണ്ടാവരുത്, നിയമത്തിൻ്റെ വഴിയിലൂടെ മാത്രമായിരിക്കണം. തികച്ചും മാന്യമായ ഭാഷയിലായിരിക്കണം. ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും നമ്മളൊക്കെ അന്തസ്സ് പുലർത്തണം.
0: തീർച്ചയായും ഈ മാന്യമായ ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് തന്നെ ജനാധിപത്യത്തിൻ്റെ ജീവനാണ്. ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അവകാശവും അത് തന്നെ. നമ്മുടെയൊക്കെ കുട്ടികളെ ഈ അധികാരികൾ ജനങ്ങളുടെ സേവകരാണ്, യജമാനന്മാരല്ല എന്ന് മനസ്സിലാക്കണം. നമ്മൾ അവരെ നിയമം കയ്യിലെടുക്കാനല്ല പഠിപ്പിക്കുന്നത്, മറിച്ച് നിയമത്തിൻ്റെ പ്രൊട്ടക്ഷൻ എങ്ങനെ സ്വന്തം സുരക്ഷയ്ക്കായി ഉപയോഗിക്കാം എന്നാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. ഈ ഭരണഘടന വെറുമൊരു പുസ്തകമല്ല, അത് ഓരോ പൗരൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെ കാവൽക്കാരാണ് എന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കണം.
2: വളരെ ശരിയാ ലക്ഷ്മി ടീച്ചറേ. ശിവൻ സാറേ, ഇന്ന് എനിക്കുണ്ടായ അനുഭവം എന്നെ ഒരു വലിയ പാഠം പഠിപ്പിച്ചു. അറിവാണ് ഏറ്റവും വലിയ ആയുധം. ഇനി എന്നെ ആരെങ്കിലും അനാവശ്യമായി വഴിയിൽ തടഞ്ഞാൽ ഞാൻ പേടിക്കത്തില്ല. ഭയമില്ലാതെ, എന്നാൽ തികച്ചും മാന്യമായി എൻ്റെ ഈ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഞാൻ പറയും. നിയമവിരുദ്ധമായി എൻ്റെ വണ്ടിയുടെ കീ ഊരാൻ ഇനി ഞാൻ ആരെ അനുവദിക്കത്തില്ല.
1: അതാണ് സാറേ, ഈ കോൺഫിഡൻസ് ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഉടനെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കാം, പിള്ളേരെ ഇതൊക്കെ പഠിപ്പിക്കാനുള്ളതാണ്. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് എഴുതി പ്രസന്റ് ചെയ്യാൻ പറ്റണം.
3: അറിഞ്ഞിരിക്കാം അവകാശങ്ങൾ. ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, റൂബി ബാബു. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം എം കെ ദിലീപ്. ഇന്റർവെൽ.

0: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ, സമയം 9 കഴിഞ്ഞ് 27:48. അറിയിപ്പ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 2026 ഇന്ന്, നാളെ, മറ്റന്നാൾ ജില്ലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത പ്രവചിച്ചതിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ അടിയന്തര മുന്നൊരുക്കങ്ങളും ജാഗ്രതാ നടപടികളും ശക്തമാക്കിയതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സണായ ജില്ലാ കളക്ടർ അറിയിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച മൺസൂൺ ദുരന്ത പ്രതികരണ മാർഗരേഖ അനുസരിച്ച് എല്ലാ വകുപ്പുകൾക്കും ആവശ്യമായ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനും ജാഗ്രതാ നടപടികൾ ശക്തമാക്കുന്നതിനുമായി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിശക്തമായ മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ, മലവെള്ളപ്പാച്ചിൽ, നഗര താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട്, നദീതീരങ്ങളിലും തീരദേശ മേഖലയിലും അപകട സാധ്യതകൾ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം അഭ്യർത്ഥിച്ചു. മലയോര മേഖലകൾ, നദീതീരങ്ങൾ, വയൽ പ്രദേശങ്ങൾ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള മേഖലകൾ, വിദഗ്ധ സമിതികൾ ദുരന്ത സാധ്യതാ പ്രദേശങ്ങളായി തിരിച്ചറിഞ്ഞ സ്ഥലങ്ങൾ

എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരെ ആവശ്യമെങ്കിൽ മുൻകരുതലിന്റെ ഭാഗമായി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും. ലയങ്ങൾ, താൽക്കാലിക താമസ കേന്ദ്രങ്ങൾ, തൊഴിലാളി ക്യാമ്പുകൾ എന്നിവിടങ്ങളിലെ താമസക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട തഹസിൽദാർമാർക്കും സ്ഥാപന മാനേജ്മെന്റുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തദ്ദേശ സ്ഥാപനങ്ങൾ, പൊതുമരാമത്ത്, ദേശീയപാത, മറ്റു ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തര ആക്ഷൻ പ്ലാൻ തയ്യാറാക്കി ഡ്രെയിനേജ് തടസ്സങ്ങൾ നീക്കുകയും മഴവെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയും വേണം. റോഡുകളിലെ കുഴികൾ, അപകട സാധ്യതകൾ, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലെ സുരക്ഷാ ബോർഡുകൾ എന്നിവ അടിയന്തരമായി പരിശോധിച്ച് ആവശ്യമായ സുരക്ഷ ഉറപ്പാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി കെ അഷ്ടമൻപിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം, ഹരിപ്പാട് എം എസ് രാജശേഖരൻ ഖടം. നാട്ടക്കുറിഞ്ചി രാഗത്തിൽ ആദിതാളവർണ്ണത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. ശ്രീരംഗം രംഗസ്വാമി നട്ടുവനാർ രചിച്ചത്.

0: ഇനി രഞ്ജനി രാഗത്തിൽ ദത്താത്രേയ എന്നാരംഭിക്കുന്ന ഗണപതി സച്ചിദാനന്ദ രചിച്ച കൃതി മിശ്ര ചാപ്പുതാളം.
1: ഓ

കെ അഷ്ടമൻ പിള്ള അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വയലിൻ ഡോക്ടർ ഇ ബൃന്ദാവർമ്മ, മൃദംഗം തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ, ഖടം ഹരിപ്പാട് എം എസ് രാജശേഖരൻ. അടുത്തതായി നിന്നെ നമ്മിതി നയ്യ എന്നാരംഭിക്കുന്ന മൈസൂർ വാസുദേവാചാർ കൃതി, രാഗം സിംഹേന്ദ്രമധ്യമം, മിശ്രചാപ്പുത്താളം.

കെ അഷ്ടമൻപിള്ള അവതരിപ്പിച്ച സംഗീത കച്ചേരിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഡോക്ടർ ഇ വൃന്ദാവർമ്മ വയലിൻ, തിരുവനന്തപുരം ഡോക്ടർ എച്ച് കിഷോർ മൃദംഗം,

ആകാശവാണി തൃശൂർ ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം ആർദ്രം എന്ന ചിത്രത്തിൽ ജോർജ് തോമസ് എഴുതി, ആർ സോമശേഖരൻ സംഗീതം നൽകി, യേശുദാസും ലതികയും പാടിയത്.

ഫാഷൻ പരേഡ്, ഈ ചിത്രത്തിൽ എം ജി ശ്രീകുമാർ, ദലീമ, ജോജോ എന്നിവർ പാടിയത്. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിൽസൺ.

ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ലാൽ സലാം എന്ന ചിത്രത്തിൽ രവീന്ദ്രൻ, എം ജി ശ്രീകുമാർ, സുജാത മോഹൻ എന്നിവർ പാടിയത്. വരികൾ ONV കുറുപ്പ്, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്രഗാനങ്ങൾ സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ. സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ.
2: ലോക സിനിമയിലെ തന്നെ ഹാസ്യ സാമ്രാട്ടായ ചാർലി ചാപ്ലിൻ തൻ്റെ 88 വർഷത്തെ ജീവിതത്തിൽ നിന്ന് നമുക്ക് 4 പ്രധാനപ്പെട്ട പ്രസ്താവനകൾ നൽകിയിട്ടാണ് ഇഹലോകവാസം വെടിഞ്ഞത്. പക്ഷേ ഇവയെല്ലാം ഭാരതീയമാണ് താനും. ഒന്ന്, ഈ ലോകത്ത് ഒന്നും ശാശ്വതമല്ല, നമ്മുടെ പ്രശ്നങ്ങൾ പോലും. 2, മഴയിൽ നടക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, കാരണം എൻ്റെ കണ്ണുനീർ ആരും കാണില്ലല്ലോ. 3, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ദിവസങ്ങൾ നമ്മൾ ചിരിക്കാത്ത ദിവസങ്ങളത്രേ. 4, ലോകത്തിലെ ഏറ്റവും മികച്ച 6 ഡോക്ടർമാരെ പറയുന്നു. 1, സൂര്യൻ. 2, വിശ്രമം. 3, വ്യായാമം. 4, ഭക്ഷണക്രമം. 5, ആത്മാഭിമാനം. 6, നല്ല സുഹൃത്തുക്കൾ. ഇവയൊക്കെയാണത്രേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഈ 6 കാര്യങ്ങളോട് പറ്റി നിൽക്കുകയും ആരോഗ്യകരമായ ജീവിതം ആസ്വദിക്കുകയും ചെയ്യുക എന്നതാണ്. ചന്ദ്രനെ കണ്ടാൽ ദൈവത്തിൻ്റെ സൗന്ദര്യത്തെ കാണാവുന്നതാണ്. സൂര്യനെ കണ്ടാലോ ദൈവത്തിൻ്റെ ശക്തിയെ കാണാവുന്നതാണ്. കണ്ണാടി കണ്ടാലോ ദൈവത്തിൻ്റെ ഏറ്റവും നല്ല സൃഷ്ടിയെ അതിലൂടെ കാണാം. ആയതിനാൽ ഇത്രമാത്രം വിശ്വസിക്കുക, നാം എല്ലാവരും വിനോദസഞ്ചാരികളാണ്. നമ്മുടെ റൂട്ടുകളും ബുക്കിംഗുകളും ലക്ഷ്യസ്ഥാനങ്ങളും ഇതിനകം തിരിച്ചറിഞ്ഞിട്ടുള്ള നമ്മുടെ ട്രാവൽ ഏജൻ്റാണ് ഈശ്വരൻ അല്ലെങ്കിൽ ദൈവം എന്നത്. ആ ദൈവത്തെ വിശ്വസിച്ച് തൻ്റെ തുച്ഛമായ കാലയളവിലുള്ള ജീവിതത്തെ ഓരോ സെക്കൻഡുകളിലും ആസ്വദിക്കുക. എന്ത്? ആസ്വദിക്കുക. ജീവിതം ഒരു യാത്രയാണ്. ആയതിനാൽ ഇന്ന് ജീവിക്കുക, നാളെ ഇങ്ങനെ ആയിരിക്കണമെന്നേയില്ല.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പൂർണത്രയി ജയപ്രകാശ് ശർമ്മ. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ തന്നെ ഏറ്റവും ബൃഹത്തായ ശൃംഖലയുള്ള ശ്രവ്യമാധ്യമമായ ആകാശവാണി ഭാരതത്തിന്റെ ശബ്ദമായി മാറിയിട്ട് 90 സുവർണ വർഷങ്ങൾ പിന്നിടുകയാണ്.
1: ബഹുജനഹിതായ ബഹുജനസുഖായ എന്ന ആപ്തവാക്യത്തോടെ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആകാശവാണി 10 തുടരുന്ന ജൈത്രയാത്ര രാജ്യമൊട്ടാകെ ആഘോഷിക്കുകയാണ്. ഒരു വർഷം നീണ്ട വൈവിധ്യമാർന്ന പരിപാടികളിലൂടെ
0: ഈ അവസരത്തിൽ ആകാശവാണി തൃശൂർ നിലയം 2026 June 5 വെള്ളിയാഴ്ച വൈകുന്നേരം 5 തൃശൂർ KT മുഹമ്മദ് സ്മാരക ഹാളിൽ, അതായത് കേരള സംഗീത നാടക അക്കാദമി റീജിയണൽ തിയേറ്ററിൽ, ശ്രവ്യോത്സവം 2026 സംഘടിപ്പിക്കുന്നു.
1: പ്രക്ഷേപണത്തിന്റെ നാൾവഴികളെ കുറിച്ചുള്ള പ്രഭാഷണങ്ങളും സംഗീത വിരുന്നും നമുക്കൊരുമിച്ച് ആഘോഷിക്കാം.
0: ഏവർക്കും ഈ കലാ സാംസ്കാരിക സംഗമത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം.

5 സെക്കൻഡും. കാലാവസ്ഥ: കേരളത്തിൽ മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കേരള തീരത്ത് കാറ്റിന്റെ വേഗം 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ 60 കിലോമീറ്റർ വരെയും ആകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. മീഡിയം വേവ് 476.2 മീറ്ററിൽ 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ജയ് ഹിന്ദ്.